ആകാശവാണി ഇന്ന് ശകവർഷം 1948 ഭാദ്രപദം 11 കൊല്ലവർഷം 1202 ചിങ്ങമാസം 17 തീയതി 2026 സെപ്റ്റംബർ 2 ബുധനാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 40 സെക്കൻഡും. മീഡിയം വേവിൽ 258.39 520.83 മീറ്ററുകളിൽ 1161, 576 എന്നീ കിലോ ഹെഡ്സിലും തിരുവനന്തപുരം FM 101.9, ആലപ്പുഴ FM 103.5, പത്തനംതിട്ട FM 101, കായംകുളം FM 100.1 എന്നീ മെഗാ ഹെഡ്സിലും പ്രസാർഭാരതി DTH സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി സുഭാഷിതം എം വി സതീശൻ അവതരിപ്പിക്കുന്നു.
1: വില്യം ഷേക്സ്പിയറിന്റെ റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്ന നാടകത്തിലാണ് ഒരു പേരിലെന്തിരിക്കുന്നു എന്ന് ചോദ്യമുള്ളത്. പനിനീർപ്പൂവിനെ മറ്റൊരു പേര് വിളിച്ചാലും അതിൻ്റെ സുഗന്ധവും അഴകും ഇല്ലാതാകില്ലല്ലോ എന്നാണ് നായിക ജൂലിയറ്റിൻ്റെ വാദം. എന്നാൽ നമ്മുടെ രീതി വേറെയാണ്. രുചിക്കുന്നതും മണക്കുന്നതും തൊട്ടറിയുന്നതും പോലെ പഞ്ചേന്ദ്രിയങ്ങളിൽ മറ്റ് രണ്ടെണ്ണമായി നാവുകൊണ്ട് പറയുന്നതും ചെവി കൊണ്ട് കേൾക്കുന്നതിനുമെല്ലാം ആ വസ്തുവിൻ്റെ അല്ലെങ്കിൽ ആളിൻ്റെ ഗുണവിശേഷം സംവേദിക്കാനാകണം. എത്ര തലപുകച്ച് ആലോചന നടത്തിയാണ് മക്കൾക്കും വീടിനും സ്ഥാപനങ്ങൾക്കുമൊക്കെ നാം പേരിടുന്നത്. ഒരു മഹാത്മാവിന് കേരളീയ സമൂഹം ആലോചിച്ചുറച്ച് ഒരു പേര് നൽകി. എല്ലാ അർത്ഥത്തിലും ആയിരം നാവുള്ള ഒരു പേര്, പരമഭട്ടാരക വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികൾ. മാതാപിതാക്കളിട്ട അയ്യപ്പൻ എന്ന പേരിൻ്റെയോ വാത്സല്യമുള്ളവർ വിളിച്ച കുഞ്ഞൻപിള്ള എന്ന പേരിൻ്റെയോ ഒരടയാളം പോലും ചട്ടമ്പിസ്വാമികളുടെ ഈ പേരിൽ കാണാനില്ല. മലയാള നാടിൻ്റെ സാമൂഹ്യ നവോത്ഥാനത്തിന് വഴി തുറന്ന പരമശ്രേഷ്ഠതയെയാണ് പരമഭട്ടാരക എന്നതുകൊണ്ട് മലയാളക്കര വിവക്ഷിച്ചത്. വിദ്യ അറിവാണല്ലോ. കേവലമായ അറിവിനും അപ്പുറം അറിയുന്ന ജ്ഞാനദർശിയാണ് വിദ്യയുടെ അധിരാജൻ, വിദ്യാധിരാജൻ. ചട്ടമ്പി എന്നാൽ ലീഡർ എന്നേ അർത്ഥമുള്ളൂ. ചെറുപ്പത്തിൽ സ്കൂൾ ലീഡറായിരുന്നതുകൊണ്ട് വിളിച്ചു തുടങ്ങിയതാണെങ്കിലും അനാചാരങ്ങളുടെയും അപകർഷതയുടെയും പടുകുഴിയിൽ നിന്ന് ഇന്നാടിനെ വീണ്ടെടുക്കാനുള്ള ലീഡർ സ്ഥാനവും സ്വാമികളിൽ വന്നു ചേരുകയുണ്ടായി. ലോകനന്മയ്ക്കായി ഭൗതികമായ എല്ലാത്തിനെയും ഉപേക്ഷിക്കുന്ന, സന്യസിക്കുന്ന അധ്യാത്മമാർഗികളെയാണ് സ്വാമികൾ എന്ന് വിളിക്കുക. അങ്ങനെ പരമഭട്ടാരക വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികൾ കേരളം അത്യാദരപൂർവം വിളിച്ച ദീർഘനാമത്തിൻ്റെ അർത്ഥവ്യാപ്തിയിൽ തന്നെ അനശ്വരനാകുന്നു. അരുവിയിലെ തെളിനീര് പോലെ ഒരു സുതാര്യ ജീവിതം. കാഷായമോ കമണ്ടലുവോ ഇല്ല, ആശ്രമങ്ങളോ സംഘടനകളോ ഇല്ല, കടുകട്ടി സംസ്കൃത കവിതകളോ പ്രഘോഷണങ്ങളോ ഇല്ല. ഉള്ളത് ആഴത്തിലുള്ള പഠന മനനങ്ങളും സാധാരണക്കാരുടെ ഇടയിലെ മാർഗദർശിയായുള്ള ജീവിതവും മാത്രം. സമഭാവനയുടെ മഹാദർശനമാണ് സ്വാമികൾ മുന്നോട്ട് വച്ചത്. ആ തുടക്കം കേരളത്തെ ആഴത്തിൽ സ്വാധീനിച്ചു. ശബ്ദമില്ലാത്തവരുടെ ആദ്യ ശബ്ദമായി സ്വാമികളുടെ വാക്കും പ്രവൃത്തിയും നിറഞ്ഞപ്പോൾ ആ തണൽ പറ്റിയാണ് നവോത്ഥാനത്തിൻ്റെ നാമ്പുകൾ കേരളക്കരയിൽ പൊട്ടിമുളച്ചത്. പരമജ്ഞാനമായിരുന്നു സ്വാമിജിയുടെ കർമ്മജീവിതത്തിൻ്റെ ആത്മാവ്. യോഗയും വേദാന്തവും മുതൽ ചരിത്രവും ഭാഷാശാസ്ത്രവും ലിംഗനീതിയും വരെയുള്ള വിഷയങ്ങളിൽ അഗാധമായ അവഗാഹം സ്വാമികൾക്ക് ഉണ്ടായിരുന്നു. താൻ അനുഭവിച്ച സാമൂഹ്യ അനീതി

0: അല്ല, തന്റെ സഹോദരങ്ങൾ നേരിട്ട വിവേചനമാണ് അദ്ദേഹത്തെ സാമൂഹ്യ പരിഷ്കർത്താവാക്കി മാറ്റിയത്. മലയാളികളുടെ എത്രയോ അന്ധവിശ്വാസങ്ങളെയാണ് സ്വാമികൾ ധിഷണ കൊണ്ട് നേരിട്ടത്. മലയാള നാട് പരശുരാമൻ ബ്രാഹ്മണർക്ക് നൽകിയതല്ല എന്ന്, അബ്രാഹ്മണർക്കും വേദം പഠിക്കാൻ അവകാശമുണ്ട് എന്ന്, സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്ന് തൻ്റെ കൃതികളിലൂടെയും ജീവിത പാഠങ്ങളിലൂടെയും ചട്ടമ്പിസ്വാമികൾ കാട്ടിത്തന്നു. അഗാധമായ അറിവായിരുന്നു ചട്ടമ്പിസ്വാമികളുടെ സാമൂഹ്യ പരിഷ്കരണ സൂചിക. വെജിറ്റേറിയനിസത്തെ പിന്തുണച്ച് സ്വാമികളിൽ എഴുതിയ ജീവകാരുണ്യ നിരൂപണം എന്ന കൃതിയിൽ യൂറോപ്യൻ വീഗനിസത്തിന്റെ ആചാര്യനായ പ്രൊഫസർ ഫ്രാൻസിസ് ഡബ്ല്യു ന്യൂമാൻ മുതൽ പൈതഗോറസും മിൽട്ടണും ഐസക് ന്യൂട്ടണും വരെ കടന്നു വരുന്നുണ്ട്. മാംസഭോജനം ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ അന്നത്തെ ആരോഗ്യശാസ്ത്ര കണ്ടെത്തലുകൾ ചൂണ്ടിക്കാട്ടിയാണ് സ്വാമികൾ അവതരിപ്പിക്കുന്നത്. അതിൽ യൂറിക് ആസിഡ് വരെയുണ്ട് എന്നത് എത്ര ആധുനികവും കാലികവുമായ അറിവിനൊപ്പമാണ് സ്വാമികൾ സഞ്ചരിച്ചത് എന്നതിന് തെളിവാണ്. ആധ്യാത്മികതയിലും സാമൂഹ്യ പരിഷ്കരണത്തിലും എന്നതുപോലെ സാഹിത്യത്തിലും സംഗീത കലാദികളിലുമെല്ലാം ആഴത്തിലുള്ള അറിവ് സ്വാമികൾക്കുണ്ടായിരുന്നു. നിസ്വനായ ആ മഹാത്മാവിനെ നാരായണ ഗുരു പരിപൂർണ കലാനിധിയെന്നും മഹാപ്രഭുവെന്നും സംബോധന ചെയ്യുന്നുണ്ട്. അറിവിന്റെ അപരിമേയത്വം കൊണ്ടും സാമൂഹ്യ മാറ്റത്തിന്റെ നെടുനായകത്വം കൊണ്ടും അക്ഷരാർത്ഥത്തിൽ മഹാപ്രഭു തന്നെയായിരുന്നു ചട്ടമ്പിസ്വാമികൾ. അനാചാരങ്ങളുടെ തിമിരാന്ധതയിൽ കഴിഞ്ഞ കേരളത്തെ ഒരു ഭ്രാന്താലയം എന്ന് സ്വാമി വിവേകാനന്ദൻ വിളിച്ചത് നമുക്കറിയാം. ചട്ടമ്പിസ്വാമികളെ കണ്ട ശേഷം അവിടെ ഒരു യഥാർത്ഥ മനുഷ്യനെ ഞാൻ കണ്ടു എന്നാണ് അദ്ദേഹം പരാമർശിച്ചത്. എണ്ണമറ്റ സാമൂഹ്യ പരിഷ്കരണ സംരംഭങ്ങളിലൂടെ ആധുനിക കേരള സൃഷ്ടിക്ക് വഴിമരുന്നിട്ട വിദ്യാധിരാജ ചട്ടമ്പിസ്വാമി തിരുവടികളെ നമുക്ക് പ്രണമിക്കാം.
1: സുഭാഷിതം അവതരിപ്പിച്ചത് എം വി സതീശൻ, ആകാശവാണി.
2: ഉഷമലരി.
3: ഇന്ന് ഉഷമലരിയിൽ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ രാജസദസ്സിലെ നർത്തകി എന്ന കവിത കേൾക്കാം. ആലാപനം എൻ ജെ ജോഷിലാൽ.

0: support in long-term agricultural credit and improving governance and service delivery. The government has reduced the stock holding limit for sugar dealers from 4,000 quintals to 2,000 quintals effective from the 15th of this month till the 30th of November this year. The new stock limit is aimed to curb hoarding and speculative trading, protect consumer interest by ensuring adequate availability and price stability. At present, a stock holding limit of 4,000 quintals on sugar dealers across the country is effective from 1st of August this year. Under the amended provisions, a sugar dealer shall not hold any stock for a period exceeding 30 days from the date of receipt of such stock. The government said that the country has adequate availability of onion and it has begun a calibrated and targeted release of buffer stocks through Kanda Express and road transport to ensure moderation of seasonal price pressures. The Consumer Affairs, Food and Public Distribution Ministry said that retail intervention efforts have expanded significantly across 19 cities, supported by the dispatch of over 30 trucks to ensure widespread availability. Prime Minister of Belgium, Bart De Wever, will be on a three-day visit to India beginning today. During the visit, he will hold bilateral talks with Prime Minister Narendra Modi to discuss the entire spectrum of bilateral relations and regional and global issues of mutual interest. In badminton, India's leading shuttlers, including Lakshya Sen, Kidambi Srikanth and Tanvi Sharma, will begin their campaigns today at the China Masters Super 750 in Shenzhen. Top seeds Satvik Sairaj Ranki Reddy and Chirag Shetty will also lead India's challenge in men's doubles, with Devika Sehag among the other Indians in action. And that is the end of this news bulletin.
1: ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 6:15 ഉദയഗീതം, ശ്രീ മൂകാംബിക അഷ്ടോത്തര ശതനാമാവലി, ആലപിച്ചത് ജി ശ്രീരാം. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7 മുതൽ 8 വരെ പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജുവല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, മനോയാനം, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 128 ഭാഗം, 8:35 സ്മൃതി മധുരം, 8:45 യോഗ സൗഖ്യം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9 അക്ഷരച്ചെപ്പ്, 10 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി, 10:15 രാഗാമൃതം, എസ് ശ്രീജേഷ് മാൻഡലിനിൽ വായിക്കുന്ന കൃതികൾ, എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം. തുടർന്ന് ശെമ്മാങ്കുടി ആർ ശ്രീനിവാസ് അയ്യർ പാടിയ കൃതികൾ. 11:00 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. പോഷകാഹാരവും ആരോഗ്യ സംരക്ഷണവും, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് പോഷകാഹാര വിദഗ്ധ ഉമാ കല്യാണി മറുപടി നൽകുന്നു. 12 ചലച്ചിത്ര ഗാനങ്ങൾ, 12:20 ലളിത ഗാനങ്ങൾ, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര. തൈറോയ്ഡ് രോഗങ്ങളും ഹോമിയോപ്പതിയും, ഡോക്ടർ തോഹിറ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1 ചലച്ചിത്ര ഗാനങ്ങൾ, 2:15 തുടർ നാടകം മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി 7 ഭാഗം, രചന അരുൺ നായർ, സംവിധാനം റൂബി ബാബു. 2:30 ഉമംഗ് CAET സ്പോൺസർ പരിപാടി. 3 ഗാനോപഹാരം, 4 ചലച്ചിത്ര ഗാനങ്ങൾ, 4:30 മഴവില്ല് വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ, 5 ഹിന്ദി പാഠം, 5:15 പാട്ടുകളം, ചെട്ടിക്കുളങ്ങര GS ജയകുമാറും സംഘവും അവതരിപ്പിക്കുന്ന പുള്ളുവൻ പാട്ട്. 5:30 സ്പൈസ് സ്പോൺസർ പരിപാടി, 5:45 ഭക്തിഗാനങ്ങൾ, ഗിൽബർട്ട് ജോണും സംഘവും പാടിയത്. 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, കൊയർ ഉദ്യമി യോജന പദ്ധതി. 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താ വീക്ഷണം, 6:50 വയലും വീടും, തെങ്ങ് കൃഷിയുടെ പ്രാധാന്യവും സാധ്യതകളും വെല്ലുവിളികളും, ഡോക്ടർ രജി ജേക്കബ്സ് തോമസ് സംസാരിക്കുന്നു. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോളവില നിലവാരം. 7:25 വാർത്തകൾ, 7:35 തൊഴിലാളി മണ്ഡലം. ഓൺലൈൻ ടാക്സി ശൃംഖലയിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്ന ജോബിയുമായുള്ള അഭിമുഖം. 7:50 ചലച്ചിത്ര ഗാനങ്ങൾ, 8 ചിത്രീകരണം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം. 8:35 വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം. ആവർത്തന പട്ടികയിലെ നാൾവഴികൾ, ഷൈലാബായ് സംസാരിക്കുന്നു. 9:30 സംഗീത കച്ചേരി

എസ് മഹാദേവൻ അവതരിപ്പിക്കുന്നു. സുനിത ഡി വയലിൻ, തലവൂർ എൻ എസ് ബാബു മൃദംഗം, അച്യുതൻ എം വി ഗഞ്ചറ. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:10 മുതൽ നാളെ രാവിലെ 5:48 വരെ എഫ് എം ഗോൾഡ് ഡൽഹി റിലേ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33°C, കുറഞ്ഞ താപനില 24.8. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.4°C, കുറഞ്ഞ താപനില 25.7. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി ഉദയഗീതം.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉദയഗീതത്തിൽ ജി ശ്രീറാം പാടിയ ശ്രീ മൂകാംബിക അഷ്ടോത്തര ശതനാമാവലി കേൾക്കാം.

മാതൃസൗഖ്യാർത്ഥ പക്ഷീശ സേവിതായൈ നമ ഓം കടാക്ഷലബ്ധ ചക്രത്വ പ്രദ്യുമ്നായൈ നമ ഓം ഇന്ദ്രകൃത്തപ്തോസ്തവോത്കൃഷ്ട

0: ആകാശവാണി. പ്രഭാതഭേരി. ആദ്യം പത്രവൃത്താന്തം. മദ്രാസ് റെജിമെന്റിന് കീഴിൽ സെക്കന്ദരാബാദിലുള്ള സൈനിക ആയുധപുരയുടെ പൂട്ടുപൊളിച്ച് തോക്കുകളും വെടിയുണ്ടകളും മോഷ്ടിച്ചു. 12 തോക്കുകൾ, 21 മാഗസീനുകൾ, 1800-ലധികം റൌണ്ട് വെടിയുണ്ടകൾ ഉൾപ്പെടെയാണ് കവർന്നത്. വാണിജ്യാവശ്യങ്ങൾക്കുള്ള LPG സിലിണ്ടറുകളുടെ വിലയിൽ വീണ്ടും വർധന. 19 കിലോഗ്രാം ഭാരമുള്ള വാണിജ്യ സിലിണ്ടറിന് 10 രൂപയാണ് കൂട്ടിയത്. വ്യോമസേനയിൽ നോൺ മെഡിക്കൽ വിഭാഗത്തിൽ എയർ വൈസ് മാർഷൽ പദവിയിലേക്ക് ആദ്യമായി വനിതാ ഉദ്യോഗസ്ഥ. എയർ വൈസ് മാർഷൽ ശക്തി ശർമ്മ എഡ്യൂക്കേഷൻ വിഭാഗത്തിൽ അസിസ്റ്റന്റ് ചീഫ് ഓഫ് എയർ സ്റ്റാഫായി ഇന്നലെ ചുമതലയേറ്റു. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിലും മണ്ണിടിച്ചിലിലും മരിച്ചവരുടെ എണ്ണം 1003. 8 ജില്ലകളിൽ നിന്നായി സുരക്ഷാസേന കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. 4000 പേരെ കണ്ടെത്താനുണ്ട്. ഇതിൽ 583 പേർ വിദേശികളാണ്. ജനുവരി 12 വിക്ഷേപണ പരാജയത്തിന് ശേഷം ISROയുടെ ഉപഗ്രഹ വിക്ഷേപണം ഈ മാസം 4 പുനരാരംഭിക്കും. EOS-05 എന്ന ഭൂനിരീക്ഷണ ഉപഗ്രഹമാണ് വിക്ഷേപിക്കുന്നത്. GSLV Mark 2F-17 റോക്കറ്റ് ഉപയോഗിച്ചാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ റോക്കറ്റ് നിലയത്തിൽ നിന്നുള്ള വിക്ഷേപണം. കാനഡയിലെ ഉപരിപഠനത്തിനായി സ്റ്റഡി പെർമിറ്റിന് അപേക്ഷിക്കുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ ഇനി കൂടുതൽ സാമ്പത്തിക ശേഷി തെളിയിക്കണം. ക്യൂബയ്ക്കൊഴികെയുള്ള കനേഡിയൻ പ്രവിശ്യകളിൽ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ ഒരു വർഷത്തെ ജീവിത ചെലവിന് കുറഞ്ഞത് ഒരാൾക്ക് $23,448 കനേഡിയൻ ഡോളർ കൈവശമുണ്ടെന്ന് തെളിയിക്കണം. 16.04 ലക്ഷം ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമാണ് ഇത്. എരീസ് കൊല്ലം സെയിലേഴ്സിനെ 4 പരാജയപ്പെടുത്തി തൃശൂർ ടൈറ്റൻസ് കേരള ക്രിക്കറ്റ് ലീഗിന്റെ സെമിഫൈനലിൽ കടന്നു. ഈ മാസം 13 ആരംഭിക്കുന്ന അഫ്ഗാനിസ്ഥാനെതിരായ 2020 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ മലയാളി താരം സഞ്ജു സാംസനെ ഉൾപ്പെടുത്തി.
1: കേരളനാടിന്റെ സ്വത്തം പേരുന്ന തെങ്ങ് കേരളത്തിന് വെറുമൊരു വിള മാത്രമല്ല, തലമുറകളായി വീടുകൾക്കും വയലുകൾക്കും കായലുകൾക്കും ചുറ്റും തലയാട്ടി നിൽക്കുന്ന തെങ്ങുകളുടെ നിരകളാണ് കേരളത്തിന്റെ ഭൂപ്രകൃതിയെ നിർവചിച്ചിരിക്കുന്നത്. വേരി മുതൽ മണ്ട വരെ എല്ലാ ഭാഗങ്ങളും കൊണ്ട് തെങ്ങ് ഭക്ഷണവും പാർപ്പിടവും വരുമാനവും നൽകി കേരള ജീവിതത്തിന്റെ ഭാഗമായി. കേരളവുമായി ഇത്ര ഇഴചേർന്നിരിക്കുന്ന തെങ്ങിനെ സംരക്ഷിക്കാനും പരിപോഷിപ്പിക്കാനും വേണ്ടത്ര കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ?
2: മലയാളിയെ സംബന്ധിച്ചിടത്തോളം തെങ്ങ് ഒരു വൈകാരിക ബന്ധമുള്ള വിളയാണ്.
1: എൻഡമോളജി സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ശിവകുമാർ.
2: എന്നാൽ ഈ ബന്ധത്തിന് പലപ്പോഴും വിലങ്ങുതടിയാകുന്നത് കീടങ്ങളും രോഗങ്ങളും അതുപോലെ തന്നെ പോഷക അപര്യാപ്തത മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളുമാണ്. ഇവ യഥാസമയത്ത് കണ്ടെത്തി പ്രതിവിധികളോ പ്രതിരോധ നടപടികളോ

0: പദ്ധതികളോ സ്വീകരിച്ചെങ്കിൽ മാത്രമേ നാളികേര കൃഷി വിജയകരമാകൂ. ഇതിനുള്ള വിദഗ്ധരായിട്ടുള്ള തൊഴിലാളിയുടെ അഭാവം പലയിടത്തും കേര കർഷകർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. പല സമയത്തും തെങ്ങിന് ഉണ്ടാകുന്ന കീടങ്ങളും രോഗങ്ങളും ഒക്കെ ഒരു മുന്നറിയിപ്പ് സംവിധാനത്തിലൂടെ കർഷകരെ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിക്കുകയും അതോടൊപ്പം തന്നെ അവയ്ക്കെതിരെ സ്വീകരിക്കേണ്ട നടപടികൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കുകയും ബോധവൽക്കരണം നടത്തുകയും നടപടികൾക്ക് ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികൾ പ്രാദേശികമായി ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനവും ഉണ്ടാകേണ്ടതുണ്ട്.
1: VFPCK വിപണി പ്രസിഡന്റ് അശോകൻ:
2: ഇന്ന് ശാസ്ത്രീയമായി തെങ്ങ് കൃഷി ചെയ്യാം എന്ന് പറയുന്നുണ്ടെങ്കിലും കൊമ്പൻ ചെല്ലി ആക്രമണം അതുപോലെ തന്നെ കാറ്റുവീഴ്ച തുടങ്ങിയ രോഗങ്ങൾ മൂലം കർഷകർ വളരെ ദുരിതത്തിലാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലെല്ലാം റബ്ബർ കൂടുതലായി കൃഷി വന്നതോടുകൂടിയാണ് ചെല്ലിയുടെ ആക്രമണം വർദ്ധിച്ചത്. തെങ്ങ് പരിപാലനം ശാസ്ത്രീയമായി തന്നെ നടത്തുകയും അതിൽ നിന്ന് വിളവെടുപ്പ് നടത്തുകയും ചെയ്താൽ ഇന്നത് ലാഭകരമാണ്. പക്ഷേ അതിനുവേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം.
1: സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ മുൻ ഡയറക്ടറും കേരള കാർഷിക സർവകലാശാല അഗ്രോണമി വിഭാഗം മുൻ പ്രൊഫസറും ആയ ഡോക്ടർ പ്രതാപൻ:
3: നാലോ അഞ്ചോ പത്തോ കർഷകരടങ്ങുന്ന കൂട്ടായ്മകൾ ഉണ്ടാക്കി ഫാർമർ പ്രൊഡ്യൂസർ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ, ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പുകൾ മുതലായവ ഉണ്ടാക്കി ഉൽപാദനവും അതുപോലെ സംഭരിക്കലും തരംതിരിക്കലും മൂല്യവർദ്ധനവും നടത്തലും വിളവെടുപ്പ് അനന്തര നടപടികളുമായി കടന്ന് നാളികേരത്തെ നാളികേരമായിട്ട് തന്നെ വിൽക്കാതെ അതിന്റെ മൂല്യവർദ്ധനവും നടത്തി. അതിപ്പോ വെളിച്ചെണ്ണയാവട്ടെ, വെർജിൻ കോക്കനട്ട് ഓയിൽ, നാളികേര ചിപ്സ് ആവട്ടെ, നാളികേരത്തിന്റെ പാലും പാൽപ്പൊടിയും ആവട്ടെ, ശർക്കര ഉണ്ടാക്കലും, നാളികേരത്തിന്റെ ഇളനീര് വിപണിയിൽ എത്തിക്കാനുള്ള സംരംഭങ്ങളാവട്ടെ, ചിരട്ടധിഷ്ഠിതമായിട്ടുള്ള ഷെൽ ബേസ്ഡ് ഉൽപ്പന്നങ്ങളാവട്ടെ, ഇതിനൊക്കെ കൂടുതൽ ഊന്നൽ നൽകാൻ വേണ്ടിയിട്ട് ഇന്ന് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുപാട് നൂതനമായ പദ്ധതികൾ ആവിഷ്കരിച്ച് കർഷക കൂട്ടായ്മകളെ മുകളിലേക്കെടുത്തുകൊണ്ട് മൂല്യവർദ്ധനവിന് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള നൂതനമായ ആശയവും പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കുമെന്നാണ് ഞാൻ കരുതുന്നത്.
1: തേങ്ങ, വെളിച്ചെണ്ണ എന്നിവയ്ക്കപ്പുറം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വിവിധ കമ്പനികളും സംസ്കരണ യൂണിറ്റുകളും സർക്കാർ പിന്തുണയുള്ള സംരംഭങ്ങളും സ്ഥാപിക്കപ്പെട്ടെങ്കിലും ഈ സംരംഭങ്ങളിൽ പലതും അതിജീവിക്കാൻ പാടുപെടുകയോ പരാജയപ്പെടുകയോ ചെയ്തു. തുടക്കത്തിൽ പ്രതീക്ഷ നൽകിയ പ്രോജക്ടുകൾക്ക് ലാഭകരമായ ബിസിനസ്സുകളായി മാറാനും കഴിഞ്ഞില്ല.
4: കേര കർഷകന് ദിവസേന വരുമാനം നൽകുന്ന നീരയുടെ ഉൽപ്പാദനം മുതൽ നീരയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വരെ ഉണ്ടാക്കി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിപണികൾ കണ്ടെത്തി നീര ക്യാസ്കുകൾ രൂപീകരിച്ച് അതിലൂടെ വരുമാനം കണ്ടെത്തിയ ലക്ഷക്കണക്കിന് കർഷകരാണ് കേരളത്തിലുണ്ടായിരുന്നത്.
1: തിരുവനന്തപുരം കോക്കനട്ട് പ്രൊഡ്യൂസർ കമ്പനിയുടെ മുൻ ചെയർമാൻ കാരിച്ചാൽ മനോഹരൻ:
4: അർപ്പണബോധമുള്ള ഉദ്യോഗസ്ഥരുടെ അഭാവം ഈ പദ്ധതിയെ തകിടം മറിച്ചു. ഇന്ന് നാളികേരത്തിന് ഒരുവിധം വിലയുണ്ടെങ്കിലും കഴിഞ്ഞ കാലത്തോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഒരു കിലോ മാങ്ങയുടെ വില പോലും ഒരു കിലോ തേങ്ങയ്ക്ക് കിട്ടിയിരുന്നില്ല. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരണമെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ നിലവിലുണ്ടായിരുന്ന കർഷക കൂട്ടായ്മകളെ ഏകോപിപ്പിക്കുകയും അവർക്ക് അത് നടപ്പിലാക്കിക്കൊണ്ടുപോകാനുള്ള സാമ്പത്തിക സഹായം അനുവദിച്ചുകൊണ്ട് പൂർവാധികം ഭംഗിയായി ഈ പദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായും ഇവിടെ ഒരു കാർഷിക വിപ്ലവം ഉണ്ടാകും.
1: കോഴിക്കോട് കോക്കനട്ട് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ചെയർമാൻ പി പ്രദീപ് കുമാർ:
5: കേരളത്തിലെ നാളികേര കൃഷിക്കാർക്ക് വലിയ ആശ തന്നുകൊണ്ടാണ് നാളികേര അവസര ബോർഡിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ 28 കമ്പനികൾ രൂപീകൃതമാകുന്നത്. തുടക്കത്തിൽ തേങ്ങയുടെ വൈവിധ്യമാർന്ന പ്രോഡക്ട്സുകൾ ഉണ്ടാക്കുന്ന ശ്രമം നടത്തിയിരുന്നു. അത് നീരായാലും കൊപ്പരയായാലും ഹണിയായാലും വിനാഗിരി ആയാലും ഒക്കെ എല്ലാ തരത്തിലും കമ്പനികൾ ഉണർന്നു പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് നീരയ്ക്ക് വലിയ പ്രയാസം അനുഭവപ്പെടുകയും അതിന്റെ ടെക്നോളജിയിൽ കുറെ പ്രയാസങ്ങൾ അനുഭവപ്പെടുകയും ചെയ്തപ്പോൾ മെല്ലനെ മെല്ലനെ എല്ലാ കമ്പനികളും നഷ്ടത്തിലേക്ക് പോവുകയും കമ്പനികളൊക്കെ മെല്ലനെ നിർത്തുകയാണ് ചെയ്തത്. ബിസിനസ് മാൻമാരല്ലാത്ത കർഷകരുണ്ടാക്കിയ കമ്പനികളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രയാസങ്ങൾ സർക്കാരുകളുടെ സഹായം ഇല്ലാണ്ട് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള സ്ഥിതിയിലാണ്. ഇടക്കാലത്ത് നാളികേരത്തിന് വല്ലാണ്ട് വില കുറയുകയും ആർക്കും വേണ്ടാത്തൊരവസ്ഥയിൽ വന്നിരുന്നെങ്കിലും പിന്നീട് ഇടക്കാലത്ത് നല്ല വിലയിലേക്ക് വരികയും ഇപ്പൊ ഒരു 60 കിലോന് കിട്ടുന്ന രീതിയിൽ സ്റ്റഡിയായി നിൽക്കുകയാണെങ്കിൽ കൃഷിക്കാരന് എന്തെങ്കിലും ഗുണമുണ്ടാവും എന്നുള്ളതാണ് ഞങ്ങളൊക്കെ കണക്കുകൂട്ടല്. അതുപോലെ തന്നെ കേരളത്തിലെ നാളികേര കമ്പനികൾ അവിടെ വിത്ത് ഉൽപ്പാദിപ്പിക്കുകയും തൈ ഉൽപ്പാദിപ്പിക്കുകയും കൊപ്പരി ഉണ്ടാക്കുകയും അങ്ങനെ എല്ലാം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുപോകണം. ഈ അവസരത്തിൽ നാളികേര കൃഷിക്കാരന് ഒരു സന്ദേശം കൊടുക്കാൻ ഗവൺമെന്റുകൾ കഴിയണം. നിങ്ങളെ രക്ഷിക്കാൻ, നിങ്ങളെ കൂടെ നിൽക്കാൻ ഞങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ
1: പരാജയപ്പെട്ടതോ അതിജീവിക്കാൻ ബുദ്ധിമുട്ടുന്നതോ ആയ ഈ സംരംഭങ്ങൾക്കൊപ്പം ആർഭാടമില്ലാതെ മൂല്യവർദ്ധിത നാളികേര ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ചെറുകിട ബിസിനസ് ഉടമകളും സംരംഭകരുമുണ്ട്. വീടുകളിലും ചെറിയ വർക്ക്ഷോപ്പുകളിലും പ്രാദേശിക യൂണിറ്റുകളിലും അവർ നാളികേരത്തെ പരമ്പരാഗതവും നൂതനവുമായ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നു.
6: ഞാൻ ഞങ്ങളുടെ വീട്ടിൽ തന്നെ തേങ്ങ ഉണക്കി കൊപ്രയാക്കി വെളിച്ചെണ്ണ വിൽപ്പന നടത്തുന്നുണ്ട്.

0: ശരിയായ വളവും ജലസേചനവും വിള സംരക്ഷണവും ലഭിക്കുകയാണെങ്കിൽ പല സങ്കര ഇനങ്ങൾക്കും പരമ്പരാഗത ഇനങ്ങളെക്കാൾ കൂടുതൽ വിളവ് നൽകാൻ കഴിയും.
1: കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ കാണുന്ന പൊക്കമുള്ള തെങ്ങ് വെസ്റ്റ് കോസ്റ്റ് ടോൾ, അതിനെ ചാവക്കാടൻ പച്ചക്കുള്ളനുമായി വർഗസങ്കലനം അഥവാ ക്രോസ് ബ്രീഡിംഗ് നടത്തി കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള തോട്ടവിള ഗവേഷണ കേന്ദ്രം CPCRI കായംകുളം അവർ വികസിപ്പിച്ചെടുത്ത ഒരു ഹൈബ്രിഡ് ഇനമുണ്ട്, കൽപ്പസങ്കര.
0: ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ കൊല്ലം ജില്ലയുടെ ചുമതലയുള്ള പ്രോഗ്രാം മാനേജറും കർഷകനുമായ ഡോക്ടർ അഗസ്റ്റസ് മോറിസ്.
1: അത്ര വലിയ പൊക്കമില്ല, എന്നാൽ മുന്തിരിക്കൊലകൾ പോലെ നിറയെ തേങ്ങകൾ, കീടശല്യം കുറവ്. ഇത്തരം വിത്തിനങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും സാധാരണക്കാര് അറിയാറില്ല. അവയെ പ്രചാരമാക്കേണ്ടത് കർഷകരുടെയും കൃഷിഭവനുകളുടെയും കടമയാണ്.
0: കേരള കാർഷിക സർവകലാശാല നാളികേര ഗവേഷണ കേന്ദ്ര മേധാവിയും കാർഷിക കീടശാസ്ത്ര വിഭാഗത്തിന്റെ അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ സന്തോഷ് കുമാർ.
2: കാലാവസ്ഥാ വ്യതിയാനം, രോഗകീട വ്യാപനം, ഇതെല്ലാം നമ്മുടെ തെങ്ങ് കൃഷിയെ നല്ല രീതിയിൽ ബാധിക്കുകയും തേങ്ങയുടെ ഉൽപാദനത്തെ വളരെ നല്ല രീതിയിൽ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പല തെങ്ങിൻ പുരയിടങ്ങളും പരിചരണം കിട്ടാതെയാണ് പലയിടത്തും നിൽക്കുന്നത്. മാത്രമല്ല, ഏകദേശം ഒരു 50 to 70 വരെ പ്രായമുള്ള തെങ്ങുകളാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ തെങ്ങിൻ പുരയിടങ്ങളിൽ കാണുന്നത്. ഇതൊക്കെ തന്നെ നമുക്ക് കിട്ടേണ്ട ഉൽപാദനത്തെ ഗണ്യമായ രീതിയിൽ ബാധിക്കുന്നു. തെങ്ങിൻ പുരയിടങ്ങൾ നിർമ്മാണ മേഖലയിലേക്ക് മാറ്റുന്നതിൽ നമ്മൾ നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം. രോഗകീടബാധകൾക്ക് സമയോചിതമായ നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും. സംയോജിത വളപ്രയോഗ രീതികളും നമ്മൾ സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും. അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനങ്ങളും നാടൻ ഇനങ്ങളും ഉള്ളൻ ഇനങ്ങളും ആനുപാതികമായ രീതിയിൽ നട്ടു പരിപാലിക്കണം. മണ്ണ് നന്നായാൽ പകുതി നന്നായി, മണ്ണ് നന്നായാൽ മുഴുവൻ നന്നായി. അതായത് തെങ്ങ് കൃഷിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് മണ്ണും തെങ്ങിന്റെ മണ്ടയും. നമ്മൾ മണ്ണ് നന്നായിട്ട് പരിപാലിച്ച് തടം തുറന്ന് കൃത്യമായ രീതിയിൽ വളപ്രയോഗങ്ങളൊക്കെ ചെയ്ത് ജലസേചനവും കൊടുത്ത് നമ്മൾ നട്ട് വളർത്തി പരിപാലിക്കുകയാണെങ്കിൽ തെങ്ങ് നന്നായി വരും. അതുപോലെ തന്നെ നമ്മൾ മണ്ട കൃത്യമായിട്ട് വർഷത്തിൽ നമ്മൾ 45 കൂടുമ്പോൾ 6 to 8 വരെ നമുക്ക് വിളവെടുപ്പ് നടത്താറുണ്ട്. ആ സമയങ്ങളിൽ നമ്മൾ മണ്ട വൃത്തിയാക്കുകയാണെങ്കിൽ ഒരുമാതിരി രോഗകീടങ്ങളെല്ലാം തെങ്ങിൽ നിന്നും അകന്നു നിൽക്കും.
0: ലോക നാളികേര ദിനത്തിൽ കേരവൃക്ഷത്തെ ആഘോഷിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം നമ്മുടെ ചരിത്രത്തിൽ അതിനുള്ള സ്ഥാനം ഓർമ്മിക്കുക മാത്രമല്ല, ഭാവിയിൽ അതിനുള്ള സ്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കുകയുമാണ്.
3: ഏഷ്യ പസഫിക് മേഖലയിലെ എല്ലാ നാളികേര ഉത്പാദക രാജ്യങ്ങളും ഇന്റർനാഷണൽ കോക്കനട്ട് കമ്മ്യൂണിറ്റിയുടെ സ്ഥാപക ദിനമായ സെപ്റ്റംബർ 2 ലോക നാളികേര ദിനമായി ആചരിക്കുന്നു.
0: നാളികേര വികസന ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ദീപ ഡി നായർ.
3: കൃഷി, ഭക്ഷ്യപോഷക സുരക്ഷ, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, സുസ്ഥിര സാമ്പത്തിക വികസനം എന്നിവയിൽ നാളികേര മേഖല വഹിക്കുന്ന സുപ്രധാന പങ്ക് എടുത്തുകാട്ടുന്നതിനുള്ള ഒരു പ്രധാന വേദിയാണ് നാളികേര ദിനം. നാളികേര വികസന ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും രാജ്യത്തെ പ്രധാന നാളികേര ഉൽപാദക സംസ്ഥാനങ്ങളിൽ ലോക നാളികേര ദിനം ആചരിക്കുന്നു. നാളികേര ദിനത്തിന്റെ ഈ വർഷത്തെ പ്രമേയം അനിശ്ചിതത്വത്തിന്റെ കാലഘട്ടത്തിൽ നാളികേരം, ഭക്ഷണം, ഊർജ്ജം, ഉപജീവന മാർഗങ്ങൾ എന്നിവയുടെ സുരക്ഷ എന്നതാണ്. കാലാവസ്ഥാ വ്യതിയാനം, സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ, വിപണിയുടെ ഏറ്റക്കുറച്ചിലുകൾ, പ്രകൃതി വിഭവങ്ങളിലെ സമ്മർദ്ദം തുടങ്ങിയ വർദ്ധിച്ചു വരുന്ന വെല്ലുവിളികളുടെ പശ്ചാത്തലത്തിൽ ഈ പ്രമേയത്തിന് ഏറെ പ്രസക്തിയുണ്ട്. ഈ വർഷത്തെ ദേശീയതല ലോക നാളികേര ദിനാഘോഷം സെപ്റ്റംബർ 2 തിരുവനന്തപുരത്താണ് നടക്കുന്നത്.
0: ആരോഗ്യകരമായ തോട്ടങ്ങളും മികച്ച ശാസ്ത്രീയ രീതികളും ശക്തമായ വിപണികളും എല്ലാറ്റിനുമുപരി തെങ്ങ് കൃഷി തുടരേണ്ടതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കർഷകനും അനിവാര്യമാണ്. ഈ നാടിനെ തന്നെ നൽകിയ വൃക്ഷം ആഘോഷത്തിന് മാത്രമല്ല പരിചരണത്തിനും നിക്ഷേപത്തിനും ഉൽപാദനക്ഷമവും സ്ഥിരതയുള്ളതുമായ ഭാവിക്കും അർഹമാണെന്ന് ഈ ലോക നാളികേര ദിനം ഓർമ്മിപ്പിക്കട്ടെ.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: 45 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
3: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
2: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഫസ്ന ഫാത്തിമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൽശക്തി മന്ത്രാലയത്തിന്റെ വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1000 കടന്നു. 163 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. മിഷൻ സമുദ്ര പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോടിനെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ന് ലോക നാളികേര ദിനം. ദേശീയതല പരിപാടി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ പ്രമുഖ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് കളത്തിലിറങ്ങും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൽശക്തി മന്ത്രാലയത്തിന്റെ വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. ടീം ഇന്ത്യ എന്ന മനോഭാവം ശക്തിപ്പെടുത്തുന്നതിനും സഹകരണാത്മക ഫെഡറലിസം കൂടുതൽ ദൃഢമാക്കുന്നതിനും പ്രധാനമന്ത്രി വിഭാവനം ചെയ്ത വകുപ്പുതല ഉച്ചകോടിയുടെ പരമ്പരയിലെ ആദ്യത്തേതാണ് ഇന്നലെ ന്യൂഡൽഹിയിൽ ആരംഭിച്ച ദ്വിദിന സമ്മേളനം. ഡെസ്ക് റിപ്പോർട്ട്.
4: നിർണായക മേഖലകളിലെ മുൻഗണനാ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും സമയബന്ധിതമായ കർമ്മ പദ്ധതികൾക്ക് രൂപം നൽകുന്നതിനും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളെ ഓർമ്മിപ്പിക്കുന്നതാണ് ജലശക്തി മന്ത്രാലയത്തിന്റെ വകുപ്പുതല ഉച്ചകോടി. ജല അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ സമയബന്ധിതമായ നടപ്പാക്കൽ, മഴവെള്ള സംഭരണത്തിൽ ജനപങ്കാളിത്തം എന്ന ആശയത്തിൽ ജൽസഞ്ജയ് ജൻ ഭാഗിദാരി, ക്യാച്ച് ദ റെയിൻ പദ്ധതി, കുടിവെള്ള സ്രോതസ്സുകളുടെ സുസ്ഥിരത, ജൽജീവൻ മിഷൻ 2.0 എന്നീ 4 പ്രധാന മേഖലകളിലാണ് ഉച്ചകോടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ദേശീയ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ പങ്കാളിത്ത ഉത്തരവാദിത്തം പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം ഭരണ നിർവഹണത്തിലും സേവന വിതരണത്തിലും പുരോഗതി ഉറപ്പാക്കാനും ഉച്ചകോടി ലക്ഷ്യമിടുന്നു.
0: ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വേവറിന്റെ 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം ചർച്ച നടത്തും. ഇന്ത്യ ബെൽജിയം സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താൻ വേവറിന്റെ സന്ദർശനം അവസരമൊരുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ജർമ്മൻ ആണവ സുരക്ഷാമന്ത്രി കാർസ്റ്റൻ ഷെയ്നൈഡറുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സമ്പദ്വ്യവസ്ഥയിലെ സഹകരണം, മാലിന്യ സംസ്കരണം, പുനരുപയോഗ ഊർജ്ജം, നൂതന സാങ്കേതികവിദ്യ, സുസ്ഥിര വികസനം തുടങ്ങിയ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായി. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1050 ഉയർന്നു. 583 വിദേശികളും 83 സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ഏകദേശം 4000 പേരെ കാണാതായതായി നാഷണൽ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ആൻഡ് മാനേജ്മെന്റ് അതോറിറ്റി അറിയിച്ചു. പ്രളയത്തിൽപ്പെട്ട 163 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ദുരന്തബാധിത പ്രദേശങ്ങളിൽ നിന്ന് 151 ഇന്ത്യൻ പൌരന്മാർ ചൈന അതിർത്തി വഴി സുരക്ഷിതമായി രാജ്യത്തേക്ക് മടങ്ങിയതായും മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
4: നേപ്പാളിലെ ചിലിമയിലെ ജലവൈദ്യുത പദ്ധതിയുടെ തുരങ്കങ്ങളിൽ പ്രവേശിച്ച ഇന്ത്യൻ രക്ഷാപ്രവർത്തക സംഘത്തിന് നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വന്നതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. നൂതനമായ രീതികളും താൽക്കാലികമായി തയ്യാറാക്കിയ ഫ്ളോട്ടുകളും ഉപയോഗിച്ച് തുരങ്കത്തിനുള്ളിലേക്ക് കൂടുതൽ മുന്നോട്ടു പോകാൻ രക്ഷാസംഘത്തിന് സാധിച്ചിട്ടുണ്ട്. തുരങ്കങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താൻ ശ്രമങ്ങൾ ഇന്നും തുടരും. അതേസമയം ടിബറ്റ് അതിർത്തിയിലെ ഫോട്ടേകോശി നദിയിലൂടെ കഴിഞ്ഞ ആഴ്ച റാസവയിലേക്ക് ഇരച്ചുകയറിയ വിനാശകരമായ പ്രളയത്തിന് കാരണം കാലാവസ്ഥാ വ്യതിയാനമാണെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ അറിയിച്ചു. ഹിമാലയൻ മേഖലയിലെ താപനില 1.8 ഡിഗ്രി വർദ്ധിച്ചതായി സ്ഥിരീകരിച്ചതിനാൽ ദുരന്തത്തിന് കാരണം കാലാവസ്ഥാ വ്യതിയാനമാണെന്നതിൽ സംശയമില്ലെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കാലാവസ്ഥാ വ്യതിയാനം ആഗോളതലത്തിലെ പ്രതിഭാസമാണെന്നും അത്തരം ദുരന്തങ്ങളെ നേരിടേണ്ടത് ആഗോള ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു.
0: ഉക്രൈനിൽ ഇന്നലെയുണ്ടായ റഷ്യൻ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട 12 പേരിൽ ഒരു ഇന്ത്യൻ പൌരനും ഉൾപ്പെടുന്നുവെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി അറിയിച്ചു. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും പതിച്ചതിനെ തുടർന്ന് നിരവധി കെട്ടിടങ്ങൾ തകർന്നതായും അടിസ്ഥാന സൌകര്യങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും സെലൻസ്കി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. മരിച്ച ഇന്ത്യക്കാരന്റെ മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കുന്നതിന് സാധ്യമായ എല്ലാ സഹായവും നൽകുന്നുണ്ടെന്ന് ഉക്രൈനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഭക്ഷ്യവകുപ്പ് സെക്രട്ടറിമാരുടെ സമ്മേളനം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് സെക്രട്ടറി സഞ്ജീവ് ചോപ്രയുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്നു. ഭക്ഷ്യധാന്യങ്ങളുടെ സംഭരണം, പൊതുവിതരണം എന്നിവ ചർച്ചയിൽ പ്രധാന വിഷയങ്ങളായി. ഖാരിഫ് സീസണിലെ നെല്ല് സംഭരണ ലക്ഷ്യം 708 ലക്ഷം മെട്രിക് ടണ്ണിലധികമായി നിശ്ചയിച്ചതായി ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. മിഷൻ സമുദ്ര പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോടിനെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കോഴിക്കോട് സൌത്ത് മണ്ഡലത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ഫൈസൽ ബാബു എംഎൽഎയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഫ്യൂച്ചർ കാലിക്കറ്റ് 360 വികസന കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ലോജിസ്റ്റിക് കണ്ടെയ്നർ, ഫെലിസിറ്റേഷൻ സെന്റർ, ട്രാൻസ്ഷിപ്മെന്റ് ഉൾപ്പെടെ നിരവധി തൊഴിൽ സാധ്യതയുള്ള പദ്ധതികൾ തുറമുഖങ്ങളോടനുബന്ധിച്ച് ആരംഭിക്കുമെന്നും സ്ഥലം ലഭ്യമായാൽ കോഴിക്കോട്ട് ക്രൂയിസ് ടെർമിനലും യാഥാർത്ഥ്യമാക്കും മെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആദ്യ ബജറ്റിൽ പ്രഖ്യാപിച്ച കോഴിക്കോട് ലൈറ്റ് മെട്രോയുടെ പഠനങ്ങൾ പുരോഗമിക്കുകയാണെന്നും അത് പൂർത്തിയാകുന്ന മുറയ്ക്ക് പദ്ധതി നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കോഴിക്കോട് നഗരത്തിൽ നിന്ന് എയർപോർട്ടിലെത്താൻ പുതിയ സംവിധാനമൊരുക്കും. വിമാനത്താവളവുമായി ബന്ധപ്പെട്ട വികസന പദ്ധതികളും ഉണ്ടാകുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. കാലത്തിനനുസരിച്ച് സ്വയം നവീകരിക്കാത്ത രാഷ്ട്രീയ നേതാക്കളും ബിസിനസ്സുകാരും കാലഹരണപ്പെടുമെന്നും ഇവർക്ക് ദീർഘവീക്ഷണം അനിവാര്യമാണെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. നല്ല സംഘത്തെ സൃഷ്ടിച്ചെടുക്കുന്നതാണ് രാഷ്ട്രീയത്തിലും ബിസിനസ്സിലും വിജയത്തിന്റെ അടിസ്ഥാനമെന്ന് അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രക്രിയ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഖ്യാനേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഉന്നതതല സംഘം ഇന്നും നാളെയും ഗോവ സന്ദർശിക്കും. ദ്വിദിന പരിപാടിയുടെ ഭാഗമായി മാർഗോവയിലെ രവീന്ദ്രഭവനിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ യോഗം ഇന്ന് ചേരും. വയോജനങ്ങളുടെ ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് പുതുതായി രൂപീകരിച്ച വയോജനക്ഷേമ വകുപ്പിൽ ജീവനക്കാരുടെ തസ്തികകൾ പുനർവിന്യസിച്ചു. പൊതുവിതരണ ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പുകളിൽ നിന്നും പ്രധാന തസ്തികകളായ അഡീഷണൽ സെക്രട്ടറി, അണ്ടർ സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ, അസിസ്റ്റന്റുമാർ, കമ്പ്യൂട്ടർ അസിസ്റ്റന്റുകൾ എന്നിവയാണ് പുനർവിന്യസിപ്പിച്ച് പൊതുഭരണ വകുപ്പ് ഉത്തരവിറക്കിയത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ആഗോള നാളികേര ദിനം. ഇതോടനുബന്ധിച്ച് ദേശീയതല പരിപാടികൾ കേന്ദ്ര നാളികേര വികസന ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് നടത്തും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി രാംനാഥ് താക്കൂർ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
5: രാജ്യത്ത് നിന്നുള്ള നാളികേര ഉൽപ്പന്ന കയറ്റുമതി 7,038 കോടി രൂപയിലേറെ എത്തിയ പശ്ചാത്തലത്തിലാണ് ഈ വർഷത്തെ ആഗോള നാളികേര ദിന പരിപാടികൾ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്നത്. 155 ൽ പരം രാജ്യങ്ങളിലേക്ക് നിലവിൽ നാളികേര ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കാണ് കൂടുതൽ ഡിമാൻഡ് എന്ന് നാളികേര വികസന ബോർഡ് വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. നാളികേര അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ, സാങ്കേതിക വിദ്യകൾ, സംസ്കരണ രീതികൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുത്തിയുള്ള പ്രത്യേക പ്രദർശനമാകും തിരുവനന്തപുരത്ത് നടത്തുന്ന ദേശീയതല പരിപാടിയുടെ മുഖ്യ സവിശേഷത. നാളികേര മേഖലയ്ക്ക് നൽകിയ മികച്ച സംഭാവനകൾക്കുള്ള ദേശീയ പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്യും.
0: ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ പ്രമുഖ താരങ്ങളായ ലക്ഷ്യ സെൻ, കിഡംബി ശ്രീകാന്ത്, തൻവി ശർമ്മ എന്നിവർ ഇന്ന് കളത്തിലിറങ്ങും. പുരുഷ ഡബിൾസിൽ മുൻനിര താരങ്ങളായ സാത്വിക് സായിരാജ്, രങ്കി റെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും ഇന്ന് മത്സരിക്കും. ഇന്ത്യയുടെ ഉന്നതി ഹുഡ ഇന്നലെ ടൂർണമെന്റിൽ നിന്ന് പുറത്തായിരുന്നു. വനിതാ സിംഗിൾസിന്റെ ആദ്യ റൌണ്ടിൽ ദക്ഷിണ കൊറിയൻ താരത്തോടാണ് ഉന്നതി പരാജയപ്പെട്ടത്. ദുബായ് KMCC കൊയിലാണ്ടി നിയോജകമണ്ഡലം കമ്മിറ്റി ഏർപ്പെടുത്തിയ ബാഫക്കി തങ്ങൾ കർമ്മശ്രേഷ്ഠ പുരസ്കാരം മുഖ്യമന്ത്രി VD സതീശൻ മുൻമന്ത്രി ഡോക്ടർ MK മുനീറിന് കോഴിക്കോട്ട് സമ്മാനിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി മുഖ്യാതിഥിയായി. 1,00,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജും ഇന്ത്യൻ കൌൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചും സംയുക്ത ഗവേഷണത്തിനും അക്കാദമിക സഹകരണത്തിനും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. ഔഷധ സസ്യങ്ങൾ, ഹോമിയോപ്പതി ഔഷധങ്ങൾ, സുസ്ഥിര കൃഷി, അനുബന്ധ ശാസ്ത്ര മേഖലകൾ എന്നിവയിൽ ഗവേഷണം ശക്തിപ്പെടുത്തുകയാണ് സഹകരണത്തിന്റെ പ്രധാന ലക്ഷ്യം. നാഷണൽ ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് കേരള സംസ്ഥാന കമ്മിറ്റി നേതൃത്വത്തിൽ മലപ്പുറം ജില്ലയിലെ അംഗങ്ങൾക്കായി ഓണക്കിറ്റ് വിതരണം ചെയ്തു. ആനക്കയം ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ 150 അംഗങ്ങൾ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൽശക്തി മന്ത്രാലയത്തിന്റെ വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1,000 കടന്നു. 163 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. മിഷൻ സമുദ്ര പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോടിനെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ന് ലോക നാളികേര ദിനം. ദേശീയതല പരിപാടി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ പ്രമുഖ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് കളത്തിലിറങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25, പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ 10:15.
6: സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക ഋച ഝാ. അഥ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷംഘായി സഹയോഗ സംഘടനസ്യ സദസ്യ ദേശാനാം ആഹ്വാനം കൃതവാൻ യത് ആതങ്കവാദസ്യ വിത്തപോഷണം ആതങ്കവാദീനാം സംഘടനെ പ്രവേശഃ ഉഗ്രവാദസ്യ പ്രസാരഃ ആതങ്കവാദീനാം സുരക്ഷിതാശ്രയസ്ഥലാനി ച സമാവിഷ്ടം സമ്പൂർണം തന്ത്രം ഉന്മൂലയേത്. ഹിഹ ബിഷ്കേക് നഗരെ ആയോജിതം ഷംഗായി സഹയോഗ സംഘടനസ്യ 26th ശിഖര സമ്മേളനം സംബോധയൻ പ്രധാനമന്ത്രി ഉക്തവാൻ യത് ആതങ്കവാദസ്യ വിഷയെ ദ്വിവിധവാന് മാനദണ്ഡാനാം കിമപി സ്ഥാനം ന ഭവിതുമർഹതി. വിദേശമന്ത്രാലയസ്യ പശ്ചിമവിഭാഗസ്യ സചിവഃ CV ജോർജ് വാർത്താഹരസമ്മേളനെ അവദത് യത് പ്രധാനമന്ത്രി വിശ്വസ്യ വിഭിന്നേഷു ഭാഗേഷു പ്രവർത്തമാനാനാം സംഘർഷാണാം വിഷയെ ചിന്താം പ്രകടിതവാൻ. സദസ്യദേശാനാം നേതാരഃ സംഘടനസ്യ 25th വർഷപൂർത്യവസരെ ബിഷ്കേക് ഘോഷണാപത്രെ ഹസ്താക്ഷരം അപി കൃതവന്തഃ. ശിഖരസമ്മേളനസ്യ സമാപനം ആതങ്കവാദ പ്രതിരോധഃ ഊർജ ആപദ്വ്യവസ്ഥാപനം അംഗീയ സഹകാരിതാ ചേതി വിഷയാൻ സമാവിശ്യ 3 പ്രമുഖ പരിണാമൈ സഹ അഭവത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ നവദില്യാം ജലശക്തി മന്ത്രാലയസ്യ വിഭാഗീയ ശിഖര സമ്മേളനസ്യ സമാപന സത്രം സംബോധയിഷ്യതി. ഹ്യഃ പ്രാരബ്ധമിദം ദ്വിദിവസീയം വിഭാഗീയ ശിഖര സമ്മേളനം പ്രധാനമന്ത്രിണാ ടീം ഇന്ത്യ ഇത്യസ്യ ഭാവനാം സുദൃഢീകർത്തും സഹകാരാത്മക സംഘവാദം ച അധികം സുദൃഢീകർത്തും പരികൽപിതാനാം വിഭാഗീയ ശിഖര സമ്മേളനാനാം ശൃംഖലായാഃ പ്രഥമം സമ്മേളനമസ്തി. അസ്മിൻ ശിഖര സമ്മേളനെ കേന്ദ്ര രാജ്യ പ്രശാസനാനി മഹത്വപൂർണാനാം ക്ഷേത്രീയ പ്രാഥമികതാനാം വിഷയെ വിചാരവിമർശം കരിഷ്യന്തി അഥ സമയബദ്ധാഃ കാര്യയോജനാഃ ച നിർമാസ്യന്തി. ശിഖര സമ്മേളനെ ചതുർഷു പ്രമുഖക്ഷേത്രേഷു വിശേഷം ധ്യാനം ദീയതേ. തേഷു ജലസംരചനാ പരിയോജനാനാം സമയബദ്ധം കാര്യാന്വയനം, ജലസഞ്ചയ ജനഭാഗിദാരി ക്യാച്ച് ദ റെയിൻ ഇത്യേതത്, പേയജലസ്രോതസാം സ്ഥായിത്വം, ജലജീവനോപക്രമഃ ച സമ്മിലിതാഃ സന്തി. ഉപരാഷ്ട്രപതിഃ CP രാധാകൃഷ്ണൻ അദ്യ ഛത്തീസ്ഗഢെ രായപുരസ്യ യാത്രാം കരിഷ്യതി. സ്വീയ യാത്രാവധൌ ഉപരാഷ്ട്രപതിഃ രായപുരസ്യ അഖില ഭാരതീയായുർവിജ്ഞാന സംസ്ഥാനസ്യ തൃതീയേ ദീക്ഷാന്ത സമാരോഹേ ഭാഗം ഗ്രഹീഷ്യതി. ബെൽജിയം ദേശസ്യ പ്രധാനമന്ത്രി ബാ.ഡി. വെബർ അദ്യാരഭ്യ ഭാരതസ്യ ത്രിദിവസീയ യാത്രായാം ഭവിഷ്യതി. യാത്രാവധൌ സഹ പ്രധാനമന്ത്രിണ നരേന്ദ്രമോദിന സഹ ദ്വൈപാക്ഷിക സംബന്ധാനാം സമഗ്ര പരിദൃശ്യസ്യ പരസ്പര ഹിത സംബന്ധാനാം ക്ഷേത്രീയ വൈശ്വിക വിഷയാണാം ച വിഷയെ ദ്വിപക്ഷീയ വാർത്താം കരിഷ്യതി. പ്രധാനമന്ത്രി ഡി വേവർ ഭാരത യൂറോപീയ സംഘയോ മുക്ത വാണിജ്യ സന്ധേ സന്ദർഭേ ആയോജിതം വ്യാവസായിക കാര്യക്രമമപി

0: ഏവർക്കും പുലർവെട്ടത്തിലേക്ക് സ്വാഗതം. ആദ്യം
1: കാർഷിക മേഖലാ വാർത്തകൾ. നാളികേര വികസന ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് ലോക നാളികേര ദിനാചരണവും മികച്ച നാളികേര കർഷകർക്കുള്ള ദേശീയ അവാർഡുകളുടെ വിതരണവും തിരുവനന്തപുരത്ത് വഴുതയ്ക്കാട് മൗണ്ട് കാർമൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടത്തുന്നു. കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് അധ്യക്ഷത വഹിക്കുന്ന ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ രാവിലെ 9:30 നിർവഹിക്കുന്നു. മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന കേന്ദ്ര കൃഷി കർഷകക്ഷേമ സഹമന്ത്രി ശ്രീ രാംനാഥ് ടാക്കൂർ ദേശീയ അവാർഡുകളുടെ പ്രഖ്യാപനവും വിതരണവും നിർവഹിക്കും. ഗതാഗത വകുപ്പ് മന്ത്രി സി പി ജോണും റവന്യൂ വകുപ്പ് മന്ത്രി എ പി അനിൽകുമാറും പങ്കെടുക്കും. സംസ്ഥാനത്ത് 2026 ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് 10 വരെയുണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ആശ്വാസമായി പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി ഈ മാസം 5 വരെ നീട്ടിയതായി കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് അറിയിച്ചു. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത അർഹരായ എല്ലാ കർഷകർക്കും 5-ാം തീയതിക്കകം എയിംസ് പോർട്ടൽ വഴിയോ സമീപത്തെ കൃഷിഭവനുമായി ബന്ധപ്പെട്ടോ അപേക്ഷ സമർപ്പിക്കാം. എം എസ് സ്വാമിനാഥൻ ഗവേഷണ നിലയവും ജെ എസ് ഡബ്ല്യു ഫൌണ്ടേഷനും ചേർന്ന് ഏർപ്പെടുത്തിയ മഹിളാ കൃഷിശക്തി പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശം ക്ഷണിച്ചു. 18 വയസ്സിന് മുകളിലുള്ള വനിതകൾക്കും വനിതകൾ നയിക്കുന്ന സ്ഥാപനങ്ങൾക്കും നാമനിർദ്ദേശം സമർപ്പിക്കാം. ജേതാക്കൾക്ക് 7 ലക്ഷം രൂപ വരെ സമ്മാനം ലഭിക്കും. വിത്തുകളും ജൈവ വൈവിധ്യവും തദ്ദേശീയ അറിവുകളും കാലാവസ്ഥാ പ്രതിരോധശേഷിയും പോഷകാഹാര സുരക്ഷയും ഗ്രാമീണ ഉപജീവനവും എന്നീ വിഭാഗങ്ങളിലായാണ് പുരസ്കാരങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 044-2254-1229. റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള പുതുപ്പള്ളിയിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് റബ്ബറിന്റെ ശാസ്ത്രീയമായ വിളവെടുപ്പിലുള്ള പരിശീലനം ഈ മാസം 7 മുതൽ 11 വരെയുള്ള തീയതികളിൽ നടത്തുന്നു. വിളവെടുപ്പ്, വിവിധ ഇനം ടാപ്പിംഗ് കത്തികളുടെ ഉപയോഗം, നൂതന ടാപ്പിംഗ് രീതികൾ, യന്ത്രവൽകൃത ടാപ്പിംഗ്, നിയന്ത്രിത കമിഴ്ത്തിവെട്ട്, ഇടവേള കൂടിയ ടാപ്പിംഗ്, ഉത്തേജക ഔഷധ പ്രയോഗം എന്നിവ പരിശീലനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കേരളത്തിനകത്തും പുറത്തുമുള്ള റബ്ബർ കർഷകർക്കും തോട്ടം മേഖലയിൽ നിന്നുള്ളവർക്കും അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 9207-485-392. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി, പടന്നക്കാട്, അമ്പലവയൽ എന്നീ കാർഷിക കോളേജുകളിൽ 2026-27 അധ്യയന വർഷം മുതൽ റിവോൾവിംഗ് ഫണ്ട് രീതിയിൽ അധിക ബാച്ചായി ആരംഭിക്കുന്ന BSc ഹോർട്ടിക്കൾച്ചർ കോഴ്സിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 14. ഒന്നാം വിള വിരിപ്പ് വികേന്ദ്രീകൃത നെല്ല് സംഭരണ പദ്ധതിയുടെ ഭാഗമായി സപ്ലൈകോ കർഷകരിൽ നിന്നും ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. 2026 December 31 കൊയ്ത്ത് പൂർത്തിയാകുന്ന എല്ലാ കർഷകരും ഈ മാസം 30 രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ www.supplycopaddy.in എന്ന വെബ്സൈറ്റിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. ഓരോ പാടശേഖരത്തിനും നെല്ലിനത്തിനും ഭൂമി രീതിക്കും വെവ്വേറെ അപേക്ഷകൾ സമർപ്പിക്കണം. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
0: September 2 ചരിത്ര രേഖപ്പെടുത്തലുകളുമായി റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
2: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
3: പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
0: എല്ലാ വർഷവും September 2 ലോക നാളികേര ദിനമായി ആഗോളതലത്തിൽ ആചരിക്കുന്നു. ഏഷ്യൻ ആൻഡ് പസഫിക് കോക്കനട്ട് കമ്മ്യൂണിറ്റിയുടെ സ്ഥാപന ദിനത്തോടനുബന്ധിച്ചാണ് ഈ ദിനാചരണം നടക്കുന്നത്. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും നാളികേര ഉൽപ്പന്നങ്ങളുടെ പ്രചാരണത്തിനുമായാണ് ഇത് സംഘടിപ്പിക്കുന്നത്. നാളികേര ഉൽപ്പാദനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന കേരളത്തിൽ ഈ ദിനം വിപുലമായി ആചരിച്ചു വരുന്നു. കേരളത്തിലെ പ്രമുഖ സാമൂഹിക പരിഷ്കർത്താവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ ടി കെ മാധവൻ 1885 സെപ്റ്റംബർ 2 ജനിച്ചത്. ഐത്തത്തിനെതിരായും ക്ഷേത്രത്തിനു ചുറ്റുമുള്ള റോഡുകളിലൂടെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കാനുമായി നടന്ന ചരിത്ര പ്രസിദ്ധമായ വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന സൂത്രധാരനായിരുന്നു അദ്ദേഹം. വൈക്കം സത്യാഗ്രഹത്തിന് മഹാത്മാഗാന്ധിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും പിന്തുണ ഉറപ്പാക്കാൻ അദ്ദേഹം മുന്നിട്ടിറങ്ങി. താഴ്ന്ന ജാതിക്കാരായി മാറ്റി നിർത്തപ്പെട്ടവർക്ക് ക്ഷേത്രപ്രവേശനം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് തിരുവിതാംകൂർ അസംബ്ലിയിൽ ആദ്യമായി പ്രമേയം അവതരിപ്പിച്ചത് അദ്ദേഹമാണ്. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യയെ സ്വതന്ത്രമാക്കുന്നതിനുള്ള അധികാര കൈമാറ്റ നടപടികൾക്കായി ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യയുടെ താൽക്കാലിക സർക്കാർ 1946 സെപ്റ്റംബർ 2 നിലവിൽ വന്നു. 1946 ബ്രിട്ടീഷ് ക്യാബിനറ്റ് മിഷൻ നിർദ്ദേശപ്രകാരമാണ് ഈ സർക്കാർ രൂപീകരിച്ചത്. ഇന്ത്യയ്ക്ക് ഒരു പുതിയ ഭരണഘടന നിർമ്മിക്കുന്നതുവരെയും അധികാരം പൂർണ്ണമായി കൈമാറുന്നതുവരെയും രാജ്യത്തിന്റെ ഭരണം നിർവഹിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. വിയറ്റ്നാമിന്റെ വിപ്ലവ നായകനും പ്രഥമ പ്രസിഡന്റുമായിരുന്ന ഹോ ചി മിൻ 1969 സെപ്റ്റംബർ 2 അന്തരിച്ചത്. 20-ാം നൂറ്റാണ്ടിലെ ലോകചരിത്രത്തെയും സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളെയും ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഫ്രഞ്ച് ഭരണത്തിൽ നിന്ന് വിയറ്റ്നാം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതും 1945 സെപ്റ്റംബർ 2 വിയറ്റ്നാം യുദ്ധത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയ്ക്കെതിരെ വടക്കൻ വിയറ്റ്നാമിനെ നയിച്ചത് അദ്ദേഹത്തിന്റെ തന്ത്രങ്ങളായിരുന്നു. ദി ലോർഡ് ഓഫ് ദി റിംഗ്സ് അടക്കമുള്ള വിശ്വപ്രസിദ്ധ കൃതികളുടെ രചയിതാവായ ഇംഗ്ലീഷ് സാഹിത്യകാരൻ ജെ ആർ ആർ ടോക്കിയൻ 1973 സെപ്റ്റംബർ 2 അന്തരിച്ചു. ആധുനിക ഫാന്റസി സാഹിത്യത്തിന്റെ പിതാവായി അദ്ദേഹം പരക്കെ അറിയപ്പെടുന്നു. 1666 സെപ്റ്റംബർ 2 ലണ്ടൻ നഗരത്തെ ഭീതിയിലാഴ്ത്തിയ ഗ്രേറ്റ് ഫയർ ഓഫ് ലണ്ടൻ ആരംഭിച്ചത്. പുഡിംഗ് ലെയിനിലെ ഒരു ബേക്കറിയിൽ നിന്ന് പടർന്ന തീ 4 ദിവസത്തോളം നഗരത്തെ വിഴുങ്ങി. 10,000-ക്കണക്കിന് വീടുകളും ചരിത്ര പ്രസിദ്ധമായ സെന്റ് പോൾസ് കത്തീഡ്രൽ ഉൾപ്പെടെ 87 പള്ളികളും തീപിടുത്തത്തിൽ തകർന്നു. ലണ്ടൻ അക്കാലത്ത് ഒരു പ്രധാന അന്താരാഷ്ട്ര വ്യാപാര കേന്ദ്രമായിരുന്നതിനാൽ ആഗോള വിപണിയെ ഇത് ബാധിച്ചു. ഈ ദുരന്തത്തിന് ശേഷമാണ് ആധുനിക ഫയർ ഇൻഷുറൻസ് സംവിധാനങ്ങൾ ലോകത്ത് ആദ്യമായി രൂപപ്പെട്ടത്.
2: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
3: പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
5: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നോ? വിഷമിക്കേണ്ട,
6: പിട്ടപ്പിള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5,000-ലധികം സമ്മാനങ്ങളുമായി പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്.
7: പുലർവെട്ടത്തിൽ അടുത്തതായി ആയുരാരോഗ്യം.
8: ആയുരാരോഗ്യത്തിൽ ഇന്ന് നേത്രദാനത്തെ കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ കവിതാ ദേവിൻ.
9: എല്ലാ വർഷവും ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 8 വരെയുള്ള 2 ആഴ്ച നാം നാഷണൽ ഐ ഡൊണേഷൻ ഫോർട്ട്നൈറ്റ് അഥവാ ദേശീയ നേത്രദാന അവബോധ ദ്വൈവാരമായി ആചരിക്കുന്നു. 1985 ആരംഭിച്ചതു മുതൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബോധവൽക്കരണ ക്യാമ്പയിനുകളിൽ ഒന്നാണിത്. നമ്മുടെ രാജ്യത്ത് ഏകദേശം 11,00,000-ത്തിലധികം ആളുകൾക്ക് നേത്രപടല അന്ധത ബാധിച്ചതായി കണക്കാക്കപ്പെടുന്നു. ഓരോ വർഷവും 25,000 പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. എന്നാൽ പ്രതിവർഷം 5,000 കോർണിയൽ ട്രാൻസ്പ്ലാന്റ് അഥവാ നേത്രപടലം മാറ്റിവയ്ക്കുന്ന ശസ്ത്രക്രിയകൾ മാത്രമാണ് നടക്കുന്നത്. ഇത് മെഡിക്കൽ വൈദഗ്ധ്യത്തിന്റെയോ അടിസ്ഥാന സൌകര്യങ്ങളുടെയോ അഭാവം കൊണ്ട് സംഭവിക്കുന്നതല്ല. നേത്രപടല ലഭ്യതയുടെ കുറവിനുള്ള പ്രധാന കാരണം നേത്രദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്കിടയിലെ അവബോധത്തിന്റെ അഭാവമാണ്. നേത്രദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുവാനും നേത്രദാനത്തെക്കുറിച്ചുള്ള മിഥ്യാധാരണകൾ ഇല്ലാതാക്കുവാനും ദാതാക്കളായി രജിസ്റ്റർ ചെയ്യാൻ വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ഈ വാരാചരണം കൊണ്ട് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. കണ്ണിന്റെ മുൻഭാഗത്തുള്ള സുതാര്യമായ ടിഷ്യൂ ആണ് നേത്രപടലം അഥവാ കോർണിയ. നേത്രപടലത്തെ ബാധിക്കുന്ന ചില രോഗങ്ങൾ, അണുബാധകൾ, പരിക്കുകൾ, പോഷകാഹാരക്കുറവ്, ജന്മനായുള്ള ചില നേത്രപടല രോഗങ്ങൾ, ശസ്ത്രക്രിയാനന്തര സങ്കീർണതകൾ തുടങ്ങി പല കാരണങ്ങൾ മൂലം നേത്രപടലത്തിന്റെ സുതാര്യത നഷ്ടപ്പെട്ട് അത് മേഘാവൃതമാകാം. ഇതുമൂലം കാഴ്ചശക്തി ഗണ്യമായി കുറയുകയോ നഷ്ടപ്പെടുകയോ ചെയ്യാം. മരണപ്പെട്ട വ്യക്തിയിൽ നിന്നും ലഭിക്കുന്ന കോർണിയയാണ് നേത്രപടല അന്ധതയുടെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കൃത്രിമ നേത്രപടലം നമുക്ക് ലഭ്യമല്ല. മരണമടഞ്ഞ മനുഷ്യദാതാവിൽ നിന്നുള്ള ടിഷ്യു മാത്രമേ ഇപ്പോൾ കണ്ണ് മാറ്റിവെക്കൽ അഥവാ ട്രാൻസ്പ്ലാന്റേഷൻ ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. നേത്രദാന പ്രക്രിയ എങ്ങനെയാണ്? മരണാനന്തരം നേത്രദാതാവാകാനുള്ള വ്യക്തിയുടെ ഉദാരമായ തീരുമാനത്തിലും നേത്രദാനത്തിനുള്ള കുടുംബത്തിന്റെ സമ്മതത്തിലുമാണ് നേത്രദാന പ്രക്രിയ ആരംഭിക്കുന്നത്. മരണാനന്തരം നേത്രദാനം 4 മുതൽ 6 മണിക്കൂറിനുള്ളിൽ ചെയ്യുന്നതാണ് അഭികാമ്യം. നേത്രദാനം ദാതാവിന്റെ മുഖത്ത് യാതൊരുവിധത്തിലുള്ള രൂപവ്യത്യാസവും ഉണ്ടാക്കുന്നില്ല. ഏകദേശം 15 മുതൽ 20 മിനിറ്റ് സമയമാണ് നേത്രങ്ങൾ നീക്കം ചെയ്യാൻ എടുക്കുന്നത്. മരണശേഷം ബന്ധുക്കൾ അടുത്തുള്ള നേത്ര ബാങ്കുമായി ബന്ധപ്പെട്ടാൽ ദാതാവിന്റെ വീട്ടിലേക്കോ മരണശേഷം മൃതദേഹം വച്ചിരിക്കുന്ന സ്ഥലത്തേക്കോ നേത്രബാങ്ക് സംഘം എത്തി കണ്ണുകൾ നീക്കം ചെയ്യുന്നതാണ്. നേത്രദാനം പ്രായഭേദം മന്യേ ആർക്കു വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. കണ്ണടകൾ ഉപയോഗിക്കുന്നവരും തിമിര ശസ്ത്രക്രിയ കഴിഞ്ഞവർക്കും പ്രമേഹം രക്തസമ്മർദ്ദമുള്ളവർക്കുമെല്ലാം നേത്രദാനം നടത്താവുന്നതാണ്. ബന്ധുക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കഴിവതും ശീതീകരിച്ച മുറിയിൽ മൃതദേഹം വയ്ക്കുന്നതാണ് അഭികാമ്യം. ഒരു തണുത്ത കോട്ടൺ പാഡോ ടിഷ്യുവോ അടഞ്ഞ കൺപോളകളുടെ മുകളിൽ വയ്ക്കുന്നത് നന്നായിരിക്കും. ഫാനുകൾ കഴിവതും ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക, കാരണം ഇത് നേത്രപടലം വരണ്ടു പോകാൻ കാരണമായേക്കാം. ആർക്കൊക്കെയാണ് നേത്രദാനം നൽകാൻ സാധിക്കാത്തത്? ഹെപ്പറ്റൈറ്റിസ് അഥവാ മഞ്ഞപ്പിത്തം, HIV അണുബാധ, പേപ്പട്ടി വിഷബാധ തുടങ്ങി ചില സാംക്രമിക രോഗങ്ങൾ മൂലം മരണപ്പെട്ടവർ, ചില ക്യാൻസറുകൾ, മസ്തിഷ്ക ജ്വരം, സെപ്റ്റിസീമിയ, ചില വൈറൽ രോഗബാധ മൂലമുണ്ടാകുന്ന മരണങ്ങൾ, മരണകാരണം വ്യക്തമല്ലാത്ത ചില സാഹചര്യങ്ങൾ, ഇവരിൽ നിന്ന് ലഭിക്കുന്ന നേത്രപടലങ്ങൾ നേത്രദാനത്തിന് അനുയോജ്യമല്ല. മരണപ്പെട്ട വ്യക്തിയിൽ നിന്നും രക്തസാമ്പിൾ എടുത്ത് പരിശോധന നടത്തിയ ശേഷമാണ് നേത്രപടലം ഉപയോഗിക്കാമോ എന്ന് തീരുമാനിക്കുന്നത്. നേത്രപടല അന്ധത മാത്രമാണ് നേത്രദാനത്തിലൂടെ പരിഹരിക്കപ്പെടുന്നത്. മരണശേഷം നിങ്ങളുടെ കണ്ണുകൾ നശിക്കേണ്ടതല്ല. നേത്രദാനം ഏറ്റവും മഹത്തരമായ ഒരു പുണ്യപ്രവൃത്തിയാണ്. കാഴ്ചയുടെ വരദാനം നൽകി 2 ജീവിതങ്ങളെയാണ് ഇത് പ്രകാശപൂരിതമാക്കുന്നത്.
8: ആയുരാരോഗ്യത്തിൽ നിന്ന് നേത്രദാനം, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ കവിതാ ദേവിൻ.

0: തൊഴിൽ ദർശനം.
1: അർമേഡ് വെഹിക്കിൾസ് നിഗം ലിമിറ്റഡിന് കീഴിൽ മഹാരാഷ്ട്രയിലെ അംബർനാഥിലുള്ള മെഷീൻ ടൂൾ പ്രോട്ടോടൈപ്പ് ഫാക്ടറിയിൽ അപ്രന്റീസ്ഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. 210 ഒഴിവുണ്ട്. ITIക്കാർക്കും ITI യോഗ്യതയില്ലാത്തവർക്കും ഡിഗ്രി ഡിപ്ലോമ യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം. ITI യോഗ്യതയുള്ളവർ ഒഴിവ് 79, ഫിറ്റർ 15, ടർണർ 20, മെഷീനിസ്റ്റ് 27, ഇലക്ട്രീഷ്യൻ 7, ഇലക്ട്രോണിക്സ് 6, വെൽഡർ GNE 4. നോൺ ITI വിഭാഗക്കാർ ഒഴിവ് 83, ഫിറ്റർ 15, ടർണർ 21, മെഷീനിസ്റ്റ് 27, MMTM 20. പ്രായം 15-നും 24 വയസ്സിനും ഇടയിൽ. ഗ്രാജുവേറ്റ് അപ്രന്റീസ് ഒഴിവ് 42, ആർട്സ് 4, കൊമേഴ്സ് 8, സയൻസ് 10, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 4, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ 5, ഹോട്ടൽ മാനേജ്മെന്റ് 1, BMS 2, BAF 2, സോഷ്യൽ വർക്ക് 2, ഡിസൈൻ 2, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 2. ഡിപ്ലോമ യോഗ്യതയുള്ളവർ ഒഴിവ് 6, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 1, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 1, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 4. തപാൽ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https

0: www.avnl.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://avnl.co.in. അപേക്ഷ അയക്കേണ്ട വിലാസം ദ ചീഫ് ജനറൽ മാനേജർ മെഷീൻ ടൂൾ പ്രോട്ടോടൈപ്പ് ഫാക്ടറി ഓർഡിനൻസ് എസ്റ്റേറ്റ് അംബർനാഥ് താനെ മഹാരാഷ്ട്ര പിൻ 421502. വിലാസം ഒരിക്കൽ കൂടി ദ ചീഫ് ജനറൽ മാനേജർ മെഷീൻ ടൂൾ പ്രോട്ടോടൈപ്പ് ഫാക്ടറി ഓർഡിനൻസ് എസ്റ്റേറ്റ് അംബർനാഥ് താനെ മഹാരാഷ്ട്ര പിൻ 421502. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ITI നോൺ ITI അപ്രന്റീസ്ഷിപ്പിന് സെപ്റ്റംബർ 11, ഡിപ്ലോമ ഗ്രാജുവേറ്റ് അപ്രന്റീസ്ഷിപ്പിന് സെപ്റ്റംബർ 4. ന്യൂഡൽഹിയിലെ സാഹിത്യ അക്കാദമി വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഡൽഹിയിലെ ഹെഡ് ഓഫീസിലും മുംബൈ, കൊൽക്കത്ത, ബംഗളൂരു, ചെന്നൈ എന്നിവിടങ്ങളിലെ റീജിയണൽ ഓഫീസുകളിലുമാണ് ഒഴിവ്. 30 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും ഡെപ്യൂട്ടി സെക്രട്ടറി, ജനറൽ അഡ്മിനിസ്ട്രേഷൻ 1, അസിസ്റ്റന്റ് എഡിറ്റർ 1, സീനിയർ ലൈബ്രറിയൻ ആൻഡ് ഇൻഫർമേഷൻ അസിസ്റ്റന്റ് 2, ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ 1, ടെക്നിക്കൽ അസിസ്റ്റന്റ് 1, പ്രോഗ്രാം അസിസ്റ്റന്റ് 1, പബ്ലിക്കേഷൻ അസിസ്റ്റന്റ് 5, പ്രൂഫ് റീഡർ കം ജനറൽ അസിസ്റ്റന്റ് 2, സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2, 4, മെസഞ്ചർ കം റൈഡർ 1, വാൻ ഡ്രൈവർ 1, ജൂനിയർ ക്ലർക്ക് 4, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് 6. യോഗ്യത, അപേക്ഷ അയക്കേണ്ട വിധം, അവസാന തീയതി എന്നിവയുൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://sahithya-academy.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://sahithya-academy.gov.in. മ്യൂണീഷ്യസ് ഇന്ത്യ ലിമിറ്റഡിനു കീഴിൽ പൂനെയിലുള്ള ഹൈ എക്സ്പ്ലോസീവ് ഫാക്ടറിയിൽ കെമിക്കൽ പ്രോസസ് വർക്കർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ആകെ 85 ഒഴിവാണുള്ളത്. യോഗ്യത, അറ്റന്റ് ഓപ്പറേറ്റർ, കെമിക്കൽ പ്ലാന്റ് ട്രേഡിലോ അനുബന്ധ ട്രേഡുകളിലോ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. പ്രായം 40 വയസ്സ് കവിയരുത്. അപേക്ഷാ ഫോം ഡൌൺലോഡ് ചെയ്ത് ബ്ലോക്ക് ലെറ്ററിൽ പൂരിപ്പിച്ച് ആവശ്യമായ രേഖകൾക്കൊപ്പമുള്ള അപേക്ഷ തപാലിൽ അയക്കണം. അപേക്ഷാ ഫീസ് ഇല്ല. അപേക്ഷ അയക്കേണ്ട വിലാസം ദ ചീഫ് ജനറൽ മാനേജർ ഹൈ എക്സ്പ്ലോസീവ് ഫാക്ടറി, കഥക്കി, പൂനെ, മഹാരാഷ്ട്ര, 411003. വിലാസം ഒരിക്കൽ കൂടി ദ ചീഫ് ജനറൽ മാനേജർ ഹൈ എക്സ്പ്ലോസീവ് ഫാക്ടറി, കഥക്കി, പൂനെ, മഹാരാഷ്ട്ര, 411003. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://munitiousindia.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://munitiousindia.in.
1: തൊഴിൽ ദർശനം.

0: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
1: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
0: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
1: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kayrboard.gov.in.
1: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
0: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.

0: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് അജയൻ പനേറ.
1: വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് പറയാറുണ്ട്, വേദശബ്ദ രത്നാകരം പോലെ ഒരു ബഷീർ ശബ്ദ രത്നാകരം ആവശ്യമാണ് എന്ന്. അത്രമാത്രം സ്വന്തം ഭാഷയെ, അത്രമാത്രം സ്വന്തം പദാവലിയെ തൻ്റെ രചനകൾക്ക് ഉപയോഗിച്ച എഴുത്തുകാരനാണ് ബഷീർ. പലപ്പോഴും അത് മലയാളമാണോ എന്ന് മലയാളിക്ക് സംശയം തോന്നുന്ന തരത്തിൽ ഫുട്രുക്കോ എന്നും ഡുങ്കുഡുങ്കു എന്നും തുടങ്ങുന്ന പ്രാദേശിക മലയാളത്തെ അല്ലെങ്കിൽ സ്വയംകൃത മലയാളത്തെ സൃഷ്ടിച്ചുകൊണ്ട് മലയാളത്തെ കൂടുതൽ സൗന്ദര്യവൽക്കരിക്കുകയായിരുന്നു ബഷീർ എന്ന് പറയും. മലയാളത്തിൻ്റെ ഈ സൗന്ദര്യത്തെ മറ്റൊരു തരത്തിൽ ആവിഷ്കരിച്ച കവിയാണ് പി കുഞ്ഞിരാമൻ നായർ. പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥകൾ പോലും പലപ്പോഴും സർഗാത്മക മലയാളത്തിൻ്റെ ഉത്തുംഗതയിലേക്ക് നടന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രകൃതിയെ വർണ്ണിക്കുമ്പോൾ പറന്നുപോയി പഞ്ചവർണ്ണക്കിളി കൂട്ടങ്ങൾ പോലവേ കുന്നിൻ ചെരിവിൽ ഓണപ്പൂ കുമ്പിളേന്തിയ സന്ധ്യകൾ.

0: എന്ന് പി കുഞ്ഞിരാമൻ നായർ പറഞ്ഞു വെക്കുമ്പോൾ കൺമുന്നിലേക്ക് മലയാളത്തിൻ്റെ ഋതുക്കൾ ഒന്നൊന്നായി നിറഭേദങ്ങളോടെ കടന്നു വരുന്നത് നാം കാണുന്നു. മറ്റൊരു കവി മലയാളത്തിൻ്റെ പ്രിയങ്കരനായ വൈലോപ്പള്ളിയാണ്. കാക്കയ്ക്ക് സൗന്ദര്യമുണ്ടോ എന്ന ചോദ്യത്തിന് ഭാഷ കൊണ്ട് കാക്കയെ സുന്ദരിയാക്കാം എന്ന് പഠിപ്പിച്ച മലയാളത്തിൻ്റെ കവിയാണ് വൈലോപ്പള്ളി. പച്ചമുരുക്കിൻ്റെ ചില്ലതോറും പത്മരാഗങ്ങൾ വിരിഞ്ഞിടുമ്പോൾ കുത്തടിപ്പൂ തേൻ കുടിച്ചു കാക്ക പൂത്തിരുവാതിര പെണ്ണുപോലെ എന്ന് വൈലോപ്പള്ളി എഴുതി നിർത്തുമ്പോഴേക്കും കറുത്ത പക്ഷിയെന്ന മാലിന്യങ്ങളെ തിന്നുന്ന പക്ഷിയെന്ന തലത്തിൽ നിന്ന് ഒരു പ്രണയിനിയായ തിരുവാതിര കാലത്തിൻ്റെ പ്രണയിനിയായ സുന്ദരിയിലേക്ക് കാക്കയെ പറിച്ചു നടാൻ വൈലോപ്പള്ളിക്ക് കഴിയുന്നത് മലയാളത്തിൻ്റെ സൗന്ദര്യം കൊണ്ടാണ്.
1: നല്ല മലയാളം അവതരിപ്പിച്ചത് അജയൻ പനേറ.
2: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
3: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3 75-inch നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: അമ്പലവിളക്ക് എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. പാടിയത് വാണി ജയറാം. ഗാനരചന ശ്രീകുമാരൻ തമ്പി. സംഗീതം വി ദക്ഷിണാമൂർത്തി.

0: പുലർവട്ടം തുടർന്ന് കേൾക്കാം 7:25 വാർത്തകൾക്ക് ശേഷം. സമയം 7 മണി കഴിഞ്ഞ 24:55. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ഛത്തീസ്ഗഡിൽ റായ്പൂർ എയിംസിന്റെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ജൽശക്തി മന്ത്രാലയ ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. 3 ദിവസത്തെ സന്ദർശനത്തിനായി ബെൽജിയം പ്രധാനമന്ത്രി ഇന്ന് ഇന്ത്യയിലെത്തും. ഇന്ന് ലോക നാളികേര ദിനം. ദിനാഘോഷം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ പങ്കെടുക്കും. നേപ്പാളിലുണ്ടായ പ്രളയം കാലാവസ്ഥാ വ്യതിയാനം മൂലമാണെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ. 163 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ലക്ഷ്യ സെൻ, കിഡംബി ശ്രീകാന്ത് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ താരങ്ങൾ ഇന്ന് കളത്തിലിറങ്ങും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ഛത്തീസ്ഗഡിലെ റായ്പൂർ സന്ദർശിക്കും. പര്യടനത്തിന്റെ ഭാഗമായി റായ്പൂർ എയിംസിൽ സംഘടിപ്പിക്കുന്ന 3rd ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ്ഥാൻ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിൽ 26rd ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമാണ് പ്രധാനമന്ത്രി മടങ്ങിയത്. ഭീകരവാദത്തിനെതിരായ പോരാട്ടം, കാലാവസ്ഥാ നടപടി, ഊർജ്ജം, ദുരന്ത നിവാരണം, ഡിജിറ്റൽ സഹകരണം എന്നിവ ഉൾപ്പെടെ 4 ധാരണാപത്രങ്ങളും 20ലധികം സുപ്രധാന തീരുമാനങ്ങളും ഉച്ചകോടി അംഗീകരിച്ചതായി പടിഞ്ഞാറൻ മേഖലയുടെ ചുമതലയുള്ള വിദേശകാര്യ സെക്രട്ടറി സിബി ജോർജ് അറിയിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന സംഘർഷങ്ങളിൽ പ്രധാനമന്ത്രി ആശങ്ക പ്രകടിപ്പിച്ചതായും വിദേശകാര്യ സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി.
2: Besides the Bishkek declaration, 4 MOUs and over 20 decisions and statements were adopted at the summit in the fields ranging from climate, nuclear safety, energy conservation and combating drug addiction. India led and supported several initiatives in the Bishkek declaration, such as English in SEO charter as the official language, civilization dialogue forum, young scientists forum and young authors conclave.
1: ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 25th വാർഷികത്തോടനുബന്ധിച്ച് ബിഷ്കെക് പ്രഖ്യാപനത്തിൽ അംഗരാജ്യങ്ങൾ ഒപ്പുവച്ചു. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്ന ആശയത്തിനാണ് പ്രഖ്യാപനം ഊന്നൽ നൽകിയിരിക്കുന്നത്. ജൽശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ടീം ഇന്ത്യ എന്ന മനോഭാവം ശക്തിപ്പെടുത്തുന്നതിനും സഹകരണാത്മക ഫെഡറലിസം ദൃഢമാക്കുന്നതിനുമായി വിഭാവനം ചെയ്ത ഉച്ചകോടികളുടെ പരമ്പരയിലെ ആദ്യത്തേതാണ് ഇത്. ജനപങ്കാളിത്തത്തോടെയുള്ള ജലസംഭരണം, മഴവെള്ള സംഭരണം, കുടിവെള്ള സ്രോതസ്സുകളുടെ സുസ്ഥിരത, ജൽജീവൻ മിഷൻ 2.0 എന്നീ പ്രധാന മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന PMDDKY പുരോഗതി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. തിരഞ്ഞെടുത്ത 100 ജില്ലകളിലും പദ്ധതിയുടെ നടത്തിപ്പ് ത്വരിതപ്പെടുത്തുക, പദ്ധതികൾ തമ്മിലുള്ള സംയോജനം ശക്തിപ്പെടുത്തുക തുടങ്ങിയ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, വിള വൈവിധ്യവൽക്കരണവും സുസ്ഥിര

0: കാർഷിക രീതികളും പ്രോത്സാഹിപ്പിക്കുക, സംഭരണശേഷി വർദ്ധിപ്പിക്കുക തുടങ്ങി 6 പ്രധാന ലക്ഷ്യങ്ങളാണ് PMDDKY പദ്ധതിക്കുള്ളത്. നേപ്പാളിലുണ്ടായ പ്രളയം കാലാവസ്ഥാ വ്യതിയാനം മൂലമാണെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ. ഹിമാലയൻ മേഖലയിലെ താപനില 1.8 ഡിഗ്രി വർദ്ധിച്ചതായി സ്ഥിരീകരണമുണ്ടെന്നും ഇത്തരം ദുരന്തങ്ങളെ നേരിടേണ്ടത് ആഗോള ഉത്തരവാദിത്വമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഓഗസ്റ്റ് 26 നേപ്പാളിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം 1050 ഉയർന്നു. 583 വിദേശികളും 83 സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ഏകദേശം 4000 പേരെ കാണാതായിട്ടുണ്ടെന്ന് നേപ്പാളിലെ ദേശീയ ദുരന്ത ലഘൂകരണ അതോറിറ്റി അറിയിച്ചു. നേപ്പാളിൽ ഇതുവരെ 163 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയവും വ്യക്തമാക്കി. ഇന്ത്യയിൽ ഡാറ്റാ സെന്റർ ആവാസ വ്യവസ്ഥ വിപുലീകരിക്കുന്നത് ലക്ഷ്യമിട്ട് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ഈസ് ഓഫ് ഡൂയിംഗ് ബിസിനസ് വട്ടമേശ സമ്മേളനം സംഘടിപ്പിച്ചു. ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുക, മേഖലയിലെ നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുക തുടങ്ങിയവ ചർച്ചയായതായി കേന്ദ്രമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ശക്തമായ വളർച്ചാ നിരക്ക്, ഡിജിറ്റൽ ശേഷി, നിക്ഷേപക സൌഹൃദ അന്തരീക്ഷം എന്നിവയിലൂടെ ലോകരാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്ന ഡാറ്റാ സെന്റർ കേന്ദ്രമായി മാറാൻ ഇന്ത്യ ലക്ഷ്യമിടുന്നതായും ശ്രീ ഗോയൽ പറഞ്ഞു.
1: Undoubtedly, India is the world's best location to set up data centers. We are proud of the people of India who even in these very unnerving and difficult times with two wars raging on, global uncertainty and volatility have given India 7.8% growth in the quarter April to June 26.
0: ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡേ വെയ്വർ 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനായി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഇന്ത്യ ഇയു സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ബിസിനസ് പരിപാടിയിൽ ഡേ വെയ്വർ മുഖ്യ പ്രഭാഷണം നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് ഈ മാസം 28 ഉപതെരഞ്ഞെടുപ്പ് നടക്കും. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കും. 29 വോട്ടെണ്ണൽ. നാമനിർദ്ദേശ പത്രിക നാളെ മുതൽ ഈ മാസം 10 സമർപ്പിക്കാം. അങ്കണവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം കൊടുങ്ങാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. ഇന്ന് ലോക നാളികേര ദിനം. നാളികേര വികസന ബോർഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ദിനാചരണത്തിന്റെ ദേശീയതല ആഘോഷം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര കൃഷി സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ ചടങ്ങിൽ വിശിഷ്ടാതിഥിയാകും. നവീകരിച്ച വ്യോമസേനാ മ്യൂസിയം ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ ദക്ഷിണ വ്യോമ കമാൻഡ് മേധാവി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ഇന്ത്യൻ വ്യോമസേനയുടെ സമ്പന്നമായ ചരിത്രവും പാരമ്പര്യവും ധീരതയും വിളിച്ചോതുന്ന വിധത്തിലാണ് ആക്കുളത്തെ നവീകരിച്ച വ്യോമസേനാ മ്യൂസിയം. വ്യോമസേനയുടെ തുടക്കം മുതലുള്ള വിവിധ യുദ്ധങ്ങളിലും ദൌത്യങ്ങളിലും കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് സന്ദർശകരിൽ അവബോധം വളർത്തുകയാണ് ലക്ഷ്യമിടുന്നത്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട വിവിധ ചിത്രങ്ങൾ, 1971 യുദ്ധത്തിൽ അടക്കം വ്യോമസേന ഉപയോഗിച്ച വിമാനങ്ങളുടെയും ആയുധങ്ങളുടെയും മാതൃകകളും, MiG-29, സുഖോയ് എന്നിവയുടെ മിനിയേച്ചർ മോഡലുകൾ തുടങ്ങിയവയെല്ലാം മ്യൂസിയത്തിന്റെ സവിശേഷതകളാണെന്ന് പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ ആകാശവാണിയോട് പറഞ്ഞു.
0: ഷെൻഷനിൽ നടക്കുന്ന ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരങ്ങളായ ലക്ഷ്യ സെൻ, കിഡംബി ശ്രീകാന്ത്, തൻവി ശർമ്മ, ദേവിക സിഹാഗ് എന്നിവർ ഇന്ന് കളത്തിലിറങ്ങും. പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് രംഗിരെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യവും ഇന്ന് മത്സരിക്കും. അതേസമയം ഇന്ത്യയുടെ ഉന്നതി ഹൂഡ ടൂർണമെന്റിൽ നിന്നും പുറത്തായി. അഫ്ഗാനിസ്ഥാനെതിരായ T20 പരമ്പരയ്ക്കുള്ള 15 ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. 3 പരമ്പരയിൽ ശ്രേയസ് അയ്യർ ഇന്ത്യൻ സംഘത്തെ നയിക്കും. തിലക് വർമ്മയാണ് വൈസ് ക്യാപ്റ്റൻ. ഫിറ്റ്നസ് പരിശോധന അനുകൂലമായാൽ ജസ്പ്രീത് ബുംറ ടീമിലേക്ക് തിരികെ എത്തും. മലയാളി താരം സഞ്ജു സാംസൺ ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ മാസം 13, 15, 17 തീയതികളിൽ ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. യുക്രൈനിലുണ്ടായ റഷ്യൻ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി ഇന്ത്യൻ എംബസി. മരിച്ചയാളുടെ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കുന്നതിനുള്ള എല്ലാ സഹായവും ഉറപ്പാക്കുമെന്നും എംബസി അറിയിച്ചു. ഒഡേസ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമുണ്ടായ ആക്രമണങ്ങളിൽ 12 പേർ കൊല്ലപ്പെട്ടതായി യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി സ്ഥിരീകരിച്ചിരുന്നു. അമേരിക്ക തയ്യാറെങ്കിൽ ജൂണിലെ വെടിനിർത്തൽ കരാറിലേക്ക് തിരിച്ചുപോകാൻ ഇറാൻ സന്നദ്ധമാണെന്ന് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയൻ. കരാറിലെ വ്യവസ്ഥകൾ US പാലിച്ചാൽ ഇറാന്റെ ഭാഗത്തുനിന്നും അനുകൂല പ്രതികരണമുണ്ടാകുമെന്ന് കിർഗിസ്ഥാനിൽ SEO ഉച്ചകോടി അഭിസംബോധന ചെയ്യവേ അദ്ദേഹം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ഛത്തീസ്ഗഡിൽ റായ്പൂർ എയിംസിന്റെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ജൽശക്തി മന്ത്രാലയ ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. 3 ദിവസത്തെ സന്ദർശനത്തിനായി ബെൽജിയം പ്രധാനമന്ത്രി ഇന്ന് ഇന്ത്യയിലെത്തും. ഇന്ന് ലോക നാളികേര ദിനം. ദിനാഘോഷം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രസഹമന്ത്രി രാംനാഥ് ഠാക്കൂർ പങ്കെടുക്കും. നേപ്പാളിലുണ്ടായ പ്രളയം കാലാവസ്ഥാ വ്യതിയാനം മൂലമാണെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ. 163 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യമന്ത്രാലയം. ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ലക്ഷ്യ സെൻ, കിഡംബി ശ്രീകാന്ത് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ താരങ്ങൾ ഇന്ന് കളത്തിലിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30. പുലർവട്ടം തുടരുന്നു. ഇപ്പോൾ കാലം സാക്ഷി.
4: നിരൂപകയും പ്രഭാഷകയും അധ്യാപികയും വിദ്യാഭ്യാസ വിദഗ്ധയുമായിരുന്ന വി ഹൃദയകുമാരി 1930 സെപ്റ്റംബർ 1 ആറന്മുള വാഴപ്പള്ളി തറവാട്ടിൽ സ്വാതന്ത്ര്യസമര സേനാനിയും കവിയും സാമൂഹിക പരിഷ്കർത്താവുമായ ബോധേശ്വരന്റെ മകളായി ജനിച്ചു. തിരുവനന്തപുരം വിമൻസ് കോളേജ്, യൂണിവേഴ്സിറ്റി കോളേജ് എന്നിവിടങ്ങളിൽ നിന്ന് ഇംഗ്ലീഷ് ഭാഷയിലും സാഹിത്യത്തിലും MA ബിരുദം നേടി. സംസ്ഥാനത്തെ വിവിധ ഗവൺമെന്റ് കോളേജുകളിൽ അധ്യാപികയായി. തിരുവനന്തപുരം വിമൻസ് കോളേജിലെ പ്രിൻസിപ്പലായി വിരമിച്ചു. ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണ സമിതി അധ്യക്ഷയും സ്കൂൾ പാഠ്യപദ്ധതി പരിഷ്കരണത്തിനുള്ള കരിക്കുലം കമ്മിറ്റി അംഗവുമായിരുന്നു. വള്ളത്തോൾ കൃതികൾ ഇംഗ്ലീഷിലേക്കും ടാഗോർ കൃതികൾ മലയാളത്തിലേക്കും വിവർത്തനം ചെയ്തു. ഇംഗ്ലീഷ്, മലയാളം, റോമൻ കവിതകളിലെ കാൽപ്പനികതയെക്കുറിച്ച് എഴുതിയ കാൽപ്പനികത എന്ന പഠനം അവർക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്തു. ഓർമ്മകളിലെ വസന്തകാലം, വള്ളത്തോൾ, നന്ദിപൂർവം തുടങ്ങിയ നിരവധി രചനകൾ അവർ നടത്തി. വനിതാരത്നം പുരസ്കാരം, ക്യാപ്റ്റൻ പുരസ്കാരം, ഗുപ്തൻ നായർ പുരസ്കാരം, സോവിയറ്റ് കൾച്ചറൽ സൊസൈറ്റി പുരസ്കാരം എന്നിവയും അവർക്ക് ലഭിച്ചിട്ടുണ്ട്. 2014 നവംബർ 8 ഹൃദയകുമാരി അന്തരിച്ചു.
5: ആറന്മുള കാലത്തിനെ പറ്റി ഒരുപാട് ഓർമ്മകളുണ്ട്. പക്ഷെ അതധികവും സ്കൂൾ അടയ്ക്കുമ്പോൾ അല്ലെങ്കിൽ കോളേജ് അടയ്ക്കുമ്പോൾ വെക്കേഷൻ അവിടെ പോയി താമസിക്കുമ്പോഴത്തെ ഓർമ്മകളാണ്. അപ്പൊ ആറന്മുളയിൽ സാധാരണ ജീവിതവുമായിട്ടുള്ള പരിചയം കുറവാണെന്ന് പറയാം. ഓണാവധിക്ക് പോകും. അതായത് എന്റെ അമ്മയുടെ വല്യമ്മയും കൊച്ചമ്മയും അവിടെ ഉണ്ടായിരുന്നു. അമ്മയുടെ അമ്മയുടെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ബെസ് കസിൻസിന്റെ വീടാണ്. വലിയൊരു ഒരു തറവാട് വിഭജിച്ചപ്പോ വന്നതായിട്ടുള്ള വാഴുവേലിൽ നാട് പേര്. അപ്പൊ വാഴുവേലിൽ നടുവിലത്തെയാണ് ഞങ്ങളുടെ. കിഴക്കേപ്പുറത്ത്, പടിഞ്ഞാറെപ്പുറത്ത് എന്നാണ് മറ്റേത് പറയാതിലും വാഴുവേലിൽ തന്നെയാ പേര്. അപ്പൊ അങ്ങനെ ബന്ധുക്കളുടെ ഒരു സമൂഹത്തിലായിരുന്നു അവധിക്കാലത്ത് പോകുമ്പോൾ. വിശാലമായ ആറന്മുളയെപ്പറ്റി വലിയ ഓർമ്മയൊന്നുമില്ല. പിന്നെ തൊട്ടടുത്തുള്ള വീടുകൾ, ബന്ധഗൃഹങ്ങളുണ്ട്, നല്ല പരിചയമുള്ള വീടുകളുണ്ട്. ആറന്മുള ജീവിതത്തിൽ ഈ വെക്കേഷൻ കാലത്ത് പോകുന്നത് കൊണ്ട് പ്രധാന ഓർമ്മ കളിയാണ്. കളിക്കാൻ കൂട്ടുകാരുണ്ട്, ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഓടിക്കളിക്കാൻ. 3 പുരയുടെ ഇടയ്ക്ക് മതിലൊന്നും ഇല്ല, എല്ലായിടത്തും കൂടെ ഓടിക്കളിക്കാം. കാട്ടുചെടികളും കാട്ടുപൂക്കളും ഒക്കെ ഒരുപാടുണ്ട്. ഞങ്ങൾക്കൊരു വലിയ കാവുണ്ട്. ആ കാവിലെ കുറച്ച് മരങ്ങളൊക്കെ പോയെങ്കിലും കാവ് ഇപ്പോഴും ഉണ്ട്. പിന്നെ വള്ളം കളി കാണാൻ പോവുക, ദിവസം അമ്പലത്തിൽ പോവുക. ഓണക്കാലത്ത് ഓണം വെക്കേഷന് പോകുമ്പോൾ വള്ളം കളി ഒരു പ്രധാന ആകർഷണമാണ്. അപ്പൊ അന്ന് അമ്മാവന്മാരും അവരുടെ കുടുംബങ്ങളും ഒക്കെ വരും. പൊതുവെ ആറന്മുളക്കാരെല്ലാരും വരും. അപ്പൊ വലിയ ക്രൗഡ്സ് കാണും. അപ്പൊ അവരിൽ ഒരുപാട് പേർക്ക് അമ്മയെ പരിചയമുണ്ട്. അപ്പൊ അമ്മയോട് സംസാരിക്കാനായിട്ട് അവരൊക്കെ വരുന്നതും അതെല്ലാം നല്ല ഓർമ്മയുണ്ട്. പിന്നെ ആറ്റിൽ കുളി, സമൂഹത്തും കടവ് എന്നുള്ളൊരു കടവുണ്ട്. സമൂഹത്തും കടവ് എന്നാണ് അതിന്റെ ശരിയായ പേര്. ആ കടവില് ആറ്റിന് ആഴം തീരെ കുറവാണ്. നല്ല തെളിഞ്ഞ വെള്ളം, നല്ല ഒഴുക്കുണ്ട്. മറ്റു കടവുകളിലേക്കാളും ഒഴുക്ക് കൂടുതലാണ്. ആറ്റിന്റെ അടിയിലെ കല്ലുകളും മണലും ഒക്കെ കാണാം. കൊച്ചു കൊച്ചു മീനുകളുണ്ട്. അപ്പൊ അവിടെയൊക്കെ ഓടിക്കളിക്കുക. കരയിൽ ഓടിക്കളിക്കുന്നത് പോലെ ഈ കടവിൽ ഓടിക്കളിക്കാമായിരുന്നു. അങ്ങനെ രസമുള്ള സ്മരണകൾ.

0: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു. വിഷമിക്കേണ്ട,
1: പിട്ടപ്പിള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000-ലധികം സമ്മാനങ്ങളുമായി പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്.
2: മനോയാനം. ആധുനിക കാലഘട്ടത്തിൽ നാം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന് ചീപ്പ് ഡോപ്പമിൻ എന്ന അവസ്ഥ. അതിനെ എങ്ങനെ മറികടക്കാം എന്നത് വളരെ പ്രധാനമാണ്. സോഷ്യൽ മീഡിയ സ്ക്രോളിംഗ്, ജങ്ക് ഫുഡ്, ഗെയിമിംഗ്,

0: തുടങ്ങിയവയിലൂടെ ലഭിക്കുന്ന പെട്ടെന്നുള്ള ഡോപ്പമിൻ വർദ്ധനവ് തലച്ചോറിനെ ക്ഷീണിപ്പിക്കുമ്പോൾ പ്രകൃതിദത്തമായ ഉറവിടങ്ങൾ തലച്ചോറിനെ പുനരുജ്ജീവിപ്പിക്കുന്നു. നമ്മുടെ തലച്ചോറിലെ റിവാർഡ് സിസ്റ്റം പ്രവർത്തിക്കുന്നത് ഡോപ്പമിൻ എന്ന രാസവസ്തുവിലൂടെയാണ്. എന്നാൽ ഈ ഡോപ്പമിൻ എവിടെ നിന്ന് ലഭിക്കുന്നു എന്നത് നമ്മുടെ മാനസികാരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. കൃത്രിമമായ മാർഗങ്ങളിലൂടെയുള്ള ഡോപ്പമിൻ വേട്ട അവസാനിപ്പിച്ച് സ്വാഭാവിക ഉറവിടങ്ങളിലേക്ക് മടങ്ങേണ്ടത് ഇന്നത്തെ കാലത്ത് അനിവാര്യമാണ്. സോഷ്യൽ മീഡിയയിലെ ലൈക്കുകൾ, ഷോർട്ട് വീഡിയോകൾ എന്നിവ നൽകുന്നത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനാണ്. ഇത് ഡോപ്പമിൻ നില പെട്ടെന്നുയർത്തുകയും അത്ര തന്നെ വേഗത്തിൽ താഴുകയും ചെയ്യുന്നു. ഇത് വ്യക്തിയെ വീണ്ടും വീണ്ടും അതേ പ്രവൃത്തി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. എന്നാൽ വ്യായാമം, പ്രകൃതിയുമായുള്ള സമ്പർക്കം, അതിലൂടെയൊക്കെ ലഭിക്കുന്ന ഡോപ്പമിൻ സാവധാനത്തിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇത് ദീർഘനേരം നിലനിൽക്കുകയും മനസ്സിന് യഥാർത്ഥ സംതൃപ്തി നൽകുകയും ചെയ്യുന്നു. അപ്പോൾ വേഗത്തിൽ സുഖം നൽകുന്ന തരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഡോപ്പമിനെയാണ് നമ്മൾ ചീപ്പ് ഡോപ്പമിൻ എന്ന് വിശേഷിപ്പിച്ചത്. മറ്റുള്ളവരുമായി നേരിട്ടിടപഴകുമ്പോൾ തലച്ചോറിൽ ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇതിനെ ലവ് ഹോർമോൺ അല്ലെങ്കിൽ ബോണ്ടി ഹോർമോൺ എന്ന് വിളിക്കുന്നു. ഇത് ഡോപ്പമിൻ നൽകുന്ന ആവേശത്തെക്കാൾ ഉപരിയായി സുരക്ഷിതബോധവും ശാന്തതയും നൽകുന്നു. ആഴത്തിലുള്ള സൗഹൃദങ്ങളും കുടുംബ ബന്ധങ്ങളും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല മരുന്നാണ്. സൂര്യപ്രകാശമേൽക്കുമ്പോൾ തലച്ചോറിൽ സെറോട്ടോണിൻ ഉൽപ്പാദനം വർദ്ധിക്കുന്നു. ഇത് നമ്മുടെ മൂഡ് ശരിയാക്കാനും രാത്രിയിൽ നല്ല ഉറക്കം നൽകുന്ന മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കാനും സഹായിക്കുന്നു. പ്രകൃതിയിൽ സമയം ചെലവഴിക്കുന്നത് തലച്ചോറിലെ സ്ട്രെസ് റെസ്പോൺസ് സിസ്റ്റത്തെ ശാന്തമാക്കുകയും ഏകാഗ്രത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ശാരീരിക അധ്വാനത്തിലൂടെ പുറപ്പെടുവിക്കപ്പെടുന്ന എൻഡോർഫിനുകൾ സ്വാഭാവികമായ വേദന സംഹാരികളായി പ്രവർത്തിക്കുന്നു. ഇഷ്ടപ്പെട്ട സംഗീതം കേൾക്കുന്നത് തലച്ചോറിലെ ന്യൂക്ലിയസ് അക്കമ്പൻസ് എന്ന ഭാഗത്തെ ഉത്തേജിപ്പിക്കുകയും സർഗാത്മകത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇവയൊന്നും തന്നെ കൃത്രിമമായ ലഹരികൾ നൽകുന്നതുപോലെയുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നില്ല. രാവിലെ എഴുന്നേറ്റാലുടൻ ഫോൺ നോക്കുന്ന ശീലം ഒഴിവാക്കുക, അതായത് ഡിജിറ്റൽ മിതത്വം പാലിക്കുക. ഔട്ട്ഡോർ ആക്ടിവിറ്റി ശീലിക്കുക. ഉദാഹരണത്തിന്, ദിവസവും കുറഞ്ഞത് 15 മുതൽ 20 മിനിറ്റെങ്കിലും സൂര്യപ്രകാശമേറ്റ് നടക്കുക. ചാറ്റിംഗിന് പകരം പ്രിയപ്പെട്ടവരോട് നേരിട്ടോ ഫോൺ വിളിച്ചോ സംസാരിക്കുക. പരമാവധി ചാറ്റിംഗ് ഒഴിവാക്കാൻ ശ്രമിക്കുക. സംഗീതം കേൾക്കുകയോ ഏതെങ്കിലും കലകളിൽ ഏർപ്പെടുകയോ ചെയ്യുന്നത് തലച്ചോറിന് ആരോഗ്യകരമായ ഉത്തേജനം നൽകും. തലച്ചോറിന്റെ ആരോഗ്യം എന്നത് നാം തിരഞ്ഞെടുക്കുന്ന റിവാർഡുകളെ ആശ്രയിച്ചിരിക്കുന്നു. താൽക്കാലികമായ സുഖങ്ങൾക്ക് പിന്നാലെ പോകാതെ, അതായത് ചീപ്പ് ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് പിന്നാലെ പോകാതെ, പ്രകൃതിദത്തമായ മാർഗങ്ങളിലൂടെ സന്തോഷം കണ്ടെത്തുന്നത് ദീർഘകാല മാനസികാരോഗ്യത്തിന് അത്യാവശ്യമാണ്. ഓർക്കുക, കേവല സന്തോഷമല്ല, ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന സന്തോഷമാണ് സമാധാനത്തിന്റെ അടിത്തറ. ആ അടിത്തറ ഓരോ വ്യക്തിക്കും കരഗതമാകട്ടെ. അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്നും സ്നേഹപൂർവം വിട പറയുന്നു.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് LR മധുജിത്.

0: കുരേപ്പുഴ ശ്രീകുമാറിന്റെ ഇഷ്ടമുടിക്കായൽ എന്ന കവിതയിലെ ഈ വരികൾ കേട്ടപ്പോഴാണ് പലരും കൂഴാലി എന്ന മത്സ്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത്. അഷ്ടമുടിക്കായലിന്റെ തീരത്തുള്ളവർക്ക് ഈ മത്സ്യത്തെ നല്ല പരിചയമാണ്. കൂഴാവാലി എന്നുകൂടി പേരുള്ള കൂഴാലി അഷ്ടമുടിക്കായലിലെ ഒരു തനത് മത്സ്യ ഇനമാണ്. പൂഞ്ഞാവാലി എന്നു പേരുള്ള ഒരു മത്സ്യം കായംകുളം കായലിലുണ്ട്. രൂപസാദൃശ്യമുണ്ടെങ്കിലും രണ്ടും രണ്ടിനമാണെന്ന് ശാസ്ത്രജ്ഞർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. രുചിരാജനാണ് കൂഴാവാലി. കാഞ്ഞിരോട്ട് കായലിലെ കരിമീനിനെയും രുചിയിൽ ഇവ തോൽപ്പിക്കുമെന്നാണ് ചില മത്സ്യപ്രേമികളുടെ അഭിപ്രായം. തേങ്ങ അരച്ച് മാങ്ങയും ചേർത്ത് കറിവെക്കാനാണ് ആളുകൾ കൂടുതലായും ഇഷ്ടപ്പെടുന്നത്. തേങ്ങയും പച്ചമുളകും വാളൻപുളിയും ചേർത്തും കറിവെക്കാം. ഒന്ന് രണ്ട് കഷ്ണം മുരിങ്ങയ്ക്ക കൂടി ഇട്ടാൽ ജോറായി. വറുത്തരച്ച തീയലിനുള്ള അരപ്പിട്ടും കറിവെക്കാം. നല്ല വെളിച്ചെണ്ണയിൽ മുളകും മഞ്ഞളും ഉപ്പും ചേർത്ത് വറുത്തെടുത്താൽ ചോറുണ്ണാൻ പിന്നെ കറികൾ വേറെ വേണ്ടത്രേ. ഒലിവ് പച്ച നിറത്തിലോ ഇളം ചാരം കലർന്ന തവിട്ട് നിറത്തിലോ കൂഴാലിയെ കാണാം. പരമാവധി 10 സെന്റിമീറ്ററാണ് നീളം. മുൻഭാഗം ഉരുണ്ടതും പിന്നിലേക്ക് പോകുമ്പോൾ വശങ്ങളിലേക്ക് പരന്നതുമായ ആകൃതിയാണ്. വാൽഭാഗം അമ്പ് പോലെ തോന്നും. കായലിന്റെ അടിത്തട്ടിലുള്ള ചെളിയിലാണ് കൂഴാലി കാണപ്പെടുന്നത്. കായൽ മത്സ്യങ്ങളിൽ ഏറ്റവും വൃത്തിയുള്ള മത്സ്യമാണ് ഇവയെന്ന ബഹുമതിയും മത്സ്യപ്രിയർ നൽകുന്നുണ്ട്. കൂഴാലിയെ പിടിക്കുന്നതിന് പ്രത്യേക വലയുണ്ട്. വല വീശിയാൽ കായലിന്റെ അടിത്തട്ട് വരെ എത്തണം. മുമ്പൊക്കെ കൊല്ലം തീരപ്രദേശത്തെ ചന്തകളിൽ സുലഭമായി കിട്ടിയിരുന്ന കൂഴാലി ഇന്നൊരു അപൂർവ കാഴ്ചയായി മാറിയിരിക്കുന്നു. കിട്ടുന്നതിന്റെ വലിപ്പവും കുറഞ്ഞിരിക്കുന്നു. മുമ്പ് ഒരു തവണ പോയാൽ അരവള്ളം കൂഴാലി കിട്ടിയിരുന്ന സ്ഥാനത്ത് ഇന്ന് പേരിനെന്തെങ്കിലും കിട്ടിയാലായി. മഴക്കാലത്ത് മാത്രമേ പണ്ട് കൂഴാലി പിടുത്തം ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് എല്ലാ കാലത്തും പിടിക്കും. കല്ലട അണക്കെട്ട് വന്നതോടെ കല്ലടയാറ്റിൽ നിന്നുള്ള എക്കൽ അഷ്ടമുടി കായലിലെത്തുന്നത് കുറഞ്ഞു. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കായലിലേക്ക് തള്ളുന്നത് കൂഴാലി ഉൾപ്പെടെയുള്ള മത്സ്യങ്ങളുടെ വംശനാശത്തിലേക്ക് നയിക്കുന്നു. കൂഴാലി പിടിക്കുന്ന 40 വള്ളങ്ങളുടെ സ്ഥാനത്ത് ഇന്ന് വിരലിലെണ്ണാവുന്ന വള്ളങ്ങൾ മാത്രമേ ഉള്ളൂ. അഷ്ടമുടിക്കായലിൽ നീണ്ടകരിക്കടുത്തായുള്ള ദളവാപുരം പാലത്തിന് സമീപം മാത്രമേ കൂഴാലിയുടെ സാന്നിധ്യമുള്ളൂ എന്ന് മത്സ്യത്തൊഴിലാളികൾ സാക്ഷ്യപ്പെടുത്തുന്നു. അഷ്ടമുടിക്കായൽ നികരുന്നത് തടഞ്ഞും മലിനീകരണം ഒഴിവാക്കിയും കൂഴാലിയുടെ വംശനാശം തടയണമെന്ന് മത്സ്യപ്രേമികളും മത്സ്യത്തൊഴിലാളികളും ശാസ്ത്രജ്ഞരും ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നു. കേരളത്തിന്റെ ഈ തനത് രുചി നുണയുവാൻ അഷ്ടമുടിക്കായലിന്റെ തീരത്തുള്ള മത്സ്യചന്തകളിലേക്ക് പോകാൻ ഇനി വൈകണ്ട.
1: അഷ്ടമുടിയുടെ സ്വന്തം കൂഴാലി. രചന വി എം രാജമോഹൻ.

പുലർവട്ടത്തിൽ ഇനി നമുക്ക് ചുറ്റും. കേരളത്തിൽ ഇന്ന് റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ തസ്തികയിലേക്കുള്ള അഭിമുഖം നാളെ PSC ആസ്ഥാന ഓഫീസിൽ നടത്തും. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റിന്റെ MBA കോഴ്സിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഇന്ന് രാവിലെ 10 മണിക്ക് അഡ്മിഷൻ നടക്കും. നെയ്യാർ ഡാമിലെ കിക്മാക് ക്യാമ്പസിലാണ് അഭിമുഖം. വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 8547618290. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8547618290. മാസ്റ്റർ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിൽ പ്രവേശനത്തിന് ഈ മാസം 15 വരെ അപേക്ഷിക്കാം. വിവരങ്ങൾക്ക് LBS സെന്ററിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക.

ഇനിയൊരു ചലച്ചിത്രഗാനം. ചതുരംഗം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം എം ജി ശ്രീകുമാർ.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ആകാശവാണി സ്മൃതി മധുരം. പ്രിയ ശ്രോതാക്കളെ, ദാരിദ്ര്യവും അനാഥത്വവും പ്രമേയമാക്കി എഴുതിയ ഗാനങ്ങൾ കേൾക്കാം ഇന്ന് സ്മൃതി മധുരത്തിൽ. ആദ്യ ഗാനം മനു അങ്കൽ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയത്, വരികൾ എഴുതിയത് ഷിബു ചക്രവർത്തി, ഈണം നൽകിയത് ശ്യാം.

0: അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക.
1: വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ച് ഉപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
2: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
3: സ്മൃതി മന്ദിരത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. യേശുദാസും സംഘവും പാടിയത്. ചിത്രം കാബൂളിവാല. ഗാനരചന ബിച്ചു തിരുമല. സംഗീതം SP വെങ്കടേഷ്.

0: യോഗ സൗഖ്യം.
1: ഇന്നീ പരിപാടിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാലഘട്ടത്തിലെ യോഗ, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ ബിജു ജി.
2: യോഗ പൗരാണികമായ ശാസ്ത്രമേഖലയാണെങ്കിലും കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ അടിസ്ഥാന തത്വങ്ങൾക്ക് വ്യതിചലനം സംഭവിക്കാതെ കാലാനുസൃത മാറ്റങ്ങൾക്ക് വിധേയമാണ്. നാം ഇപ്പോൾ നിൽക്കുന്നത് AI കാലഘട്ടത്തിലാണ്. ഈ കാലഘട്ടത്തിൽ യോഗയ്ക്ക് അനന്തമായ സാധ്യതകളുണ്ട്. യോഗ പഠന വിധേയമാക്കുന്ന ഓരോ വ്യക്തികളുടെയും യോഗ പരിശീലിക്കുന്ന വ്യക്തികളുടെയും ശാരീരിക അവസ്ഥ, രക്തസമ്മർദ്ദം, ഹൃദയചലനം, തലച്ചോറിലെ തരംഗങ്ങൾ എന്നിവ കൃത്യമായി രേഖപ്പെടുത്തുക നടത്തി ഓരോ വ്യക്തിക്കും അനുയോജ്യമായ യോഗ രീതികൾ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. വരും കാലങ്ങൾ ഗുരുക്കന്മാർക്ക് പകരം AI ട്യൂട്ടർമാർ വന്നേക്കാം. അപ്പോഴും ഗുരുത്വം കൈവിടാതെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാലഘട്ടത്തിലുള്ള യോഗയുടെ ഗുണങ്ങൾ എന്തായിരിക്കാം? ഭാഷയുടെ അതിർ വരമ്പുകൾ ഇല്ലാതാവുന്നു. യോഗയെ ഓരോ വ്യക്തിക്കും അനുയോജ്യമായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്യപ്പെടുന്നു. ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയുടെ അനന്ത സാധ്യതകൾ തുറക്കപ്പെടുന്നു. ധ്യാന സമയത്ത് ഹിമാലയത്തിലോ മറ്റു മനോഹരമായ സ്ഥലത്തിന്റെ യഥാർത്ഥ അനുഭവം പോലെ അവിടെ പോകാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. യോഗയുടെ ഗുണഫലങ്ങൾ അപ്പോൾ തന്നെ ശാസ്ത്രീയ രേഖകളുടെ ഡാറ്റാബേസിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തികൾക്കും പരിശീലകർക്കും ബോധ്യപ്പെടും. എന്തിനേറെ ബഹിരാകാശ ഗവേഷകർക്ക് പോലും ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ യോഗയെ പ്രയോജനപ്പെടുത്താം. ഇപ്രകാരം കൂടുതൽ ആഴത്തിലും ഗഹനതയോടും കൂടി യോഗയെ മനസ്സിലാക്കാൻ കഴിയുമ്പോൾ AIയുടെ പരിമിതികൾ കൂടി നാം ഉൾക്കൊള്ളേണ്ടതാണ്. എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യോഗയുടെ പരിമിതികൾ? യോഗയുടെ ലക്ഷ്യം മനസ്സിന്റെ ശാന്തതയും ആത്മസാക്ഷാത്കാരവുമാണ്. അത് ഒരു യഥാർത്ഥ യോഗ പരിശീലകനിലൂടെയോ ഗുരുവിലൂടെയോ ലഭ്യമാക്കേണ്ടതാണ്. അത് AIയിലൂടെ സാധ്യമാകണമെന്നില്ല. സ്വകാര്യ ആരോഗ്യ ഡാറ്റ വിവരങ്ങൾ ഒരുപക്ഷെ ദുരുപയോഗത്തിന് കാരണമായേക്കാം. അതിൽ നാം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. AI ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഗുരുവിന് പകരമാവുന്നില്ല. മനുഷ്യാണാം മനുഷ്യത്വം. മനുഷ്യത്വം വൈകാരിക ചിന്തകൾ, ഉദാത്തമായ ആത്മസാക്ഷാത്കാരം, സ്നേഹം, കരുണ, ദയ, വാത്സല്യം, സാമൂഹ്യ ബോധം, ഇതാണ് മനുഷ്യനെ മറ്റ് ജീവികളിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത്. അനിമൽ നോസ് ബട്ട് മാൻ നോസ് ദാറ്റ് ഹി നോസ്. ഈ ബോധമാണ് യോഗയുടെ അടിസ്ഥാന തത്വം. യോഗ ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു.
1: ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാലഘട്ടത്തിലെ യോഗ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ബിജു ജി.

ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. ഇതിൽ പോഷകാഹാരവും ആരോഗ്യ സംരക്ഷണവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് പോഷകാഹാര വിദഗ്ധ ഉമാ കല്യാണി മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496553231, 9496593231. പോഷകാഹാരവും ആരോഗ്യ സംരക്ഷണവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. അനുഭൂതികളുടെ നിമിഷം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എ.ടി. ഉമ്മാർ.

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: എസ് രമേശൻ നായരുടെ വരികൾക്ക് M. ജയചന്ദ്രൻ ഈണം നൽകി. ചിത്രപാടിയ ഗാനം ചിത്രം പുണ്യം.

0: ചലച്ചിത്രഗാനങ്ങൾ ഇനി അക്ഷരശപ്പിൽ കേൾക്കാം. ആകാശവാണി.
1: അക്ഷരച്ചെപ്പ്, ചലച്ചിത്ര ഗാനങ്ങളിലൂടെ ഒരു പദപ്രശ്നം.
2: ഗാനവരികളിൽ നിന്നും വാക്കുകൾ കണ്ടുപിടിച്ച് അക്ഷരക്കളങ്ങൾ പൂരിപ്പിച്ച് വിജയിയാകുന്നവർക്ക് അക്ഷരച്ചെപ്പിലൂടെ സംസാരിക്കുവാനും ഇഷ്ടഗാനം കേൾക്കുവാനുമുള്ള അവസരം.
1: അക്ഷരച്ചെപ്പ്. കളങ്ങളൊക്കെ റെഡിയായിരിക്കും അല്ലേ? എങ്കിലും പുതുതായി ഈ പരിപാടിയിലേക്ക് വരുന്നവർക്കായി കളം വരയ്ക്കേണ്ട രീതി ഒന്നുകൂടി പറയാം. ഒരു വലിയ സമചതുരം വരയ്ക്കുക. ഇതിനെ 25 ചെറുകളങ്ങളാക്കി തിരിക്കുക.
2: ഏറ്റവും മുകളിൽ ഇടത്തുനിന്നും വലത്തോട്ട് 5 കളങ്ങൾ, അതിൽ 1, 2, 3, 4, 5 എന്നീ അക്കങ്ങൾ എഴുതുക.
1: തൊട്ട് താഴെ ഇടത്തുനിന്നും വലത്തോട്ട് വീണ്ടും 5 കളങ്ങൾ, അതിൽ 6, 7, 8, 9, 10 എന്നീ അക്കങ്ങൾ നിറയ്ക്കുക.
2: വീണ്ടും താഴെ 5 കളങ്ങൾ, അതിൽ 11 മുതൽ 15 വരെ അക്കങ്ങൾ എഴുതുക. അതിന് താഴെ വീണ്ടും 5 കളങ്ങൾ, അതിൽ 16 മുതൽ 20 വരെ അക്കങ്ങൾ എഴുതുക.
1: അവസാനത്തെ വരിയിൽ 21 മുതൽ 25 വരെ അക്കങ്ങൾ എഴുതുക. ഇങ്ങനെ അക്ഷരക്കളങ്ങൾ തയ്യാറാക്കുക.
2: കളം വരയ്ക്കാനായി അല്പസമയം തരാം. ആ സമയം നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ?

0: ഓണമെല്ലാം കഴിഞ്ഞു അല്ലേ?
1: സദ്യയും കഴിഞ്ഞു.
0: ഇത്തവണത്തെ ഓണം അടിച്ചു പൊളിച്ചു കാണും അല്ലേ?
1: പിന്നെ
0: ഓണം കഴിഞ്ഞിട്ടുള്ള ആലസ്യമൊക്കെ മാറി വരുന്നുണ്ടാകും. അക്ഷരച്ചെപ്പിന് ആലസ്യമില്ല കേട്ടോ.
1: നമ്മൾ വീണ്ടും എത്തി വാക്കുകളും പാട്ടുകളുമായിട്ട്.
0: അതെ, അപ്പോൾ തുടങ്ങിയാലോ?
1: തുടങ്ങാം.
0: ഇടത്തുനിന്നും വലത്തോട്ടാണ് ആദ്യത്തെ വാക്ക് എഴുതേണ്ടത്. ഇടത്തുനിന്നും വലത്തോട്ട് 1, 2, 3, 4 കളങ്ങളിലാണ് ആദ്യത്തെ വാക്ക് എഴുതേണ്ടത്.
1: ഇടത്തുനിന്നും വലത്തോട്ട് 1, 2, 3, 4 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട നാലക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്കിന്റെ അർത്ഥം ചന്ദ്രമുഖി അഥവാ സുന്ദരിയായ സ്ത്രീ, അതിമനോഹരി എന്നൊക്കെയാണ്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം ചന്ദ്രമുഖി അല്ലെങ്കിൽ സുന്ദരിയായ സ്ത്രീ, അതിമനോഹരി എന്നൊക്കെയാണ്. എന്തുകൊണ്ടായിരിക്കും അല്ലേ സ്ത്രീകളെ ചന്ദ്രനോട് ഉപമിച്ചിരിക്കുന്നത്?
0: മനോഹരമായതിനെ വർണ്ണിക്കാൻ മുൻകാലം മുതലേ ചന്ദ്രനെ ഉപമിച്ചിരുന്നു. പാട്ട് കേൾക്കുക, പാട്ട് കേട്ട് അതിൽ ഒളിച്ചിരിക്കുന്ന വാക്ക് കണ്ടുപിടിച്ച് വളരെ മനോഹരമായി അങ്ങ് എഴുതിയാട്ടെ.

0: ഏഴ് പതിനാറ് കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. ഈ വാക്കിന് മൂന്നക്ഷരങ്ങളുണ്ട്.
1: വലത്തുനിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കാനുള്ള വാക്കാണ് അടുത്തത്. 18, 17, 16 എന്നീ കളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്.
0: സൂചനകൾ പറയാം. ചലനം അല്ലെങ്കിൽ ഇളക്കം എന്നൊക്കെയാണ്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം ചലനം അല്ലെങ്കിൽ ഇളക്കം എന്നൊക്കെയാണ്.
0: ഈ പാട്ടിലും ഈ വാക്കുണ്ട്.
1: അതെ, വാക്ക് കണ്ടുപിടിച്ച് എഴുതാൻ മറക്കില്ലല്ലോ.

0: വലത്തു നിന്ന് ഇടത്തോട്ട് അടുത്ത വാക്ക് എഴുതിയാലോ?
1: എഴുതാം.
0: 25, 24, 23, 22 എന്നീ നാല് കളങ്ങളിൽ എഴുതാനുള്ള വാക്ക്.
1: നാലക്ഷരമുള്ള വാക്കാണ് 25, 24, 23, 22 കളങ്ങളിൽ പൂരിപ്പിക്കണം വലത്തു നിന്നും ഇടത്തോട്ട്.
0: വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം. മനസ്സ്, ഹൃദയം എന്നാണ്. എന്നാൽ ഇവിടെ ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാഹിത്യത്തിലും കവിതകളിലും ഹൃദയത്തെ അല്ലെങ്കിൽ മനസ്സിനെ ഒരു താമരപ്പൂവിനോട് ഉപമിക്കുന്നു എന്ന് സൂചിപ്പിക്കാനാണ്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. മനസ്സ്, ഹൃദയം എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം. എന്നാൽ ഇവിടെ ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാഹിത്യത്തിലും കവിതകളിലും ഹൃദയത്തെ അല്ലെങ്കിൽ മനസ്സിനെ ഒരു താമരപ്പൂവിനോട് ഉപമിക്കുന്നു എന്ന് സൂചിപ്പിക്കാനാണ്.
0: ഹൃദയവും മനസ്സും ഒന്നാണോ?
1: അല്ല.
0: എന്നാൽ സാഹിത്യത്തിൽ അങ്ങനെയൊക്കെ പറയും അല്ലേ? ആ, ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു, എന്റെ ഹൃദയം തുറന്നു കാണിക്കാം എന്നൊക്കെ പറയും. സാഹിത്യത്തിലേ സാധിക്കുകയുള്ളൂ.
1: അപ്പൊ നേരി പറ്റില്ലേ?
0: പിന്നെന്ത്, ഓപ്പൺ ഹാർട്ട്. പക്ഷെ അത് സർജറിയാണ് കേട്ടോ. ഈ പാട്ടിൽ ആ വാക്കുണ്ട്. ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഈ വാക്ക് കണ്ടുപിടിച്ച് എഴുതിക്കൊള്ളൂ.

0: മുകളിൽ നിന്നും താഴേക്കാണ് ഇനി അടുത്ത വാക്ക് എഴുതേണ്ടത്. മുകളിൽ നിന്നും താഴേക്ക് 1, 6, 11, 16 എന്നീ 4 കളങ്ങളിലാണ് വാക്ക് എഴുതേണ്ടത്.
1: മുകളിൽ നിന്നും താഴോട്ട് 1, 6, 11, 16 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 4 അക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ കൂടി പറയാം. ഈ വാക്കിന് സന്ദർഭമനുസരിച്ച് ഭാവം, വിനോദം, തിളക്കം അല്ലെങ്കിൽ പ്രകാശം എന്നൊക്കെ അർത്ഥമുണ്ട്. അതായത്, ഈ വാക്ക് സാധാരണയായി മനോഹരമായ ഭാവത്തെയോ കളിചിരികളെയോ ഒക്കെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറഞ്ഞാലോ?
0: പറഞ്ഞു.
1: ഈ വാക്കിന് സന്ദർഭത്തിനനുസരിച്ച് ഭാവം, വിനോദം, തിളക്കം അല്ലെങ്കിൽ പ്രകാശം എന്നൊക്കെ അർത്ഥമുണ്ട്. അതായത്, ഈ വാക്ക് സാധാരണയായി മനോഹരമായ ഭാവത്തെയോ കളിചിരികളെയോ ഒക്കെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു.
0: അപ്പോൾ ഈ വാക്ക് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്?
1: പാട്ട് കേൾക്കണം.
0: അതെ, പാട്ട് കേൾക്കുക മാത്രം ചെയ്താൽ മതി. മതിയോ? അല്ല, വാക്ക് കണ്ടുപിടിച്ച് എഴുതണം, എങ്ങനെയല്ലേ പൂർത്തിയാകുള്ളൂ.

0: മുകളിൽ നിന്നും താഴേക്ക് 7, 12, 17 എന്നീ മൂന്ന് കളങ്ങളിൽ എഴുതാനുള്ള മൂന്നക്ഷരമുള്ള വാക്ക്.
1: മൂന്നക്ഷരമുള്ള വാക്കാണ് മുകളിൽ നിന്നും താഴോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. 7, 12, 17 എന്നീ കളങ്ങളിൽ ഈ വാക്ക് എഴുതണം.
0: ആഭരണം അണിയാൻ ഇഷ്ടമല്ലേ?
1: പിന്നെ
0: സ്വർണ്ണാഭരണമാണെങ്കിലോ?
1: ഒത്തിരി ഇഷ്ടം.
0: പക്ഷെ സ്വർണത്തിന് വില കേറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
1: ആ അതെ, ഇതെന്താ ഇപ്പൊ ഇവിടെ പറയുന്നേ?
0: നമ്മൾ പറയാൻ പോകുന്ന വാക്ക് ആഭരണവുമായി ബന്ധപ്പെട്ടതാണ്. സൂചനകൾ പറയട്ടെ?
1: പറഞ്ഞോളൂ.
0: പൂവിന്റെ രൂപത്തിലുള്ള ചെറിയ ഇതളുകൾ ചേർത്ത് വെച്ച് നിർമ്മിച്ച താലിയെയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരമ്പരാഗതമായി കേരളത്തിലെ വിവാഹിതരായ സ്ത്രീകൾ അണിഞ്ഞു വരുന്ന ആഭരണമാണ് ഇത്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം പൂവിന്റെ രൂപത്തിലുള്ള ചെറിയ ഇതളുകൾ ചേർത്ത് വെച്ച് നിർമ്മിച്ച താലിയെയാണ് സൂചിപ്പിക്കുന്നത്. പരമ്പരാഗതമായി കേരളത്തിലെ വിവാഹിതരായ സ്ത്രീകൾ അണിഞ്ഞു വരുന്ന ആഭരണമാണിത്.
0: അപ്പോൾ വിവാഹിതരായി എന്നുള്ളതിന്റെ സൂചനയാണ് ഈ താലി.
1: അതെ.
0: അപ്പോ പുരുഷൻ വിവാഹിതനായി എന്ന് എങ്ങനെ അറിയാം? സ്ത്രീകൾക്ക് പുരുഷന്മാരെ അത്രയ്ക്ക് വിശ്വാസമാണ്. ആ വിശ്വാസം കാത്തുസൂക്ഷിക്കാൻ പുരുഷന്മാർ ബാധ്യസ്ഥരുമാണ്. ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ഈ പാട്ടുകൂടെ അങ്ങ് കേട്ടോളൂ.

0: അടുത്ത വാക്കിലേക്ക് പോകാം. മുകളിൽ നിന്നും താഴേക്ക് എഴുതാനുള്ളതാണ് അടുത്ത വാക്ക്. 3, 8, 13 എന്നീ കളങ്ങളിൽ എഴുതാനുള്ള മൂന്നക്ഷരമുള്ള വാക്ക്.
1: മൂന്നക്ഷരമുള്ള വാക്കാണ്. മുകളിൽ നിന്നും താഴോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. 3, 8, 13 എന്നീ കളങ്ങളിൽ ഈ വാക്ക് എഴുതണം.
0: കൃഷ്ണനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്, അറിയാമല്ലോ?
1: അറിയാം.
0: കൃഷ്ണനെ നിറവുമായി ചേർത്ത് വെച്ച് വളരെ വാത്സല്യത്തോടെ നമ്മൾ കൃഷ്ണനെ വിളിക്കാറുണ്ട്. ഈ വാക്കിന്റെ അർത്ഥം മേഘം അല്ലെങ്കിൽ കാർമേഘം എന്നാണ്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം മേഘം അല്ലെങ്കിൽ കാർമേഘം എന്നാണ്.
0: പാട്ട് കേട്ടുകൊള്ളൂ, വാക്ക് കണ്ടുപിടിച്ച് കളങ്ങളിൽ എഴുതിക്കൊള്ളൂ.

0: മുകളിൽ നിന്നും താഴോട്ട് ഒരു വാക്കുകൂടി പൂരിപ്പിക്കാനുണ്ട്. ആ വാക്കിന് നാലക്ഷരങ്ങളുണ്ട്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 9, 14, 19, 24.
1: നാലക്ഷരമുള്ള വാക്കാണ് ഇനി പൂരിപ്പിക്കേണ്ടത്. മുകളിൽ നിന്നും താഴേക്കാണ് എഴുതേണ്ടത്. 9, 14, 19, 24 എന്നീ നാല് കളങ്ങളിൽ എഴുതാനുള്ള വാക്ക്.
0: സൂചനകൾ പറയാം. ദേവസ്ത്രീ അല്ലെങ്കിൽ അപ്സര സ്ത്രീ എന്നൊക്കെയാണ് അതിസുന്ദരികളെ പരാമർശിക്കുന്ന സമയത്ത് കാവ്യങ്ങളിലും സാഹിത്യങ്ങളിലും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്.
1: ചന്ദ്രമുഖി അല്ലല്ലോ അല്ലേ?
0: അല്ല,
1: പുരുഷന്മാരെ കുറിച്ച് പറയാൻ ആരുമില്ല.
0: അതിന്റെ അർത്ഥം സ്ത്രീകൾ അതിസുന്ദരികളാണ്.
1: തർക്കിക്കുന്നില്ല, സൂചനകൾ ഒരിക്കൽ കൂടി പറയാം, കേട്ടോളൂ. ദേവസ്ത്രീ അല്ലെങ്കിൽ അപ്സര സ്ത്രീ എന്നൊക്കെയാണ് അതിസുന്ദരികളെ പരാമർശിക്കുന്ന സമയത്ത്. എങ്ങനെ? അതിസുന്ദരികളെ പരാമർശിക്കുന്ന സമയത്ത് കാവ്യങ്ങളിലും സാഹിത്യങ്ങളിലും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ പുറമേയുള്ള സൗന്ദര്യത്തെക്കാളും മനസ്സിന്റെ സൗന്ദര്യമാണ് യഥാർത്ഥ സൗന്ദര്യം എന്ന് പറയാറുണ്ട്.
0: കൂടുതലും സ്ത്രീകളെ ആ സൗന്ദര്യം അതിസുന്ദരിയാക്കും എന്ന് കേട്ടിട്ടുണ്ട്.
1: പുരന്മാരും സുന്ദരികളൊക്കെ ഈ പാട്ട് കേൾക്കട്ടെ അല്ലേ,
0: എന്നിട്ട് ഈ വാക്ക് കണ്ടുപിടിച്ച് കളത്തിലെഴുതട്ടെ.

0: അടുത്ത വാക്കിലേക്ക് പോകാം. താഴെ നിന്നും മുകളിലേക്കാണ് അടുത്ത വാക്ക് എഴുതേണ്ടത്. താഴെ നിന്നും മുകളിലേക്ക് 21, 16 എന്നീ കളങ്ങളിൽ എഴുതാനുള്ള രണ്ടക്ഷരമുള്ള വാക്ക്.
1: രണ്ടക്ഷരമുള്ള വാക്കാണ് താഴെ നിന്നും മുകളിലേക്കാണ് എഴുതേണ്ടത്, 21, 16 എന്നീ കളങ്ങളിൽ.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം. ഈ വാക്ക് ദൂരത്തെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇത് പരമ്പരാഗതമായി ഉപയോഗിച്ചിരുന്ന വാക്കാണ്. ഇതിന് പകരമായി ഇന്ന് കിലോമീറ്ററാണ് ഉപയോഗിക്കുന്നത്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ദൂരത്തെ സൂചിപ്പിക്കാനാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത്. ഇത് പരമ്പരാഗതമായി ഉപയോഗിച്ചിരുന്ന ഒരു വാക്കാണ്. ഇന്ന് ഇതിന് പകരമായി കിലോമീറ്ററാണ് ഉപയോഗിക്കുന്നത്.
0: വാക്ക് കണ്ടുപിടിക്കാൻ അധികം ദൂരമൊന്നും പോകണ്ട,
1: ഈ പാട്ട് കേട്ടാൽ മാത്രം മതി.
0: അത് തന്നെ.

0: അക്ഷര ജപ്പിലെ അവസാനത്തെ വാക്ക് പറയട്ടെ.
1: പറയാം.
0: താഴെ നിന്ന് മുകളിലേക്ക് എഴുതാനുള്ളതാണ് ഇന്നത്തെ അക്ഷര ജപ്പിലെ അവസാനത്തെ വാക്ക്. 25, 20, 15, 10 എന്നീ കളങ്ങളിലാണ് ഈ വാക്ക് എഴുതേണ്ടത്.
1: താഴെ നിന്ന് മുകളിലേക്ക് 25, 20, 15, 10 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. ഈ വാക്കിന് 4 അക്ഷരങ്ങളുണ്ട്.
0: മധുരമുള്ളൊരു വാക്കാണ് കേട്ടോ ഇത്. ഇന്ന് മധുരവും സൗന്ദര്യവും പ്രകാശവും സ്വർണവും
1: എല്ലാമായിട്ട് നമ്മുടെ അക്ഷരചെപ്പ് തിളങ്ങി നിൽക്കുവാണ് അല്ലേ?
0: അതെ, ഈ വാക്കിന്റെ അർത്ഥം കൂടി പറയുമ്പോൾ കുറച്ചുകൂടി മധുരം കിട്ടും. മലയാളത്തിന്റെ അഭിമാനമായ നമ്മുടെ പ്രിയപ്പെട്ട ഒരു നടന്റെ പേരുകൂടി ചേർത്താണ് കേട്ടോ ഈ വാക്ക്. സൂചനകൾ പറയാം. പൂക്കളിലെ തേൻ, പൂന്തേൻ, മധു എന്നൊക്കെയാണ്. ഈ വാക്ക് കൂടുതലും കവിതകളിലാണ് ഉപയോഗിക്കാറുള്ളത്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. പൂക്കളിലെ തേൻ, പൂന്തേൻ, മധു എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം. ഈ വാക്ക് കൂടുതലും കവിതകളിലാണ് ഉപയോഗിക്കാറുള്ളത്.
0: മധുരമൂറുന്ന ഈ വാക്ക് ഈ പാട്ടിൽ തന്നെ ഉണ്ട്. കണ്ടുപിടിക്കാൻ മറ്റൊന്നും ചെയ്യണ്ട.
1: പാട്ട് കേട്ടാൽ മാത്രം മതി വാക്ക് കണ്ടുപിടിച്ച് എഴുതാൻ പറ്റും.

ഇന്നത്തെ അക്ഷരച്ചെപ്പിലെ എല്ലാ വാക്കുകളും നാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ പൂരിപ്പിച്ച അക്ഷരക്കളങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അയച്ചു തരിക. അക്ഷരക്കളങ്ങൾ പോസ്റ്റ് കാർഡ്

0: ും വാട്സാപ്പിലും അയക്കാവുന്നതാണ്. ഉത്തരം പോസ്റ്റ് കാർഡിൽ അയക്കുന്നവർക്ക് വിലാസം പറയുന്നു.
1: അക്ഷരച്ചപ്പ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: ഇനി വാട്സാപ്പിൽ ഉത്തരങ്ങൾ അയക്കുന്നവർക്കായി വാട്സാപ്പ് നമ്പർ പറയുന്നു. 8281420305.
1: നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8281420305. ഉത്തരം അയക്കുന്നവർ അക്ഷരച്ചപ്പ് എന്ന് തുടക്കത്തിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലെ. തിരുവോണ നാളിൽ പ്രക്ഷേപണം ചെയ്ത അക്ഷരച്ചപ്പിലെ ശരി ഉത്തരങ്ങൾ പറയാം. ഇടത്തുനിന്നും വലത്തോട്ട് എഴുതാനുള്ളതായിരുന്നു. 24-25 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് വട്ടി.
2: വലത്തുനിന്നും ഇടത്തോട്ട് 4-3-2-1 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ഓലക്കുട.
1: വലത്തുനിന്നും ഇടത്തോട്ട് 8-7 എന്നീ കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് പാഠം.
2: വലത്തുനിന്നും ഇടത്തോട്ട് 24-23-22-21 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് വള്ളംകളി.
1: മുകളിൽ നിന്നും താഴേക്ക് 11-16-21 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് പൂവിളി.
2: മുകളിൽ നിന്നും താഴോട്ട് 8-13-18 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് പായസം.
1: മുകളിൽ നിന്നും താഴേക്ക് 4-9-14-19 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ഓണത്താറ്.
2: മുകളിൽ നിന്നും താഴോട്ട് 15-20 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ഊര്.
1: താഴെ നിന്നും മുകളിലേക്ക് 22-17-12 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് കസവ്.
2: താഴെ നിന്നും മുകളിലേക്ക് 11-6-1 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് പൂക്കൂട.
1: താഴെ നിന്നും മുകളിലേക്ക് 15-10-5 എന്നീ കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ഊഞ്ഞാൽ. തിരുവോണ നാളിലായിരുന്നു കഴിഞ്ഞ അക്ഷരച്ചപ്പ് പ്രക്ഷേപണം ചെയ്തത്. ആ ആഘോഷങ്ങൾക്കിടയിലും അക്ഷരച്ചപ്പ് കേട്ട് ധാരാളം ശ്രോതാക്കൾ ആകാശവാണിയിലേക്ക് ശരി ഉത്തരങ്ങൾ എഴുതി അയച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് നന്ദിയുണ്ട്. ആ തിരക്കിനിടയിലും നമ്മുടെ അക്ഷരച്ചപ്പ് ഉപേക്ഷിച്ചില്ലല്ലോ. ഇതിൽ നിന്നും ഒരാളെ വിജയിയായി കണ്ടെത്തിയിട്ടുണ്ട്. വിജയി ലക്ഷ്മി വി. ആലപ്പുഴ ജില്ലയിലെ തത്തമ്പള്ളി സ്വദേശിനിയായ ലക്ഷ്മി വി ആണ് കഴിഞ്ഞ അക്ഷരച്ചപ്പിലെ വിജയി.
0: വിജയിക്ക് അക്ഷരച്ചെപ്പിന്റെ അഭിനന്ദനങ്ങൾ.
1: ലക്ഷ്മിക്ക് ആകാശവാണിയോട് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കണ്ടേ? ഇതാ കേട്ടുകൊള്ളു.
3: എന്റെ പേര് ലക്ഷ്മി. ഞാൻ ആലപ്പുഴ ജില്ലയിലാണ് താമസിക്കുന്നത്. എനിക്ക് താലോലം താനെ പാരാട്ടം എന്ന ഗാനം എന്റെ മോക്ക് വേണ്ടി പ്ലേ ചെയ്ത് തരണമെന്ന് ആഗ്രഹമുണ്ട്. അക്ഷരച്ചെപ്പിലൂടെ അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു.

0: ഇന്നത്തെ അക്ഷരച്ചെപ്പ് സമാപിക്കുകയാണ്.
1: അക്ഷരച്ചെപ്പ് ടീം
0: എൻ.ജെ. ജോഷില,
1: മിനി അജു,
0: സജി. അക്ഷരച്ചെപ്പ് എല്ലാ ബുധനാഴ്ചയും രാവിലെ 9 മണിക്ക്.

രാവിലെ 11:00 മുതൽ 12 മണിവരെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. ഇതിൽ പോഷകാഹാരവും ആരോഗ്യ സംരക്ഷണവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് പോഷകാഹാര വിദഗ്ധ ഉമാ കല്യാണി മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495655631. മറ്റൊരു നമ്പർ കൂടി പറയാം, 9495956321. പോഷകാഹാരവും ആരോഗ്യ സംരക്ഷണവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ.

ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എഴുതി ഈണം നൽകിയ ഗാനം, പഞ്ചപാണ്ഡവർ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്.

0: സുദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സർക്കാർ നടപ്പിലാക്കി വരുന്ന വിഷൻ 2031 ഭാഗമായി ആവിഷ്കരിച്ച 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ അങ്കണവാടി കുട്ടികളുടെയും സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി വനിതാ ശിശു വികസന വകുപ്പും ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പും സംയുക്തമായി ബാല്യസ്പന്ദനം എന്ന പേരിൽ ഒരു പദ്ധതിക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ഈ പദ്ധതിയിലൂടെ അങ്കണവാടി കുട്ടികൾക്ക് സമയബന്ധിതമായി ആരോഗ്യ പരിശോധന ഉറപ്പാക്കുകയും ആവശ്യമായ സാഹചര്യങ്ങളിൽ തുടർ ചികിത്സയും നിരീക്ഷണവും ലഭ്യമാക്കുന്നതായിരിക്കും. നമ്മുടെ സർക്കാർ നടപ്പിലാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിയുടെ സേവനങ്ങളെക്കുറിച്ച് ശ്രോതാക്കളോട് സംസാരിക്കുന്നു ചൈൽഡ് ഹെൽത്ത് പദ്ധതിയുടെ സംസ്ഥാന നോഡൽ ഓഫീസർ ഡോക്ടർ അമർ ഫെറ്റിൽ.
2: ഇന്നത്തെ സുദിനം സർക്കാരിന്റെ ഒരു നൂതനമായ പുതിയ പദ്ധതിയുടെ ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ്. ബാല്യസ്പന്ദനം, ആ വാക്കിൽ തന്നെ വളരെ അർത്ഥങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു. കുട്ടികളുടെ ആരോഗ്യവും വികാസവും സംബന്ധിച്ച ഒരു നിരീക്ഷണ പ്രോത്സാഹന പദ്ധതിയാണ് ഈ ബാല്യസ്പന്ദനം. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വകുപ്പുകൾ, വനിതാ ശിശു വികസന വകുപ്പ്, അതിൻ്റെ കൂടെ കൈകോർത്ത് ആരോഗ്യ വകുപ്പും ചേർന്ന് സംയുക്തമായിട്ടാണ് ഈ പദ്ധതിയുടെ മേൽനോട്ടവും നടത്തിപ്പും ഏറ്റെടുക്കാൻ പോകുന്നത്. ദീർഘവീക്ഷണത്തോടുകൂടി ആവിഷ്കരിച്ച ഈ പദ്ധതി ഒട്ടേറെ ഗുണം നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക് ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കേരളത്തിലെ 33,000 അങ്കണവാടികൾ ഉണ്ട്. ഈ അങ്കണവാടികളിൽ നമ്മുടെ കുഞ്ഞുവാവകൾ ദൈനംദിനം പൊയ്ക്കൊണ്ടിരിക്കുന്നു. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ശാരീരിക വികാസത്തിൻ്റെയും ബുദ്ധി വളർച്ചയുടെയും എല്ലാം ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഈ അങ്കണവാടികൾ എന്ന് നമ്മൾ ഒരിക്കലും അവിസ്മരിച്ചുകൂടാ. ഈ അങ്കണവാടികളിൽ നമ്മൾക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാം മക്കളെ അവിടെ വിടുന്ന ആൾക്കാരാണ്. അവിടെ കുട്ടികൾ കളിച്ച് പലതരം പാട്ടുകളൊക്കെ പാടി കൊച്ചു കൊച്ചു കുട്ടി നൃത്തങ്ങളൊക്കെ ആടി അവരുടെ സ്നേഹം നിറഞ്ഞ അങ്കണവാടി ടീച്ചറുടെയും അവിടുത്തെ ഹെൽപ്പറുടെയും എല്ലാം മേൽനോട്ടത്തിൽ കുറേ പുതിയ അറിവുകളും പുതുമകളുമൊക്കെ ആയിട്ട് ആണ് ഡെയിലി തിരിച്ച് വീട്ടിൽ വരുന്നത് രാവിലെ പോയ കുട്ടികൾ. ഇതൊരു നീണ്ടകാല സംവിധാനമാണ്. കേരളം എപ്പോഴും നോക്കുന്നത് ഈ ഉള്ള സംവിധാനങ്ങളെല്ലാം വീണ്ടും വീണ്ടും കൂടുതൽ മെച്ചങ്ങൾ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ്. ആ ചിന്തയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നൊരു ആശയമാണ് ബാല്യസ്പന്ദനം. എന്താണ് ബാല്യസ്പന്ദനം നമുക്ക് നോക്കാം. ഈ അങ്കണവാടികളിൽ പോകുന്ന കുട്ടികൾ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ കുട്ടികളാണ് അവിടെ പോകുന്നത്. അപ്പോൾ ഈ കുട്ടികളെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് വേണ്ടി ത്രൈമാസികമായി ആരോഗ്യ പരിശോധന ഒരുമിച്ച് രണ്ട് വകുപ്പുകളും ചേർന്ന് നടപ്പിലാക്കാൻ പോകുന്നു. അപ്പോൾ എന്താണ് ആരോഗ്യ പരിശോധന? നമുക്കറിയാം, കുട്ടികൾ വളരുന്ന ടൈമാണിത്. അവരുടെ ബുദ്ധി വികാസവും നടന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും കുറവുകൾ ശാരീരിക വളർച്ചയിലോ ബുദ്ധി വളർച്ചയിലോ ഉണ്ടെങ്കിൽ അതൊക്കെ എത്രത്തോളം നേരത്തെ കണ്ടുപിടിച്ച് പരിഹരിക്കാം, അത്രത്തോളം ഗുണം അതിനെക്കൊണ്ട് ഉണ്ടാവും. ആ ഒരു തത്വം മനസ്സിൽ വെച്ചാണ് ഈ ഏർലി ആയിട്ടുള്ള ഡിറ്റക്ഷന് വേണ്ടി ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ നമ്മൾ ആരോഗ്യവകുപ്പിൻ്റെ ജീവനക്കാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നുള്ള ഉപകേന്ദ്രങ്ങളും ജനകീയാരോഗ്യ കേന്ദ്രങ്ങളും മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള ജീവനക്കാർ, നമ്മുടെ ജനങ്ങൾക്ക് നല്ല പരിചയമുള്ളവരായിരിക്കും ഇവരെല്ലാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, പരിസരത്തുള്ള RBSK നേഴ്സുണ്ട്, പരിസരത്തുള്ള നിങ്ങളുടെ സ്വന്തം JPHNുണ്ട്, നമ്മളെല്ലാം എപ്പോഴും സഹായിക്കുന്ന JHI ഉണ്ട്, നമ്മുടെ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന MLSP നേഴ്സുണ്ട്. അപ്പോൾ ഇവരൊക്കെ തന്നെയാണ്, നിങ്ങൾക്കെല്ലാം പരിചയമുള്ള സുഹൃത്തുക്കളായ ഈ 4 പേരാണ് ടീമായിട്ട് എല്ലാ അങ്കണവാടികളിലും പോയി തുടങ്ങാൻ പോകുന്നത്. ഇവർ അങ്കണവാടിയിൽ വന്ന് അവിടെയുള്ള കുട്ടികളെ ഒരു ചെക്ക്ലിസ്റ്റ് എന്ന് വെച്ചാൽ ഒരു പട്ടിക പ്രകാരമാണ് പരിശോധിക്കുക. എന്തിനാണ് ഈ പട്ടിക വെച്ച് പരിശോധിക്കുന്നത് വെച്ചാൽ എല്ലാ കുട്ടികളും, കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും ഒരേപോലത്തെ സ്റ്റാൻഡേർഡായിട്ടുള്ളൊരു പരിശോധന ഒരുപോലെ കിട്ടാൻ വേണ്ടിയാണ് ചെക്ക്ലിസ്റ്റ് ഉപയോഗിച്ച് പരിശോധിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ലളിതമായിട്ടുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും അവിടെ പരിശോധന ഇന്ന് തൊട്ട് ആരംഭിക്കുന്നു, ഇന്നിൻ്റെ ഉദ്ഘാടനമാണെന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ ഇനി അങ്ങോട്ട് ആദ്യത്തെ ഈ മാസം നമ്മൾ ഒരു 15-ാം തീയതി ചുറ്റിപ്പറ്റിയുള്ള ദിവസങ്ങൾ കൊണ്ട് നമ്മൾ ഈ ആദ്യത്തെ ഒരു ക്യാമ്പയിനായിട്ട് കേരളത്തിലെ എല്ലാ കുട്ടികളെയും പരിശോധിക്കാൻ ലക്ഷ്യമിടുന്നു. ഇതിവിടെ വെച്ച് തീരുന്നില്ല. ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ ത്രൈമാസികം എന്ന് വെച്ചാൽ 3 മാസത്തിലൊരിക്കൽ ഈ പരിശോധന വീണ്ടും ആവർത്തിക്കും. അപ്പോൾ ഇന്ന് ഇല്ലാത്ത എന്തെങ്കിലും പുതിയൊരു സിറ്റുവേഷൻ ഒരു കുട്ടിക്ക് അന്നേരം വരുമെങ്കിൽ അന്നേരവും അത് നമ്മുടെ കയ്യിൽ കിട്ടാൻ വേണ്ടിയും ആണിത് ചെയ്യുന്നത്. ഇങ്ങനെ പരിശോധിച്ച് കണ്ടെത്തുന്ന കാര്യങ്ങൾ നമ്മൾ രേഖപ്പെടുത്തുകയും അതിനെ വളരെ

സുരക്ഷിതമായി സൂക്ഷിക്കുകയും സ്വകാര്യതയോട് സൂക്ഷിക്കുകയും ഒരു കുട്ടിക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ചികിത്സ അല്ലെങ്കിൽ ഒരു തിരുത്തൽ വേണ്ടതുണ്ടെങ്കിൽ അത് ഉടനെ ആ കുട്ടിയെ നമ്മുടെ രക്ഷകർത്താവിൻ്റെ അനുമതിയോടുകൂടി അറിവോടുകൂടിയും സഹകരണത്തോടുകൂടിയും നമ്മൾ ഉപദേശിക്കുക. ഏതെങ്കിലും ഒരു ആരോഗ്യ കേന്ദ്രത്തിൽ ചെന്ന് അതിൻ്റെ അടുത്ത സ്റ്റേജ് ഓഫ് ചികിത്സയ്ക്ക് ചെല്ലുക. ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ കുട്ടിയെ പരിശോധിച്ച് എന്തെങ്കിലും അവിടെ ചികിത്സിക്കുന്ന കാര്യങ്ങൾ അവിടെ നിന്ന് ചികിത്സിക്കും. അതല്ലാതെ കുറച്ചും കൂടെ ഉയർന്ന ചികിത്സ എന്തെങ്കിലും വേണ്ട കാര്യങ്ങളാണെങ്കിൽ ആ കുട്ടിയെ ഉയർന്ന ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് റെഫർ ചെയ്യും. ഇതെല്ലാം പൂർണ്ണമായി സൗജന്യമായിട്ടുള്ള സേവനങ്ങളായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് പരിശോധിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. വിളർച്ച നമുക്കറിയാമല്ലോ, നമ്മുടെ സർവ്വസാധാരണമായിട്ട് എല്ലാവരെയും ആരോഗ്യത്തിന് അലട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വിളർച്ച ഉണ്ടോ എന്നുള്ള പരിശോധനയുണ്ട്. പിന്നെ അതുപോലെ ഇപ്പോൾ കണ്ണ് കാഴ്ച, നമുക്കറിയാം കാഴ്ചയുടെ പ്രാധാന്യം എത്രത്തോളമുണ്ട് കുട്ടിയുടെ ജീവിതത്തിലും ബുദ്ധി വളർച്ചയ്ക്കൊക്കെ. അപ്പോൾ കാഴ്ചയ്ക്ക് എന്തെങ്കിലും പരിമിതികൾ എവിടെയെങ്കിലും ഉണ്ടോ, അതൊരു ശാസ്ത്രീയമായ പരിശോധനയിൽ കൂടെ, ബേസിക് പരിശോധനയിൽ കൂടെ കുറച്ച് സൂചനകൾ നമ്മൾക്ക് കിട്ടിയാൽ, ആ സൂചനകൾ ഉണ്ടെങ്കിൽ നമുക്കത് ഒരു കണ്ണ് ഡോക്ടർക്ക് റെഫർ ചെയ്യാൻ സാധിക്കും. ചെവിയും കേൾവിയും, അപ്പോൾ ഇതിലും പലപ്പോഴും കുട്ടികൾക്ക് ചിലപ്പോൾ ചില വൈകല്യങ്ങളായിരിക്കാം, ചിലപ്പോൾ കേൾവി കുറവുകളായിരിക്കാം, ചിലപ്പോൾ കുട്ടിക്ക് അത് കാരണം ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടായിരിക്കാം, പഠിത്തം മോശമാകുന്നതായിരിക്കാം, മറ്റ് വ്യക്തികളുമായിട്ടുള്ള ഇടപഴകൽ മോശമാകാം. അപ്പോൾ അതുകൊണ്ട് ചെവിയുടെ പരിശോധന അത് അതിൻ്റെ കൂടെ ഉണ്ടാവും. പിന്നെ മൂക്ക്, തൊണ്ട, വായ, അപ്പോൾ അവിടെയൊക്കെ നോക്കുമ്പോഴേക്കും ചിലപ്പോൾ കുട്ടികൾക്ക് ജന്മനാലയുള്ള ചിലപ്പോൾ വൈകല്യങ്ങളേതും ചിലപ്പോൾ മൂക്കിനകത്തോ തൊണ്ടയ്ക്കോ ചിലപ്പോൾ കണ്ടേക്കാം. ക്ലെഫ്റ്റ് പാലറ്റ് എന്ന് പറയുന്ന വൈകല്യം ചിലപ്പോൾ ഉണ്ടാകാം. നിരതെറ്റിയുള്ള പല്ലുകൾ, മറ്റ് പല്ലിനുള്ള എന്തെങ്കിലും വൈകല്യങ്ങൾ, പൊട്ടലുകൾ മുതലായി ഒരു പല്ല് ഡോക്ടർക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും നമ്മൾക്ക് ഇതിൽ കൂടെ ഉള്ള ലളിത പരിശോധന കൂടെ കണ്ടുപിടിക്കാൻ സാധിക്കും. പിന്നെ സംസാരം, സംസാരത്തിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാമല്ലോ. പ്രത്യേകിച്ചും കുഞ്ഞു ആളുകൾ ചിലപ്പോൾ സംസാരത്തിൽ വീട്ടുകാരുടെ തന്നെ ശ്രദ്ധയിൽ അല്ലെ അച്ഛനമാരുടെ ശ്രദ്ധയിൽ തന്നെ ചിലപ്പോൾ വ്യത്യാസങ്ങൾ തോന്നും. ചിലപ്പോൾ നമുക്കത് തോന്നിയില്ല, ചിലപ്പോൾ വേറെ ആരെങ്കിലും ആയിരിക്കും നമ്മളോട് അത് ചൂണ്ടിക്കാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞ് സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, അപ്പോഴായിരിക്കും നമ്മുടെ കണ്ണ് തുറക്കുന്നതോ, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടോ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരു പരിശീലനമുള്ള ഒരു ട്രെയിൻഡ് മെഡിക്കൽ ഒഫീഷ്യലിന് അത് കണ്ടുപിടിക്കാനും അത് രേഖപ്പെടുത്താനും സാധിക്കും. അതിൽ നിന്ന് ഒരു നിങ്ങളുടെ കുഞ്ഞിന് അതിന് ഒരു ചികിത്സയിലേക്ക് അത് നീങ്ങാനും സാധിക്കും. പിന്നെ നമുക്ക് തൊലിപ്പുറത്തുള്ള പലതരം വ്യത്യാസങ്ങളുണ്ട്. തൊലിപ്പുറത്ത് ചിലപ്പോൾ പാടുകളായിരിക്കാം. അപ്പോൾ നമുക്കറിയാം തൊലിപ്പുറത്ത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്, വലിയ വലിയ രോഗങ്ങളുടെ ലക്ഷണങ്ങളും വരാം. ഇങ്ങേയറ്റം ചിലപ്പോൾ വെറും ഒരു ചുണങ്ങോ തേമലോ ഫംഗസ് ഇൻഫെക്ഷനോ ആയിരിക്കാം. പക്ഷേ അങ്ങേയറ്റത്ത് ചിലപ്പോൾ ചെറിയ പാടുകൾ നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത കുഷ്ഠരോഗത്തിൻ്റെ ഒരു സൂചനയായിരിക്കാം. അങ്ങനെ അനേകം കാര്യങ്ങൾ സ്കിന്ന് കൊണ്ട് കുട്ടിയുടെ ആരോഗ്യത്തിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്കിന്ന്, അതുപോലെ തലയിലെ മുടി, അപ്പോൾ അവിടെ ചിലപ്പോൾ ഈ പറ്റലുകൾ കാണാം, ചിലപ്പോൾ പെയിൻ ബാധ കാണാം. ഇങ്ങനെ വിവിധ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ സ്കിന്നിൽ ത്വക്കിൽ കണ്ടാകാം. നഖം, മുടി, ഇതിൻ്റെ എല്ലാം നിരീക്ഷണം ആ കൂട്ടത്തിൽ നടക്കും. ഇതിന് പുറമെ കുട്ടികളുടെ ചലനങ്ങൾ, അപ്പോൾ അവരുടെ അസ്ഥി, ജോയിൻറ്, സന്ധികൾ, അവരുടെ നടത്തം, ഓട്ടം, അതിലൊക്കെയുള്ള ഒരു നിരീക്ഷണം കൊണ്ട് കുട്ടിയുടെ ഈ എല്ലും അതിന് സംബന്ധിച്ച് ജോയിൻറ്റുകളും സന്ധികളും ഒക്കെ ആ വ്യവസ്ഥ എല്ലാം കറക്റ്റായിട്ട് തന്നെയാണോ ഇരിക്കുന്നത്, അത് ഒരു ആരോഗ്യ പ്രവർത്തകർക്ക് ഈസിയായിട്ട് മേക്കൗട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ അതിന് പുറമെ നമ്മളെപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നത്, ഇതൊക്കെ നമ്മളിങ്ങനെ ചെക്കപ്പിന് നോക്കുന്നു, പക്ഷേ എപ്പോഴും ഇങ്ങനത്തെ ഒരു സംരംഭം നടക്കുമ്പോൾ നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്നതും നമ്മൾ ക്ഷണിക്കുന്നതൊക്കെ എല്ലാ രക്ഷാകർത്താക്കളും വരണമെന്നുള്ളതാണ്. കഴിവത്ര നിങ്ങൾ മറ്റു കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ കുട്ടിക്ക് ഇത് ചെക്കപ്പ് നടക്കാൻ പോകുന്ന ദിവസങ്ങളിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പരിസരത്തുള്ള അംഗൻവാടി ചെക്കപ്പ് ഉണ്ടെന്ന് അറിയുന്ന ദിവസങ്ങൾ നിങ്ങൾ ഏതായാലും വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് അത് വലിയൊരു പ്രോത്സാഹനമാണെന്ന് മാത്രമല്ല, നിങ്ങളുടെ കുഞ്ഞിൻ്റെ പരിശോധന ഇടയ്ക്ക് എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചാൽ അതും കൂടെ നമ്മൾ രേഖപ്പെടുത്തി അതിനുള്ള പരിഹാരത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ നമ്മുടെ ഈ രണ്ട് വകുപ്പുകൾക്കും ഒരുമിച്ച് സാധിക്കും. അപ്പോൾ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഈ ചെക്കപ്പൊക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ആവശ്യമുള്ള കുട്ടികളെ റെഫറൽ എന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത ആരോഗ്യ കേന്ദ്രത്തിൽ പറഞ്ഞു വിടുന്ന സംവിധാനമുണ്ട്. അങ്ങനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അവിടെ പോയി കഴിഞ്ഞാൽ സേവനങ്ങളെല്ലാം ഫ്രീ ആണ്. എന്തെങ്കിലും പരിശോധനകളും മരുന്നുകളും മുതലായവ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് അവിടുന്ന് സൗജന്യമായിട്ട് ലഭിക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ ആ വിധത്തിൽ കുട്ടിക്കുള്ള ഒരു ആരോഗ്യ പരിരക്ഷ അടുത്ത ഒരു ലെവലിലോട്ട് നമ്മൾ ഉയർത്തുന്നതാണ് ഈ ബാല്യസ്പന്ദനം പരിപാടി. സാമൂഹ്യമായിട്ടുള്ള ബാല്യ സേവനങ്ങളിൽ ഏറ്റവും വലിയ ട്രാക്ക് റെക്കോർഡുള്ളൊരു വകുപ്പാണ് നമുക്കറിയാം വനിതാ ശിശു വികസന വകുപ്പ്. അതിൻ്റെ കൂടെ രോഗങ്ങളെ കണ്ടുപിടിക്കുന്നതും നിരീക്ഷിക്കുന്നതും അതിനെ ചികിത്സിക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു വകുപ്പ്, തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട വകുപ്പ് നമുക്കറിയാം ആരോഗ്യ വകുപ്പ് തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂടി ചേരുമ്പോഴേക്കുള്ള ഒരു ഗുണം നമുക്ക് ആലോചിച്ചാൽ അറിയാവുന്നതേ ഉള്ളൂ, എത്രത്തോളം ബെനിഫിറ്റ് കുട്ടികൾക്കുണ്ടാവും. ഇത് മുന്നോട്ട് പോകുമ്പോഴേക്കും കുട്ടിയുടെ മൊത്തമായിട്ടൊരു സാമൂഹ്യ വളർച്ചയിലേക്കും ഇത് എത്തുന്നുണ്ട്. പഠനം, മറ്റ് വളർച്ചയുടെ കൂടെയുള്ള മാനസിക വികാസം, ഇതിലേക്കെല്ലാം ഇത് ഒരു മെച്ചപ്പെട്ട ലെവലിലേക്ക് കുട്ടിയെ കൊണ്ട് എത്തിക്കാനുള്ളൊരു നല്ലൊരു സംരംഭമായിരിക്കും. അംഗനവാടിയിലുള്ള പരിശോധനാ സൈറ്റിൽ വെച്ച് ഒരു തരത്തിലുള്ള മരുന്നും മറ്റ് ടെസ്റ്റുകളും അങ്ങനത്തെ ഒന്നും അവിടെ വെച്ച് ഒരിക്കലും

0: കൊടുക്കില്ല. അതെല്ലാം നമ്മൾക്ക് ആശുപത്രിയിൽ നിന്ന് തന്നെയാണ് കിട്ടുക. അതുകൊണ്ട് ഇവിടെ വെച്ച് കുട്ടികൾ അഥവാ നിങ്ങൾക്ക് വരാൻ പറ്റിയില്ലേ പോലും നമ്മുടെ ടീച്ചറുടെയും ഹെൽപ്പറിൻ്റെയൊക്കെ സഹായത്തോടു കൂടി നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ കുട്ടിയുടെ പരിശോധന നമ്മൾ പൂർത്തിയാക്കും. പക്ഷേ എല്ലാ പേരൻസും വരുന്നത് എപ്പോഴും നമുക്ക് നല്ലതാണ്, കുട്ടിക്കും നമുക്കും അത് വളരെ നല്ല കാര്യമാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മളിങ്ങനെ ആരംഭിക്കാൻ പോകുന്ന ഈ ബാല്യസ്പന്ദനം പരിപാടിയിൽ എല്ലാവരും പങ്കാളിയാകണം. നമ്മുടെ രണ്ട് വകുപ്പുകളും ചേർന്ന് കേരളത്തിലെ സർവത്ര കുട്ടികളുടെയും വളർച്ച, പോഷണം, വികാസം മുതലായ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിത ഘടകങ്ങളിൽ ഉള്ള ഒരു മേൽനോട്ടവും ഒരു പരീക്ഷയും ഇതോടുകൂടി നമ്മൾ ഉറപ്പാക്കുകയായിരിക്കും.
1: നമ്മുടെ സർക്കാർ നടപ്പിലാക്കുന്ന ബാല്യസ്പന്ദനം എന്ന പദ്ധതിയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് സംസ്ഥാന ചൈൽഡ് ഹെൽത്ത് പദ്ധതിയുടെ നോഡൽ ഓഫീസർ ഡോക്ടർ അമർ ഫെറ്റിൽ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
1: ലഹരി നമ്മുടെ സമൂഹത്തിൽ ആ പദം ഇന്ന് ഭീതിയുടെ പര്യായമായി മാറിയിരിക്കുകയാണ്. യുവാക്കളും കൌമാരപ്രായക്കാരായ കുട്ടികളും ഉൾപ്പെടെ എത്രയോ പേർ ലഹരിയുടെ പിടിയിൽപ്പെട്ട ജീവിതം നാശത്തിന്റെ പാതയിലേക്ക് വഴുതി വീഴുന്നതിന്റെ വാർത്തകളാണ് നാം ദിനം പ്രതി അറിയുന്നത്. പലപ്പോഴും കൌമാരപ്രായക്കാർ ലഹരി ഉപയോഗത്തിലേക്ക് വരുന്നത് ആദ്യമൊക്കെ ഒരു കൗതുകമെന്ന വണ്ണം സൗഹൃദ കൂട്ടായ്മകൾക്കൊപ്പമായിരിക്കും. എന്നാൽ നിരന്തരമായുള്ള ഈ പരീക്ഷണങ്ങൾ എന്നേക്കുമായി ലഹരി പദാർത്ഥങ്ങളുടെ അടിമകളാക്കി ആ വ്യക്തിയെ മാറ്റുന്നു എന്നതാണ് വസ്തുത. യുവാക്കളോ മാനസിക സമ്മർദ്ദം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു മാർഗമെന്ന നിലയിലാവും പതിവായി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ നേർവിപരീത ഫലങ്ങളാവും ഇവർക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരിക. ഇത്തരം ലഹരി വസ്തുക്കൾ കുറച്ച് സമയത്തേക്ക് നമ്മെ ഉന്മാദാവസ്ഥയിലേക്ക് എത്തിക്കുന്നു എങ്കിലും അതിന്റെ വീര്യം കുറയുന്നതനുസരിച്ച് ആ പഴയ മാനസികാവസ്ഥയിലേക്ക് തന്നെയാവും വീണ്ടും എത്തിച്ചേരുക. പലപ്പോഴും ലഹരിക്ക് അടിമപ്പെടുന്നവർക്ക് ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നു. മാത്രവുമല്ല അവരുടെ വ്യക്തിത്വവും സാമൂഹ്യ ബോധവും ഇതോടൊപ്പം നഷ്ടപ്പെടുന്നു എന്ന തിരിച്ചറിവും അവർക്കില്ലാതാകുന്നു. ഒരു കാലത്ത് മയക്കുമരുന്ന് അഥവാ ലഹരി എന്ന് കേൾക്കുമ്പോൾ കഞ്ചാവ്, കറുപ്പ് എന്നൊക്കെയുള്ള പേരുകൾ മാത്രമായിരുന്നു നമുക്കറിയാവുന്നത്. എന്നാൽ ഇന്ന് പേരുകൾ പോലും അറിയാത്ത എത്രയോ സിന്തറ്റിക് മയക്കുമരുന്നുകളാണ് വിവിധ രൂപത്തിലും ഭാവത്തിലും നമ്മുടെ സമൂഹത്തിലേക്ക് എത്തുന്നത്. ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയാത്ത പ്രായത്തിലെ തന്നെ ഇത്തരം ലഹരിക്ക് അടിമപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ കുട്ടികളും യുവാക്കളും വഴുതി വീഴാതിരിക്കുവാൻ നമ്മുടെ പൊതുസമൂഹം ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകും. ലഹരി ഉപയോഗം നമ്മുടെ സാമൂഹ്യബോധത്തെയും വ്യക്തിബോധത്തെയും സർവോപരി നമ്മുടെ ആരോഗ്യത്തെയും നശിപ്പിക്കുന്ന ഒരു കൊടും വിഷമാണെന്ന തിരിച്ചറിവാണ് ആദ്യം തന്നെ നമ്മുടെ വിദ്യാർത്ഥികളിലും യുവാക്കളിലും ഒപ്പം പൊതുസമൂഹത്തിലും ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ ലഹരിക്ക് അടിമപ്പെടുന്നവരെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, അവരെ ലഹരിയുടെ പിടിയിൽ നിന്നും എന്നേക്കുമായി കരകയറ്റുന്നതിനുള്ള പരിശ്രമങ്ങളും വേണ്ടതാണ്. അതിനായി ഓരോ വ്യക്തികളും കുടുംബങ്ങളും സമൂഹവും ഒറ്റക്കെട്ടായി പരിശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കുന്ന, നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയെ നശിപ്പിക്കുന്ന ഈ കാളകൂടവൃക്ഷത്തെ നമുക്കിടയിൽ നിന്നും തുടച്ചു നീക്കാനാവൂ. ഇതിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ആത്മാർത്ഥമായ സഹകരണം ലഹരിക്കെതിരെയുള്ള ഓരോ ശ്രമങ്ങൾക്കും അത്യന്താപേക്ഷിതമാണ്. ലഹരിക്കെതിരെയുള്ള പ്രതിരോധം തീർക്കുന്നതിനായി വിപുലമായ കർമ്മപരിപാടികളാണ് നമ്മുടെ സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്. ഇതിൽ പൊതുജന പങ്കാളിത്തം തന്നെയാണ് ഏറ്റവും പ്രധാനം. ഒരു ലഹരിമുക്ത കേരളത്തിനായി നമുക്ക് കൈകോർക്കാം. നമ്മുടെ സമൂഹത്തിൽ നിന്നും ലഹരിയെ എന്നേക്കുമായി തുടച്ചു നീക്കാം. അതിനായുള്ള ഓരോ ശ്രമങ്ങൾക്കും സർക്കാർ നമ്മോടൊപ്പമുണ്ട്. അകറ്റാം ലഹരിയെ എന്നേക്കുമായി. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി

ഇന്നത്തെ രാഗാമൃതത്തിൽ എസ് ശ്രീജേഷ് മാൻഡലിനിൽ വായിക്കുന്ന കൃതികൾ കേൾക്കാം. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം. നാട്ടരാഗത്തിൽ മഹാഗണപതിം എന്നു തുടങ്ങുന്നു ആദ്യതാളം, മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.

ഇതുവരെ കേട്ടത് എസ് ശ്രീജേഷ് മാൻഡലിനിൽ വായിച്ച കൃതികൾ. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം. ഇനി ശെമ്മങ്കുടി ശ്രീനിവാസ അയ്യർ പാടിയ സ്വാതി തിരുനാൾ കൃതി കേൾക്കാം. പരിപാലയ എന്ന് തുടങ്ങുന്നു രാഗം പന്തുവരാളി ആദിത്യ.

0: അറിയിപ്പ്: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ പോഷകാഹാരവും ആരോഗ്യ സംരക്ഷണവും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് പോഷകാഹാര വിദഗ്ധ ഉമാ കല്യാണി മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പരുകൾ 9495956321 9495956321 9495956321. ഓർക്കുക, പോഷകാഹാരവും ആരോഗ്യ സംരക്ഷണവും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
2: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു. വിഷമിക്കേണ്ട,
3: പിട്ടപ്പിള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000-ലധികം സമ്മാനങ്ങളുമായി പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്.
4: എനിക്ക് കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
5: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
4: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളുമുണ്ട്.
5: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
4: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗ് ഓൺ ചെയ്യൂ kayerboard.gov.in.
5: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
4: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.

0: ഉപഭോക്താവേ, നിങ്ങൾക്ക് ലഭിച്ച സേവനത്തിൽ തൃപ്തരാണോ? വില കൂടുതൽ വാങ്ങിയോ? ആശങ്ക വേണ്ട. 1915 എന്ന ഉപഭോക്തൃ ഹെൽപ്പ് ലൈനിൽ വിളിക്കൂ. നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സഹായം ഉറപ്പാണ്.
1: ഇഷ്ടമുള്ള വിഷയത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കാൻ ഒരു സുവർണ അവസരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വിവിധ UG PG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം ഓൺലൈനായി. കൂടുതൽ വിവരങ്ങൾക്ക് www.sdou.ac.in സന്ദർശിക്കുക.
2: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യമാണ്.
3: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3.75 ഇഞ്ച് നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: രുചികരമായ ഓണസദ്യ ഇനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
5: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
2: തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു, വിഷമിക്കേണ്ട.
3: പിട്ടപ്പള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000-ത്തിലധികം സമ്മാനങ്ങളുമായി പിട്ടപ്പള്ളിയിൽ ഏജൻസീസ്.

0: ആകാശവാണി. ഡോക്ടറോട് ചോദിക്കാം, തത്സമയ ഫോണിൻ പരിപാടി. ഇന്നീ പരിപാടിയിൽ പോഷകാഹാരവും ആരോഗ്യ സംരക്ഷണവും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു പോഷകാഹാര വിദഗ്ധ ഉമാ കല്യാണി. 12 മണിവരെ ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട ഫോൺ നമ്പർ 9495964321, 9496553231. മറ്റൊരു നമ്പർ കൂടി പറയാം, 9496593231. സ്റ്റുഡിയോയിൽ അതിഥിയോട് സംസാരിക്കുന്നത് മനീഷ് MP.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഡോക്ടറോട് ചോദിക്കാം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വെറും വിശപ്പടക്കാനുള്ള മാർഗം മാത്രമല്ല, മറിച്ച് നമ്മുടെ ആരോഗ്യവും ആയുസ്സും ഒക്കെ നിശ്ചയിക്കുന്ന ഊർജവും കൂടിയാണ്. ഇന്ന് സെപ്റ്റംബർ 2, ഈ മാസം പോഷകാഹാര മാസമാണ്. മുൻപ് നമ്മൾ പോഷകാഹാര വാരം ആഘോഷിച്ചിരുന്നു, 1 മുതൽ സെപ്റ്റംബർ 1 മുതൽ 7 വരെ. ഇപ്പോൾ ഇത് 9ാമത് പോഷകാഹാര മാസമാണ്. ഈ വയറു നിറയെ കഴിക്കുക എന്നതിനപ്പുറം ശരിയായ പോഷണം ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മളെ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇത്. നമ്മുടെ തിരക്കുള്ള ജീവിതശൈലിയിൽ പലപ്പോഴും നമ്മുടെ ഭക്ഷണ രീതിയിലും ഒക്കെ വ്യത്യാസം വന്നിരിക്കുന്നൊരു സമയത്ത് ആണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ ശ്രീമതി ഡയറ്റീഷ്യനായിട്ടുള്ള ശ്രീമതി ഉമാ കല്യാണി സ്റ്റുഡിയോയിലുണ്ട്. സ്വാഗതം.
2: നമസ്കാരം.
1: നമുക്ക് ഈ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഈ വയറ് നിറയുന്നതും ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കുന്നതും രണ്ടും രണ്ടാണല്ലോ. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ഭക്ഷണത്തിൽ ഈ പോഷക മൂല്യങ്ങളുണ്ട് എന്നെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും?
2: തീർച്ചയായിട്ടും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് വയറ് നിറയ്ക്കാൻ ആണ്. അത് മാത്രമല്ല, ശരീരത്തിനെയും മനസ്സിനെയും പോഷിപ്പിക്കുന്നതും കൂടെ ആകണം. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്ന ഒരു കാര്യമാണ്. കാരണം ഇപ്പം കോമൺ ആയിട്ട് എല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ ആഹാരം കൂടുതൽ രുചിയുള്ളത് എവിടെയാണ്, ഈ ഹോട്ടലിലുള്ള ഭക്ഷണം കൂടുതൽ ടേസ്റ്റിയാണ്, അങ്ങനെ പറഞ്ഞ് കൂടുതലും എല്ലാവരും എന്താണ് ടേസ്റ്റിൻ്റെ പുറകെ, രുചിയുടെ പുറകെ പോകുന്നൊരു കാലമാണല്ലോ. അപ്പം എടുത്ത് നമ്മൾ എല്ലാവരോടും പറയുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരം തീർച്ചയായിട്ടും വിശപ്പടക്കാനും അതിനോടൊപ്പം തന്നെ പോഷക സമൃദ്ധമാവണം. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം കാക്കാനും നമുക്ക് രോഗപ്രതിരോധ ശക്തി വരാനും പിന്നെ ജീവിതശൈലി രോഗങ്ങൾ അകറ്റി നിർത്താനുമുള്ള ഉതകുന്ന ഒരു തരത്തിലുള്ള ഭക്ഷണമായിരിക്കണം.
1: ഈ പൊതുവെ കേരളീയ ഭക്ഷണ രീതി വളരെ ആരോഗ്യകരമാണ്, പോഷക സമൃദ്ധമാണ് എന്നൊരു വിചാരം, നമ്മൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ടാണോ എന്നറിയില്ല, അങ്ങനൊരു വിചാരമുണ്ടല്ലോ, അത് വിചാരം ശരിയാണോ?
2: തീർച്ചയായിട്ടും കേരളീയ ഭക്ഷണം എന്ന് പറയുന്നൊരു വിഭവ സമൃദ്ധം അതുപോലെ പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരമാണ്. പക്ഷേ അത് ആ ട്രഡീഷണൽ രീതിയിൽ നമ്മൾ അതുപോലെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഒരു ഉദാഹരണത്തിന് പറയുവാണെങ്കിൽ നമ്മൾ ചോറും കറികളും പച്ചക്കറികളും ഒക്കെ നമ്മുടെ ഒരു കേരള സ്റ്റൈൽ ഭക്ഷണത്തിൽ തീർച്ചയായിട്ടും പച്ചക്കറികൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. മീൻ ഉപയോഗിക്കുന്നു, അത് പ്രോട്ടീൻ തരാനായിട്ടും തവിടോടുകൂടിയുള്ള ധാന്യം അവരെയൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം ട്രഡീഷണലി പരമ്പരാഗതമായി നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പോഷക സമൃദ്ധവും വിഭവ സമൃദ്ധമായിട്ടുള്ള ഒരു ഭക്ഷണ രീതി തന്നെയാണ് കേരളീയർക്കുള്ളത്. പക്ഷേ ഇപ്പോൾ ആ ട്രെൻഡൊക്കെ മാറി അതിനെ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ മാറ്റുന്നു. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ഇപ്പോൾ തവിടോടുകൂടിയുള്ള ധാന്യം നല്ലതാണ്, അപ്പോൾ അരി നമുക്ക് ചമ്പാവരിയൊക്കെ നല്ലതാണ്, പക്ഷേ അത് കുക്ക് ചെയ്യാനായിട്ട് കൂടുതൽ സമയമെടുക്കുന്നു. അങ്ങനെ നമ്മുടെ ഒരു സൗകര്യത്തിന് നോക്കിക്കഴിഞ്ഞിട്ട് വെള്ള അരിയാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് പാചകം ചെയ്യാം, അങ്ങനത്തെ ഒരു സൗകര്യത്തിൻ്റെ ഒരു ഇത്. പിന്നെ പച്ചക്കറികളാണെങ്കിലും ഇരുന്ന് അരിഞ്ഞ് ഒക്കെ കറി ഉണ്ടാക്കാനുള്ള സമയം കുറവ് പലരും പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ അതിനെ കുറച്ച് മോഡിഫൈ ചെയ്യുന്നു. പിന്നെ രുചി കൂട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ എണ്ണ ഉപയോഗിക്കുന്നു, എണ്ണയിൽ വറുത്ത്, പണ്ടൊന്നും ഇത്ര എണ്ണയിൽ വറുത്ത മത്സ്യമൊന്നും നമ്മൾ ഉപയോഗിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ചിക്കനാവട്ടെ മീനാകട്ടെ നമ്മൾ വറുത്ത മീനും ചിക്കനും ഒക്കെയാണ് കൂടുതൽ

0: കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ആ വന്നിട്ടുള്ള ആ ഒരു കുക്കിങ്ങിൻ്റെ സ്റ്റൈലിലുള്ളതും നമ്മുടെ സൗകര്യത്തിന് വേണ്ടി നമ്മൾ ചെറിയ മാറ്റങ്ങൾ വരുത്തിയതിലുള്ള ഒരു ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതർവൈസ് നമുക്ക് തീർച്ചയായിട്ടും കേരളീയ ഭക്ഷണം ഒരു പോഷകസമൃദ്ധവും ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം തന്നെയാണ്.
1: നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ,
2: ഡോക്ടർ
0: നമസ്കാരം, പറയൂ.
1: ചോദിച്ചോളൂ
2: മാഡം. ഇത് അതെ, ഞാൻ എനിക്ക് അവരെ വല്ലതും കഴിച്ചില്ലെങ്കിലും കഴിച്ചാലും വയറ്റിനകത്ത് നല്ല വേദന ഉണ്ട്. അവരെന്താ അങ്ങനെ ആയിരുന്നു?
0: വയറിന്റെ അകത്ത് എന്താ തോന്നുന്നത്? ഒരു ഗ്യാസിന്റെ പോലെ പ്രശ്നമാണോ?
2: എന്തോ
0: ഗ്യാസിന്റെ പ്രശ്നമാണോ? കഴിച്ചില്ലെങ്കിലും കഴിച്ചാലും എന്താണ് പ്രശ്നം പറഞ്ഞത് സാറ്?
2: കഴിച്ചില്ലെങ്കിലും കഴിച്ചാലും വയറ്റിനകത്ത് നല്ല വേദന ഉണ്ട്. എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യുമ്പോഴേ, ദൂരെ യാത്രയൊക്കെ ചെയ്യുമ്പോഴേ
0: ഓക്കെ. സാറിന് എത്ര വയസ്സുണ്ട്?
2: എനിക്ക് 43 വയസ്സ്.
0: ആ, അത്ര പ്രായമായിട്ടില്ല. അപ്പൊ നമ്മള് പൊതുവേ നമ്മുടെ വയർ അല്ലെങ്കിൽ ഗട്ട് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണെന്ന് പറയുന്നത്. സെക്കൻഡ് ബ്രെയിൻ എന്നാണ് പറയുന്നത്. നമ്മുടെ ആമാശയത്തിൽ ഒരുപാട് നെർവ് എൻഡിങ്സ് ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് പ്രത്യേകിച്ച് യാത്രയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ നമ്മൾ യാത്രയ്ക്ക് പോകുമ്പോഴത്തേക്കും ഒരു സ്ട്രെസ്സിൻ്റെ ഒരു ഫാക്ടറോ അങ്ങനെ ഒരു ടെൻഷനൊക്കെ വരുമ്പോൾ ചിലർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പറയാറുണ്ട്. കഴിച്ച ഉടനെ ഒന്ന് ടോയ്ലറ്റിൽ പോകണമെന്നൊക്കെ തോന്നും, ഇതുപോലെ എക്സാം സമയത്ത് അല്ലെങ്കിൽ യാത്രയ്ക്ക് പോകുമ്പോൾ. അങ്ങനെയുള്ളതാണോ നോക്കുക, നമ്മുടെ സ്ട്രെസ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ധൃതിയിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകാൻ നിൽക്കുമ്പോൾ വരുന്ന ഒരു വ്യത്യാസമാണോ, അല്ല വീട്ടിൽ കഴിച്ചിട്ട് സമാധാനമായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ആ ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ? ഇല്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് കൂടുതലൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ഇതായിരിക്കണം. അപ്പൊ നമ്മുടെ ആ ഒരു ജീവിത ശൈലിയിൽ ഒരു ഇപ്പം എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ ഭക്ഷണം കഴിച്ച് കുറച്ച് സമാധാനമായിട്ട് വീട്ടിൽ ഇരുന്നിട്ട് പതുക്കെ ഒന്ന് റെഡിയായിക്കെ പോകാൻ നോക്കുവാണെങ്കിൽ ആ ഒരു ടെൻഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പല കാരണം കൊണ്ടും ആവാം.
2: ഓക്കെ, അപ്പൊ നമ്മള് കടയിൽ നിന്ന് വാങ്ങി കഴിച്ചു കഴിഞ്ഞാല് അത് പിന്നെ ആ പറയുന്ന സ്ഥലത്ത് എത്തിച്ചു വരുന്നിടം വരെ പ്രശ്നമൊന്നുമില്ല. വീണ്ടും തിരിച്ചു വരുമ്പം അതുപോലെ ഒരു പ്രശ്നം ഉണ്ടാവുക.
0: അപ്പൊ പുറത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണത്തിനാണ് പ്രശ്നം എന്ന് പറയുന്നത് അല്ലേ?
2: പുറത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണത്തിന് പ്രശ്നമൊന്നുമില്ലെന്ന് ഞാൻ പറയത്തില്ല. ഞാൻ കഴിക്കുന്നത് പുറത്തൊക്കെയാണ്.
0: ഓ, അപ്പൊ സാറിന് അറിയാം എന്താണ് പ്രശ്നം അല്ലേ? പൊതുവേ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം എപ്പോഴും നമുക്ക് ഏറ്റവും സേഫ് ആയിരിക്കും. അതിൽ നമ്മൾ ഒരുപാട് കളറും എണ്ണയാണെങ്കിലും ഒന്നും ഒരുപാട് ചേർക്കത്തില്ല അല്ലേ? അപ്പൊ വീട്ടിലത്തെ ഭക്ഷണം തീർച്ചയായിട്ടും, പിന്നെ നമ്മൾ വൃത്തിയുള്ള സാഹചര്യത്തിലായിരിക്കും വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യുന്നത്. പുറത്ത് എല്ലാ സ്ഥലത്തും വൃത്തിഹീനമാണെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും പുറത്ത് പാചകം ചെയ്യുന്ന ഹോട്ടലുകളിൽ പാചകം ചെയ്യുന്നത് വൃത്തിയായിട്ടുള്ള സാഹചര്യത്തിലാണോ കുക്ക് ചെയ്യുന്നത് നമുക്ക് അറിയത്തില്ല. അപ്പൊ സാറിന് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെ, ക്ലീൻ ആയിട്ടുള്ള സ്ഥലത്ത് മാത്രം, നല്ല വൃത്തിയോട് പാചകം ചെയ്യുന്നു നമുക്കൊരു ഉറപ്പുള്ള സ്ഥലത്ത് മാത്രം ഭക്ഷണം കഴിക്കുക. പിന്നെ ഈ പൊറോട്ടയ്ക്കാണെങ്കിൽ നമുക്ക് കുറച്ച് ദഹിക്കാൻ പ്രയാസമുള്ള ഭക്ഷണമാണ്. അപ്പൊ കുറച്ചുകൂടെ ഇപ്പൊ അപ്പോ അല്ലെങ്കിൽ ഇടിയപ്പോ ഇഡലി ദോശ അതുപോലത്തെ ആണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് ദഹിക്കുന്ന സാധനമാണ്. അപ്പൊ മേ ബി അങ്ങനെ കുറച്ച് ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് നോക്കുക. പിന്നെ ഒരുപാട് ഹെവി ആയിട്ട് പുറത്തുനിന്ന് കഴിക്കുവാണെങ്കിൽ ഒരുപാട് ഹെവി ആയിട്ട് വയറ് നിറച്ചങ്ങ് കഴിക്കാതെ കുറച്ച് ലൈറ്റായിട്ട് കഴിക്കുവാണെങ്കിൽ അത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നും. പിന്നെ പൊതുവേ നോൺ വെജിറ്റേറിയൻ, പ്രത്യേകിച്ച് മീറ്റ്, ഈ ബീഫ് അല്ലെങ്കിൽ മട്ടണൊക്കെ കഴിക്കുവാണെങ്കിലും ചിക്കൻ ആണെങ്കിലും ചിലർക്കൊക്കെ കുറച്ച് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ്. അപ്പൊ അങ്ങനെയുള്ളത് നമ്മൾ യാത്രയ്ക്ക് പോകുമ്പോൾ ഒന്ന് ഒഴിവാക്കി വെജിറ്റേറിയൻ ഭക്ഷണം മിതമായിട്ട് കഴിക്കാൻ നോക്കിയാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ തോന്നുന്നു. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ,
1: വിളിച്ചതിന് നന്ദി. നമുക്ക് മറ്റൊരു കോൾ ഉണ്ട്. ഹലോ, ഹലോ. ആ കോള് കട്ടായി പോയെന്ന് തോന്നുന്നു. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ഭക്ഷണ രീതികളെ കുറിച്ചാണ്. നമുക്ക് എനിക്ക് തോന്നുന്നു കുട്ടികളിൽ നിന്ന് തുടങ്ങാൻ തോന്നുന്നു. പൊതുവേ കുട്ടികളുടെ ഭക്ഷണശീലങ്ങളിൽ കുട്ടികൾ പൊതുവേ പച്ചക്കറികൾ ഒഴിവാക്കുന്ന ഒരു ശീലമുണ്ട്. നമ്മൾ നേരത്തെ നമ്മുടെ കേരളീയ വിഭവങ്ങളുടെ പ്ലാറ്റർ വളരെ ഗംഭീരമായിരിക്കുന്നത് പച്ചക്കറികളുടെ സാന്നിധ്യം കൂടി ഉണ്ടാണെന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഈ കുട്ടികളിൽ ഈ പച്ചക്കറികളൊക്കെ ഒഴിവാക്കുന്നത്, അപ്പോൾ അതിന് നമുക്ക് എന്ത് ഒരു ശരിയായ സമീപനത്തിലൂടെ അത് ഫില്ല് ചെയ്യാൻ പറ്റും?
0: അതെ, അതിന് മുന്നേറ്റ് ചെറുതായിട്ടൊന്ന് നമ്മുടെ ഹെൽത്തി പ്ലേറ്റ് മോഡലും കൂടെ പറയാം. അതായത് ഒരു ശരിയായിട്ടുള്ള ആരോഗ്യകരമായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ ഇപ്പോൾ സ്കൂൾ കുട്ടികൾക്കാണെങ്കിലും ക്ലാസ് എടുക്കുമ്പോൾ പറയുന്നത് നമ്മുടെ പ്ലേറ്റ്, ഹെൽത്തി പ്ലേറ്റ് അല്ലെങ്കിൽ മാതൃകാ തളിക എന്ന് പറയും. കഴിക്കുന്ന പ്ലേറ്റിൽ, അത് ബ്രേക്ക്ഫാസ്റ്റ് ആവട്ടെ അല്ലെങ്കിൽ ഉച്ചയൂണാവട്ടെ രാത്രിത്തെ ഭക്ഷണമാവട്ടെ, പ്ലേറ്റിൽ പകുതി നമ്മൾ പച്ചക്കറികൾ കൊണ്ട് നിറയ്ക്കാൻ പറയും. അതായത് പച്ചക്കറികൾ സലാഡാവാം അല്ലെങ്കിൽ തോരനോ മെഴുക്കുവരട്ടിയോ ഏത് രൂപത്തിലാണെങ്കിലും പച്ചക്കറികൾ ഒരു 50% വേണം. പിന്നെ ബാക്കിയുള്ള 50% 25%, അതായത് കാൽ ഭാഗം നമ്മൾ പ്രോട്ടീൻ, മാംസ്യം അടങ്ങിയ ഭക്ഷണം പറയും. അത് നോൺ വെജിറ്റേറിയൻ മുട്ട, മീൻ, ഇറച്ചിയാവാം, അല്ലെങ്കിൽ പയറുപരിപ്പ് വർഗ്ഗങ്ങളാവാം, കടല അതുപോലത്തെ ഒക്കെ ആവാം. അപ്പം അത് കാൽഭാഗമെങ്കിലും വേണം. പിന്നെ കാൽഭാഗമാണ് നമ്മുടെ ധാന്യങ്ങൾ പറയുന്നത്. ധാന്യങ്ങൾ അരി, ഗോതമ്പ്, മുഴുധാന്യങ്ങൾ പറയും, തവിടോടുകൂടിയുള്ള ധാന്യങ്ങൾ. അതിലിപ്പോൾ ചെറുധാന്യങ്ങളും ആവാം.

0: അപ്പം അങ്ങനെയൊരു കമ്പോസിഷൻ ആണെങ്കിൽ നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിൽ മൂന്ന് നേരവും ഈ മൂന്ന് കമ്പണൻസും ഉണ്ടാവണം. പച്ചക്കറികൾ ഉണ്ടാവണം, അത് കുറച്ച് കൂടുതൽ, പിന്നെ മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീൻ പ്രദാനം ചെയ്യുന്ന ഭക്ഷണം, തവിടോടുകൂടെയുള്ളത് അത് കാർബോഹൈഡ്രേറ്റ്. ഈ ഒരു കോമ്പോസിഷനിൽ നമ്മൾ മൂന്ന് നേരം ആഹാരം കുട്ടികൾക്ക് തന്നെ കൊടുത്ത് ശീലിപ്പിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും കിട്ടത്തുള്ളൂ. അപ്പോൾ പ്രധാനമായിട്ട് ഇപ്പോൾ പച്ചക്കറികളുടെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിറ്റമിനുകളും മിനറലുകളും പിന്നെ അതുപോലെ ഫൈബർ, നാര് ലഭിക്കാനൊക്കെ സഹായിക്കും. അപ്പോൾ ഒരു കുട്ടിയുടെ, നമുക്ക് മുതിർന്നവർക്കാണെങ്കിൽ പറയുന്ന, ഒരു ദിവസം നമ്മൾ 400 ഗ്രാം പച്ചക്കറിയെങ്കിലും കഴിക്കണം, ഏകദേശം 1/2 കിലോയോളം നമ്മൾ കഴിക്കണം. പക്ഷെ ഒരു ആവറേജ് ഒരു കേരളീയരുടെ ഭക്ഷണത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 100 അല്ലെങ്കിൽ 200 ഗ്രാമേ ഒരു ദിവസം കഴിക്കുന്നുള്ളൂ. അപ്പം ഏകദേശം പകുതിയെ നമ്മൾ കഴിക്കുന്നുള്ളൂ. അതുപോലെ കുട്ടികൾക്കും ഒരു ഏജ് വൈസാണ് പറയുന്നത്, ഒരു 2 നേരമെങ്കിലും എന്തെങ്കിലും ഒരു പച്ചക്കറി കുട്ടി കഴിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അപ്പോൾ ഈ കുട്ടികളുടെ ശീലം, ഭക്ഷണശീലം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഗർഭിണി അമ്മ കുഞ്ഞ് വയറ്റിലിരിക്കുമ്പോൾ തന്നെ അമ്മയുടെ ഒരു ടേസ്റ്റ് ബഡ്സും ഒക്കെ അമ്മ കഴിക്കുന്ന ആഹാരം അനുസരിച്ചായിരിക്കും ഭാവിയിൽ കുട്ടികൾക്ക് ആ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നതെന്നാണ്. അപ്പം ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ നമ്മൾ പച്ചക്കറികളൊക്കെ ഉൾപ്പെടുത്താനായിട്ട് പറയും. അതുപോലെ കുഞ്ഞ് ജനിച്ച ആദ്യത്തെ 6 മാസം നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് മാത്രം പറയും. അത് കഴിഞ്ഞ് നമ്മൾ ആഹാരം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന 6 മാസത്തിന് ശേഷം അപ്പം തന്നെ നമ്മൾ പച്ചക്കറി ജ്യൂസായിട്ടും അല്ലെങ്കിൽ സൂപ്പായിട്ടും പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കുഴമ്പ് രൂപത്തിൽ കുറച്ച് ഉടച്ചൊക്കെ വേവിച്ചടച്ച പച്ചക്കറികൾ കൊടുക്കാൻ പറയും. അപ്പം 6 മാസം മുതലേ കുഞ്ഞിന് ആ ഒരു ടേസ്റ്റ് കിട്ടിത്തുടങ്ങണം. എന്നിട്ടൊരു 1 വയസ്സൊക്കെ ആകുമ്പോൾ കുഞ്ഞുങ്ങൾ നമ്മളെ വീട്ടിൽ മുതിർന്നവർ കഴിക്കുന്നത് പോലെ തന്നെ എല്ലാം കഴിക്കണം, അതുപോലെ പച്ചക്കറികളും കഴിക്കണം. അപ്പോൾ ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് വളരെ ചെറുപ്പത്തിൽ, ഇൻഫാക്റ്റ് അമ്മയുടെ വയറ്റിൽ കുഞ്ഞിരിക്കുമ്പോൾ തന്നെ നമ്മൾ തുടങ്ങേണ്ട ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ തുടങ്ങിക്കഴിയുക, പിന്നെ എപ്പോഴും വീട്ടിൽ പാരൻസ് ആയിരിക്കും കുട്ടികളുടെ റോൾ മോഡൽസ്. അപ്പോൾ പലരും പറയും കുഞ്ഞ് കഴിക്കുന്നില്ല. അപ്പം നമ്മൾ അച്ഛനോടോ അമ്മയോടോ നിങ്ങൾ കഴിക്കാറുണ്ടോ പച്ചക്കറിയെന്ന് ചോദിച്ചു പലപ്പോഴും അവർ ചിരിക്കാറുണ്ട്, മനസ്സിലായില്ല. അപ്പം നമ്മുടെ വീട്ടിൽ ഒരു കൾച്ചർ നമ്മൾ കൊണ്ടുവരിക, ചെറുപ്പത്തിലെ തന്നെ കുട്ടികൾക്ക് പച്ചക്കറികളും കൂടെയുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് നമ്മൾ ഇൻകൾക്കേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഭാവിയിൽ അത്ര ബുദ്ധിമുട്ടുണ്ടാവത്തില്ല.
1: നമുക്ക് മറ്റൊരു കോൾ ഉണ്ട്. ഹലോ, ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: എന്റെ പേര് ഗിരീഷ് എന്നാണ്. ഞാൻ വിളിക്കുന്നത് ലക്നൌ, ഉത്തർപ്രദേശ്.
1: ആ മാഡം ഉണ്ട്, ചോദിച്ചോളൂ.
2: ആ ശരി മാഡം, നമസ്കാരമുണ്ട്.
0: നമ്മൾ
2: ഈ പാക്കറ്റ് ഫുഡിന്റെ മുകളിൽ ലോ ഫാറ്റ് ഷുഗർ ഫ്രീ ഹെൽത്തി എന്നൊക്കെ എഴുതാറുണ്ടല്ലോ.
0: അതെ.
2: അതുപോലെ തന്നെ ഈ നമ്മൾ ഈ ഓട്സ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് തന്നെ മുസലി എന്ന് പറഞ്ഞൊരു ഒരു കാറ്റഗറി ഓട്സ് നമുക്ക് വാങ്ങാനും,
0: ഓട്സ് അല്ലാതെ മറ്റേ കോൺഫ്ലേക്സ് പോലത്തെ ഫ്ലേക്സ്,
2: കോൺഫ്ലേക്സ് പോലെ, അതെ, അതിനകത്തും ഈ സ്വീറ്റിഷ് ആണ്. പക്ഷെ അതിനകത്ത് എഴുതിയേക്കുന്നത് 99 കലോറി ഊർജം, പിന്നെ അതുപോലെ തന്നെ നോ ഫ്ലേവർ, കളറ് നോ ഫ്ലേവർ എന്നൊക്കെയാണ് എഴുതിയേക്കുന്നത് പ്രിസർവേറ്റീവ്സ് എന്ന്. അപ്പൊ ഇതെത്രത്തോളം ശരിയാണിത്?
0: തീർച്ചയായിട്ടും നമ്മൾ ഒരു ഒരു പാക്കറ്റിൽ ഫുഡ് നമ്മൾ സൂക്ഷിച്ച് വെക്കണമെങ്കിൽ, ഫുഡ് എന്ന് പറയുന്ന ഒരു പെരിഷബിൾ ആയിട്ടുള്ള സാധനമാണ്, പെട്ടെന്ന് കേടാകുന്ന ഒരു സാധനമാണ്. അപ്പം നമ്മളൊരു പാക്കറ്റിൽ അത് സൂക്ഷിക്കണമെങ്കിൽ ഒന്നുകിൽ അതിൽ കൂടുതലായിട്ട് മധുരം ചേർത്ത് കാണും, അല്ലെങ്കിൽ ഉപ്പുണ്ടാവും, അല്ലെങ്കിൽ കൊഴുപ്പുണ്ടാവും, അല്ലെങ്കിൽ പ്രിസർവേറ്റീവ്സ് ഉണ്ടാവും. ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ചേർത്താൽ മാത്രം നമുക്ക് ഫുഡ് അല്ലാതെ സൂക്ഷിക്കാൻ പറ്റത്തില്ല, അത് കേടായി പോകും. അപ്പം തീർച്ചയായിട്ടും ഇപ്പം എനിക്കൊന്ന് മ്യൂസലിയൊക്കെ ആണെങ്കിൽ, അതായത് കോൺഫ്ലേക്സ്, നമ്മളിപ്പോൾ അവലെന്ന് പറയുന്ന റൈസ് ഫ്ലേക്സ് ആണ്, അതുപോലെ കോണിൽ നിന്നുണ്ടാക്കുന്നത് കോൺഫ്ലേക്സ്, മ്യൂസലി എന്ന് പറയുന്ന പലതരം ധാന്യങ്ങളുടെ ഒരു ഫ്ലേക്സ് ആയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അതിൽ കുറച്ച് നട്ട്സ് ഒക്കെ ചേർത്തിട്ടുള്ളതാണ് മ്യൂസലി എന്ന് പറയുന്നത്. അത് കമ്പാരിറ്റീവ്ലി നമുക്ക് അതും പക്ഷേ ഒരു ധാന്യം തന്നെയാണ്. അപ്പം നമ്മൾ ഈ അവലൊക്കെ എത്ര കാലം നമുക്ക് സൂക്ഷിക്കാൻ പറ്റും? ഒരു 3 അല്ലെങ്കിൽ 6 മാസം. അതിൽ കൂടുതലാകുമ്പോഴത്തേക്ക് അതിൽ കേടുവരുമല്ലോ, കീടങ്ങളൊക്കെ വന്ന് തുടങ്ങും. പക്ഷേ ഇത് പാക്കറ്റിൽ നമ്മൾ ഒരു കണ്ടെയ്നറിലൊക്കെ അടച്ചു വെക്കുമ്പോൾ കുറച്ചുകൂടെ എയർ ടൈറ്റ് ആയിരിക്കുമ്പോൾ കുറച്ചു കാലം കൂടെ ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ എന്നാലും മിക്കവാറും ഈ കോൺഫ്ലേക്സ് പോലെയുള്ള റെഡി ടു ഈറ്റ് സീരിയൽസ് നോക്കിക്കഴിഞ്ഞാൽ മധുരം ചേർക്കാറുണ്ട് അവർ. അപ്പോൾ ആഡഡ് ഷുഗർ ഉണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പം മധുരം ഇല്ലെങ്കിൽ മ്യൂസലിയിൽ വലിയ കുഴപ്പം കാണാറില്ല. പക്ഷെ പല അല്ലാത്തുള്ള കുറച്ച് ഹണി ഫ്ലേവേർഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫ്ലേക്സിലൊക്കെ നോക്കിയാൽ തീർച്ചയായിട്ടും ഒന്നുകിൽ തേനുണ്ടാവും, അല്ലെങ്കിൽ മധുരം ഉണ്ടാവും, ഷുഗർ ഉണ്ടാവും, അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും സ്വീറ്റ്നേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ എന്തായാലും ഫുഡ് ലേബൽ വായിച്ച് നോക്കുക. അങ്ങനെ വേറെ ആഡഡ് ആയിട്ടുള്ള ഷുഗേഴ്സ് ഇല്ലാത്ത പ്രോഡക്ട്സ് വളരെ കുറവാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ വളരെ ചുരുക്കം, ഒരു 3 മാസത്തിനുള്ളിൽ ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കാറുണ്ട്. അപ്പം എക്സ്പയറി ഡേറ്റ് നോക്കുക, അതിൽ ഫുഡ് ലേബിൾ വായിച്ച് ആഡഡ് ഷുഗർ ഉള്ളതാണെങ്കിൽ നമ്മൾ പരമാവധി അത് കുറയ്ക്കുന്നതായിരിക്കും നല്ലത്.
2: ലോ ഫാറ്റ് എന്ന് പറയുന്നതും,
0: ലോ ഫാറ്റിലും ഇതുപോലെ തന്നെയാണ്. ലോ ഫാറ്റ് നമ്മൾ ഹെൽത്തി എന്ന് ക്ലെയിം ചെയ്യുമ്പോൾ മിക്കവാറും നമ്മൾ അത് മാത്രം നോക്കിയിട്ട് പോകും. പക്ഷെ അതിൽ വേറെ എന്തെങ്കിലും ഹാനികരമായിട്ടുള്ള സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക, മനസ്സിലായി? അപ്പോൾ അത് നമ്മുടെ എന്ത് ഫുഡാണോ അതനുസരിച്ചിരിക്കുക. അപ്പോൾ എപ്പോഴും നമ്മുടെ ഫുഡ് ലേബിൾ വായിക്കുമ്പോൾ അതിൽ ആദ്യത്തെ 5 ഇൻഗ്രീഡിയൻറ്റിൽ മധുരമോ അല്ലെങ്കിൽ ഓൾ വൈറ്റ് ഫ്ലവർ എന്ന് പറയും മൈദയില്ലേ, അതുപോലത്തെ സാധനങ്ങളൊക്കെ ആദ്യത്തെ 5 അല്ലെങ്കിൽ ആദ്യത്തെ 3 ഇൻഗ്രീഡിയൻറ്റിൽ അതുണ്ടെങ്കിൽ അത് പരമാവധി നമ്മൾ സെലക്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്.
1: വിളിച്ചതിന് നന്ദി. നമ്മൾ ഈ

0: കോളിന് തൊട്ട് മുന്നേ എന്താണ് ഗർഭകാലത്തെ ന്യൂട്രീഷനെ കുറിച്ചും കൂടി സംസാരിച്ച് വരികയായിരുന്നു. പൊതുവേ ഈ ആദ്യത്തെ 1000 ദിവസം എന്നൊരു കണക്ക് പറയാറുണ്ടല്ലോ. ആദ്യത്തെ ഈ 1000 ദിവസം കുട്ടികളുടെ ഭാവി നിർണ്ണയിക്കുന്നതിന് ഈ ഗർഭിണികൾ കൃത്യമായി പോഷകാഹാരം സ്വീകരിക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യം അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
1: ഈ 1000 ഡേയ്സ് എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ വർഷമായിട്ട് നമ്മൾ ന്യൂട്രീഷൻ മന്തിന് തീമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന കാര്യമാണ്. ഇപ്പോഴും അത് ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് ഒരമ്മ ഗർഭവതി ആവുന്നത് മുതൽ കുഞ്ഞിന് 2 വയസ്സ് വരെയാണ് നമ്മൾ ഫസ്റ്റ് 1000 ഡേയ്സ് എന്ന് പറയുന്നത്. അതിന് ഇത്രയും പ്രാധാന്യം കൊടുക്കാൻ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് കുട്ടിയുടെ തലച്ചോറിൻ്റെ വളർച്ച വളരെ ദ്രുതഗതിയിലായിരിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ജനിച്ച് 5ാം മാസത്തിൽ കുഞ്ഞിൻ്റെ വെയിറ്റ് ഇരട്ടിയാകുന്നു, 1 വയസ്സാകുമ്പോൾ 3 ഇരട്ടിയാകുന്നു. അപ്പം ഇത്രയും ഫാസ്റ്റായിട്ട് നമ്മുടെ കുഞ്ഞിൻ്റെ ജീവിതകാലത്തിൽ നോക്കിയാൽ ഇത്രയും ഫാസ്റ്റായിട്ട് ഗ്രോത്ത് വരുന്ന സമയമില്ല. അപ്പം അത്രയും ഫാസ്റ്റർ ഗ്രോത്ത്, ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ ഡെവലപ്മെൻറ്റ്, അതുപോലെ ബാക്കിയുള്ള വൈകാരികമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സും വളരെ ഫാസ്റ്റായിട്ടുള്ളതും അത്രയും ഇഫക്റ്റീവായിട്ടുള്ള സമയമാണ്. അപ്പം അതിൽ പോഷകാഹാരം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് അമ്മയുടെ ഡയറ്റിൽ ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് ഒരു ഐഡിയൽ വെയിറ്റിൽ വരുവാണ്. കുഞ്ഞൊരു 2.5 എങ്കിലും മിനിമം ശരാശരി വെയിറ്റ് വേണം എന്ന് നമ്മൾ പറയാറുണ്ട് ജനിക്കുമ്പോൾ. അപ്പം അത്രയും വെയിറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു കുറച്ചെങ്കിലും ഒരു അഷുറൻസ് ആവും കുഞ്ഞ് ഒരു ആരോഗ്യമുള്ള കുഞ്ഞാണെന്ന് പറഞ്ഞിട്ട്. അപ്പം ആദ്യം നമ്മൾ ഐഡിയൽ വെയിറ്റ് ടാർഗറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് കറക്റ്റായിട്ട് കുഞ്ഞ് വളരുന്നുണ്ടോ എന്ന് നോക്കും. അതിലൊരു പ്രധാന പങ്കാണ് ആദ്യത്തെ 6 മാസം കുഞ്ഞിന് അമ്മയുടെ പാല് മാത്രം കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്. അതും ഇപ്പം പ്രൊമോട്ട് ചെയ്ത് ശരിക്കും ഈ വർഷത്തെ റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് കമ്പയർഡ് ടു അതർ സ്റ്റേറ്റ്സ്. നമ്മുടെ ഇത്രയും അംഗൻവാടികളിലും ഒക്കെ പ്രൊമോഷൻ കൊടുക്കുന്നതുകൊണ്ടായിരിക്കും ഒത്തിരി വ്യത്യാസമുണ്ട്. പണ്ടത്തേനും കഴിഞ്ഞ വർഷത്തിനെയും കാട്ടി നല്ലൊരു ശതമാനം എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തന്നെ നമുക്ക് നല്ലൊരു അസറ്റ് ആണെന്ന് പറയാം, ഒരു ഫ്യൂച്ചറിൻ്റെ ഒരു അഷുറൻസ് ആണെന്ന് പറയാം. അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് കുഞ്ഞിന് ഈ പറഞ്ഞതുപോലെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഗ്രാജുവലായിട്ട് കൺസിസ്റ്റൻസി ഒക്കെ കൂട്ടി 1 വയസ്സാകുമ്പോൾ കുഞ്ഞ് ഈ പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടിലെ മുതിർന്നവർ കഴിക്കുന്ന പോലത്തെ ഒരു ആഹാരം കഴിക്കുന്ന പരുവത്തിലാവണം.
0: ഈ അംഗനവാടികളുടെ ഒരു പ്രാധാന്യം കൂടി കണക്കിലെടുത്തായിരിക്കണം ഇത്തവണത്തെ തീം അംഗനവാടികളാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമുക്ക് മറ്റൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: ഹലോ
0: ഹലോ, ഇതാരാണ്? ഉമ്മ കല്യാണി മാഡം ഉണ്ട്, ചോദിച്ചോളൂ, സംശയം ചോദിച്ചോളൂ.
2: ഹലോ,
1: പറഞ്ഞോളൂ സർ.
2: എനിക്ക് പിന്നെ ഹാർട്ടിന്റെ അസുഖമുള്ള ഒരാളാണ്. അപ്പൊ ഈ നമ്മുടെ ഈ ചിക്കൻ കഴിക്കുന്നതിന് കുഴപ്പമുണ്ടോ?
1: ഹാർട്ടിന്റെ എന്താ, ഹാർട്ട് അറ്റാക്ക് വന്ന ആളാണോ? ചിക്കൻ കഴിക്കുന്നുണ്ട്. ചിക്കൻ എന്ന് പറയുന്നത് നമുക്ക് പ്രോട്ടീൻ ആണ്, മാംസ്യമുള്ളതാണ്, ശരീരത്തിന് ആവശ്യമുള്ളതാണ്. സാറിന് എത്ര വയസ്സുണ്ട്?
2: എനിക്ക് വയസ്സ് 68.
1: 68 വയസ്സ്. ഓക്കെ. അപ്പം എക്സസൈസും എന്തെങ്കിലും വാക്കിംഗ് അങ്ങനെയൊക്കെ ബോഡി ആക്ടിവിറ്റി ഒക്കെ ഉള്ള ആളാണോ?
2: അല്ല, ബോഡി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കുന്ന ഒരു ആശാനും കൂടെ.
1: സാറാണ്? ഓക്കെ, ശരി. അല്ലാതെ എക്സസൈസ് ഇങ്ങനെ നടക്കാനൊക്കെ പോകാറുണ്ടോ?
2: എക്സസൈസ് ചെയ്യുന്നുണ്ട്, ഞാനൊരു ഭിന്നശേഷിക്കാരനാണ്, ഇരുന്നോണ്ട് ചെയ്യുന്നുണ്ട്.
1: ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പം എന്തായാലും ബോഡി ആക്റ്റീവാണ്, നല്ല കാര്യം. അപ്പം എന്തായാലും ചിക്കൻ കഴിക്കുന്നതുകൊണ്ട് തെറ്റില്ല സർ. നമ്മൾ ഇപ്പം ഹാർട്ട് പേഷ്യൻസ് ആണെങ്കിലും ചിക്കൻ കഴിക്കാം. പക്ഷേ ഒരു ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, വറുത്ത് പൊരിച്ചിട്ടുള്ള കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ചിക്കൻ
2: മത്സ്യം പോലും കഴിക്കത്തില്ല.
1: ഇല്ല, വെരി ഗുഡ്.
2: അതുപോലെ മെഴുക്കുപത്തി കഴിക്കത്തില്ല, ഒന്നും കഴിക്കത്തില്ല, പണപ്പുടം കഴിക്കത്തില്ല.
1: സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഫോളോ ചെയ്യുവാണ്. വെരി ഗുഡ്. ഓക്കെ,
2: മത്സ്യം പോലും കറി വെച്ചേ കൂട്ടും.
1: ഓക്കെ, അപ്പൊ വീട്ടില് ചിക്കൻ കഴിക്കുന്ന കാര്യമാണ് ചോദിക്കുന്നത് അല്ലെ? കറി വെച്ച് ചിക്കൻ കഴിക്കാമോ എന്ന്? ആ, ചിക്കൻ കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. 1-2 ദിവസം ആഴ്ചയിൽ കഴിക്കാം. പിന്നെ ചിക്കനെ കാട്ടിലും കൂടുതൽ നമ്മൾ ഫിഷ് കുറച്ചുകൂടെ ഹെൽത്തി ആണെന്ന് പറയും. എന്നാലും ചിക്കൻ കഴിക്കുന്നതിൽ തെറ്റില്ല. 1 ആഴ്ചയിൽ 2 ദിവസത്തിൽ നമുക്ക് ലിമിറ്റ് ചെയ്യാം. കറി വെച്ച് കഴിക്കാം, വീട്ടിൽ തന്നെ കറി വെച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ മുട്ട കഴിക്കാം, ദിവസം ഒരു മുട്ട കഴിക്കാം. മീനാണെങ്കിൽ ഒരു മുട്ട മുഴുവനായിട്ട് നമുക്ക് കഴിക്കാം, കുഴപ്പമില്ല. ഹാർട്ട് പേഷ്യൻസ് ആണെങ്കിലും ഒരെണ്ണം ഒരു ദിവസം ഒരു മുട്ട മുഴുവനായിട്ട് മഞ്ഞയോട് കൂടെ തന്നെ കഴിക്കാം. ഒന്നിൽ കൂടുതൽ കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ള ഒരു 2-3 വെള്ളയും ഒരു മഞ്ഞയും.
2: ഞാൻ ദിവസവും ഈ വെള്ളക്കരു കൂട്ടാനാ ഡോക്ടർ
1: പറഞ്ഞിരിക്കുന്നത്. അത് അതെന്ന് വെച്ചാലേ, നമ്മൾ മഞ്ഞക്കരുവിൽ കൂടുതലായിട്ട് നമുക്ക് വിറ്റമിനുകളും വൈറ്റമിൻ ഡി ഒക്കെ കൂടുതലുള്ളത് കൊണ്ട് അത് തീരെ ഒഴിവാക്കേണ്ട കാര്യമില്ല. ഒരെണ്ണം കഴിക്കുന്നതിൽ തെറ്റില്ല, കൂടുതലായിട്ട് കഴിക്കാതിരുന്നാൽ മതി.
2: ഓക്കെ,
1: അത് നല്ലതാ.
2: അതുപോലെ എക്സസൈസ് അല്ലേ കുഞ്ഞുങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ണിനകത്തോട് എഴുതിക്കുന്നതും ഒക്കെ വലിയൊരു എക്സസൈസ്.
1: അതെ അതെ അതെ, നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഡെഫിനറ്റ് ആയിട്ട് ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാവുന്ന പല എക്സസൈസും ഉണ്ട്, അത് ചെയ്യുന്നത് നല്ലതായിരിക്കും. കുറച്ചുകൂടെ നമ്മുടെ മസിൽ സ്ട്രെങ്ത് കൂട്ടുന്ന രീതിയിലുള്ള ചെറിയ, ഇപ്പൊ സാറിന് കയ്യിൽ ചെറിയ വെയിറ്റ് ഒക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ ഈ ഡംബൽ പോലെ 1-2 kg ഉള്ള, അല്ലെങ്കിൽ ഒരു കുപ്പിയിൽ വെള്ളം എടുത്തിട്ട് അത് വെയിറ്റ്സ് പോലെ യൂസ് ചെയ്തിട്ട് കൈക്കുള്ള സ്ട്രെങ്തനിങ് ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും.
2: പിന്നെ ഞാൻ അത് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ഇരുന്നുകൊണ്ടുള്ള പരിപാടികളെല്ലാം രാവിലെയും വൈകിട്ടും ചെയ്യുന്നുണ്ട്.
1: നല്ല കാര്യം.
2: പിന്നെ കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. അപ്പൊ ഇതിന്റെ ഒരു സംശയമായ
1: ഇപ്പൊ ക്ലിയർ ആയല്ലോ. താങ്ക് യു,
0: വിളിച്ചതിന് നന്ദി. നമ്മള് ഈ ചിക്കൻ്റെയും മുട്ടയുടെയും ഒക്കെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കാണ് നമ്മൾ ഈ പ്രോട്ടീൻ ഇൻടേക്ക് ഒരു പ്രധാന വിഷയമാണല്ലോ ഇത്തവണ. നമ്മൾ അന്നജത്തിനോടൊപ്പം തന്നെ, അല്ലെങ്കിൽ പ്രോട്ടീൻ ഇൻടേക്കിന്റെ കാര്യത്തിൽ
1: ആഡിക്വസി ഓഫ് പ്രോട്ടീൻ എന്നുള്ളൊരു തീമായിട്ട് പറയുന്നുണ്ട് ഇപ്രാവശ്യം. കാരണം നമ്മുടെ ഒരു ഇന്ത്യയിലെ മൊത്തത്തിലുള്ള കണക്കെടുത്താലും പ്രോട്ടീൻ നമ്മൾ കഴിക്കുന്നുണ്ട്, മാംസ്യം കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അളവ് മതിയാണോ എന്നുള്ളത് സംശയമാണ്. ഇപ്പം നമ്മൾ ഇവിടെ കേരളത്തിൽ തന്നെ ആർക്കെങ്കിലും ഒക്കെ കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് മീനൊക്കെ കഴിക്കണം, അല്ലെങ്കിൽ പരിപ്പ് വർഗ്ഗങ്ങൾ കഴിക്കണം എന്ന് പറയുമ്പോൾ കഴിക്കുന്നുണ്ടെന്ന് പറയും. പക്ഷേ എത്രത്തോളം കഴിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ അളവ് പലപ്പോഴും കുറവായിരിക്കും. ഇപ്പം പ്രത്യേകിച്ച് വീട്ടമ്മമാരാണെങ്കിൽ പറയും ഒരു കഷ്ണം മീൻ കഴിക്കുന്നു, പക്ഷെ അത്രയും കഴിച്ചാൽ പോരാ. അപ്പം നമുക്ക് ഒരു ദിവസം ഒരു 50 അല്ലെങ്കിൽ 55 kg വെയിറ്റ് ഉള്ള ആൾക്ക് ഏകദേശം 55 മുതൽ 60 g പ്രോട്ടീൻ വരെ വേണം. അപ്പോൾ ഒരു മുട്ട കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് 6-7 g പ്രോട്ടീനേ കിട്ടുന്നുള്ളൂ. അപ്പോൾ പിന്നെ പലരും പാല് കുടിച്ചാൽ വണ്ണം വെക്കും എന്ന് പറഞ്ഞാൽ പലരും കുടിക്കാറില്ല. അപ്പോൾ പാലെന്ന് പറയുന്ന പ്രോട്ടീൻ്റെ നല്ലൊരു സ്രോതസ്സാണ്, പക്ഷെ പാലിൻ്റെ കൊഴുപ്പാണ് നമുക്ക് പ്രശ്നമായിട്ട് പറയുന്നത്. അപ്പോൾ ലോ ഫാറ്റ് ആയിട്ടുള്ള മിൽക്ക് അല്ലെങ്കിൽ പാല് നമ്മൾ തിളപ്പിച്ചതിന് ശേഷം പാട മാറ്റിയിട്ട് പാല് കുടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ കൊഴുപ്പ് മാറ്റുക, അതിലുള്ള പ്രോട്ടീനും കാൽഷ്യവും ഒക്കെ നല്ലതാണ്. പിന്നെ വേറെ പ്രോട്ടീൻ്റെ സ്രോതസ്സുകളെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ നോൺ വെജിറ്റേറിയൻ ഫുഡ് എല്ലാം വരും, മീനും മുട്ട ഇറച്ചി വരും. ഇനി നോൺ വെജ് കഴിക്കാത്തവരാണെങ്കിൽ നമുക്ക് കടല, പയർ, പരിപ്പ്, ചെറുപയർ മുളപ്പിച്ചത്, സോയാ ബീൻസ്, ഈ സോയാ ചങ്ക്സ്, മീൽ മേക്കർ എന്ന് പറയുന്നതൊക്കെ പ്രോട്ടീൻ്റെ നല്ല സ്രോതസ്സാണ്. അപ്പം നമ്മൾ അത് ഉറപ്പ് വരുത്താനായിട്ട് പറയുന്നത് ഓരോ നേരത്തെ ആഹാരത്തിലും അറ്റ്ലീസ്റ്റ് ഒരു പ്രോട്ടീൻ സോസെങ്കിലും ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഇഡ്ഡലിയും സാമ്പാറും ആണെങ്കിലും പരിപ്പ് ചേർക്കുന്നുണ്ട്, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പ്രോട്ടീൻ കിട്ടും. അതിൻ്റെ അളവ് പോരാൻ തോന്നുവാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു മുട്ടയും കൂടെ നമുക്ക് ചേർക്കാം. പിന്നെ ഉച്ചയ്ക്ക് മീൻ കഴിക്കുന്നവരാണെങ്കിൽ മീനിൽ നിന്ന് നമുക്ക് പ്രോട്ടീൻ കിട്ടിക്കോളും. അപ്പോൾ മീൻ കഴിക്കാത്തവരാണെങ്കിൽ ചെറുപയർ തോരനോ വൻപയർ തോരനോ അങ്ങനെ എന്തെങ്കിലും, ചെറുപയർ മുളപ്പിച്ചതോ അങ്ങനെ എന്തെങ്കിലും പരിപ്പ് പയർ വർഗ്ഗങ്ങൾ ഉൾപ്പെടുത്താൻ പറയും. അതുപോലെ രാത്രിയിലത്തെ ഭക്ഷണം. അപ്പോൾ ഈ 3 നേരവും നമ്മൾ മിനിമം ഒരു സോസെങ്കിലും പ്രോട്ടീൻ്റെത് ചേർക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ പാലോ പാൽച്ചായയൊക്കെ കുടിക്കുന്നവരാണെങ്കിൽ ഒരു 300 ml വരെയെങ്കിലും പാല് ദിവസം ഉൾപ്പെടുത്താനായിട്ട് പറയും. അപ്പം ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ മാത്രമേ നമുക്ക് പ്രോട്ടീൻ ആഡിക്വേറ്റ് ആയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഈ പ്രോട്ടീൻ ആഡിക്വസിക്ക് ഒരു ഇമ്പോർട്ടൻസ് പറയാൻ കാരണം. പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ മസിൽ സ്ട്രെങ്ത് കൂട്ടാനും പല, ഇപ്പം പ്രത്യേകിച്ച് വീട്ടമ്മമാർക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമാണ്. 45-50 വയസ്സുള്ളവരൊക്കെ കൺസൾട്ടേഷൻ വരുമ്പോൾ പറയാറുണ്ട് എപ്പോഴും ക്ഷീണമാണെന്ന്. നമ്മുടെ മസിൽ വീക്കാവുന്നത് ഈ പ്രോട്ടീൻ നമുക്ക് ആവശ്യത്തിന് പോരാത്തത് കൊണ്ടായിരിക്കാം. കുറച്ച് ചെറിയ രീതിയിലുള്ള എക്സസൈസും ചെയ്യണം, അതിനോടൊപ്പം തന്നെ ഈ ആഹാരത്തിൽ പ്രോട്ടീൻ ഉൾപ്പെടുത്തുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇപ്പോൾ കൗമാരപ്രായക്കാരായ കുട്ടികൾക്കും പ്രോട്ടീൻ വളരെ കൂടുതലായിട്ട് ആവശ്യമുണ്ട്. അന്നേരം അവരുടെ മസിൽ ഡെവലപ്മെൻ്റ് ഒക്കെ ഫാസ്റ്റായിട്ടുള്ള സമയമാണ്. അപ്പോൾ അവരും തീർച്ചയായിട്ട് ഈ പറഞ്ഞതുപോലെ പ്രോട്ടീൻ്റെ ഒരു ശ്രദ്ധ പ്രത്യേകിച്ച് കൊടുക്കേണ്ടത് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രാവശ്യം തീമിൽ നമ്മൾ ആഡിക്വസി ഇൻ പ്രോട്ടീൻ പറഞ്ഞിട്ടുള്ളത്.
0: നമുക്ക് മറ്റൊരു കോൾ ഉണ്ട്. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാണ്? ഉമാകല്യാണി മാഡം ഉണ്ട്, ചോദിച്ചോളൂ.
3: ഞാൻ ചെറിയ പ്രായം മുതലേ വീട്ടിലെ ആഹാരം കഴിച്ചുകൊണ്ടാണ് ജീവിച്ചു വരുന്നത്. വെളിയിലുള്ള ആഹാരങ്ങളൊന്നും കഴിച്ചാറില്ലായിരുന്നു. ഒരു 45 വർഷത്തിന് മുമ്പ് ചായ പൊടിയും കാപ്പി പൊടിയും എല്ലാം നടത്തി. പിന്നീട് പാല് മാത്രമേ ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഒരു 35 വർഷമായിട്ട് വീട്ടിൽ പശു ഉണ്ടായ കറന്ന് രാവിലെയും വൈകിട്ട് ഓരോ ഗ്ലാസ് പാല് കുടിച്ചു.
1: സാറിന് എത്ര വയസ്സുണ്ട് ഇപ്പോ?
3: എനിക്കിപ്പം 79 ഇപ്പൊ. അങ്ങനെ ഇപ്പൊ അങ്ങനെ പാല് കുടിച്ചോണ്ടിരുന്ന ഇപ്പൊ ഒരു കുറച്ച് നാളുകൊണ്ട് ഒരു 5 വർഷം കൊണ്ട് രാവിലെ പാല് കുടിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിഞ്ഞും പിരിഞ്ഞ് മേലോട്ട് കയറുക.
1: ദഹിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ.
3: അതെ, പിരിഞ്ഞ് പുളിച്ച് പുളിച്ച് കേട്ടലായിട്ട് വരും.
1: ബാക്കിയുള്ള ആഹാരമൊക്കെ കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടില്ലേ?
3: ബാക്കിയുള്ള ആഹാരത്തിനൊന്നുമില്ല, രാവിലെ ഇത് കഴിക്കുന്ന സമയത്തേ ഉള്ളൂ. നെഞ്ചരിച്ചിലുണ്ടായിരുന്നു, നെഞ്ചരിച്ചിന്റെ മരുന്നൊക്കെ പിന്നെ
1: കഴിച്ചോണ്ടിരുന്നു. സാറിന്റെ വെയിറ്റ് എങ്ങനെയുണ്ട്? വെയിറ്റ് കുറയുന്നുണ്ടോ ഈ ഇടയ്ക്കായിട്ട്?
3: ഒരു മാസം കൊണ്ട് പാലിന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ചുക്ക് കാപ്പിയാണ് കാണിച്ചത്.
1: ഓക്കേ,

0: അപ്പൊ പാല് കുടിക്കുന്നില്ല അല്ലേ?
1: അപ്പൊ പാല് പാല് കുടിക്കുന്നു, പാല് വൈകിട്ട് ഇതൊരു ഹോർസം തന്നെ കാച്ചി കുടിക്കത്തേ ഉള്ളു.
0: ഓക്കെ ഓക്കെ. അപ്പൊ സാറിന് ഇപ്പൊ എന്താണ് സംശയം?
1: ഇത് പറഞ്ഞ് വ്യക്തമാവുന്നില്ല. ആ
0: എന്താണ് സംശയം? പാല് കുടിക്കാതിരുന്നാൽ കുഴപ്പമുണ്ടോന്നാണോ സംശയം? ഓക്കെ ഓക്കെ. സാർ എന്തായാലും ഇത്രയും കാലം വീട്ടിലുള്ള പശുവിന്റെ പാല് തന്നെ കുടിച്ചിട്ടുള്ളതുകൊണ്ട് നല്ല എല്ലൊക്കെ നല്ല സ്ട്രോങ് ആയിരിക്കും, കാൽഷ്യം ഒക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് പാല്
1: തന്നെയാണ്.
0: ഓക്കെ, അത് നല്ല കാര്യം. ആ പിന്നെ നമുക്ക് കുറച്ച് ആ ഒരു പ്രായമാവുമ്പോഴേ ദഹനമൊക്കെ കുറച്ചൊന്ന് മന്ദഗതിയിലാവത്തില്ല, അതുകൊണ്ടായിരിക്കും പണ്ട് ദഹിച്ചുകൊണ്ടിരുന്ന പാലാണെങ്കിലും ഇപ്പം ദഹിക്കാനൊരു ബുദ്ധിമുട്ട് തോന്നുന്നത്. അപ്പം അത് സാറിന്റെ സൗകര്യം പോലെ ചിലപ്പോൾ ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ്സിന് പകരം ഒരു ഗ്ലാസ് അളവ് കുറച്ച് കുടിച്ചാൽ പ്രശ്നമില്ലായിരിക്കും. അത് അങ്ങനെ നോക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഓട്സിൻ്റെ കൂടെ കാച്ചും അതിൻ്റെ കൂടെ പാലായിട്ട് കുടിക്കാതെ ഓട്സ് കാച്ചി അങ്ങനെ കുടിക്കുമ്പോൾ ബുദ്ധിമുട്ടില്ലെങ്കിൽ അങ്ങനെ കുടിക്കുക. പിന്നെ തൈരായിട്ട് കഴിക്കുന്നത് തൈരായിട്ട് കുടിക്കുന്നത് നല്ലതായിരിക്കും. പാലിനെയും കാട്ടിൽ തൈര് നമുക്ക്
1: തൈരും ധാരാളം ഉപയോഗിക്കും കൊച്ചുനാളെ, അത് ശീലിച്ചതാണ്.
0: ഓക്കെ, തൈര് തൈര് ഇപ്പൊ കുഴപ്പമില്ലല്ലോ കഴിക്കുമ്പോ?
1: തൈര്
0: കുഴപ്പമില്ല. അപ്പൊ സാറ് പാല് കുടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ തൈരായിട്ട് കഴിച്ചാലും മതി. ബാക്കിയുള്ള ഇപ്പൊ പച്ചക്കറികളൊക്കെ നന്നായിട്ട് കൂട്ടുക, ഇലക്കറികൾ കൂട്ടുക. ഇലക്കറികളിലൊക്കെ നമുക്ക് കാൽഷ്യം ഉണ്ട്. അപ്പൊ ചീരയൊക്കെ ഒന്ന് പാല് കുറയ്ക്കുവാണെങ്കിൽ
1: ഇലക്കറികൾക്ക് വേറെ ഇച്ചിരി പ്രശ്നമുണ്ട്, വയസ്സായത് പല്ലെല്ലാം പോയിരിക്കുകയാണ്. ഇലക്കറികൾ കഴിക്കാൻ പറ്റത്തില്ല.
0: ഒരു കാര്യം ചെയ്യാം, മുരിങ്ങയിലൊക്കെ ഉണ്ടെങ്കിലേ വീട്ടിലേ മുരിങ്ങയില ഉണ്ടെങ്കിൽ നമുക്ക് തോരനായിട്ട് കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്ന് അത് നന്നായിട്ട് വേവിച്ചിട്ട് സൂപ്പിന്റെ രൂപത്തിൽ പലരും കഴിക്കാറുണ്ട്. അത് പല പ്രായമുള്ളവരൊക്കെ നന്നായിട്ട് ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നതാ. മുരിങ്ങയിലേക്കില്ലേ, മുരിങ്ങയിലയുടെ കൂടെ കുറച്ച് വേണമെങ്കിൽ മത്തനോ അല്ലെങ്കിൽ കുറച്ച് പരിപ്പോ എല്ലാം ഇട്ടിട്ടൊന്ന് നന്നായിട്ട് കുക്കറിൽ തന്നെ ഒന്ന് വേവിച്ചിട്ട് മിക്സിയിൽ അടിച്ച് സൂപ്പ് പോലെ കുറച്ച് ഉപ്പും കുരുമുളകും കൂടെ ഒക്കെ ഇട്ട് കഴിക്കുവാണെങ്കിൽ നല്ല രുചിയായിരിക്കും. നമുക്ക് ചവയ്ക്കേണ്ട ഒരു പ്രശ്നം വരുന്നില്ല അവിടെ. അപ്പൊ സൂപ്പ് പോലെ വല്ലതും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, മനസ്സിലായി. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു.
2: വിളിച്ചതിന് നന്ദി. ഈ പ്രായമായി കഴിയുന്ന ആൾക്കാർ ഒരു പ്രധാന കാര്യമാണ്, പ്രത്യേകിച്ച് കേരളത്തിന്റെ സീനിൽ 35% വയോജനങ്ങളാണ് ഇപ്പോൾ. അപ്പോൾ ഈ പ്രായം കൂടുന്തോറും ഭക്ഷണക്രമത്തിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ?
0: തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ 70 വയസ്സ് കഴിയുമ്പോൾ ഇവർക്ക് പല്ലിന്റെ പ്രശ്നം പറയാറുണ്ട്. പിന്നെ ദഹനവും കുറച്ച് മന്ദഗതിയിലായിരിക്കും. പിന്നെ പണ്ടത്തെ പോലെ അത്ര ആക്റ്റീവ് ആയിരിക്കത്തില്ലല്ലോ പ്രായമാവുമ്പോൾ, അതുകൊണ്ട് തന്നെ വിശപ്പില്ല. പണ്ട് 4 ചപ്പാത്തിയൊക്കെ അല്ലെങ്കിൽ ദോശയൊക്കെ കഴിച്ചുകൊണ്ട് പോരണം പോലും കഴിക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ പലരും പറയാറുണ്ട്. നമ്മുടെ നാട്ടിലാണ് ശരിക്കും പറഞ്ഞാൽ ഒരു അതിന് ഒരു ഈ ഫുഡ് സപ്ലിമെന്റ്സ് അല്ലെങ്കിൽ പുറത്ത് വെളിനാടുകളിലൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ ആഹാരത്തിന്റെ അളവ് കുറയുവാണെങ്കിൽ അവർ ഡെയിലി വിറ്റമിൻ ടാബ്ലറ്റും ഒക്കെ കഴിക്കാറുണ്ട്. അപ്പം ഒരു വൈറ്റമിൻ ഡി ആണെങ്കിലും അയണും കാൽഷ്യം ഒക്കെ നമ്മൾ ടാബ്ലറ്റായിട്ട് ആഹാരത്തിന്റെ കൂടെ തന്നെ ആഹാരത്തിന്റെ ഇൻടേക്ക് കുറയുവാണെങ്കിൽ നമ്മൾ അങ്ങനെയും കൂടെ ഒന്ന് കഴിച്ചാൽ ഒരു കുറച്ചുകൂടെ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ നോക്കിയാൽ അവർ 90 വയസ്സ് 100 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കുന്നു. അപ്പം അവർ അത്രത്തോളം ആ ഒരു ഫുഡിനും ഫുഡ് സപ്ലിമെന്റ്സിനും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടാണ്. പിന്നെ കൺസിസ്റ്റൻസിയിൽ നമുക്ക് വ്യത്യാസം വരുത്താം. ഈ പറഞ്ഞ പോലെ ചപ്പാത്തി കഴിക്കുന്നതിന് വരെ അവർക്ക് ഗോതമ്പ് ദോശയായിട്ടായിരിക്കും കഴിക്കാൻ പറ്റുന്നത്. അപ്പം തീർച്ചയായിട്ടും ഒരു ബാലൻസ്ഡ് പ്ലേറ്റ്, ഈ പ്രോട്ടീൻ ആവശ്യത്തിന് ഉൾപ്പെടുത്തുന്നതും പച്ചക്കറികൾ പറ്റുന്നത് നേരത്തെ പറഞ്ഞ പോലെ വെണ്ടയ്ക്ക കഴിക്കാൻ എളുപ്പമാണെന്ന് പറഞ്ഞു. അപ്പം അതുപോലെ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള പച്ചക്കറികൾ കഴിക്കുക, അല്ലെങ്കിൽ ഈ സൂപ്പ് പരുവത്തിലൊക്കെ ഇപ്പം സലാഡായിട്ടൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ട് പറയും. അപ്പം പച്ചക്കറി ജ്യൂസായിട്ട് കുടിക്കാം, അല്ലെങ്കിൽ സൂപ്പായിട്ട് കഴിക്കാം. അപ്പം ഏതെങ്കിലും രീതിയിൽ അവർക്ക് പറ്റുന്ന രീതിയിൽ ആഹാരം ഉൾപ്പെടുത്തുക. ആവശ്യമെന്നുള്ള രീതിയിൽ ഇപ്പം എന്തെങ്കിലും ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി വരാൻ സാഹചര്യമുണ്ടെങ്കിൽ നമ്മളിങ്ങനെ സപ്ലിമെൻസ് കാൽഷ്യം സപ്ലിമെൻസ് ഒക്കെ സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം അതും കൂടെ ചേർക്കുവാണെങ്കിൽ നമുക്കൊരു ഡെഫിഷ്യൻസി വരാൻ സാധ്യത കുറവാണ്.
2: നമുക്ക് മറ്റൊരു കോൾ ഉണ്ട്. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
3: ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് റഹീമ.
2: ആ ഉമ്മ കല്യാണി മാഡം ഉണ്ട്, ചോദിച്ചോളൂ.
3: ഹലോ.
0: ആ പറഞ്ഞോളൂ മാഡം.
3: ഹലോ ഡോക്ടർ, എനിക്ക് വായ എപ്പോഴും വായിക്കകത്ത് പൊട്ടുവാ.
0: ആഹാരമൊക്കെ കഴിക്കുന്നുണ്ടോ നന്നായിട്ട്?
3: ആ നന്നായിട്ട് ആഹാരം കഴിക്കും, പക്ഷെ ഇപ്പം കൂടെ കൂടെ വായിക്കാത്തല്ല, ഇങ്ങനെ പൊട്ടി പൊട്ടി പൊട്ടി വരുവാ. അപ്പൊ എനിക്കൊരു വലിയ ബുദ്ധിമുട്ടുണ്ട്. വയസ്സ് 68 ഉണ്ട്.
0: 68 വയസ്സുണ്ട്. ഈ വിറ്റമിൻ ബിന്റെ അപര്യാപ്തത ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വരാറുണ്ട്, വായിക്കാത്ത ഇങ്ങനെ വിണ്ട് കീറൊക്കെ ഉണ്ട്. നന്നായിട്ട് വെള്ളം കുടിക്കണം. വിറ്റമിൻ ബി നമ്മൾ
3: ഇഷ്ടംപോലെ കുടിക്കുന്നുണ്ട് വെള്ളത്തിന്.
0: പിന്നെ നമ്മള്
3: അസുഖങ്ങളുള്ള ആളാ, എല്ലാ അസുഖങ്ങളുള്ള
0: മരുന്നൊക്കെ ഒരുപാട് കഴിക്കുന്നുണ്ട് അല്ലേ?
3: ആ ഒരുപാട് പറഞ്ഞു.

0: മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആഹാരത്തിൽ ഈ ധാന്യങ്ങളൊക്കെ പൊതുവെ തവിടോടുകൂടെയുള്ള ധാന്യങ്ങൾ കഴിക്കാൻ പറയും. ചമ്പാവരി ചോറും ചോറ് കഴിക്കുന്നത്. ആ അതിൽ
1: അത്രയും പിന്നെ ആ പിന്നെ വേറെ ഒരു കാര്യം ഉള്ളതെന്ന് പറഞ്ഞാല് എനിക്ക് തട്ട് കടയാണ്. അപ്പൊ ഞാൻ രാത്രി വരുമ്പോ 12:30 അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ചോറാ കഴിക്കുന്നത്.
0: ചോറ് കഴിക്കുന്നതുകൊണ്ട് തെറ്റില്ല, അത് ചോറ് മാത്രം കഴിച്ചാൽ പോരാ, കുറച്ച് അതിന്റെ കൂടെ നമ്മള് മാംസ്യമുള്ള ഭക്ഷണം ഏതൊക്കെയാണെന്ന് അറിയാമോ?
1: അയ്യോ അത് ഇഷ്ടം പോലെ ഇറച്ചി മീനും ഒക്കെ ഇഷ്ടം പോലെ കഴിക്കും. അപ്പൊ വായ്പിച്ചിട്ട് വയ്യാത്തത് കൊണ്ട് എരി അങ്ങോട്ട് പോകും.
0: ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും അടുത്ത പ്രാവശ്യം ഒരുപാട്
1: 80 കിലോയോളം
0: വെയിറ്റും ഉണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ അടുത്ത പ്രാവശ്യം ഡോക്ടറിന്റെ അടുത്ത് പോകുമ്പോഴേ ഒരുപാട് മരുന്നുകളൊക്കെ കഴിക്കുന്ന ആളല്ലേ, ഡോക്ടർമാരുടെ അടുത്ത് ചോദിക്കണം ഈ കഴിക്കുന്ന എന്തെങ്കിലും മരുന്നിന്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് നമുക്കിങ്ങനെ വരാറുണ്ട്, വിറ്റമിൻ ബിയുടെ കുറവ് കൊണ്ടും വരാറുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബി കോംപ്ലക്സ് ടാബ്ലറ്റ് വല്ലതും ഡോക്ടർ തരും. അപ്പൊ അതൊന്ന് ചോദിക്കുക. ഓക്കെ,
2: നന്ദി. ഈ നമ്മൾ പൊതുവേ ഡയറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന എന്തോ പ്രവൃത്തിയാണ് എന്നാണ് വിചാരിക്കുക. അപ്പോൾ സൗന്ദര്യ സംരക്ഷണമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയാണ് അത് വിചാരിക്കുക. അത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അത് എത്രമാത്രം ഹെൽത്തിയായി അതല്ലെങ്കിൽ ചെയ്യാം എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. കാരണം പലപ്പോഴും ഈ സൗന്ദര്യം സംരക്ഷിക്കാൻ പോയിട്ട് ജീവൻ തന്നെ ആപത്തിലാകുന്ന സിറ്റുവേഷൻസ് വരാറുണ്ട്.
0: എപ്പോഴും ഈ ഡയറ്റിംഗ് എന്ന് പറയുന്ന ഒരു വാക്ക് ശരിക്കും പറഞ്ഞ ഒരു നെഗറ്റീവ് വാക്കല്ല, അതൊരു ഡയറ്റ് എന്ന് പറയുന്ന ഒരു ആഹാര രീതി എന്നാണ് അതിന്റെ ശരിക്കും മലയാളം പറയുന്നത്. പക്ഷേ ഇപ്പൊ ആൾക്കാർ പറഞ്ഞു പറയാം ഡയറ്റിംഗ് എന്ന് പറയുന്നത് ഒന്നും കഴിക്കാതിരിക്കുന്നത് എന്നുള്ളൊരു രീതിയിലായിട്ടുണ്ട്. പിന്നെ ഈ മെലിയാൻ വേണ്ടിയിട്ട് പലരും ഈ യൂട്യൂബിലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വ്ളോഗ്സൊക്കെ നോക്കിയിട്ട് പല തന്ത്രങ്ങളും പ്രയോഗിക്കാറുണ്ട്, പല എക്സ്ട്രീം ഡയറ്റ്സും നോക്കാറുണ്ട്. അപ്പം എക്സ്ട്രീം ആയിട്ടുള്ള ഡയറ്റ് ഒരിക്കലും നല്ലതല്ല, ഹാനികരമായിരിക്കും. എക്സ്ട്രീം ഡയറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്നജം, പിന്നെ മാംസ്യം, പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഇതെല്ലാം കൂടെയുള്ള ഒരു എല്ലാ ഫുഡ് ഗ്രൂപ്പ്സും അടങ്ങിയ ഒരു ഡയറ്റാണ് നമുക്ക് സമീകൃത ആഹാരം എന്ന് പറയുന്നത്. അപ്പം അത് കഴിക്കുവാണെങ്കിൽ നമുക്ക് ഒരു ഡെഫിഷ്യൻസി വരത്തില്ല. ഇതിൽ ഏതെങ്കിലും ഒരു ഫുഡ് ഗ്രൂപ്പ് കഴിക്കാതെയുള്ള ഡയറ്റിനെയാണ് നമ്മൾ എക്സ്ട്രീം ഡയറ്റ് എന്ന് പറയുന്നത്. അതായത് കാർബോഹൈഡ്രേറ്റ് തീരെ കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ വളരെ കുറവായിട്ട് കഴിക്കുക, അല്ലെങ്കിൽ പ്രോട്ടീൻ അമിതമായിട്ട് കഴിക്കുക, അല്ലെങ്കിൽ എക്സസ് ആയിട്ട് കൂടുതലായിട്ട് കൊഴുപ്പുള്ള ഭക്ഷണം കഴിക്കുക, അങ്ങനെ പല കോമ്പിനേഷൻസിൽ കഴിക്കാറുണ്ട്. അപ്പം അതുപോലെ എന്തെങ്കിലും എക്സ്ട്രീമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡെഫിഷ്യൻസി വരാൻ ഒരു ചാൻസ് ഉണ്ട്. അതെ, അങ്ങനെ എക്സ്ട്രീം ഇതിൽ പോകുമ്പോഴാണ് നമുക്ക് ഗോൾഡ് സ്റ്റോൺസും അല്ലെങ്കിൽ ലിവറിന് ഡാമേജും അങ്ങനെ. പിന്നെ ചിലർ ഈ ജ്യൂസസ് ഉണ്ടല്ലോ, ഓൺലി ഫ്രൂട്ട് ജ്യൂസ് അല്ലെങ്കിൽ ഓൺലി വെജിറ്റബിൾ ജ്യൂസ് കഴിച്ചിട്ടുള്ള ഡയറ്റ്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വാട്ടർമെലൺ ഡയറ്റ്, അങ്ങനെയൊക്കെ എക്സ്ട്രീം ഡയറ്റ്സ് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു കുറച്ച് ന്യൂട്രിയൻസ് എക്സസ് ആയിട്ട് പോവുകയും വേണ്ട കുറച്ച് കിട്ടാതിരിക്കുകയും ചെയ്യണം. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് ഹാനികരമാവാം, ലൈഫ് ത്രെറ്റനിങ് ആവാനും ചാൻസ് ഉണ്ട്.
2: നമുക്ക് മറ്റൊരു കോൾ ഉണ്ട്. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
3: ഹലോ, ഷാജഹാൻ നിലമേന്നാണ്.
2: ആ, ഉമ കല്യാണി മാഡം ഉണ്ട്, ചോദിച്ചോളൂ.
0: ചോദിച്ചോളൂ സാർ. ആ, ചോദിച്ചോളൂ.
3: ഹലോ, നമസ്കാരം മാഡം.
0: നമസ്കാരം മാഡം. നമസ്കാരം.
3: ഞാൻ നിലമേ, ഷാജഹാനാണ്.
0: ഓക്കെ
3: മാഡം, ഞാൻ ഷുഗർ പേഷ്യന്റ്. അപ്പൊ എനിക്ക് മരിച്ചീനി കഴിക്കാവോ?
0: കഴിക്കാലോ. എത്ര വർഷമായി ഷുഗർ വന്നിട്ട്? കൺട്രോളിലാണോ? ഈ HbA1c എന്നിട്ട് 3 മാസത്തെ ആ 3 മാസത്തെ ഷുഗർ പരിശോധിക്കാറുണ്ടോ? HbA1c എന്ന് പറയാ, ആഹാരം കഴിച്ചതിന് ശേഷം 160 അല്ലേ? ഫാസ്റ്റിംഗ് ഇച്ചിരി കൂടുതലാണ്, 160. എത്ര വയസ്സായെന്നാ പറഞ്ഞേ?
3: 58.
0: ഓക്കെ ഓക്കെ. അപ്പൊ അത് കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആക്കി കൊണ്ടുവരാം ഫാസ്റ്റിംഗിൽ. ഈ HbA1c പരിശോധിക്കാറുണ്ടോ നമ്മൾ 3 മാസത്തെ ആവറേജ്?
3: ഇല്ല, അത് പരിശോധിക്കാറില്ല മാഡം. പിന്നെ ഞാൻ ഒരു വേറൊരു കാര്യം അറിയണം. ഞാൻ പിന്നെ ഈ ബീഫ് കഴിക്കുന്ന
0: ജ്യൂസ്, എന്ത് ജ്യൂസാണ്?
2: ബീഫ്.
0: ഓക്കെ, സോറി. ഓക്കെ, ബീഫ് കഴിക്കുന്നത് ശീലമുണ്ടോ?
3: അത് കഴിക്കുമ്പോഴത്തേക്കും
0: നിർത്തിയോ?
2: ബീഫ് കഴിക്കുമ്പോൾ പുറം ചൊറിച്ചിലുണ്ട്.
0: പുറം ചൊറിച്ച, ഓക്കെ സോറി. ബീഫ് കഴിക്കുമ്പോൾ പുറം ചൊറിച്ചിലുണ്ട്, അതുകൊണ്ട് ഇപ്പൊ കഴിക്കുന്നുണ്ടോ എന്നിട്ട്? കഴിക്കുന്നില്ല. ബീഫ്, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം പറയാം. മരിച്ചീനി കഴിക്കാമോ എന്ന് ചോദിച്ചു. മരിച്ചീനി എന്ന് പറയുന്നത് നമുക്ക് കാർബോഹൈഡ്രേറ്റ്, അതായത് കിഴങ്ങ് വർഗം ആയതുകൊണ്ട് അന്നജം അതിൽ കൂടുതലാണ്. അപ്പൊ മരിച്ചീനി കഴിക്കുന്നതുകൊണ്ട് തെറ്റില്ല, പക്ഷെ അളവ് കുറച്ച് കഴിക്കണം. ഇപ്പൊ ഒരു നേരം മരിച്ചീനി മാത്രമായിട്ട് കഴിക്കുവാണെങ്കിൽ നമ്മൾ ചോറിന് പകരം മരിച്ചീനി കഴിക്കാം, അല്ല ചോറിനോടൊപ്പം ആണെങ്കിൽ ചോറിന്റെ അളവ് കുറച്ചിട്ട് കുറച്ച് മരിച്ചീനി അങ്ങനെ കഴിക്കാം. ഓക്കെ, അല്ലെങ്കിൽ

0: നമുക്ക് ഷുഗർ കൂടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ മരച്ചീനി കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മീനോ എന്തെങ്കിലും ഒരു പ്രോട്ടീൻ്റെ മാംസ്യവും കൂടെ ചേർത്ത് കഴിക്കുവാണെങ്കിൽ നമുക്ക് ഷുഗർ കൂടാതിരിക്കാൻ സഹായിക്കും. ഓക്കെ, രണ്ടാമത്തെ ബീഫ്, പൊതുവേ അങ്ങനെ ബീഫ് എന്ന് പറയുന്നത് നമുക്കൊരു റെഡ് മീറ്റ് ആണ്, അത്രയും ഒരു ആരോഗ്യകരമായിട്ടുള്ളൊരു സ്രോതസ് അല്ല. ചിക്കനോ അല്ലെങ്കിൽ മീനോ കഴിക്കുന്ന പോലെ അത്രയും നല്ലതല്ല ബീഫ്. പക്ഷേ എന്നാലും നമ്മളൊരു മാസത്തിൽ ഒരിക്കലൊക്കെ കഴിക്കുന്നതിൽ തെറ്റില്ല. ഈ പുറം ചൊറിച്ചിൽ വരുന്ന ചിലപ്പം സ്പെസിഫിക് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത അലർജി ഉള്ളത് കൊണ്ടും എല്ലാം ആയിരിക്കണം. അപ്പം അത് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നോക്കി കഴിക്കുക. ആ അങ്ങനെയാണെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് നല്ലതായിരിക്കും. ഒഴിവാക്കിട്ട് അതിന് പകരം നമ്മൾ ഓക്കെ ഓക്കെ അത് നല്ല കാര്യം. എന്തായാലും കഴിക്കാതിരിക്കുന്നത് നല്ലത്. നമുക്ക് ചിക്കനും മീനും മുട്ടയൊക്കെ കഴിക്കാം. ഓക്കെ
1: ശരി, നന്ദി. കേരളത്തിലെ ഒരു പ്രധാന പ്രശ്നമായിട്ട് കുറച്ചു കാലം മുമ്പ് വരെ നമ്മൾ ചർച്ച ചെയ്തിരുന്നത് പ്രമേഹമാണ്. അത് മാറിയത് കൊണ്ടല്ല, പക്ഷേ ഇപ്പോൾ നമ്മൾ കൂടുതലും ചർച്ച ചെയ്യുന്നത് ഒരു പക്ഷേ ഹൃദ്രോഗത്തിനെ കുറിച്ചോ ഫാറ്റി ലിവറിനെ കുറിച്ചോ ഒക്കെയാണ്. ഫാറ്റി ലിവർ വളരെ കൂടുതലായി
0: ലാസ്റ്റ് എനിക്കൊന്ന് 7-8 വർഷം മുമ്പ് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 48 മുതൽ 50% കേരളീയർക്കും ഫാറ്റി ലിവർ അല്ലെങ്കിൽ കരളിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നൊരു പ്രശ്നം പറയാറുണ്ട്. പണ്ടൊക്കെ നമ്മൾ മദ്യപാനികളിൽ മാത്രമാണ് കണ്ടിരുന്നത്. പക്ഷേ ഈവൻ കുട്ടികളിൽ പോലും, കൗമാരപ്രായക്കാരായിട്ടുള്ള കുട്ടികളിലും മദ്യം ഒരിക്കൽ പോലും ഉപയോഗിച്ചിട്ടില്ലാത്തവരിലും കാണുന്നുണ്ട്. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്നാണ് പറയുന്നത്. അത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ആഹാര രീതിയിലുള്ള പ്രശ്നങ്ങളും ആക്ടിവിറ്റി കുറവ്, സെഡൻറ്ററി ലൈഫ് സ്റ്റൈലും ഒരു പ്രധാന കാരണങ്ങളായിട്ട് പറയാറുണ്ട്. പിന്നെ ഒന്ന് രണ്ട് പ്രത്യേകിച്ചുള്ള കാര്യങ്ങൾ എനിക്ക് എടുത്തു പറയാനുള്ളത്, നമ്മൾ പേഷ്യൻസിൽ ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ പാക്കറ്റ് ചപ്പാത്തി ഉപയോഗം അത് വളരെ കൂടുതലാണ് നമ്മുടെ നാട്ടിൽ. പാക്കറ്റ് ചപ്പാത്തി ഉപയോഗിക്കുന്നതിൽ ഒരു നല്ലൊരു 10% ആൾക്കാർക്കും ഫാറ്റി ലിവറിന്റെ പ്രശ്നം കാണാറുണ്ട്. കാരണം അതിന് മേ ബി അതിലുള്ള പ്രിസർവേറ്റീവ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അതിൽ ചേർക്കുന്ന ഈ വനസ്പതി പോലത്തെ ഹാനികരമായിട്ടുള്ള കൊഴുപ്പ്, അത് ചേർത്താൽ മാത്രമേ ചപ്പാത്തി കേടുകൂടാതെ ഇരിക്കത്തുള്ളൂ. അപ്പം അതുകൊണ്ടായിരിക്കാം. പക്ഷെ എന്തായാലും അത് ഉപയോഗിക്കുന്ന ആൾക്കാരിൽ ഞങ്ങൾ ഒരു സർവേ നടത്തിയപ്പോൾ ഒരു നല്ലൊരു 10% ആൾക്കാർക്ക് ഫാറ്റി ലിവറിന്റെ പ്രശ്നം കാണുന്നുണ്ട്. പിന്നെ രണ്ടാമത് എണ്ണയിൽ വറുത്ത് പൊരിച്ച സാധനങ്ങൾ കൂടുതലായിട്ട് പുറത്തുള്ള ഭക്ഷണങ്ങൾ, ഈ മീറ്റ് തന്നെ പുറത്തുള്ള നമ്മൾ റെസ്റ്റോറൻസിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിൽ കൂടുതൽ കൊഴുപ്പ് ചേർക്കാറുണ്ട്. അപ്പം അത് ഉപയോഗം കൂടുതലായിട്ടുള്ളവർ കാണാറുണ്ട്. പിന്നെ ഈവൻ മധുരം പോലും, ഷുഗർ ആണെങ്കിലും നമ്മൾ കൂടുതലായിട്ട് മധുരം പഞ്ചസാരയായിട്ടോ അല്ലെങ്കിൽ പല പഴച്ചാറുകൾ ജ്യൂസായിട്ട് കൂടുതൽ കുടിക്കുന്നവർക്കും ഫാറ്റി ലിവറിന്റെ പ്രശ്നം കാണാറുണ്ട്. അപ്പം നമ്മൾ പേഷ്യന്റിനെ അസസ് ചെയ്തിട്ട് ഇത് ഹാബിറ്റ്സ് ഒക്കെ ചോദിക്കുമ്പോൾ പലരും ബാക്കിയെല്ലാം കറക്റ്റായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ചിലർ നോക്കുമ്പോൾ ദിവസവും ഈ പാക്കറ്റ് ചപ്പാത്തി ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ഫ്രൂട്ട്സ് നല്ലതാണെന്ന് പറഞ്ഞ് ഒരു നേരം ഫ്രൂട്ട്സ് മാത്രം കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ ജ്യൂസ് കൂടുതൽ കുടിക്കാറുണ്ട്. അങ്ങനെയുള്ളവരിലും ഫാറ്റി ലിവർ കാണുന്നുണ്ട്. അപ്പോൾ ഫാറ്റി ലിവർ ഉള്ളവർക്ക് ശരിക്കും നമ്മൾ ഗ്രേഡ് 1, 2, 3, 4 എന്ന് പറയും. ആദ്യത്തെ 2 ഗ്രേഡ് തുടക്കത്തിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ പേഷ്യൻസിനും ഉണ്ടെന്നാണ് ഇപ്പം ഡോക്ടേഴ്സും പറയുന്നത്. പക്ഷേ നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത്, ആദ്യത്തെ 1-ഓ 2-ഓ സ്റ്റേജിലാണെങ്കിൽ ആഹാരത്തിൽ നന്നായിട്ടൊരു ഇതുപോലത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് എക്സസൈസും ചെയ്യുവാണെങ്കിൽ പൂർവ്വസ്ഥിതിയിൽ നമുക്ക് കരളിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, ഒരു ഹെൽത്തി ലിവറായിട്ട് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ പലരും ഇത് ലക്ഷണമൊന്നും കാണിക്കത്തില്ല ആദ്യത്തെ സ്റ്റേജിൽ, അതാണ് വേറൊരു പ്രശ്നം. അപ്പോൾ ലക്ഷണം അല്ലെങ്കിൽ ഒരു വേദന വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ശ്രദ്ധിക്കും. ഇതൊന്നും കാണിക്കത്തില്ലാത്തത് കൊണ്ട് അത് ഇഗ്നോർ ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ അത് ഗ്രേഡ് 3, 4 ഒക്കെ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്നത് കരളിൻ്റെ പൂർണ്ണമായിട്ടുള്ള നാശത്തിന് തന്നെ കാരണമാവാം. അപ്പോൾ ഇനീഷ്യലി തന്നെ നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ചെയ്ത് ഹെൽത്തി ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അസുഖമാണ് ഈ ഫാറ്റി ലിവർ എന്നുള്ളത്. അപ്പം നമ്മുടെ ആഹാരത്തിൽ ഒരു വലിയ പങ്കുണ്ട് അതിന്.
1: നമ്മൾ ഒരു കോൾ ഉണ്ട്. ഹലോ,
2: ഹലോ സാർ, നമസ്കാരം. ഞാൻ ഉദയകുമാർ ആലപ്പുഴ കൃഷ്ണപുരത്താണ് വിളിക്കുന്നത്. അപ്പൊ ഞാൻ ഒരു സംശയം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്.
0: ചോദിച്ചോളൂ
2: സാറേ. ഈ പരിപാടി എന്നിവിടെ കൊണ്ടുവന്നതിന് 1000 നന്ദി. ആദ്യം തുടങ്ങാം, അങ്ങനെ തന്നെ തുടങ്ങാം. പിന്നെ എനിക്കിപ്പോ 61-ാമത്തെ വയസ്സാണ്. എനിക്ക് പ്രഷർ കൂടി, സ്ട്രോക്ക് വന്ന ഒരാളൊരു 3 കൊല്ലം മുമ്പ് ഞാൻ തന്നെ മരുന്ന് മുടങ്ങാതെ കഴിക്കുന്നുണ്ട് പ്രഷറിന്റെ.
0: ഓക്കെ,
2: എനിക്ക് നല്ല വിഷയമാകില്ല. 61 വയസ്സ് സീനിയർ സിറ്റിസൺ ആയാലും, അപ്പൊ അതിന് നമ്മളുടെ ആഹാരത്തിന് എന്തെല്ലാം ഉൾക്കൊള്ളിക്കണം എന്നാണെന്ന് അറിയാനായിരുന്നു. അതിന്റെ ആഹാര രീതി എന്താണെന്ന് അറിയാനായിരുന്നു.
0: സാർ, ഇപ്പൊ 60 വയസ്സ് എന്ന് പറഞ്ഞാൽ സീനിയർ സിറ്റിസൺ അല്ലെന്നാണ് പറയുന്നത്. നമ്മുടെ കേരളത്തിലെ ആൾക്കാർ 80-ഉം 90-ഉം വയസ്സ് വരെ ആരോഗ്യത്തോടെ ജീവിക്കുന്നുണ്ട് അല്ലേ. അപ്പം 60 വയസ്സിൽ നല്ലൊരു കാര്യമാണ്. അപ്പൊ എന്തായാലും ആഹാരം സമീകൃതമായിട്ട് കഴിക്കാൻ നോക്കാം. അത് തന്നെ ആദ്യത്തെ കാര്യം. നമ്മളെല്ലാ ഈ പറഞ്ഞതുപോലെ മാംസ്യവും പച്ചക്കറികളും ധാന്യങ്ങളും ഉള്ള എല്ലാ ഭക്ഷണങ്ങളും

0: പയറുവർഗങ്ങൾ, ചെറുപയർ.
1: നമ്മളെ സംബന്ധിച്ച് 3 വർഷം മുമ്പ് രാത്രി സ്ട്രോക്ക് വന്നു, പ്രഷർ കൂടി സ്ട്രോക്ക് വന്നു. മരുന്ന് കൊടുത്ത് മരുന്ന് കഴിക്കുന്നുണ്ട്, മുടങ്ങാതെ.
0: അപ്പൊ ആഹാരത്തിലും കൂടെ ശ്രദ്ധിക്കണം. പിന്നെ ബി പി ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ട് BP കുറയ്ക്കാനുള്ള മരുന്ന് കൃത്യമായിട്ട് കഴിക്കണം. ഉപ്പ് ഒരുപാട് കഴിക്കരുത്. ഉപ്പ് ഈ അച്ചാറും അതുപോലെ ഉപ്പ് അമിതമായിട്ട് ചേർക്കുന്ന ഭക്ഷണം കഴിക്കരുത്. മിതമായിട്ടുള്ള ഉപ്പ് നമുക്ക് ആഹാരത്തിൽ ചേർക്കാം. കൂടുതലായിട്ടുള്ള സാധനങ്ങൾ അധികം കഴിക്കാതിരിക്കാൻ ശ്രമിക്കണം. പിന്നെ ഒരു കാര്യം കൂടെ, എപ്പോഴും പിന്നെ അതുപോലെ നമ്മൾ ചെറുതായിട്ടൊരു നടത്തത്തിന് പോകുന്നതൊക്കെ നല്ലതായിരിക്കും. BP കൺട്രോൾ ചെയ്യാനും ഒക്കെ നമ്മൾ
1: നടക്കാൻ പറ്റില്ല. ഈ ഇടത്തെ കാല ആക്സിഡന്റ് ആയപ്പം പിന്നെ ശേഷിക്കാരനും കൂടെ
0: ആണോ
1: മുട്ടിന്റെ ചിരട്ടയും ജോയിസും ലിഗമെന്റ് ഒന്നും പിടിച്ചിട്ടില്ല. വണ്ടി ഇടിച്ച ഒടിഞ്ഞു പോയതാ.
0: ആണോ, ഓക്കെ. അപ്പൊ ചെയറിലാണോ?
1: അപ്പൊ ഇടത്തെ കൊടുക്കാനാകത്തില്ല.
0: അപ്പൊ നടക്കാൻ പറ്റുന്ന
1: ഒരു കഷ്ട പോയി 10 മിനിറ്റ് ഇരിക്കാനാകത്തില്ല. വലിയ
0: അപ്പൊ കുറച്ചു മുമ്പ് ഒരു
1: ഫുഡ് കഴിക്കണോ?
0: ഫുഡ്, അതായത് നമ്മൾ നമ്മുടെ ആക്ടിവിറ്റി ലിമിറ്റഡ് ആണെങ്കിൽ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ആഹാരത്തിൽ ഈ അമിതമായിട്ടുള്ള കൊഴുപ്പും എണ്ണയിൽ വറുത്തതും പൊരിച്ചതും ഒക്കെ കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. മധുരവും അധികം കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ വെയിറ്റ് കൂടാതിരിക്കാൻ നോക്കണം. കാരണം നമ്മൾ എക്സസൈസും മൂവ്മെന്റും ഇല്ലെങ്കിൽ വെയിറ്റ് കൂടാനുള്ള സാഹചര്യം ഉണ്ടല്ലോ. എത്രയാ ഹൈറ്റ്? എത്രയുണ്ട് ഹൈറ്റ്?
1: 2 മീറ്റർ 1.5 മീറ്റർ.
0: ഓക്കെ, 5 അടിയായിരിക്കും. തയ്യൽ ടേപ്പ് അത്രയും പൊക്കം കുറവാണോ? തയ്യൽ ടേപ്പിന്റെ
2: 1.5 മീറ്റർ.
1: തയ്യൽ ടേപ്പ് എന്ന് പറഞ്ഞാൽ 2.5 മീറ്റർ.
0: ഓക്കെ, അപ്പൊ ഏകദേശം എനിക്ക് 65 എനിക്കൊന്ന് ഒത്തിരി കൂടുതലല്ലെന്ന് തോന്നുന്നു അല്ലേ? നിർത്തി. അത് നല്ലതാ. ഇനി കാരണം നമ്മൾ അധികം മൂവ് ചെയ്യാതിരിക്കുമ്പോൾ വെയിറ്റ് കൂടാനുള്ള സാഹചര്യം ഉണ്ട്. വെയിറ്റ് കൂടുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ജീവിതശൈലി രോഗങ്ങൾ, ഡയബറ്റീസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. വെരി ഗുഡ്. ഇരുന്നിട്ടുള്ളതൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? അത് നല്ല കാര്യം. ശരി ശരി, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ സർ. എന്നാ
1: വേറെ ആകാശവാണിയിലെ അവതാരകർക്കും കേട്ട്
2: നിൽക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും 1000 നന്ദി. നമ്മള് ഈ പൊതുവെ ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയെ കുറിച്ചും B12 ഡെഫിഷ്യൻസിയെ കുറിച്ചൊക്കെ ഇപ്പൊ വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇത് നമ്മള് എപ്പോഴാണ് ഒരു പരിശോധന നടത്തേണ്ടത്?
0: വൈറ്റമിൻ ഡി പണ്ടത്തെക്കാട്ടി ഇപ്പോൾ ഒരുപാട് കൂടിയിട്ടുണ്ട്. ഈവൻ കുട്ടികൾക്ക് പോലും, നന്നായിട്ട് സൺ എക്സ്പോഷർ ഉള്ളവർക്ക് പോലും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാണുന്നുണ്ട്. അത് ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യാത്തതുകൊണ്ടാണോ എന്താണെന്ന് റീസൺ അറിയത്തില്ല. ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി കുറയുന്നതിൻ്റെ മുടി കൊഴിച്ചിൽ ഭയങ്കരമായിട്ട് വരും, ഒത്തിരി മുടി കൊഴിച്ചിൽ വരിക, അല്ലെങ്കിൽ സ്കിന്നൊക്കെ ഒരുപാട് ഡ്രൈ ആയിട്ട് വരിക. പിന്നെ കുറച്ച് പ്രായമുള്ളവരിൽ നോക്കുമ്പോൾ ജോയിൻറ്റ് പെയിൻ പറയാറുണ്ട്. കൈമുട്ട് വേദന, കാൽമുട്ട് വേദന, നടുവേദന, നമുക്ക് എന്തെങ്കിലും പെയിൻ ഉണ്ടെങ്കിൽ അത് കുറച്ച് എക്സ്ട്രീമായിട്ട് കുറച്ച് അതിൻ്റെ സിവിരിറ്റി കൂടും. അപ്പോൾ ഇതൊക്കെയാണ് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി സിംപ്റ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നമുക്ക് വൈറ്റമിൻ ഡി എത്ര ഉണ്ടെന്ന് നമുക്ക് പരിശോധിക്കാൻ പറ്റും. 30 മുതൽ 40 വരെയെങ്കിലും മിനിമം വേണം എന്ന് പറയാറുണ്ട്. അപ്പോൾ അതിൽ കുറവാണെങ്കിൽ നമുക്കത് വളരെ പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്നതാണ് വൈറ്റമിൻ ഡിയുടെ ക്യാപ്സ്യൂൾസ്. നമ്മുടെ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ആഴ്ചയിൽ ഒരു ദിവസം കഴിക്കുന്നതുണ്ട്, ദിവസവും കഴിക്കുന്നതുണ്ട്, മാസത്തിലൊരിക്കൽ കഴിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ബ്ലഡ് ടെസ്റ്റിന് അനുസരിച്ച് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കും. അത് കഴിച്ചു കഴിഞ്ഞാൽ 1-2 ആഴ്ച മരുന്ന് കഴിക്കുമ്പോൾ തന്നെ നല്ലതായിട്ട് ഈ സിംപ്റ്റംസിന് വ്യത്യാസം വരാറുണ്ട്. മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് മാറാറുണ്ട്, വേദനകൾ കുറയാറുണ്ട്. അപ്പോൾ എന്തായാലും അത് ലക്ഷണങ്ങൾ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഒരിക്കൽ കുറഞ്ഞിപ്പം വൈറ്റമിൻ ഡി നോക്കുമ്പോഴത്തേക്ക് 20-ൽ കുറവ് അല്ലെങ്കിൽ 10-ൽ കുറവൊക്കെ ആണെങ്കിൽ ഒരു 6-8 ആഴ്ചയൊക്കെ കഴിക്കാൻ പറയും. അപ്പോൾ ഈ മരുന്ന് കഴിച്ചൊരു 3-4 മാസം കഴിയുമ്പോൾ ഇവർ നിർത്തും. നിർത്തി 1 വർഷം കഴിയുമ്പം പിന്നെ വീണ്ടും അത് കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരിക്കൽ കുറഞ്ഞിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് ഈ ലക്ഷണങ്ങൾ കാണുവാണെങ്കിൽ ഒന്നുകൂടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നമ്മളതൊന്ന് പരിഹരിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ വൈറ്റമിൻ B12 എന്ന് പറയുന്നത് ശരിക്കും വൈറ്റമിൻ ഡി നമുക്ക് അധികം ആഹാരത്തിൽ നിന്ന് കിട്ടുന്നില്ല. എന്തെങ്കിലും ഇപ്പോൾ പാലിലൊക്കെ നമ്മൾ ഫോർട്ടിഫൈ ചെയ്ത് ആഡ് ചെയ്തിട്ട് നമുക്ക് ഇപ്പം മിൽമയുടെ തന്നെ പാല് വൈറ്റമിൻ ഡി ഫോർട്ടിഫൈഡ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഫോർട്ടിഫൈ ചെയ്ത ഫുഡിലുണ്ട്. നാച്ചുറലി നമുക്ക് വളരെ കുറച്ച് ഫുഡിൽ, മുട്ടയുടെ മഞ്ഞയിൽ കുറച്ചുണ്ട്, പിന്നെ മഷ്റൂംസിലൊക്കെ കുറച്ചുണ്ട്. എന്നാലും അധികം സ്രോതസ് ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ശരീരം തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. കുറവുള്ള സാഹചര്യത്തിൽ നമ്മൾ സപ്ലിമെൻ്റ് ആയിട്ട് കഴിക്കും. പക്ഷേ വൈറ്റമിൻ B12 എന്ന് പറയുന്നത് നമുക്ക് ഫുഡിൽ തന്നെ എളുപ്പത്തിൽ കിട്ടുന്നതാണ്. പക്ഷേ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം, അതായത് പാല്, മുട്ട, മീൻ, ഇറച്ചി, അതുപോലെ സസ്യജന്യ ആഹാരത്തിൽ അധികം ഇല്ലെന്ന് തന്നെ പറയാം. അപ്പം നോൺ വെജ് കഴിക്കുന്നവർക്ക് എളുപ്പത്തിൽ കിട്ടും. അപ്പോൾ വെജിറ്റേറിയൻ ആണ് ചിലർ ഈ വീഗൻ ഡയറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നോൺ വെജിറ്റേറിയനും കഴിക്കത്തില്ല, പാലും പാലിൻ്റെ പ്രോഡക്ട്സും ഒന്നും കഴിക്കാത്ത ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ ഡെഫിനറ്റ്ലി സപ്ലിമെൻ്റ് എടുക്കണം വൈറ്റമിൻ B12. ഇനി ഇത് കഴിക്കുന്നവരാണെങ്കിലും വളരെ കുറച്ച് മാത്രം കഴിക്കുന്നവരിലും ഡെഫിഷ്യൻസി കാണാറുണ്ട്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ അവർക്കും സപ്ലിമെൻറ്റ് പറയാറുണ്ട്.

0: നമുക്ക് ഒരു കോൾ കൂടി ഉണ്ട്. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: എന്റെ പേര് ബിജു. ഞാൻ കൊല്ലം ജില്ലയിൽ കടയ്ക്കൽ നിന്നാണ്.
0: ഉമ കല്യാണ മാഡം ഉണ്ട്, ചോദിച്ചോളൂ.
1: ഓക്കെ, നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം സർ, പറഞ്ഞോളൂ.
1: കൊളസ്ട്രോൾ ഇപ്പം പെട്ടെന്ന് കൂടുകയും കുറയുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അപ്പം ഒരു നോർമൽ ആഹാരങ്ങളൊക്കെയാണ് കഴിക്കുന്നത്. അപ്പം ആദ്യം ഇപ്പൊ ഒരു 2 മാസത്തിന് മുമ്പ് നോക്കിയപ്പം നോക്കി 55 ഉള്ളായിരുന്നു
2: കൊളസ്ട്രോളോ.
1: ഇപ്പൊ രണ്ടു മാസത്തിന് മുമ്പ് നോക്കിയപ്പം ഇപ്പൊ ഒരാഴ്ചക്ക് മുമ്പ് നോക്കിയപ്പോഴത്തേക്ക് 236 ആയി.
2: ടോട്ടൽ കൊളസ്ട്രോൾ ആണോ പറയുന്നത്, LDL ആണോ?
1: ഇല്ല, ടോട്ടൽ
2: ടോട്ടൽ കൊളസ്ട്രോൾ. എത്ര വയസ്സുണ്ട് സാറിന്? എത്ര വയസ്സായി? 56. നമ്മൾ ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ചില ആൾക്കാരിന്, ചില ആൾക്കാരിലല്ല, എല്ലാ ആൾക്കാരിലും നമ്മുടെ ലിവർ കരള് കൊളസ്ട്രോൾ കുറച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അത് ജനറ്റിക്, നമ്മൾ ഹെറിഡിറ്ററി ആയിട്ട് പരമ്പരാഗതമായിട്ട് പറയാറുണ്ട്. ചിലർക്ക് പാരൻസിനൊക്കെ കൊളസ്ട്രോൾ ഹൈ ആണെങ്കിൽ മക്കൾക്കും അതുപോലെ വരാൻ സാധ്യതയുണ്ടെന്ന്. അപ്പം അങ്ങനെ ഒരു ഇതും കൂടെ ഉണ്ട്. ഡയറ്റിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് എണ്ണയിൽ വറുത്തതും പൊരിച്ചതും ഒന്നും കഴിക്കാൻ പാടില്ല. വെയിറ്റൊക്കെ നമ്മൾ കഴിക്കുന്നില്ല. അപ്പം ഡയറ്റൊക്കെ നല്ല സ്ട്രിക്റ്റ് ആയിട്ടാണ് നോക്കുന്നത്. അധികം അൺഹെൽതി ഒന്നും കഴിക്കുന്നില്ല. എന്നിട്ടും കൂടുതലാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കരള് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും, ലിവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പം അത് നമുക്ക് ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചെറിയ ഡോസേജിൽ മരുന്ന് കഴിച്ച് നമ്മൾ കൊളസ്ട്രോളിനെ കുറയ്ക്കണം. ഓക്കെ
1: ഓക്കെ.
0: വിളിച്ചതിന് നന്ദി. ഈ പോഷകാഹാരക്കുറവ് എന്ന് പറയുന്നത് പണ്ട് സാമ്പത്തികമായി അല്ലെങ്കിൽ ഭക്ഷണവുമായി ആവശ്യത്തിന് ഭക്ഷണം കിട്ടാത്ത ആൾക്കാർക്ക് മാത്രം ഉള്ളൊരു കാര്യമാണെന്നായിരുന്നു മുമ്പുള്ളൊരു വിശ്വാസമെന്ന് പറയുന്നത്. ഇപ്പം അങ്ങനെ പല രീതിയിൽ നമുക്കത് അത് എന്താണ് ജഡ്ജ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയുണ്ട്. ഇപ്പോൾ നല്ല വണ്ണമുള്ള ഒരാൾക്ക് ചിലപ്പോൾ അയാൾ ഫിറ്റായിരിക്കാം, വളരെ മെലിഞ്ഞിരിക്കുന്ന ആളും ചിലപ്പോൾ മെലിഞ്ഞിരിക്കുന്ന ആളും ഫിറ്റായിരിക്കാം. പക്ഷേ ഈ ഡെഫിഷ്യൻസി ഈ
2: കാണുന്നതുകൊണ്ട് നമുക്ക്
0: പറയാൻ പറ്റില്ല. അപ്പോൾ ഈ എങ്ങനെയാണ് നമ്മളിത് ഇത് ഈ കുറവുണ്ട്, ഏതെങ്കിലും രീതിയിൽ ഡെഫിഷ്യൻസി ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതും നമ്മളൊരു
2: ബോഡി വെയ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കാലറി കൂടുതലുള്ള ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കും ഈ പറഞ്ഞതുപോലെ ജങ്ക് ഫുഡൊക്കെ കൂടുതൽ കഴിച്ച് വണ്ണം വെച്ചിരിക്കുന്നവർക്ക് ഹിഡൻ ഹംഗർ എന്ന് പറയും. അപ്പോൾ അവർ ഹെൽത്തി അല്ല. കാരണം എന്ന് വെച്ചാൽ അവർക്ക് പല പോഷകങ്ങളും, സൂക്ഷ്മ പോഷകങ്ങൾ പ്രത്യേകിച്ച് പറയാം, വൈറ്റമിൻസും മിനറൽസും നോക്കുമ്പോൾ ഡെഫിഷ്യൻ്റ് ആയിരിക്കും. അതാണ് നമ്മൾ ഹിഡൻ ഹംഗർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാവാം. അതുപോലെ ഇപ്പം മെലിഞ്ഞിരിക്കുന്ന ആളെ ചിലപ്പം ആരോഗ്യവാൻ ആവണമെന്നില്ല, അവർക്കും പല ഇഷ്യൂസ് ഉണ്ടാവും. അപ്പം കാണുന്ന ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഒരാളെ പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും നമ്മളൊരു ഹെൽത്ത് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഹൈറ്റും വെയ്റ്റും വെച്ചിട്ട് നമ്മൾ BMI കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ എന്നാലും അതും ഇപ്പം ഒരു കറക്റ്റ് മെഷർ അല്ലെന്നാണ് പറയുന്നത്. പിന്നെ അബ്ഡോമിനൽ ഒബേസിറ്റി, അത് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ പൊക്കിളിന് ചുറ്റുമുള്ള വണ്ണം നോക്കുന്നത് ഒരു നല്ല ഇൻഡിക്കേറ്ററാണ്. അപ്പം സ്ത്രീകൾക്കാണെങ്കിൽ അത് 80 സെന്റിമീറ്ററിൽ കുറവായിരിക്കണം, പുരുഷന്മാർക്കാണെങ്കിൽ 90 സെന്റിമീറ്ററിൽ കുറവായിരിക്കണം. അതും ഒരു എളുപ്പത്തിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷറാണ്. അപ്പം വയറിൻ്റെ ചുറ്റുമുള്ള വണ്ണം കൂടുന്തോറും നമുക്ക് ഈ പറഞ്ഞതുപോലെ ജീവിതശൈലി രോഗങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ അത് കുറച്ചുകൂടെ നമ്മൾ ഇതൊക്കെ വീട്ടിൽ തന്നെ പരിശോധിക്കാൻ പറ്റുന്നതാണ്. ഇനി നമ്മളൊരു ഹോസ്പിറ്റൽ സെറ്റപ്പിലാണ് പോകുന്നതെങ്കിൽ പല സ്ഥലത്തും നമുക്ക് ഈ ബോഡി ഫാറ്റ് മെഷർ ചെയ്യാൻ പറ്റും. നമ്മുടെ ശരീരത്തിൽ എത്ര കൊഴുപ്പുണ്ട്, എത്ര മസിലുണ്ടെന്നൊക്കെ മെഷീൻസ് വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ അഡ്വാൻസ്ഡ് ആണ് നമ്മൾ ഡെക്സാ സ്കാൻ ഒക്കെ പറയും. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിൽ എത്ര കൊഴുപ്പുണ്ട്, എത്ര ഫാറ്റ് ഉണ്ട്, എത്ര മസിലുണ്ടെന്നൊക്കെ നോക്കാൻ പറ്റും. പിന്നെ ഈ ഡെഫിഷ്യൻസി, ഒരാളൊരു ആരോഗ്യവാനാണോ എന്ന് പറയുന്നതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് പെട്ടെന്ന് അസുഖം വരാതിരിക്കുക, ഇമ്മ്യൂണിറ്റി ലെവലൊക്കെ ഉണ്ടെങ്കിൽ സാമാന്യം നല്ല ആരോഗ്യമുള്ള ആളാണെന്ന് പറയും. പിന്നെ ഒരു 20-25 വയസ്സിന് ശേഷമൊക്കെ ആണെങ്കിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറയും. ലൈക്ക് ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക, ഷുഗറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, HbA1c നോക്കാം, 3 മാസത്തെ ആവറേജ് ഷുഗർ കറക്റ്റ് ആണോ എന്ന് നോക്കുക. പിന്നെ കൊളസ്ട്രോൾ, ലിപിഡ് പ്രൊഫൈൽ, അത് പ്രത്യേകിച്ച് നമുക്കൊരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, കൊളസ്ട്രോൾ കൂടുതലുള്ള അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉള്ള ഒരു ഫാമിലിയിൽ നിന്നാണ് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ലിപിഡ് പ്രൊഫൈൽ, കൊളസ്ട്രോളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ പറയും. പിന്നെ തൈറോയിഡിൻ്റെ ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ തൈറോയിഡിൻ്റെ ഒരു ചെക്കപ്പ്, ഒരു പ്രശ്നമില്ലെങ്കിൽ 2-3 വർഷത്തിലൊരിക്കൽ നോക്കിയാൽ മതി. ഇല്ല, പ്രശ്നമുള്ളവരാണെങ്കിൽ 6 മാസത്തിനൊരിക്കൽ, 1 വർഷത്തിനൊരിക്കൽ നോക്കാറുണ്ട്. അപ്പം ബേസിക്കലി നമ്മൾ ഷുഗർ, കൊളസ്ട്രോൾ, പിന്നെ BP മോണിറ്റർ ചെയ്യാൻ പറയും. ഇതൊക്കെ നോക്കിയിട്ട് അതിലൊന്നും പ്രശ്നമില്ലെങ്കിൽ നമുക്കൊരു ഫെയർലി ഹെൽത്തി ആണെന്ന് പറയാം. പിന്നെ ലക്ഷണങ്ങൾ, നമ്മൾ ഡെയിലി നമ്മുടെ ജോലിയും വീട്ടിലത്തെ പണികളും ഒക്കെ എനർജറ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റുക, എപ്പോഴും ഒരു തളർന്നിരിക്കുകയാണ്, ക്ഷീണമൊക്കെ ആണെന്ന് പറഞ്ഞാൽ ദാറ്റ് ഷോസ് അൺഹെൽത്തി ആണെന്ന്. അപ്പം അങ്ങനെയൊക്കെ ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നോക്കുക. അതർവൈസ് പെട്ടെന്നൊന്നും അസുഖം വരുന്നില്ല, എനർജറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ട് നമുക്ക് പറയാം, ഒരു ആരോഗ്യമുള്ള വ്യക്തിയായിട്ട് പറയാം.
0: പൊതുവെ കേരളത്തിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ ഡബിൾ ബേർഡൻ അല്ലെങ്കിൽ ട്രിപ്പിൾ ബേർഡൻ ഓഫ് മാൽന്യൂട്രിഷൻ്റെ ഒരു കാര്യം പറയാറുണ്ട്. ഇപ്പം അണ്ടർ ന്യൂട്രീഷനുണ്ട്, മൈക്രോ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ട്, ഓവർ ന്യൂട്രീഷനും ഉണ്ട്. അപ്പം ഇതൊരു വല്ലാത്തൊരു സാഹചര്യമാണ്. അപ്പം ഇതിലെവിടെയാണ് നമ്മൾ പ്ലേസ് ചെയ്യുക?
2: നമ്മൾ ഇത് നോക്കുക എന്നാ വെച്ചാൽ, ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരവരുടെ ഇതനുസരിച്ച്, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അംഗൻവാടികളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് അസസ്മെൻറ്റ് ചെയ്യാറുണ്ട്, ഓൺ എ റുട്ടീൻ ബേസിസിൽ മന്ത്ലി ചെക്കപ്പ് ചെയ്യാറുണ്ട്. അപ്പം സാം മാം എന്ന് പറയും, അതായത് സിവിയർലി മാൽനറിഷ്ഡ് കുട്ടികൾ, മൈൽഡ്ലി മാൽനറിഷ്ഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ട് അവർക്ക് ചാർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അംഗൻവാടി ടീച്ചേഴ്സ് ഇത് മെഷർ ചെയ്തിട്ട് അങ്ങനെ തീരെ പ്രശ്നമുള്ള കുട്ടികളെ അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ പീഡിയാട്രിഷ്യൻസിനെ റെഫർ ചെയ്യാറുണ്ട്. അതുപോലെ അവരുടെ ഗ്രോത്ത് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യാറുണ്ട്. പിന്നെ അവർക്ക് വേണ്ട കൂടുതൽ കൗൺസിലിങ്ങും ഡയറ്റീഷ്യന്റെ സേവനവും ഒക്കെ കൊടുക്കാറുണ്ട്. ആഹാരത്തിനെ കുറിച്ചുള്ള ഒരു കാര്യങ്ങളും ഡോക്ടേഴ്സിന്റെ സർവീസസ് ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പം ഇത് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്നുള്ളതൊരു വിഷമമുള്ള കാര്യം തന്നെയാണ്. അത് ഗവൺമെന്റിന്റെ തലത്തിന്ന് മാക്സിമം ശ്രമിക്കുന്നുണ്ട് അത് കണ്ടെത്താനും പരിഹരിക്കാനും തടയാനുമുള്ളതൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഇത് എല്ലാവരുടെയും ഇപ്രാവശ്യത്തെ തീം, മെയിൻ തീം എന്ന് പറയുന്ന അംഗൻവാടി എന്ന് പറയുന്ന നമ്മുടെ ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം അംഗൻവാടിയിൽ വരുന്ന കുട്ടികളാവട്ടെ, രക്ഷിതാക്കളാവട്ടെ, ടീച്ചർമാരാകട്ടെ, നമ്മുടെ സമൂഹത്തിലെ എല്ലാവർക്കും ഒരു നല്ലൊരു തലമുറയെ വാർത്തെടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ല.
0: തോന്നത്തില്ലേ, പോഷകാഹാരത്തിന്റെ തീം വരുന്നത് നമ്മൾ കമ്മ്യൂണിറ്റി ബേസിൽ അത് ബിൽഡ് ചെയ്തെടുക്കുക എന്നൊരു സങ്കല്പത്തിലാണ്.
2: സൊസൈറ്റിയുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ബെറ്റർ ആയിട്ട് എളുപ്പം വരാൻ പറ്റും.
0: ഇനി അവസാനം നമുക്ക് സമയം ഏതാണ്ട് തീരാറാവുകയാണ്. അപ്പോൾ ന്യൂട്രീഷനിസ്റ്റ്, ഒരു ന്യൂട്രീഷനിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു പോഷകാഹാര വിദഗ്ധയെ നമ്മൾ എപ്പോഴും കാണാൻ വരണം?
2: ഞാൻ എല്ലാവരോടും പറയുന്നത് ഒരു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഒരു ന്യൂട്രീഷനിസ്റ്റിനെ അല്ലെങ്കിൽ ഡയറ്റീഷ്യനെ പോയി കണ്ടിരിക്കണം എന്നാണ്. കാരണം എപ്പോഴും നമ്മൾ അസുഖം വരുമ്പോൾ പെട്ടെന്ന് ഡോക്ടർമാരോടൊത്ത് പോകും. പക്ഷേ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഡയറ്റീഷ്യന്മാരെ കാണാൻ പോകുന്നത് എന്തോ ഒന്നുകിൽ വെയിറ്റ് കുറയ്ക്കാനാണ്, അങ്ങനത്തെ പ്രശ്നങ്ങൾക്ക് മാത്രമാണ്. പക്ഷേ ഒരു ഒരു ഹെൽത്തി ഡയറ്റ് എങ്ങനെയായിരിക്കണം എന്ന് അറിയുന്നതിന് നമ്മളൊരു പോഷകാഹാര വിദഗ്ധയെ നോക്കുകയാണെങ്കിൽ, പോയി കാണുകയാണെങ്കിൽ, അവർ ബ്ലഡ് റിപ്പോർട്ട് വല്ലതും ഉണ്ടെങ്കിൽ അതും കൊണ്ട് പോവുകയാണെങ്കിൽ അതിനനുസരിച്ച് അവർ ഗൈഡൻസ് തരും. അപ്പോൾ കുട്ടികളും പോവാം, മുതിർന്നവർക്കാണെങ്കിലും ഒന്ന് പോയി കൺസൾട്ട് ചെയ്ത് ഒരു കറക്റ്റായിട്ടുള്ളൊരു അഡ്വൈസ് എടുക്കുവാണെങ്കിൽ നമ്മൾ അപകടത്തിലൊന്നും പോയി ചാടത്തില്ല. ഇപ്പോൾ ഒരു കുട്ടികളാണെങ്കിലും, പ്രത്യേകിച്ച് കൗമാരപ്രായക്കാരായിട്ടുള്ള കുട്ടികൾ, വെയിറ്റ് കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ക്രാഷ് ഡയറ്റ് ചെയ്യും, അങ്ങനെ വരാറുണ്ട്. അല്ലെങ്കിൽ ഡയബറ്റീസ് ഒക്കെ തുടങ്ങുമ്പോൾ തന്നെ നമ്മളൊന്ന് പോയി, അല്ലെങ്കിൽ പ്രീ ഡയബറ്റീസിലുള്ളപ്പോൾ തന്നെ ഒന്ന് പോയി കാണുവാണെങ്കിൽ നമുക്ക് അത് ഡയബറ്റീസ് ആവാതിരിക്കാൻ, പ്രമേഹ രോഗി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കും. നമ്മുടെ ഒരു പോഷകാഹാര വിദഗ്ധി ആയതുകൊണ്ട് മാത്രം പറയല്ല, നമ്മുടെ ആരോഗ്യത്തിൽ ഒരു നല്ലൊരു ശതമാനം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ പങ്കുണ്ട്. അപ്പം നമ്മൾ ആ ആഹാരത്തിൽ ശ്രദ്ധിക്കുക, അത്യാവശ്യമുള്ള വ്യായാമം പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യുക, കൃത്യമായിട്ട് ഉറങ്ങുക, രാത്രി നന്നായിട്ടൊന്ന് ഉറങ്ങുക, ഒരു സ്ട്രെസ് എത്രയും കുറയ്ക്കാൻ പറ്റും ആ രീതിയിലുള്ളൊരു ജീവിത രീതി കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു പരിധിവരെ പല അസുഖങ്ങളെയും തടയാൻ പറ്റും. അപ്പം അതിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലതായിരിക്കും. അതിന് ഒരു ഡയറ്റീഷ്യനെ സമീപിക്കുകയാണെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് നമ്മൾ ഗൈഡ് ചെയ്യാൻ പറ്റും.
0: ഓക്കെ, ഒരു ഒരു ചോദ്യം കൂടി ചോദിക്കാൻ തോന്നുന്നു. നമ്മൾ നമ്മുടെ അടുക്കളയിൽ നിന്ന് തന്നെ വളരെ സമീകൃതമായ ഒരു ആഹാരം രീതി ഉണ്ടാക്കാൻ പറ്റുമോ?
2: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എപ്പോഴും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം മോസ്റ്റ് ഹെൽത്തി ആയിരിക്കും. കാരണം നമ്മൾ നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിൽ ചീത്തയായിട്ടൊന്നും ചേർക്കത്തില്ല അല്ലേ. അപ്പം നമ്മൾ അത്രയും കെയറോടുകൂടെ ആഹാരം പാചകം ചെയ്യുമ്പം മധുരമാണെങ്കിലും ഒരുപാട് ഇടത്തില്ല, എണ്ണയാണെങ്കിലും നമ്മൾ മിതമായിട്ടിടും. അപ്പം ടേസ്റ്റ് എന്ന് ഡെഫിനറ്റ്ലി രുചികരമായിരിക്കും, പക്ഷേ രുചിക്കാണ് നമ്മൾ, രുചിനെയും കാട്ടിൽ നമ്മൾ അതിൻ്റെ ആരോഗ്യത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കും. അപ്പോൾ വീട്ടിലുണ്ടാകുന്ന നമ്മൾ തീർച്ചയായിട്ടും ഒരു കളറും പ്രിസർവേറ്റീവ്സും ഒന്നും വീട്ടിലുണ്ടാക്കുന്ന ആഹാരത്തിൽ ചേർക്കത്തില്ലല്ലോ. അപ്പോൾ എപ്പോഴും വീട്ടിലുണ്ടാക്കുന്ന ആഹാരം തീർച്ചയായിട്ടും രുചികരം പോഷക സമൃദ്ധവും തന്നെ ആയിരിക്കും. പക്ഷെ അത് ഉണ്ടാക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നമ്മൾ പുറത്തു പോയി കഴിക്കുന്നതും, അല്ലെങ്കിൽ രുചി കൂടുതലുള്ളതിന് വേണ്ടിയൊക്കെ പോയി കഴിക്കുന്നത്. അപ്പോൾ പറ്റുന്ന സമയമൊക്കെ എല്ലാവരും, ഒരു ഒരു വീട്ടമ്മയുടെ മാത്രം ആ ജോലിയല്ല, വീട്ടിലെ എല്ലാവരും കൂടെ സഹകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വീട്ടിൽ തന്നെ പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരം പാചകം ചെയ്യാൻ പറ്റും. വെളിയിലുള്ളത് പരമാവധി കുറയ്ക്കുക, അളവ് കുറയ്ക്കുക, ഫ്രീക്വൻസി കുറയ്ക്കുക, അതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും.
0: ഈ വയറിനും നാവിനും വേണ്ടി മാത്രമല്ല, നമ്മുടെ ശരീരത്തിൻ്റെ മൊത്തം നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള, ഭാവിക്ക് വേണ്ടിയിട്ട് കൂടി ഉള്ളൊരു ഭക്ഷണ ശൈലി നമുക്കുണ്ടാക്കി എടുക്കാൻ പറ്റട്ടെ. ഇത്രയും നേരം ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകി, ഇത്രയും വിവരങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന ഉമ്മ കല്യാണി മാഡത്തിന് നന്ദി.
2: താങ്ക് യു.
3: പോഷകാഹാരവും ആരോഗ്യ സംരക്ഷണവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി സമാപിക്കുന്നു. സ്റ്റുഡിയോയിൽ ഉമാ കല്യാണിയോട് സംസാരിച്ചത് മനീഷ് എംബി. പരിപാടിയുടെ സാങ്കേതിക സഹായം ബിജു നെയ്യാറ്റിൻകര, സന്തോഷ് തിരുമല. സ്റ്റുഡിയോ സഹായം അരുണ ബേവി.

0: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: ഹലോ
2: രാജേഷ് അല്ലേ, ഇത് പോലീസ് സ്റ്റേഷൻ വിളിക്കുന്നത്.
1: വീണ്ടും
2: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
3: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
1: സർ, ഇത്രയും രൂപ.
3: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
1: 2 ലക്ഷം
4: എന്ത് പറ്റി അച്ഛാ?
1: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
2: അയ്യോ,
1: കട്ട് ചെയ്തു.
4: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
1: തട്ടിപ്പോ?
4: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
1: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
5: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
6: ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ തൈറോയ്ഡ് രോഗങ്ങളും ഹോമിയോപ്പതിയും ഡോക്ടർ താഹിറ സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: കിസാൻ വാണി.
1: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
0: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

ആകാശവാണി സമയം 12 മണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിനുവേണ്ടി ശ്വേതാ മോഹൻ, ശ്വേതാ സോമസുന്ദരൻ എന്നിവർ പാടിയത്. രചന സന്തോഷ് വർമ്മ, സംഗീതം അൽഫോൺസ് ജോസഫ്.

അടുത്ത ഗാനത്തിന്റെ വരികൾ എഴുതിയത് മനു മഞ്ജിത്, ഈണം നൽകിയത് കൈലാസ് മേനോൻ. കെ എസ് ഹരിശങ്കറും സിത്താര കൃഷ്ണകുമാറും പാടിയത് ചിത്രം ജാനകി ജാനി.

കീരവാണിയുടെ സംഗീതത്തിൽ വിജയ് യേശുദാസും ശ്വേതയും പാടിയത്. ചിത്രം ബാഹുബലി 2. രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ.

ബെന്നിദയാൽ, രഘു ദീക്ഷിത് എന്നിവർ പാടിയ ഗാനം. ചിത്രം കൂടെ. രചന റഫീഖ് അഹമ്മദ്, സംഗീതം രഘു ദീക്ഷിത്.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
4: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ബിജോ എം നായർ പാടിയത്, സംഗീതം നൽകിയത് VN കുമാർ. ആദ്യഗാനം തുമ്പമലരെ നിന്റെ പേരോ ശങ്കരാഭരണം എന്ന് തുടങ്ങുന്നു. ഈ ഗാനത്തിന്റെ രചന എഴുമാവിൽ രവീന്ദ്രനാഥ്.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. അധ്യാപക നിയമനത്തിനുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കുന്നതിന് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. മയക്കുമരുന്ന് കേസുകളുടെ വിചാരണയ്ക്കായി 3 പുതിയ പ്രത്യേക കോടതികൾ സ്ഥാപിക്കാനും അനുമതി. നാളികേര ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തെങ്ങിനെ പ്ലാന്റേഷൻ വിളയായി പരിഗണിക്കുന്ന കാര്യം സർക്കാർ ഗൌരവമായി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം മുല്ലപ്പെരിയാർ സന്ദർശിക്കുന്ന സുരക്ഷാ പരിശോധനാ സമിതി ഇന്ന് തേക്കടിയിൽ യോഗം ചേരും. അംഗൻവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നതിന് കർമ്മ പദ്ധതി തയ്യാറാക്കാൻ വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് യോഗം. ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റ് പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്ത് രണ്ടാം റൌണ്ടിലേക്ക് മുന്നേറി. വാർത്തകൾ വിശദമായി. ജൽശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ജനപങ്കാളിത്തത്തോടെയുള്ള ജലസംഭരണം, മഴവെള്ള സംഭരണം, കുടിവെള്ള സ്രോതസ്സുകളുടെ സുസ്ഥിരത, ജൽ ജീവൻ മിഷൻ 2.0 എന്നീ പ്രധാന മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. ഈ വർഷം സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ കാലാവധി അവസാനിക്കുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള അധ്യാപക തസ്തികകളിലേക്കുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 6 മാസത്തേക്ക് കൂടി ദീർഘിപ്പിക്കുന്നതിന് ശുപാർശ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാനത്തെ NDPS കേസുകളുടെ എണ്ണം വർദ്ധിച്ചതിനാൽ അത്തരം കേസുകളുടെ വിചാരണയ്ക്കായി പാലക്കാട്, മഞ്ചേരി, തൃശൂർ എന്നിവിടങ്ങളിൽ 3 പുതിയ പ്രത്യേക കോടതികൾ സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം. വെള്ളപ്പൊക്ക ദുരിതാശ്വാസ വിതരണവുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടക്കുകയാണെന്നും സഹായം ഈ ആഴ്ച തന്നെ വിതരണം ചെയ്തു തുടങ്ങുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി.
2: സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ കാലാവധി അവസാനിക്കുന്ന വിവിധ ജില്ലകളിലെ അധ്യാപക തസ്തികകളിലേക്കുള്ള നിയമനത്തിന് 18 റാങ്ക് പട്ടികയുടെ കാലാവധി 6 മാസം കൂടി ദീർഘിപ്പിക്കുന്നതിന് ശുപാർശ നൽകുന്നതിന് തീരുമാനിച്ചു. NDPS കേസുകളുടെ വിചാരണയ്ക്കായി പാലക്കാട്, മഞ്ചേരി, തൃശൂർ എന്നീ ജുഡീഷ്യൽ ജില്ലകളിൽ 3 പ്രത്യേക കോടതികൾ സ്ഥാപിക്കുന്നതിന് മന്ത്രിസഭായോഗം തീരുമാനമെടുത്തിട്ടുണ്ട്. ഇതിനു മുൻപ് തിരുവനന്തപുരത്തും എറണാകുളത്തും തുടങ്ങിയ കോടതികളിൽ സ്ഥിര നിയമനം 11 വരെ ആക്കുന്നതിനും വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്.
1: നാളികേര കൃഷിയിൽ കേരളം പിന്നിലേക്ക് പോയതിന്റെ കാരണം പഠനവിധേയമാക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തെങ്ങിനെ പ്ലാന്റേഷൻ വിളയായി പരിഗണിക്കുന്ന കാര്യം സർക്കാർ ഗൌരവമായി പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലോക നാളികേര ദിനത്തോടനുബന്ധിച്ച് ദേശീയതല ആഘോഷം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ വിശിഷ്ടാതിഥിയായി. നാളികേര വികസന ബോർഡിന്റെ ദേശീയ നാളികേര അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. അനിശ്ചിതത്വത്തിന്റെ കാലത്തെ നാളികേരം, ഭക്ഷ്യ ഊർജ്ജ സുരക്ഷയും ഉപജീവന മാർഗ്ഗങ്ങളുടെ സംരക്ഷണവും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. അംഗൻവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം കൊടുങ്ങാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്തെ 33,120 അംഗൻവാടികളിലൂടെ സേവനം ലഭിച്ചുവരുന്ന മുഴുവൻ കുട്ടികൾക്കും സമയബന്ധിതമായി ആരോഗ്യ പരിശോധന ഉറപ്പാക്കുകയും ആവശ്യമായ സാഹചര്യങ്ങളിൽ തുടർ ചികിത്സയും നിരീക്ഷണവും ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് ഈ ത്രൈമാസ ആരോഗ്യ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. KSRTCയുടെ പ്രിയദർശിനി സ്ത്രീ സൌജന്യ യാത്രാ പദ്ധതിയെ തുടർന്ന് സ്വകാര്യ ബസ് മേഖലയിലുണ്ടായ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച സമിതി സർക്കാരിന് റിപ്പോർട്ട് നൽകി. സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിച്ച് മുന്നോട്ടു പോകാനുള്ള നിർദ്ദേശങ്ങൾ റിപ്പോർട്ടിലുണ്ടെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ഗതാഗത മന്ത്രി റിപ്പോർട്ട് പരിശോധിച്ച് ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പാലക്കാട് നിയോജക മണ്ഡലത്തിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ഭവനമൊരുക്കുന്നതിനായി കിളിക്കൂട് ഭവന പദ്ധതി ആരംഭിക്കുന്നു. പദ്ധതിയുടെ ഭാഗമായി പ്രതിവർഷം 10 വീടുകൾ നിർമ്മിച്ച് നൽകാനാണ് ലക്ഷ്യമിടുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: രമേശ് പിഷാരടി MLA നേതൃത്വത്തിൽ വിവിധ വ്യവസായ സ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. പാലക്കാട് നഗരസഭ, കണ്ണാടി, മാത്തൂർ, പിരായിരി പഞ്ചായത്തുകളിലെ സ്ഥിരതാമസക്കാരും സ്വന്തമായി സ്ഥലമുള്ളവരുമായ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കാണ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക. മണ്ഡലത്തിലെ അർഹരായ കൂടുതൽ കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ ഭവനം ഉറപ്പാക്കുകയാണ് കിളിക്കോട് പദ്ധതിയുടെ ലക്ഷ്യം.
1: വനാതിർത്തികളിലെ ജനവാസ മേഖലകളിൽ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താൻ കർമ്മപദ്ധതി തയ്യാറാക്കുന്നതിന് വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഇന്ന് യോഗം ചേരും. മന്ത്രിമാരും വനാതിർത്തി മണ്ഡലങ്ങളിലെ എംഎൽഎമാരും എംപിമാരും പങ്കെടുക്കുന്ന യോഗം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: മുല്ലപ്പെരിയാറിൽ സന്ദർശനത്തിനെത്തിയ സുപ്രീംകോടതി നിയോഗിച്ച സമഗ്ര സുരക്ഷാ പരിശോധനാ സമിതി ഇന്ന് തേക്കടിയിൽ യോഗം ചേരും. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ബലക്ഷയം സംബന്ധിച്ച് ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള സുരക്ഷാ പരിശോധന കൂടി നടത്തണമെന്ന് കേരളം വിദഗ്ധ സമിതിയോട് ആവശ്യപ്പെടും. നിലവിൽ നടക്കുന്ന പരിശോധനയിൽ കേരളത്തിന്റെ പ്രതിനിധികൾ ഇതിനോടകം വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. അണക്കെട്ടിനെക്കുറിച്ചുള്ള ഇരു സംസ്ഥാനങ്ങളുടെ ആശങ്കകളും ആവശ്യങ്ങളും വിലയിരുത്തിയ ശേഷം വിദഗ്ധ പാനൽ റിപ്പോർട്ട് തയ്യാറാക്കും. പ്രളയം ദുരന്തം വിതച്ച നേപ്പാളിന് സാധ്യമായ എല്ലാ സഹായവും ഇന്ത്യ നൽകി വരുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രക്ഷാ ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്നും അഞ്ചാമത്തെ വിമാനം ഇന്ന് നേപ്പാളിലേക്ക് പുറപ്പെട്ടു. 5.5 ടൺ അവശ്യ മരുന്നുകളും രക്ഷാപ്രവർത്തനത്തിനുള്ള 11 അംഗ സംഘവുമാണ് വിമാനത്തിലുള്ളത്. നേപ്പാൾ പ്രളയത്തിൽ മരിച്ചവരെ തിരിച്ചറിയാൻ DNA പരിശോധന ആരംഭിച്ചു. 19 അംഗ ഇന്ത്യൻ ഫോറൻസിക് സംഘം ഉൾപ്പെടെയുള്ളവർ നടപടിയുടെ ഭാഗമാണ്. പ്രളയബാധിത മേഖലയിൽ നിന്നും ഇതുവരെ 1114 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. നേപ്പാൾ പോലീസിന്റെ കണക്കനുസരിച്ച് 583 വിദേശികൾ ഉൾപ്പെടെ 4606 പേരെയാണ് കാണാതായിരിക്കുന്നത്. കണ്ണൂർ ഇരിട്ടിക്കടുത്ത്

0: അടയ്ക്കാത്തൊടിൽ ജനവാസ മേഖലയിൽ കാട്ടാനയിറങ്ങി കൃഷി നശിപ്പിച്ചു. പ്രദേശത്ത് വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് ജനങ്ങളെ ഭീതിയിലാക്കിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: അടയ്ക്കാത്തോട് ശാന്തിഗിരിയിലെ അട്ടക്കുളം രാജന്റെ വീട്ടുമുറ്റത്താണ് കാട്ടാന എത്തിയത്. വീട്ടുമുറ്റത്ത് നട്ടുവളർത്തിയ വാഴകൾ ഉൾപ്പെടെയുള്ള കൃഷികൾ പൂർണ്ണമായും കാട്ടാന പിഴുതെറിഞ്ഞ് നശിപ്പിച്ചു. പ്രദേശത്ത് മണിക്കൂറുകളോളം പരിഭ്രാന്തി പരത്തിയ ശേഷമാണ് ആന സമീപത്തെ കാട്ടിലേക്ക് മടങ്ങിയത്. ദൃശ്യങ്ങൾ വീട്ടിൽ സ്ഥാപിച്ച CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ശാന്തിഗിരിയും പരിസര പ്രദേശങ്ങളും കഴിഞ്ഞ കുറച്ചു നാളുകളായി രൂക്ഷമായ കാട്ടാന ശല്യത്തിന്റെ പിടിയിലാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു.
0: ഷെൻഷനിൽ നടക്കുന്ന ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റ് പുരുഷ സിംഗിൾസിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത് രണ്ടാം റൌണ്ടിലേക്ക് പ്രവേശിച്ചു. ചൈനീസ് താരത്തെ പരാജയപ്പെടുത്തിയാണ് ശ്രീകാന്തിന്റെ മുന്നേറ്റം. അതേസമയം ലക്ഷ്യ സെൻ കനേഡിയൻ താരത്തോട് പരാജയപ്പെട്ട് ടൂർണമെന്റിൽ നിന്നും പുറത്തായി. മിക്സഡ് ഡബിൾസിൽ ധ്രുവ് കപില തനീഷ ക്രാസ്റ്റോ സഖ്യം അടുത്ത റൌണ്ടിലേക്ക് പ്രവേശിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 633 പോയിന്റ് ഇടിഞ്ഞ് 76,313, നിഫ്റ്റി 225 പോയിന്റ് നഷ്ടത്തിൽ 23,831 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 2,240 രൂപ കുറഞ്ഞ് 111,480 രൂപയും ഗ്രാമിന് 13,935 രൂപയുമാണ് ഇന്നത്തെ വില. നവീകരിച്ച വ്യോമസേനാ മ്യൂസിയം തിരുവനന്തപുരത്തെ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ ദക്ഷിണ വ്യോമ കമാൻഡ് മേധാവി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ ഉദ്ഘാടനം ചെയ്തു. വ്യോമസേനയെക്കുറിച്ചുള്ള അവബോധം കൂടുതലായി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് നവീകരിച്ച മ്യൂസിയത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് എയർ മാർഷൽ പറഞ്ഞു. പത്തനംതിട്ട നാരങ്ങാനം ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ CPM പിന്തുണയോടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വിജയം. VP മനോജ് കുമാറിനെയാണ് പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുത്തത്. ഇതോടെ പഞ്ചായത്തിൽ UDFന് ഭരണം ലഭിച്ചു. നേരത്തെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ CPMലെ രണ്ടംഗങ്ങൾ പിന്തുണച്ചതോടെയാണ് BJPക്ക് പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായത്. ശ്രീ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ 173rd ജയന്തി ആഘോഷം കൊല്ലം പന്മന ആശ്രമത്തിൽ NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. ജാതീയ വേർതിരിവുൾപ്പെടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ദുരാചാരങ്ങളെ ശാസ്ത്രത്തിന്റെയും യുക്തിയുടെയും പിൻബലത്തോടെ നിരാകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ചട്ടമ്പി സ്വാമികളെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. അധ്യാപക നിയമനത്തിനുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കുന്നതിന് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. മയക്കുമരുന്ന് കേസുകളുടെ വിചാരണയ്ക്കായി 3 പുതിയ പ്രത്യേക കോടതികൾ സ്ഥാപിക്കാൻ അനുമതി. നാളികേര ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തെങ്ങിനെ പ്ലാന്റേഷൻ വിളയായി പരിഗണിക്കുന്ന കാര്യം സർക്കാർ ഗൌരവമായി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം മുല്ലപ്പെരിയാർ സന്ദർശിക്കുന്ന സുരക്ഷാ പരിശോധനാ സമിതി ഇന്ന് തേക്കടിയിൽ യോഗം ചേരും. അംഗൻവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നതിന് കർമ്മ പദ്ധതി തയ്യാറാക്കാൻ വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് യോഗം. ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റ് പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്ത് രണ്ടാം റൌണ്ടിലേക്ക് മുന്നേറി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി ഇപ്പോൾ തൈറോയ്ഡ് രോഗങ്ങളും ഹോമിയോപ്പതിയും. തിരുവനന്തപുരം ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ ഓർഗനൺ ഓഫ് മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ത്വാഹിറ സംസാരിക്കുന്നു.
3: നമ്മുടെ കഴുത്തിന്റെ മുൻവശത്ത് ശ്വാസനാളത്തിന്റെ ഇരുവശത്തുമായി സ്ഥിതി ചെയ്യുന്ന ചിത്രശലഭത്തിന്റെ ആകൃതിയിലുള്ള ഒരു ചെറിയ ഗ്രന്ഥിയാണ് തൈറോയ്ഡ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രധാന ധർമ്മം തൈറോയ്ഡ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുക എന്നതാണ്. ഈ ഹോർമോണുകൾ ശരീരത്തിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. നമ്മുടെ ശരീരത്തിന്റെ ഊർജം, ഉപാപചയം, വളർച്ച, വൈകാരിക സന്തുലിതാവസ്ഥ എന്നിവ നിലനിർത്തുന്നതിൽ തൈറോയ്ഡ് ഹോർമോണുകൾ വലിയ പങ്ക് വഹിക്കുന്നു. തൈറോയ്ഡ് ഗ്രന്ഥി ശരിയായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അത് തൈറോയ്ഡ് രോഗങ്ങളിലേക്ക് നയിക്കാം. സമീപകാല ആരോഗ്യ സർവേകൾ പ്രകാരം ഇന്ത്യയിലെ മുതിർന്നവരിൽ 10ൽ ഒരാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള തൈറോയ്ഡ് രോഗങ്ങൾ അനുഭവപ്പെടാം. ഇതിൽ സ്ത്രീകളിലാണ് രോഗനിരക്ക് കൂടുതൽ. തൈറോയ്ഡ് രോഗങ്ങളെ ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം, തൈറോയ്ഡൈറ്റിസ് അഥവാ തൈറോയ്ഡ് ഗ്രന്ഥിക്കുണ്ടാകുന്ന വീക്കം, തൈറോയ്ഡിന്റെ മുഴകൾ എന്നിങ്ങനെ തരംതിരിക്കാം. ആദ്യമായി ഹൈപ്പോ തൈറോയിഡിസം. ഇത് തൈറോയ്ഡ് ഗ്രന്ഥി ശരീരത്തിന് ആവശ്യമായ അളവിൽ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാത്ത ഒരു അവസ്ഥയാണ്. ഈ ഹോർമോണുകൾ പ്രധാനമായും ശരീരത്തിന്റെ ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനാൽ അവയുടെ കുറവ് ശാരീരിക

ബയോ ആക്റ്റീവ് അയഡിൻ തെറാപ്പി അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥി നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയ എന്നിവ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഉൽപാദനം പൂർണ്ണമായി ഇല്ലാതാക്കാം. തൈറോയ്ഡ് ഗ്രന്ഥിയെ ഉത്തേജിപ്പിക്കുന്ന TSH ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്കുണ്ടാകുന്ന തകരാറുകൾ TSHന്റെ ഉൽപാദനം കുറയ്ക്കുകയും അതുവഴി ഹൈപ്പോ തൈറോയിഡിസത്തിന് കാരണമാകുകയും ചെയ്യുന്നു. ലക്ഷണങ്ങൾ: ഹൈപ്പോ തൈറോയിഡിസം വളരെ പതുക്കെയാണ് പുരോഗമിക്കുന്നത്. അതിനാൽ ലക്ഷണങ്ങൾ തിരിച്ചറിയാൻ വൈകിയേക്കാം. അമിതമായ ക്ഷീണം, തളർച്ച, ഉത്സാഹമില്ലായ്മ, മന്ദത, ശരീരഭാരം കൂടുക, വരണ്ട ചർമ്മം, മുടികൊഴിച്ചിൽ, തണുപ്പ് സഹിക്കാൻ കഴിയാതിരിക്കുക, ഹൃദയമിടിപ്പ് കുറയുക, മലബന്ധം, ഓർമ്മക്കുറവ്, ശ്രദ്ധക്കുറവ്, വിഷാദം, ഏകാഗ്രത കുറവ്, ക്രമം തെറ്റിയ ആർത്തവം, അമിത രക്തസ്രാവം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. രോഗനിർണയം: രക്തപരിശോധനയിലൂടെയാണ് ഹൈപ്പോതൈറോയിഡിസം സ്ഥിരീകരിക്കുന്നത്. TSH പരിശോധന: ഹൈപ്പോതൈറോയിഡിസത്തിൽ തൈറോയ്ഡ് ഹോർമോൺ കുറവായതിനാൽ കൂടുതൽ ഹോർമോൺ ഉണ്ടാകാൻ പിറ്റ്യൂട്ടറി ഗ്രന്ഥി TSH ഉൽപാദനം കൂട്ടുന്നു. അതിനാൽ TSHന്റെ അളവ് രക്തത്തിൽ കൂടുതലായിരിക്കും. അടുത്തതായി ഫ്രീ T4 പരിശോധന. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന ഹോർമോൺ ആണ് T4. അതിനാൽ ഹൈപ്പോതൈറോയിഡിസത്തിൽ ഫ്രീ T4ന്റെ അളവ് കുറഞ്ഞിരിക്കും. ആന്റിബോഡി പരിശോധന: ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് സംശയിക്കുന്നെങ്കിൽ ഡോക്ടർ anti-TPO ആന്റിബോഡി പരിശോധന നിർദ്ദേശിക്കാം. ഹോമിയോപ്പതി ചികിത്സ: ഹോമിയോപ്പതി രോഗിയുടെ മൊത്തത്തിലുള്ള അവസ്ഥയ്ക്ക് ഊന്നൽ നൽകുന്നു. രോഗലക്ഷണങ്ങളെ മാത്രം ചികിത്സിക്കുന്നതിന് പകരം രോഗിയുടെ ശാരീരികവും മാനസികവുമായ പ്രത്യേകതകളെയും രോഗത്തിന്റെ മൂലകാരണങ്ങളെയും ജീവിതശൈലിയും പരിഗണിച്ചാണ് മരുന്ന് തിരഞ്ഞെടുക്കുന്നത്. ഹോമിയോപ്പതി മരുന്നുകൾ തൈറോയ്ഡ് ഗ്രന്ഥിയെ ഉത്തേജിപ്പിച്ച് അതിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഹൈപ്പോ തൈറോയിഡിസത്തിന്റെ ലക്ഷണങ്ങൾക്കനുസരിച്ച് തൈറോയിഡിനം, കാൽക്കേരിയ കാർബ്, നാട്രമൂർ, സെപ്പിയ, ഇഗ്നേഷ്യ, അയഡം, കോണിയം തുടങ്ങിയ മരുന്നുകൾ നൽകുന്നു. ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവർക്ക് ഹോർമോൺ ഉൽപാദനത്തെയും മൊത്തത്തിലുള്ള ആരോഗ്യത്തെയും പിന്തുണയ്ക്കുന്ന പോഷകങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. തൈറോയ്ഡ് ഹോർമോണിന്റെ ഉൽപാദനത്തിന് അയഡിൻ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളായ മുട്ട, പാൽ ഉൽപ്പന്നങ്ങൾ, കടൽ വിഭവങ്ങൾ, അയഡിൻ ചേർന്ന ഉപ്പ് എന്നിവ നല്ലതാണ്. അയഡിന്റെ കുറവ് ഹൈപ്പോ തൈറോയിഡിസത്തിന് കാരണമാകാമെങ്കിലും അമിതമായ അളവിലുള്ള അയഡിൻ ചിലരിൽ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട്. സെലീനിയം അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളായ ബ്രസീൽ നട്ട്സ്, പയർവർഗ്ഗങ്ങൾ, ചിക്കൻ, സിങ്ക് അടങ്ങിയ ഭക്ഷണങ്ങളായ കക്കയിറച്ചി, മാംസം, പംകിൻ സീഡ്സ്, ബദാം എന്നിവയുടെ ഉപയോഗവും ഹൈപ്പോ തൈറോയ്ഡ് രോഗികൾക്ക് ഉത്തമമാണ്. ക്യാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി എന്നീ പച്ചക്കറികൾ പാകം ചെയ്ത് മിതമായ അളവിൽ മാത്രം കഴിക്കുക. ഇവ പച്ചയായി കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കുക. ഈ ഭക്ഷണ പദാർത്ഥങ്ങളുടെ അമിത ഉപയോഗം തൈറോയ്ഡ് ഹോർമോൺ ഉൽപാദനത്തെ തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട്. അടുത്തതായി ഹൈപ്പർ തൈറോയിഡിസം. തൈറോയ്ഡ് ഗ്രന്ഥി ശരീരത്തിന് ആവശ്യമായതിലും കൂടുതൽ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം. ഹോർമോണുകൾ അധികമാവുമ്പോൾ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങൾ അമിത വേഗത്തിലാകുന്നു. കാരണങ്ങൾ: ഗ്രേവ്സ് ഡിസീസ് ആണ് ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ ഏറ്റവും സാധാരണ കാരണം. ഇത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ രോഗമാണ്. ഇതിൽ തൈറോയ്ഡ് ഗ്രന്ഥിയെ കൂടുതൽ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരുതരം ആന്റിബോഡി ശരീരം ഉൽപ്പാദിപ്പിക്കുന്നു. ഈ അവസ്ഥയിലുള്ള പല രോഗികളിലും തൈറോയ്ഡ് കണ്ണിന് പുറത്തേക്ക് തള്ളി വരിക പോലുള്ള ലക്ഷണങ്ങൾ കണ്ടേക്കാം. ചില തൈറോയ്ഡ് മുഴകളും തൈറോയ്ഡ് ഗ്രന്ഥിയുടെ വീക്കവും ഹൈപ്പർ തൈറോയിഡിസത്തിലേക്ക് നയിക്കുന്നു. അമിതമായ അയഡിൻ ഉപയോഗവും ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ ഒരു പ്രധാന കാരണമാണ്. ലക്ഷണങ്ങൾ: ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങൾ അമിതമായി വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളാണ് ഹൈപ്പർ തൈറോയിഡിസത്തിൽ പ്രധാനമായും കാണപ്പെടുന്നത്. ക്ഷീണം, പേശീബലക്കുറവ്, പെട്ടെന്ന് ദേഷ്യം വരിക, അമിത വിശപ്പ്, ഭക്ഷണം കഴിച്ചിട്ടും ശരീരഭാരം കുറയുക, ചൂട് സഹിക്കാൻ കഴിയാതിരിക്കുക, അമിതമായ വിയർപ്പ്, ഹൃദയമിടിപ്പ് കൂടുക, വേഗത്തിലുള്ള ഹൃദയമിടിപ്പ്, ഇടയ്ക്കിടെ വയറ്റിളക്കം, ഉത്കണ്ഠ, ഭയം, വിറയൽ, ഉറക്കമില്ലായ്മ, കണ്ണുകൾ തള്ളിവരിക എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. രോഗനിർണയം: രക്തപരിശോധനയിലൂടെ ഹൈപ്പർ തൈറോയിഡിസം സ്ഥിരീകരിക്കാം. TSH ഹോർമോൺ പരിശോധന: TSH ഹോർമോണിന്റെ അളവ് രക്തത്തിൽ കുറവായിരിക്കും. ഫ്രീ T3 T4 പരിശോധനകൾ: ഈ ഹോർമോണുകളുടെ അളവ് രക്തത്തിൽ കൂടുതലായിരിക്കും. മറ്റ് പരിശോധനകൾ: TSI ആന്റിബോഡി പരിശോധന, തൈറോയിഡ് സ്കാൻ എന്നിവയും ചിലപ്പോൾ ആവശ്യമായി വരാം. ഹോമിയോപ്പതി ചികിത്സ: രോഗിയുടെ വ്യക്തിഗത ലക്ഷണങ്ങൾക്കനുസരിച്ച് ബെലഡോണ, ലൈക്കോപ്പസ്, ഫോസ്ഫറസ്, ബ്രോമിയം, സ്പോഞ്ചിയ തുടങ്ങിയ മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കാം. അടുത്തതായി തൈറോയിഡൈറ്റിസ്. ഇത് തൈറോയ്ഡ് ഗ്രന്ഥിക്കുണ്ടാകുന്ന വീക്കമാണ്. ഗ്രന്ഥിക്ക് വീക്കം സംഭവിക്കുമ്പോൾ അതിൽ സംഭരിച്ചിട്ടുള്ള ഹോർമോണുകൾ രക്തത്തിലേക്ക് താൽക്കാലികമായി അനിയന്ത്രിതമായി പുറത്തുവിടപ്പെടാം. ഇത് സാധാരണയായി രണ്ട് ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. ആദ്യം രോഗി ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാം. പിന്നീട്
ഹൈപ്പോതൈറോയ്ഡ്.

0: വിദ്യാഭ്യാസത്തിലേക്കും നീങ്ങാം. കാരണങ്ങൾ: ഓട്ടോഇമ്മ്യൂൺ ഡിസീസസ്, അണുബാധകൾ, ചില മരുന്നുകൾ, റേഡിയേഷൻ എന്നിവയാണ് തൈറോയിഡൈറ്റിസിന്റെ പ്രധാന കാരണങ്ങൾ. ലക്ഷണങ്ങൾ: രോഗം ഹൈപ്പർ തൈറോയിഡ് ഘട്ടത്തിലായിരിക്കുമ്പോൾ ഹൈപ്പർ തൈറോയിഡിസത്തിന്റെയും ഹൈപ്പോ തൈറോയിഡ് ഘട്ടത്തിലായിരിക്കുമ്പോൾ ഹൈപ്പോ തൈറോയിഡിസത്തിന്റെയും ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നു. ഹോമിയോപ്പതി ചികിത്സ: തൈറോയിഡൈറ്റിസ് രോഗി ഏത് ഘട്ടത്തിലാണെന്ന് വിലയിരുത്തി അതിനനുസരിച്ചുള്ള വ്യക്തിഗത മരുന്നുകൾ നൽകുന്നു. അടുത്തതായി തൈറോയിഡ് മുഴകൾ. മുഴകൾ ദ്രാവകം നിറഞ്ഞതോ ഖരരൂപത്തിലുള്ളതോ ആകാം. തൈറോയിഡ് മുഴകൾ വളരെ സാധാരണമാണ്. ഇതിൽ ഭൂരിഭാഗവും ബിനൈൻ അഥവാ ക്യാൻസർ അല്ലാത്ത മുഴകളാണ്. ലക്ഷണങ്ങൾ: മിക്ക തൈറോയിഡ് മുഴകൾക്കും കൃത്യമായി ലക്ഷണങ്ങൾ ഉണ്ടാകാറില്ല. അവ പലപ്പോഴും മറ്റ് പരിശോധനകൾക്കിടയിൽ ആകസ്മികമായി കണ്ടുപിടിക്കപ്പെടുന്നതാണ്. മുഴകൾ വലുതാവുമ്പോൾ ഭക്ഷണമിറക്കാനുള്ള ബുദ്ധിമുട്ട്, ശബ്ദമാറ്റം, ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് എന്നീ ലക്ഷണങ്ങൾ ഉണ്ടാകാം. മിക്ക മുഴകളും വേദനയില്ലാത്തതാണെങ്കിലും ചിലപ്പോൾ വേദന അനുഭവപ്പെടാം. ചില മുഴകൾ അമിതമായി ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാകാം. രോഗനിർണയം: മുഴകൾ കണ്ടുപിടിച്ചാൽ അവ ക്യാൻസർ ആണോ അല്ലയോ എന്ന് ഉറപ്പുവരുത്തുകയാണ് ചികിത്സയുടെ ആദ്യപടി. രക്തപരിശോധന, തൈറോയിഡ് അൾട്രാസൗണ്ട്, FNAC എന്നീ പരിശോധനകൾ ഉപയോഗിച്ച് മുഴകളെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ചുരുക്കത്തിൽ, തൈറോയിഡ് ഗ്രന്ഥി നിങ്ങളുടെ ശരീരത്തിന്റെ ആന്തരിക സന്തുലിതാവസ്ഥയുടെ ഒരു കണ്ണാടിയാണ്. ഹോമിയോപ്പതി അതിന്റെ സമഗ്രമായ സമീപനത്തിലൂടെ നിങ്ങളുടെ ഹോർമോൺ ലെവൽ ശരിയാക്കുക മാത്രമല്ല മനസ്സിന്റെയും ശരീരത്തിന്റെയും മൊത്തത്തിലുള്ള ആരോഗ്യം പുനഃസ്ഥാപിക്കുകയുമാണ് ലക്ഷ്യമിടുന്നത്.
1: തൈറോയിഡ് രോഗങ്ങളും ഹോമിയോപ്പതിയും. തിരുവനന്തപുരം ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ ഓർഗനോൺ ഓഫ് മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ത്വാഹിറ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: അല്പസമയത്തിനകം വാർത്തകൾ. ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ജൽശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. അധ്യാപക നിയമനത്തിനുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കാൻ ശുപാർശ ചെയ്ത് സംസ്ഥാന മന്ത്രിസഭായോഗം. മയക്കുമരുന്ന് കേസുകളുടെ വിചാരണയ്ക്കായി 3 പ്രത്യേക കോടതികൾ സ്ഥാപിക്കും. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യയുടെ സമീപകാല സാമ്പത്തിക പ്രകടനം ശക്തമാണെന്ന് ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ഭംഗ. ലോക നാളികേര ദിനാഘോഷം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. ദേശീയ നാളികേര പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത് കേന്ദ്രസഹമന്ത്രി രാംനാഥ് ടാക്കൂർ. ലണ്ടൻ സ്ക്വാഷ് ടൂർണമെന്റ് വനിതാ സിംഗിൾസ് 2 റൌണ്ടിൽ കടന്ന് ഇന്ത്യയുടെ അനാഹത് സിംഗ്. വാർത്തകൾ വിശദമായി. ജൽശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ജനപങ്കാളിത്തത്തോടെയുള്ള മഴവെള്ള സംഭരണം, കുടിവെള്ള സ്രോതസ്സുകളുടെ സുസ്ഥിരത, ജൽജീവൻ മിഷൻ 2.0 എന്നീ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. ടീം ഇന്ത്യ മനോഭാവം ശക്തിപ്പെടുത്തുന്നതിനും സഹകരണാത്മക ഫെഡറലിസം ദൃഢമാക്കുന്നതിനുമായി വിഭാവനം ചെയ്ത ഉച്ചകോടികളുടെ പരമ്പരയിലെ ആദ്യത്തേതാണ് ഇത്. അധ്യാപക തസ്തികകളിൽ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിലെ കാലാവധി അവസാനിക്കുന്ന 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 6 മാസത്തേക്ക് കൂടി ദീർഘിപ്പിക്കാൻ ശുപാർശ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാനത്തെ NDPS കേസുകളുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ ഇവയുടെ വിചാരണയ്ക്കായി 3 പ്രത്യേക കോടതികൾ സ്ഥാപിക്കുമെന്നും തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു.
1: 2026 സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കാലാവധി അവസാനിക്കുന്ന സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള വിവിധ ജില്ലകളിലെ അധ്യാപക തസ്തികകളിലേക്കുള്ള നിയമനത്തിന് PSC തയ്യാറാക്കിയിട്ടുള്ള 18 റാങ്ക് പട്ടികയുടെ കാലാവധി 6 മാസം കൂടി ദീർഘിപ്പിക്കുന്നതിന് മന്ത്രിസഭായോഗം തീരുമാനമെടുത്തിട്ടുണ്ട്. സംസ്ഥാനത്ത് തൂഫാൻ വലിയ രീതിയിൽ നടക്കുകയാണ്. നമ്മുടെ NDPS കോടതികൾ കേസുകൾ കെട്ടിക്കിടക്കുകയാണ്. അപ്പോ NDPS കേസുകളുടെ വിചാരണയ്ക്കായി പാലക്കാട്, മഞ്ചേരി, തൃശൂർ എന്നീ ജുഡീഷ്യൽ ജില്ലകളിൽ 3 പ്രത്യേക കോടതികൾ സ്ഥാപിക്കുന്നതിന് തീരുമാനമെടുത്തിട്ടുണ്ട്.

0: സഹായം ഈ ആഴ്ച തന്നെ വിതരണം ചെയ്തു തുടങ്ങുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രിയദർശിനി സ്ത്രീ സൌജന്യ യാത്രാ പദ്ധതി സ്വകാര്യ ബസ് മേഖലയിലുണ്ടായ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച സമിതി സർക്കാരിന് റിപ്പോർട്ട് നൽകിയതായും സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ടു പോകാനുള്ള നിർദ്ദേശങ്ങൾ റിപ്പോർട്ടിലുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ലോക നാളികേര ദിനത്തോടനുബന്ധിച്ചുള്ള ദേശീയതല ആഘോഷത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നാളികേര വികസന ബോർഡ് മൂല്യവർദ്ധിത പാർക്ക് സ്ഥാപിച്ചാൽ സംസ്ഥാന സർക്കാർ ഇതിന് എല്ലാ പിന്തുണയും നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര കൃഷി സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി. നാളികേര വികസന ബോർഡിന്റെ പ്രവർത്തനങ്ങളെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു.
1: शोषित पीड़ित किसान हैं, उनके आय में वृद्धि की ये नारियल बोर्ड द्वारा नारियल की खेती के द्वारा जो उत्पादक को उन्नति के शिखर पर विकास के शिखर पर ले जाने की मुहिम चला है उस मुहिम को मैं सलाम करता हूँ.
0: ദേശീയ നാളികേര പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. നാളികേര വികസന ബോർഡും കൃഷി വകുപ്പും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. യുഎസിലെ ആഷ്വില്ലിൽ നടന്ന G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിനിടെ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ യൂറോപ്യൻ കമ്മീഷണർ ഫോർ ഇക്കോണമി വാൽഡിസ് ഡോബ്രോക്സ്കിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇയു സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തതായി ധനമന്ത്രാലയം അറിയിച്ചു. നിലവിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ, നിക്ഷേപ സംരക്ഷണ കരാർ എന്നിവയെ സംബന്ധിച്ചും ചർച്ച നടന്നു. ഫിൻടെക്, നിർമ്മിത ബുദ്ധി, ജനറേറ്റീവ് AI, സ്റ്റാർട്ടപ്പ് എന്നിവയിൽ കൂടുതൽ സഹകരണത്തിനുള്ള സാധ്യതകൾ കണ്ടെത്താനും ഇരുവരും താൽപര്യം പങ്കുവച്ചു. ദക്ഷിണ കൊറിയൻ ഉപപ്രധാനമന്ത്രിയുമായും ശ്രീമതി നിർമ്മലാ സീതാരാമൻ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സാമ്പത്തിക സഹകരണം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ ഇരുവർക്കുമിടയിൽ നടന്നു. GDP വളർച്ചയിൽ 8% മുകളിലെത്താനുള്ള ശേഷി ഇന്ത്യയ്ക്കുണ്ടെന്ന് ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ഭംഗ. ആഗോള ഊർജ്ജ പ്രതിസന്ധികൾ, വ്യാപാര അനിശ്ചിതത്വങ്ങൾ, എൽനിനോ പ്രതിസന്ധി എന്നിവ നിലനിൽക്കുമ്പോഴും ഇന്ത്യയുടെ സമീപകാല സാമ്പത്തിക പ്രകടനം ശക്തമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അമേരിക്കയിലെ നോർത്ത് കരോലിനയിലുള്ള ആഷ്വില്ലിൽ നടന്ന G20 ധനമന്ത്രിമാരുടെ യോഗത്തിനിടെയാണ് അദ്ദേഹം അഭിപ്രായം പങ്കുവച്ചത്. അടിസ്ഥാന സൌകര്യ മേഖലയിലും ഡിജിറ്റലൈസേഷൻ രംഗത്തും ഇന്ത്യ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെന്നും ശ്രീ അജയ് ഭംഗ വ്യക്തമാക്കി. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന 18th ബ്രിക്സ് ഉച്ചകോടിയിൽ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പങ്കെടുക്കും. ഈ മാസം 12-13 തീയതികളിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലാണ് ഉച്ചകോടി നടക്കുന്നത്. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെയും പങ്കാളിത്ത രാജ്യങ്ങളിലെയും നേതാക്കൾ ഉച്ചകോടിയുടെ ഭാഗമാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മുല്ലപ്പെരിയാർ സന്ദർശനത്തിനെത്തിയ സുപ്രീംകോടതി നിയോഗിച്ച സമഗ്ര സുരക്ഷാ പരിശോധന സമിതിയുടെ യോഗം തേക്കടിയിൽ ആരംഭിച്ചു. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അണക്കെട്ടിൽ പരിശോധന വേണമെന്ന ആവശ്യം കേരളം യോഗത്തിൽ ഉന്നയിക്കും. ഇരു സംസ്ഥാനങ്ങളിലെയും ഉദ്യോഗസ്ഥരുമായി നടക്കുന്ന ചർച്ചയിൽ അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ സുപ്രീംകോടതിയെ സമീപിക്കാനാണ് കേരളത്തിന്റെ തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: കേന്ദ്ര ഡാം സുരക്ഷാ അതോറിറ്റിയുടെ മേൽനോട്ടത്തിൽ ബൽരാജ് ജോഷി അധ്യക്ഷനായ 5-അംഗ വിദഗ്ധ സമിതിയാണ് മുല്ലപ്പെരിയാറിൽ പരിശോധനയ്ക്കെത്തിയത്. ഇന്നലെ പ്രധാന ഡാം, ബേബി ഡാം, സ്പിൽവേ, ഗാലറി തുടങ്ങിയ ഭാഗങ്ങളിൽ സമിതി നേരിട്ടെത്തി വിശദമായ പരിശോധന പൂർത്തിയാക്കിയിരുന്നു. അണക്കെട്ടിന്റെ ബലക്ഷയം, മണ്ണൊലിപ്പ്, തേയ്മാനം എന്നിവയ്ക്ക് പുറമെ പ്രദേശത്തെ ഭൂകമ്പ സാധ്യതയും പ്രതിരോധശേഷിയും സംഘം വിലയിരുത്തി. ഇരു സംസ്ഥാനങ്ങളുടെയും ആശങ്കകളും ആവശ്യങ്ങളും വിലയിരുത്തി സമിതി തയ്യാറാക്കുന്ന റിപ്പോർട്ട് ദേശീയ അണക്കെട്ട് സുരക്ഷാ അതോറിറ്റിക്ക് സമർപ്പിക്കും. ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് തുടർന്നുള്ള നടപടികൾക്കായി കേരളത്തിനും തമിഴ്നാടിനും കൈമാറുകയും ചെയ്യും.
0: നേപ്പാൾ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1100 പിന്നിട്ടു. 4600 പേരെ കാണാതായെന്നാണ് നേപ്പാൾ പോലീസിന്റെ കണക്കുകൾ. മരിച്ചവരെ തിരിച്ചറിയുന്നതിനായി 19-അംഗ ഇന്ത്യൻ ഫോറൻസിക് സംഘം DNA പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. പ്രളയ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് നേപ്പാളിന് സാധ്യമായ എല്ലാ സഹായവും നൽകി വരുന്നതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പറഞ്ഞു. 5.5 ടൺ അവശ്യ മരുന്നുകൾ അടക്കമുള്ള ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്ന് ഇന്ന് 5-ാമത്തെ വിമാനം നേപ്പാളിലേക്ക് പുറപ്പെട്ടു. നേപ്പാൾ പ്രളയത്തെ തുടർന്ന് ബീഹാറിലെ അതിർത്തി ജില്ലകളിൽ വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്നു. ഭഗൽപൂരിൽ ഗംഗാനദി തീരത്തുണ്ടായ രൂക്ഷമായ കരയിടിച്ചിൽ ആശങ്ക സൃഷ്ടിക്കുന്നു. നദി വഴിമാറി ഒഴുകുന്നതാണ് തീരമിടിയാൻ കാരണമായത്. ജലപ്രവാഹത്തിൽ നൌഗാച്ചിയിലെ 2 ക്ഷേത്രങ്ങളടക്കം ഒലിച്ചുപോയി. അംഗനവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം

പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം കൊടുങ്ങാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്തെ 33,120 അംഗണവാടികളിലൂടെ സേവനം ലഭിച്ചുവരുന്ന മുഴുവൻ കുട്ടികൾക്കും സമയബന്ധിതമായി ആരോഗ്യ പരിശോധന ഉറപ്പാക്കുകയും ആവശ്യമായ സാഹചര്യങ്ങളിൽ തുടർ ചികിത്സയും നിരീക്ഷണവും ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് ഈ ത്രൈമാസ ആരോഗ്യ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ലണ്ടൻ സ്ക്വാഷ് ക്ലാസിക് ടൂർണമെന്റ് രണ്ടാം റൌണ്ടിൽ പ്രവേശിച്ച് ഇന്ത്യയുടെ അനാഹത് സിംഗ്. വനിതാ സിംഗിൾസ് ആദ്യ മത്സരത്തിൽ ഈജിപ്തിന്റെ മറിയം വെറ്റ് വെലിയെയാണ് അനാഹത് പരാജയപ്പെടുത്തിയത്. പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ രമിത് ടണ്ടൻ ഖത്തർ താരത്തെ പരാജയപ്പെടുത്തി രണ്ടാം റൌണ്ടിൽ കടന്നു. ഷെൻഷനിൽ നടക്കുന്ന ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റ് പുരുഷ സിംഗിൾസിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത് രണ്ടാം റൌണ്ടിലേക്ക് പ്രവേശിച്ചു. ചൈനീസ് താരത്തെ പരാജയപ്പെടുത്തിയാണ് ശ്രീകാന്തിന്റെ മുന്നേറ്റം. അതേസമയം ലക്ഷ്യ സെൻ കനേഡിയൻ താരത്തോട് പരാജയപ്പെട്ട് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. മിക്സ്ഡ് ഡബിൾസിൽ ധ്രുവ് കപില തനീഷ ക്രാസ്റ്റോ സഖ്യം അടുത്ത റൌണ്ടിലേക്ക് പ്രവേശിച്ചു. ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കേന്ദ്രങ്ങൾക്ക് നേരെ വീണ്ടും ആക്രമണം നടത്തി അമേരിക്ക. ബന്ദർ അബ്ബാസ്, ഹോർമൂസ്, ചാബഹർ മേഖലകളിലടക്കം സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ IRGC ആക്രമണം നടത്താൻ ശ്രമിച്ചതിനെ തുടർന്നാണ് നടപടിയെന്നും US അറിയിച്ചു. യുക്രൈനിലുണ്ടായ റഷ്യൻ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി ഇന്ത്യൻ എംബസി. മരിച്ചയാളുടെ കുടുംബവുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ സഹായവും ഉറപ്പാക്കുമെന്നും എംബസി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ജൽശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. അധ്യാപക നിയമനത്തിനുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കാൻ ശുപാർശ ചെയ്ത് സംസ്ഥാന മന്ത്രിസഭായോഗം. മയക്കുമരുന്ന് കേസുകളുടെ വിചാരണയ്ക്കായി 3 പ്രത്യേക കോടതികൾ സ്ഥാപിക്കും. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യയുടെ സമീപകാല സാമ്പത്തിക പ്രകടനം ശക്തമാണെന്ന് ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ഭംഗ. ലോക നാളികേര ദിനാഘോഷം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. ദേശീയ നാളികേര പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത് കേന്ദ്ര സഹമന്ത്രി രാംനാഥ് ടാക്കൂർ. ലണ്ടൻ സ്ക്വാഷ് ടൂർണമെന്റ് വനിതാ സിംഗിൾസ് രണ്ടാം റൌണ്ടിൽ കടന്ന് ഇന്ത്യയുടെ അനാഹത് സിംഗ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30. ആകാശവാണി.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം രാക്കുയിലിൻ രാഗസദസ്സിൽ എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാറും അരുന്ധതിയും പാടിയത്. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: ക്യു ആർ കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും. പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
1: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ടി ഉമ്മറിന്റെ സംഗീതത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയത് ചിത്രം ബെൻസ് വസു.

0: സമ്പൂർണ്ണ ബിരുദ സംസ്ഥാനമാകുവാൻ കേരളം ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാവർക്കും ബിരുദം എന്ന ആശയവുമായി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UG PG അഡ്മിഷൻ തുടരുന്നു. കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഒന്നിലധികം പഠന കേന്ദ്രങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളും. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി യേശുദാസും വാണി ജയറാമും സംഘവും പാടിയത് ചിത്രം ദേവദാസി. രചന ONV കുറുപ്പ്, സംഗീതം സലിൽ ചൌധരി.

ജോർജ് തോമസ് വരികൾ എഴുതി പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സംഗീതം നൽകി ചിത്രപാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം പോസ്റ്റ് ബോക്സ് നമ്പർ 27. അടുത്ത ഗാനം ക്ഷമിച്ചു എന്നൊരു വാക്ക് എന്ന ചിത്രത്തിനുവേണ്ടി ഉണ്ണിമേനോനും ചിത്രയും പാടിയത്. രചന പൂവച്ചൽ ഖാദർ, സംഗീതം ശ്യാം.

0: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
1: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
0: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാഭപരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
1: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
2: ഈട്രേഡ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
3: അടുത്ത ഗാനം ഗംഗയമരന്റെ സംഗീതത്തിൽ യേശുദാസും വാണിജയറാമും പാടിയത്. ചിത്രം പ്രേമാഭിഷേകം. വരികൾ എഴുതിയത് പൂവച്ചൽ ഖാദർ.

എസ് രമേശൻ നായരുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണന്റെ സംഗീതം, എം ജി ശ്രീകുമാറും അരുന്ധതിയും പാടിയത്. ചിത്രം ധീം തരികടത്തോം.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: അടുത്ത ഗാനം യേശുദാസും എസ് ജാനകിയും പാടിയത് ചിത്രം ഇതാ ഒരു ധിക്കാരി. വരികൾ എഴുതിയത് പൂവച്ചൽ ഖാദർ, ഈണം നൽകിയത് എ ടി ഉമ്മർ.

0: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
1: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
2: ആർ കെ ദാമോദരൻ വരികൾ എഴുതി, രവീന്ദ്രൻ ഈണം നൽകി, യേശുദാസ് പാടിയ ഗാനം, ചിത്രം താളം തെറ്റിയ താരാട്ട്.

ഒരു ഗാനം കൂടി കേൾക്കാം. യേശുദാസും പി സുശീലയും പാടിയത്. രചന പൂവച്ചൽ ഖാദർ, സംഗീതം കണ്ണൂർ രാജൻ, ചിത്രം ഉഷസേ ഉണരൂ.

ആകാശവാണി. മിന്നാമിന്നികൾ, വെളിച്ചം കാട്ടിയ വഴി, തുടർ നാടകം, ഏഴാം ഭാഗം. രചന അരുൺ നായർ. ശബ്ദം നൽകുന്നവർ ശോഭി തിലകൻ, അഡ്വക്കേറ്റ് എ ഇസ്മായിൽ സേഠ്. സംവിധാനം റൂബി ബാബു.

0: ലഹരി. വിഷകന്യകയാണവൾ. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഒന്നര പതിറ്റാണ്ടിന് ശേഷം ഇവളെ വീണ്ടും പ്രാപിച്ചത്. പൂജയെന്ന പെൺകുട്ടിയെക്കുറിച്ചുള്ള വാർത്ത പത്രത്തിൽ കണ്ടപ്പോൾ, അവൾ അന്ന് മരിച്ചില്ല, ജീവിച്ചിരിക്കുന്നുവെന്നറിഞ്ഞപ്പോൾ, അവളിൽ അവളുടെ അമ്മയുടെ തന്നെ ഛായ കണ്ടപ്പോൾ, ചിന്നിച്ചിതറിയ മനസ്സിനെ ശാന്തമാക്കാൻ മറ്റൊരു മാർഗവുമില്ലായിരുന്നു.
1: പതിനാലു വർഷം മുൻപും അതുപോലെ തന്നെ ആയിരുന്നു. അന്ന് കരുണ എന്ന എന്റെ ഭാര്യ കാരണം, പൂജയുടെ അമ്മ കാരണം, ലഹരിയുടെ മിന്നൽ പിണർ സിരകളിലൂടെ പാഞ്ഞപ്പോൾ ഞാനത് ചെയ്തു. രണ്ടു പേരെയും, അമ്മയെയും മകളെയും ഞാൻ അഗ്നിക്ക് സമർപ്പിച്ചു. ഞാനെന്ന ദേവൻ മേനോൻ. പക്ഷേ
0: പിന്നീട് യാത്രകളായിരുന്നു ഇന്ന് ഈ നിമിഷം വരെ. പാപമോക്ഷം തേടിയുള്ള യാത്ര, ജ്ഞാനം തേടിയുള്ള യാത്ര. ശരീരത്തിനെയും മനസ്സിനെയും ഉടച്ചു വാർത്തു. രൂപവും ഭാവവും മാറി. പുതിയ സ്ഥലങ്ങൾ, പുതിയ ഭാഷകൾ. ഇതിനിടയിൽ ഒരിക്കലും ചെയ്തത് തെറ്റായിപ്പോയി എന്ന് തോന്നിയില്ല. തെറ്റോ? ശുദ്ധികലശമായിരുന്നില്ലേ അത്? അനിവാര്യമായത്? യോഗയിലൂടെയും ധ്യാനത്തിലൂടെയും ലഹരിയിൽ നിന്ന് മുക്തി നേടി. പക്ഷേ രണ്ടു മാസങ്ങൾക്ക് മുൻപ് വീണ്ടും ആ പത്രവാർത്ത, അത് വെളിവാക്കിയ സത്യം, പിഴവ് പറ്റിയെന്നുള്ള തിരിച്ചറിവ്.

ദൗത്യം, നിയോഗം ഇനിയും അവശേഷിക്കുന്നു. മനസ്സിൽ വീണ്ടും കൊടുങ്കാറ്റുകൾ വീശി. ലഹരി വീണ്ടും ജീവിതത്തിലേക്ക് മടങ്ങി വന്നു, മടക്കി കൊണ്ടുവരേണ്ടി വന്നു. എന്തു വേണമെന്നറിയാതെ ഉഴറിയ മനസ്സിന് ലഹരി നേർവഴി കാട്ടിത്തന്നു. അതെ, അത് വേണം, മനസ്സു പറഞ്ഞു. പൂർത്തിയാകാതെ പോയത് മുഴുമിപ്പിക്കണം. അമ്മയുടെ പുറകെ മകളും പോകണം. അവൾ, പൂജ ഇല്ലാതാകണം.

0: രണ്ടു മാസമായി മനസ്സിലെരിയുന്ന നെരിപ്പൊടിന് ഇന്ന് ശാന്തി. ഇനി കുറച്ചു മണിക്കൂറുകൾ മാത്രം ബാക്കി. ഇത്തവണ പിഴയ്ക്കരുത്. അന്ന് പിഴച്ചു. അഗ്നിമൂർത്തെ, എന്തു പറ്റി നിനക്കന്ന്? സർവസംഹാരിയായ നിന്റെ കൈകൾ അന്ന് തളർന്നുവോ? ആ കൈകൾ എന്തുകൊണ്ട് അവളിലേക്ക്, പൂജയിലേക്ക് അന്ന് നീണ്ടില്ല? പാപത്തിന്റെ വൃക്ഷത്തെ ഭസ്മമാക്കിയ ഉഗ്രരൂപേ, നീ എന്തേ അതിൽ ജന്മം കൊണ്ട കനിക്ക് മാപ്പ് നൽകി?
1: പതിനാല് വർഷങ്ങൾക്ക് മുൻപ്

എൻ്റെ ഇഷ്ടമില്ലാതെ നടന്ന എൻ്റെ കല്യാണം എൻ്റെ ജീവിതത്തിലേക്ക് അവൾ കടന്നു വന്നു. കരുണ. അമ്മയുടെ നിർബന്ധമായിരുന്നു അതിന് കാരണം. അമ്മയോട് പറയാൻ കഴിഞ്ഞില്ല. ലഹരിയാണ് എൻ്റെ പ്രാണസഖി, ഇനി ഒരുവൾക്ക് എൻ്റെ ജീവിതത്തിൽ സ്ഥാനമില്ല എന്ന്. പകരം അവളെ പാടേ അവഗണിച്ചു. കല്യാണം കഴിഞ്ഞ് 3-4 മാസം കഴിഞ്ഞാണ് അവൾ ഞാൻ ലഹരിക്കടിമയാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയത്. അവൾ പൊട്ടിത്തെറിച്ചു. അന്ന് കൈക്കരുത്തുകൊണ്ട് അവളെ ഞാൻ നിയന്ത്രിച്ചു. ഇത് കുറച്ചു നാൾ തുടർന്നു. പിന്നെ പതുക്കെ പതുക്കെ അവളൊന്നും മിണ്ടാതെയായി.

കരുണ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. ദേവനിൽ സന്തോഷത്തിന്റെ ഒരു പുതുനാമ്പ് ഉണർന്നു. പക്ഷേ പ്രസവശേഷം തിരിച്ചെത്തിയ കരുണ ആകെ അസ്വസ്ഥയായിരുന്നു. അവളിൽ മുമ്പെങ്ങും കാണാത്ത ഒരു ഭാവപകർച്ച, എപ്പോഴും എന്തിനെയോ തേടുന്നതുപോലെ. ദേവനിൽ നിന്നും അവൾ കൂടുതലാകുന്നു. എപ്പോഴും കുഞ്ഞുമൊത്ത് മുറിക്കുള്ളിൽ തന്നെ കഴിയും. മകളെയും ദേവനിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നതുപോലെ. അയാൾക്ക് പക്ഷേ ആ കുഞ്ഞ് ഒരു കൗതുകമായിരുന്നു. അതിനെ സ്നേഹിക്കാൻ അയാളുടെ മനസ്സ് വെമ്പി. തന്റെ കുഞ്ഞ്. പൂജയുടെ ഒന്നാം ജന്മദിനം. കുറച്ച് സുഹൃത്തുക്കളെ ക്ഷണിച്ച് ആ ദിവസം ആഘോഷിക്കണം എന്ന് അയാൾക്ക് ആഗ്രഹം തോന്നി. പക്ഷേ അയാളുമൊത്ത് ഒരു തരത്തിലുള്ള ആഘോഷത്തിനും താനില്ല, സമ്മതിക്കില്ല എന്ന് കരുണ തീർത്തു പറഞ്ഞു. കുഞ്ഞിനെ മാത്രം വിട്ടുതരാൻ ആവശ്യപ്പെട്ടപ്പോൾ അതിനും വഴങ്ങിയില്ല. അവൾ മുറിക്കുള്ളിൽ കയറി കഥകടച്ചു. ഏറെ വിളിച്ചിട്ടും അവൾ വാതിൽ തുറന്നില്ല.

എന്റെ മനസ്സ് വല്ലാതെ പ്രക്ഷുബ്ധമായി. മകളെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയ നിമിഷം അവൾക്ക് വേണ്ടി ഒഴിവാക്കിയിരുന്ന ലഹരിയിലേക്ക് ഞാൻ വീണ്ടും തിരിഞ്ഞു. അതിനു മാത്രമേ ഇനി മനസ്സിനെ ശാന്തമാക്കാൻ കഴിയൂ. ഞാൻ സ്രഞ്ച് വീണ്ടും എടുത്തു, ധമനിയിലേക്ക് ലഹരി കൊത്തിയിറക്കി. ഏറെ നാളത്തെ വിരഹത്തിന് ശേഷം കണ്ടുമുട്ടിയ കാമുകിയെപ്പോലെ ലഹരി സിരകളിലേക്ക് പടർന്ന് കയറി. ഉന്മാദം ഉന്മാദം

0: ആ സമയം കരുണ അങ്ങോട്ടേക്ക് കടന്നു വന്നു. കയ്യിലെ സിറിഞ്ച് കണ്ടപ്പോൾ തന്നെ അവൾക്ക് കാര്യം മനസ്സിലായി. അയാളെ തന്നെ കുറച്ചു നേരം തുറിച്ചു നോക്കി നിന്നു. എന്നിട്ടെന്തോ അടക്കത്തിൽ പറഞ്ഞുകൊണ്ട് അവൾ തൻ്റെ മുറിയിലേക്ക് തിരികെ പോയി. ഒരല്പസമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം തോളിലൊരു ബാഗും കയ്യിൽ കുഞ്ഞുമായി അവൾ പുറത്തേക്ക് വന്നു. എങ്ങോട്ടോ പോകാനുള്ള പുറപ്പാടാണ്. നമ്പ്യാരുടെ അടുത്തേക്കായിരിക്കും, അങ്ങോട്ടാണല്ലോ ഇടയ്ക്കിടയ്ക്കുള്ള ഒളിച്ചോട്ടം മുൻപും. ദേവനാകെ കലികയറി. എങ്ങോട്ടാടി പോകുന്നത്? അയാൾ അലറി.
1: മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി തുടർ നാടകം ഏഴാം ഭാഗം സമാപിക്കുന്നു. രചന അരുൺ നായർ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: സൂത്രധാരൻ ശോഭി തിലകൻ, ദേവൻ മേനോൻ, അഡ്വക്കേറ്റ് എ ഇസ്മായിൽ സേഠ്, സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. ഈ തുടർ നാടകത്തിന്റെ എട്ടാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

0: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: ക്യൂ ആർ കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമുണ്ട്. പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യമാണ്.
2: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3 75-inch നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: സമ്പൂർണ്ണ ബിരുദ സംസ്ഥാനമാകുവാൻ കേരളം ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാവർക്കും ബിരുദം എന്ന ആശയവുമായി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UG PG അഡ്മിഷൻ തുടരുന്നു. കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഒന്നിലധികം പഠന കേന്ദ്രങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളും. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക.
4: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
5: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSAI ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
4: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
5: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
6: ഈ ട്രേഡ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
7: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
8: എന്നും രാവിലെ 7:13.
7: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.

ഉപഭോക്താവിന് അവകാശങ്ങളുണ്ട്. ഉൽപ്പന്നം ശരിയായിരിക്കണം, സേവനം കൃത്യമായിരിക്കണം. തെറ്റായ സേവനങ്ങൾക്കെതിരെ പരാതി നൽകാം. 1915 എന്ന ഉപഭോക്തൃ ഹെൽപ്പ് ലൈനിൽ വിളിക്കൂ.

ഇന്ന് വൈകുന്നേരം 5:15 പാട്ടുകളം. ചെട്ടികുളങ്ങര GS ജയകുമാറും സംഘവും അവതരിപ്പിക്കുന്ന പുള്ളുവൻ പാട്ട് ഇന്ന് വൈകുന്നേരം 5:15 പാട്ടുകളത്തിൽ.

ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.

0: ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

പ്രിയ ശ്രോതാക്കളെ, ഗാനോപഹാരത്തിലാദ്യം ഹരികൃഷ്ണൻസ് എന്ന ചിത്രത്തിനു വേണ്ടി സുജാത പാടിയത്. രചന കൈതപ്രം, സംഗീതം ഔസേപ്പച്ചൻ.

അടുത്ത ഗാനം വിനീത് ശ്രീനിവാസനും അഫ്സലും പാടിയത്. ചിത്രം വിനോദയാത്ര. വരികൾ എഴുതിയത് വയലാർ ശരത്ചന്ദ്ര വർമ്മ. സംഗീതം ഇളയരാജ.

തച്ചിലിടത്ത് ചുണ്ടൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. വരികൾ എഴുതിയത് ബിച്ചു തിരുമല, ഈണം നൽകിയത് രവീന്ദ്രൻ.

പാമ്പ് കടിയേറ്റാൽ എല്ലാവർക്കും ASV അഥവാ ആന്റി സ്നേക് വെനം കൊടുക്കേണ്ടതുണ്ടോ? ഡോക്ടർ ജീന ബദർ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

ഗാനോപഹാരത്തിൽ ഇനി ആഘോഷക്കോട്ടയിലെ സുൽത്താൻ എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്, വരികളെഴുതിയത് ഒ എൻ വി കുറുപ്പ്, ഈണം നൽകിയത് രവീന്ദ്രൻ.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ തെങ്ങ് കൃഷിയുടെ പ്രാധാന്യവും സാധ്യതകളും വെല്ലുവിളികളും ഡോക്ടർ റെജി ജേക്കബ് തോമസ് സംസാരിക്കുന്നു. ഇന്ന് വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ.

ഗാനോപഹാരം തുടരുന്നു. അടുത്ത ഗാനം ചട്ടമ്പിനാട് എന്ന ചിത്രത്തിനുവേണ്ടി വിധു പ്രതാപ് പാടിയത്. വരികൾ എഴുതിയത് വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം നൽകിയത് അലക്സ് പോൾ.

ഉറുമി എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം വരികളെഴുതി ദീപക് ദേവിന്റെ സംഗീതത്തിൽ യേശുദാസും ശ്വേതയും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനോപഹാരത്തിൽ ഇനി സ്നേഹവീട് എന്ന ചിത്രത്തിനുവേണ്ടി ഹരിഹരൻ പാടിയ ഗാനം കേൾക്കാം. വരികളെഴുതിയത് റഫീഖ് അഹമ്മദ്, ഈണം നൽകിയത് ഇളയരാജ.

ഗാനോപഹാരത്തിലിനി ശ്രേയാ ഘോഷാൽ പാടിയ ഗാനം കേൾക്കാം. ചിത്രം സലാല മൊബൈൽസ്. വരികൾ എഴുതിയത് ഹരിനാരായണൻ, സംഗീതം നൽകിയത് ഗോപി സുന്ദർ.

ഗാനോപഹാരത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി എസ് പി വെങ്കടേഷിന്റെ സംഗീതത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനം, ചിത്രം തിരുത്തൽവാദി.

ആദ്യഗാനം ദ പ്രീസ്റ്റ് എന്ന ചിത്രത്തിനുവേണ്ടി സുജാത പാടിയത്. വരികൾ എഴുതിയത് ഹരിനാരായണൻ, ഈണം നൽകിയത് രാഹുൽ രാജ്.

അടുത്ത ഗാനം അരവിന്ദ് ദിലീപ് നായർ പാടിയത്, ചിത്രം പ്രകമ്പനം. രചന മനു മഞ്ജിത്, സംഗീതം ബിപിൻ അശോക്.

0: തങ്ങുന്ന വയസ്സ് ഇത് പൊളിക്കുമടാ.
1: വിശേഷം എന്ന ചിത്രത്തിനുവേണ്ടി മിഥുൻ ജയരാജും ആൻ അമ്മിയും പാടിയത്, രചനയും സംഗീതവും ആനന്ദ് മൻസൂദനൻ.

മധുര നാരങ്ങ എന്ന ചിത്രത്തിനു വേണ്ടി ഹരിചരണം സൂരജ് സന്തോഷം പാടിയത്, വരികളെഴുതിയത് സന്തോഷ് വർമ്മ, സംഗീതം നൽകിയത് ശ്രീജിത്ത് സച്ചിൻ.

അദീഫ് മുഹമ്മദും അങ്കിത് മേനോനും പാടിയ ഗാനം മണിനി. ചിത്രം വ്യസനസമേതം ബന്ധുമിത്രാദികൾ. രചന വിനായക് ശശികുമാർ, സംഗീതം അങ്കിത് മേനോൻ.

ഒരു ഗാനം കൂടി കേൾക്കാം. മലൈക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാർ വകയിലും അഭയ ഹിരൺമയയും പാടിയത്. വരികൾ എഴുതിയത് PS റഫീഖ്.

ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ മയക്കുമരുന്നിന്റെ വർദ്ധിച്ചുവരുന്ന ഉപയോഗവും അനുബന്ധ നിയമങ്ങളും, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഭിഭാഷകനും നോട്ടറിയുമായ ഡോക്ടർ എ ജഹാംഗീർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495 96 1 9 4 9 5 5 6 3 2 1 9 9 5 5 6 3 2 1. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ മയക്കുമരുന്നിന്റെ വർദ്ധിച്ചുവരുന്ന ഉപയോഗവും അനുബന്ധ നിയമങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി മഴവില്ല്. മഴവില്ലിൽ ആദ്യം വൈദേഹി കാത്തിരന്താൾ എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനം.

0: ആകാശവാണി, സമയം 5 മണി. ഇപ്പോൾ ഹിന്ദി പാഠം കേൾക്കാം. പഠിപ്പിക്കുന്നത് ശ്രീദേവി എം, പഠിക്കുന്നവർ ശ്രീവർദ്ധൻ, വാസുദേവ് എന്നിവർ.
1: നമസ്തേ ജി.
2: നമസ്തേ ബച്ചോ, കൈസേ ഹേ ആപ്?
1: അച്ഛേ ഹേ.
3: അച്ഛേ ഹേ.
2: അപ്നാ പരിചയ ദീജിയേ.
1: മേ ശ്രീവർദ്ധൻ.
3: മേ വസുദേവ്.
2: ആപ് ദോനോ സെന്റ് മേരി സ്കൂൾ പൂജപുരാ സേ ഹേ, ഹേ നാ?
1: ജീ ജീ.
2: ബതായേ ബച്ചോ, കൈസേ ചൽതേ ഹേ ആപ്കേ പഠായി സബ്?
1: ജീ
3: ഏക്ദം അച്ഛാ.
2: അച്ഛേ അങ്ക് മിലാ ഹേ എക്സാം മേ?
1: ജീ.
2: അച്ഛാ, ഛുട്ടിയോ കേ ബാദ് ആപ് ഹി സ്കൂൾ ജാരി ഹേ, ഹേ നാ?
3: ജീ, ഓണം കി ഛുട്ടിയാം തീ.
2: കൈസാ രഹാ ആപ്കാ ഓണം സെലിബ്രേഷൻ?
1: ജീ ബഹുത് അച്ഛാ.
2: തോ ആയേ ബച്ചോ, ഹം കുച്ച് ദേർ ഓണം കേ ബാരേ മേ ബാതേ കരേംഗേ.
3: ജീ.
2: ആപ് ക്യാ ജാൻതേ ഹേ ഓണം കേ ബാരേ മേ?
1: ജീ, ഓണം ഹർ സാൽ ശ്രാവൺ കെ മഹീനെ മനായാ ജാതാ ഹേ.
2: ഓണം ഹർ സാൽ ശ്രാവൺ കെ മഹീനെ മേ മനായ. ശ്രാവൺ കെ മഹീനെ എന്ന് പറഞ്ഞാല് ചിങ്ങമാസം അല്ലെ? എല്ലാ വർഷവും ചിങ്ങമാസത്തിലാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. ഓണം കേരള കാ രാഷ്ട്രീയ പർവ് ഹേ, ഹേ നാ?
1: ദസ് ദിനോ തക് ബഡാ ത്യോഹാർ ഹേ.
2: ദസ് ദിനോ തക് ചൽനേ വാല ബഡാ ത്യോഹാർ ഹേ. ഓർ ദേശീയ ഉത്സവമാണ്, നമ്മുടെ കേരളത്തിന്റെ മലയാളിയുടെ സ്വന്തം ദേശീയ ഉത്സവമാണ് ഓണം അല്ലെ? അപ്പൊ മലയാളി എവിടെയുണ്ടോ അവിടെയെല്ലാം നമ്മൾ ഈ 10 ദിവസം ഓണാഘോഷിക്കുന്നു.
3: അത്തം സെലിബ്രേഷൻ ജാരി.
2: അത്തത്തിനാണ് തുടങ്ങുന്നത്. അത്തം നക്ഷത്രം അറിയാലോ, അപ്പൊ അത്തം നക്ഷത്രം മുതൽ. അപ്പൊ അത്തത്തിന്റെ അന്ന് നമ്മള് പൂക്കളമൊക്കെ ഇട്ട് അല്ലെ, അത്തത്തിന്റെ അന്ന് തുടങ്ങുന്ന ഉത്സവം എത്ര ദിവസം? 10 ദിവസം. തിരുവോണം വരെയല്ല, തിരുവോണം കഴിഞ്ഞ് പിന്നെ അവിട്ടവും ചതയും ഉണ്ട്. അത്രയും ദിവസം ഓണം ആഘോഷിക്കുന്നു എന്നുള്ളതാണ്. അച്ഛാ, ഈ ബത്തായി ബച്ചോ, ഓണം കാ മുഖ്യ ആകർഷൻ ക്യാ ഹേ?
1: ഓണം കാ മുഖ്യ ആകർഷൻ ഹേ നയാ കപ്ഡ ഓർ
3: ഓണം കാ വിശേഷ ഭോജൻ ഓണസദ്യ.
2: ഓണം കാ മുഖ്യ ആകർഷൻ ഹേ നയാ കപ്ഡ. നമ്മള് ഓണം എന്ന് പറയുമ്പോ തന്നെ എല്ലാവരുടെയും മനസ്സിൽ, നിങ്ങളെ പോലെ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും, എല്ലാവരുടെയും മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്നത് പുതിയ ഡ്രസ്സാണ്. നമ്മൾ രാവിലെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പിന്നെ അതിനോട് അനുബന്ധിച്ച് നമ്മൾ ചിന്തിക്കുന്ന കാര്യമാണ് ഓണസദ്യ. അതും ഓണത്തിന്റെ മാത്രം പ്രത്യേകതയാണ് അല്ലെ? ബിൽക്കുൽ. ഓണം കാ സാരാ ഉത്സവ് വിശേഷതാസേ ഭർപൂർ ഹേ. ഓണം എന്ന് പറയുന്നത് ഓരോ ദിവസവും പ്രത്യേകതയാണ്. അത്തം തൊട്ട് നമ്മൾ ചതയം വരെ നിൽക്കുമ്പോ ഓരോ ദിവസവും ഓരോ പുതുമയാണ്.
1: സബീജൻ ബച്ചോ സേ ലേക്കർ ബൂഡേ തക് നയെ കപ്ഡേ പഹത്തേ ഹേ സദ്യ കേ ആസ്വാദൻ കർത്തേ ഹേ.
2: സഭീജൻ ബച്ചോ സെ ലേക്കർ ബൂഡേ തക്, അത് ഇന്ന പ്രായമൊന്നുമില്ല, ഇത്ര വയസ്സുള്ളവർക്ക് ആഘോഷിക്കുന്നു അങ്ങനെയൊന്നല്ല. സഭീജൻ അങ്ങനെ ബച്ചോ സെ ലേക്കർ ബൂഡോ തക് അല്ലെ, കുഞ്ഞുങ്ങൾ തൊട്ട് വലിയവർ വരെ. സഭീജൻ നയെ കപ്ഡേ പഹത്തേ ഹേ ഓർ സദ്യ കാ ആസ്വാദൻ ബി കർത്തേ ഹേ.
3: ബാത് കാ വിശേഷ മഹത്വ ഹേ, ബാത് കെ സാത് വിവിധ പ്രകാർ കെ കറിയാം ഹേ.
2: ഭാത് എന്ന് വെച്ചാൽ എന്താ? ഭാത്ത്,
3: റൈസ്,
2: ചോർ, റൈസ് അല്ലെ. പ്രധാനപ്പെട്ട ആഹാരം എന്ന് പറയുന്നത് സദ്യയിലെ ചോറ് തന്നെ അല്ലെ. അപ്പൊ ഭാത് കാത്തു വിശേഷ മഹത്വ ഹേ അല്ലെ, കുത്തരി ചോറ് എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. നല്ല ചമ്പാവരിയുടെ കുത്തരി ചോറൊക്കെ അതാണ് മിക്കവാറും സദ്യക്ക് വിളമ്പുന്നത്. അപ്പൊ ഭാത് കാത്തു വിശേഷ മഹത്വ ഹേ, ഭാത് കെ സാത് വിവിധ പ്രകാർ കെ കറിയാം ബി ഹേ. എത്രയോ കൂട്ടം കറികൾ, 20, 25, 30, 40 കറികൾ ഉണ്ടാക്കുന്ന ഓണസദ്യകളുണ്ട് അല്ലെ. ഖീർ എന്ന് പറഞ്ഞാല് പായസം അല്ലെ. അതും പലതരത്തിൽ, ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള പോലെ എന്തെല്ലാം പായസം ഉണ്ടാക്കാം അല്ലെ. പയറ് പായസം, പരിപ്പ് പായസം അല്ലെ. പിന്നെ നമ്മൾ സാധാരണ കാണുന്ന നാട കടല, സേമിയ അങ്ങനെയുള്ളത്, പിന്നെ അല്ലാതെ തന്നെ ഏത്തപ്പഴം കൊണ്ട് പായസം ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. അങ്ങനെ പായസം തന്നെ പല പല തരത്തില്.
3: അത്യന്ത് മനോഹർ
2: സ്വാദ്സേ ഭർപൂർ പറയുമ്പോ തന്നെ ഒരു സുഖം അല്ലെ. ഓണസദ്യ എന്ന് പറയുന്ന ഒരു ഫീൽ എന്ന് പറയണത് അല്ലെ. അത്യന്ത് മനോഹർ സ്വാദ്സേ ഭർപൂർ. ഓണസദ്യ കാ വിശേഷ മഹത്വ ഹേ, ഓണസദ്യ ഹമേ ആനന്ദ് ഭി ദേതേ ഹേ ഓർ ഓണസദ്യ മേ ഭാഗ് ലേക്കർ ഹം ബഹത് ഖുശി കാ അനുഭവ ഭി കർത്തേ ഹേ, ഹേ നാ? തോ ഫിർ ഉസ്കേ ബാദ് കുച്ച് ഖേൽ വഗൈരാ ഭി ഓണം കി ശോഭ ബഡാതേ ഹേ. നമ്മൾ വെറുതെ ഓണം ഉണ്ടിട്ട് കിടന്ന് ഉറങ്ങുകയല്ല ചെയ്യുന്നത്, അതിന് ശേഷമാണ് ബാക്കി പരിപാടികളെല്ലാം വരുന്നത് അല്ലെ. എന്തൊക്കെ കളികൾ നമ്മൾ അല്ലെ, ഊഞ്ഞാലാട്ടം അങ്ങനെയൊക്കെ ഉള്ള
1: വള്ളംകളി, പുലിക്കളി, ചൂലേമേ ചൂല.
2: വള്ളംകളി, പുലിക്കളി, ഊഞ്ഞാലാട്ടം ഇതെല്ലാം ഓണത്തിന്റെ പ്രത്യേകതയാണ് അല്ലെ.
3: ആജ്കൽ ലോക് കഹി ഇക്കട്ടെ ഹോക്കർ ബഹുത് സ്യാദ തമാസ കർത്തേ ഹേ.
2: ദേഖിയേ, ഈ ഓണം കി അവസർ ഹേ നാ, തോ ഈ സമയ് ബഹുത് സാരേ ലോക് ക്യാ കർത്തേ ഹേ, കഹി ഇക്കട്ടെ ഹോക്കർ തമാശ കർത്തേ ഹേ, തമാശ ദേഖ്തേ ഹേ. അതായത് നമ്മൾ ഓണത്തിന്റെ സമയത്താണ് ദൂരെയുള്ളവരും ചാരത്തുള്ളവരും എല്ലാവരും ഒരുമിച്ചാണ് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം. അതാണ് പറഞ്ഞ സബ് ലോക് ഇക്കട്ടെ ഹോക്കർ ബഹുത് സ്യാദ തമാശ കർത്തേ ഹേ, ആനന്ദ് ഉടാത്തേ ഹേ.
3: ജൈസെ റെസിഡൻസ് അസോസിയേഷൻ ഹേ, ക്ലബ് വഗേരാ ഹേ,
2: ആധുനിക യുഗ ഹെ, പഴയ കാലം പോലെ അല്ല, ആധുനിക യുഗ ഹെ. തോ സബ് കഹി റെസിഡൻസ് അസോസിയേഷൻസ് ഹെ ഓർ ക്ലബ് അല്ലെ, യൂത്ത് ക്ലബ് ഉണ്ട്, പിന്നെ അതുപോലെ ആർട്സ് ക്ലബ് ഉണ്ട്. അപ്പം അവരൊക്കെ എന്ത് ചെയ്യും, എല്ലാവരും ഇതിന് ഭാഗം ആകുകയാണ്. ഓരോ ഓണത്തിന്റെ വൈകുന്നേരങ്ങളിലും കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ അറേഞ്ച് ചെയ്ത് ഡാൻസും പാട്ടും അല്ലെങ്കിൽ കായികാഭ്യാസങ്ങളും, എന്താ പറയാ, നമ്മുടെ ദേഹത്തെ എണ്ണയൊക്കെ തേച്ചിട്ട് തെങ്ങിൽ വഴുക്കി കയറി അല്ലെ, അങ്ങനത്തെ ഒക്കെ മത്സരങ്ങളുണ്ടല്ലോ. ഈ റെസിഡൻസ് അസോസിയേഷൻസ് ഹെ ക്ലബ് ഹെ ഉൻകാ ഭി ബഹുത് ബഡാ യോഗ്ദാൻ ഹെ ഓണം കെ സമയ്
1: സ്കൂൾ മേ കോളേജ് മേ ദഫ്തരോ മേ സബ്കഹി ഓണം കെ ചുട്ടിയോ കെ പെഹലെ ഓണം മനാത
2: സ്കൂൾ മേ കോളേജ് മേ ദഫ്തരോ മേ ഓണം കി ചുട്ടിയാൻ ജബ് ശുരു ഹോത്തേ ഹേ ഉസ്സേ പെഹലെ ഓണം മനാത്തേ ഹേ സബ്കഹി എല്ലാ ഓഫീസുകള് സ്കൂള് കോളേജ് എല്ലായിടത്തും ഓണത്തിന്റെ അവധി തുടങ്ങുന്നതിന് തൊട്ട് മുന്നത്തെ ദിവസം എല്ലാവരും അവരവരുടെ ഓഫീസില് സ്കൂളില് കോളേജില് ഒക്കെ എന്ത് ചെയ്യുന്നു, ഓണം ആഘോഷിക്കുന്നു. പലതരത്തിൽ ഇപ്പൊ എല്ലായിടത്തും ഓണ സദ്യയൊക്കെ അറേഞ്ച് ചെയ്താണ് എല്ലാരും ഓണം ആഘോഷിക്കുന്നത്.
3: സബ് ജഗ ലോക് പൂക്കളം ബനാത്തെ ഹേ പുരാനെ സമാനേ മേ ലോക് പാസ്പോർട്ടോ സേ ഫൂലോ ഇക്കട്ട കർക്കെ
2: പൂക്കളം
3: ബനാത്തെ ഹേ.
2: പൂക്കളം അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഓണത്തിന്റെ സമയത്ത്. സബ് ജഗ ലോക് പൂക്കളം ബനാത്തെ ഹേ പുരാനെ സമാനം. പഴയ കാലത്തെന്ന് പറഞ്ഞാല് നിറയെ ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് എന്ത് ചെയ്യും, അത് രാവിലെ എഴുന്നേറ്റ് കുട്ടികളൊക്കെ എല്ലാവരും ഇങ്ങനെ ഗ്യാങ് ആയിട്ട് പോയി കുറെ പൂക്കളൊക്കെ കളക്ട് ചെയ്ത് വന്നാണ് അത്തപ്പൂക്കൾ ഇടുന്നത് അല്ലേ. തോ പുരാനെ സമാനമേ ലോക് പാസ് പടോ സെ പൂലി കട്ടാക്കർക്കെ പൂക്കളം ബനാത്തെ ഹേ. തോ ദിഖേ ലോക് ക്യാ കർത്തെ ഹേ കി സാരി കി സാരി ചീസേ
1: ഇൻസ്റ്റന്റ്
2: ഇക്കട്ട കർണേക്ക് കൊയ് സെറ്റ് നീ പൂക്കളെ പോയി ശേഖരിച്ചു കൊണ്ടുവന്ന അതിന്റെ ആവശ്യമില്ല. ആജ് തോ ലോക് ഇത്ന ബ്യസ്ത് ഹെ ബിസി ഹെ ഉൻകെ ലിയേ സമയ കി ബഹുത് ബഡി കമി ഹെ. സമയം വളരെ കുറവാണ്, അപ്പൊ ആൾക്കാർ അതനുസരിച്ചാണ് എല്ലാ
1: കാര്യങ്ങളും.
3: പുരാനെ സമാനമേ ലോക് ഇത്ന വ്യസ്ത് നഹി ജിത്ന ആജ്കൽകെ ലോക് കി വ്യസ്തത ഹെ.
2: പുരാനെ സമാനമേ തോ ലോക് ഇത്ന ബ്യസ്ത് നഹി തേ. പഴയ കാലം എന്ന് പറയുമ്പോ കൂട്ടുകുടുംബങ്ങളും അല്ലെ, അങ്ങനെ ആൾക്കാര് വലിയ തിരക്ക് ആയിട്ടുള്ള ഒരു ജീവിതമോ ഇപ്പോഴത്തെ പോലത്തെ മോഡേൺ യുഗത്തിലെ പുതുമകളോ അല്ലെങ്കിൽ മോഡേൺ ആവിഷ്കാരങ്ങളോ ഒന്നും ഇല്ലാത്തൊരു പഴയ കാലം. പുതുക്കിയ പുരാനെ സമാനമേ ലോകത്തിന് വ്യസ്ത് നഹീതേ ആജ്കൽക്ക് ലോകം കി വ്യസ്തതായ. ഇപ്പോഴത്തെ കാലത്ത് ആൾക്കാർ ഒത്തിരി ബിസിയാണ്, എല്ലാവരും വളരെ തിരക്കിട്ട ജീവിത രീതിയാണ്. ഇസ്ലേ വെഹാർ കാംകേലിയെ ബനാവട്ടി ചീസോ കി സഹായത്താലത്തെ. ബനാവട്ടി എന്ന് പറഞ്ഞാല് ആർട്ടിഫിഷ്യൽ എന്നുള്ളതാണ്, കൃത്രിമം, എല്ലാം കൃത്രിമമാണ്, എല്ലാം ആഘോഷിക്കണം. പക്ഷെ നമ്മുടെ സമയക്കുറവും കൂടെ കണക്കിലെടുത്ത് അല്ലെങ്കിൽ നമ്മുടെ ബിസി ഷെഡ്യൂളും കൂടെ കണക്കിലെടുത്താണ് ഇന്നത്തെ കാലത്ത് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഓണം സെലിബ്രേഷൻ കൈസർ ആപ് ദോനോ സ്കൂൾ മേ ഓണം മനായാ ഹോഗാ ഓർ ആപ്കെ ഘർ മേ ഭി ഓണം മനായാ ഹോഗാ നാ. തോ ആപ്കെ ഓണം സ്കൂൾ മേ സെലിബ്രേഷൻ കൈസർ ഹാ?
3: എക്ദം അച്ഛാ.
1: ഹം സ്കൂൾ മേ ഓർ ഘർ മേ ഓണം ഖൂബ് മനായാ.
2: സ്കൂൾ മേ ഓർ ഘർ മേ ആപ് ഖൂബ് മനായാ.
3: കൈ പ്രോഗ്രാം ഭീ തേ नाच गाना इत्यादि, फिर ओण सद्या की भी खूब मसाली.
2: ओह, प्रोग्राम भी थे, नाच गाने आपके मित्र आप सब लोग मिल करके नाच गाने भी किए और उसका मजा भी लिया. और घर में?
1: घर में रिश्तेदार भी आए और बड़े मजे की बात हुई,
3: सब लोग मिलकर खाना बनाए और खेल खेले.
2: हाँ, देखिए आप घर में രിഷ്തേദാർ സഭയെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അല്ലേ, ദൂരെയുള്ളവരും ചാരയുള്ളവരെല്ലാം എവിടെയെങ്കിലും അടുത്തുള്ള ഒരു ബന്ധു വീട്ടിലെല്ലാരും കൂടെ കൂടിയിട്ട് അല്ലേ അങ്ങനെയും ആഘോഷിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, നാച്ച് ഗാനെ മസ്തി ഖേൽ, നമ്മൾ വെറുതെ ഇരിക്കുന്നല്ല അല്ലേ, ആ ദിവസങ്ങളിലൊക്കെ കുറച്ച് ട്രാവൽ ചെയ്യുന്നു അല്ലേ, ഓണം ആഘോഷിക്കുന്നു.
1: ഖീർ ബി ബനായേ ഖുഷി ഹി ഖുഷി.
2: ഖീർ ബി ബനായേ, അത് നമ്മൾ പറയുമ്പോ ഏറ്റവും നമുക്ക് ഈ ആഘോഷങ്ങൾക്കിടയിൽ ഈ കളികൾക്കിടയിലും അല്ലെങ്കിൽ ഈ ഡാൻസും പാട്ടും ചിരിയും ബഹളത്തിന്റെ ഇടയിലും നമ്മൾ ഇത് സദ്യയും പായസം ഒക്കെ തന്നെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്. ഓണം കി സാരി തയ്യാറിയാ ഏക് മഹീനെ പെഹലെ ഹി ശുരു ഹോത്തി ഹെ കൈ പ്രകാർ കി സജാവട്ടെ ആദി ഭി ഹോത്തി ഹെ. ഓണം എന്ന് പറയുമ്പോ ശരിക്കും ചിങ്ങമാസത്തിലാണ് ഓണം. കർക്കിടകം ആകുമ്പോ തന്നെ അയ്യോ അടുത്ത മാസം ഓണമല്ലേ എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടുന്ന എല്ലാ തയ്യാറെടുപ്പുകളും അപ്പൊ തന്നെ തുടങ്ങുകയാണ്. ദൂർ ദൂർ സേ രിഷ്തേദാർ ദോസ്ത് പരിവാർ കെ സദസ്യ ഓണം മനാനെ കിലെ പരിവാറോ മേ ഏകത്രിത് ഹോത്തേ ഹെ. ബച്ചോ ബൂഢേ സഭി കിലെ ഉത്സാഹ കി സ്ഥിതി ഹെ. എല്ലാവരും ആഘോഷത്തിലാണ്. ചിലപ്പോ ആ സമയത്ത് വാർദ്ധക്യത്തിലായിരിക്കുന്നവർ പോലും വളരെ ഉത്സാഹത്തോടെ അല്ലെ, അവശതയൊക്കെ മറന്ന് വയ്യായ്മയൊക്കെ മറന്ന് ബച്ചേ ബൂഢെ സഭിക്കേ ലേ ഉത്സാഹ കി സ്ഥിതി ഹെ സബ് ലോക് ധൂം ധാം സേ ഓണം കി തയ്യാറിയോ മേ ലഗേ രഹതേ ഹെ. ഓണം കി തയ്യാറിയാ ഖൂബ് മസ്തി സേ വേ ലഗേ രഹതേ ഹെ. അച്ഛാ ബച്ചോ യേ ബതായേ ഹമാരേ ഓണം മഹോത്സവ കെ പീച്ചേ പൗരാണിക് കഹാനി പ്രചലിത് ഹെ വോ ആപ്കോ മാലൂം ഹെ ക്യാ?
3: ഹാ, പുരാനെ സമാനേ മേ മഹാബലി നാം കാ രാജാ തേ.
2: പുരാനെ സമാനേ മേ ഏക് രാജാ തേ ജിൻകാ നാം ഹെ മഹാബലി. ഉൻകി ക്യാ വിശേഷതാ തി?
1: വേ ഇമാൻദാർ പ്രജാ സ്നേഹി ദാനി രാജാ തേ.
2: ദേഖിയേ ഹമാരേ യേ മഹാബലി ജി ഉസ്സേ ബഹുത് ഭിന്ന തേ ക്യോങ്കി വേ ഇമാൻദാർ തേ പ്രജാ സ്നേഹി തേ ദാനി തേ. ഇമാൻദാർ മീൻസ് സത്യസന്ധ, ഓണസ്റ്റി. മഹാബലി എന്ന് പറയുമ്പോ നമ്മള് മുൻഗണന കൊടുക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സത്യസന്ധതയാണ്, ഓണസ്റ്റി. അത് കഴിഞ്ഞ് പ്രജാ സ്നേഹിയായിരുന്നു, പ്രജകളോട് വളരെയധികം സ്നേഹമുള്ള വ്യക്തിയായിരുന്നു, ത്യാഗിയാണ്, ദാനിയാണ്.
3: ഉൻകെ സമാനമേ ചൂട് മാർപീട്ട് ലൂട്ട് കുച്ച് ഭീ നഹീ താ.
2: ഉൻകെ സമാനമേ ചൂട് മാർപീട്ട് ലൂട്ട് കുച്ച് ഭീ നഹീ താ. അടിയോ കൊള്ളയോ വഴക്കോ ബഹളമോ ഒന്നുമില്ല, സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു രാജഭരണകാലമായിരുന്നു ചക്രവർത്തി മഹാബലി രാജാവായിരുന്ന സമയത്ത്.
1: സബ്കഹി ശാന്തി,
2: ആ സബ്കഹി ശാന്തി ഹി ശാന്തി ഥി, ശാന്തി, നല്ല സമാധാനത്തിന്റെ അന്തരീക്ഷമായിരുന്നു. ലോക് ബഹുത് ഖുഷ് ഥേ ഓർ സബ് കഹീ സമൃദ്ധി തി, ചാരോ തരഫ് സുഖ് ഓർ ഖുഷി കാ വാതാവരണം, എല്ലാം കൊണ്ടും സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു അന്തരീക്ഷമായിരുന്നു. ഇങ്ങനെ ഒരു രാജഭരണം ഇങ്ങനെ നിലനിന്നപ്പം എല്ലാവർക്കും അത് ഇഷ്ടപ്പെടൂല അല്ലെ. എന്തുപറ്റി? മഹാബലി കെ ശാസൻസേ ദേവുങ്ക ജലൻഹുവാ ജലൻഹുവ മീൻസ് ഈർഷ്യാഹുയി, ഭൂമിയിൽ ഇത്രയും നല്ലൊരു ജീവിത രീതിയോ എന്ന് പറഞ്ഞ് അവർ ഇസ്ലിയെ ക്യാക്കിയാ. ഇസ്ലിയെ
3: ഭഗവാൻ വിഷ്ണു
2: വാമൻ കാ അവതാർ, വാമനായി അറിയാലോ, അതൊക്കെ ആ പടമൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. വാമന്റെ അവതാരം എടുത്ത് ഭൂമിയിൽ വന്നിട്ട്

0: മഹാബലിയോട് എന്ത് ചെയ്തു? ദാനം ചോദിച്ചു. ദാനി മഹാബലിനെ ക്യാ കിയാ? ദാനി മഹാബലി സബ് കുച്ച് വാമൻ കോ ദാൻ ദിയ, ചോദിച്ചെല്ലാം കൊടുത്തു. തീൻ ഫുട്ട് മാങ്ക. പക്ഷെ അപ്പോഴത്തേക്കും ഭൂമിയും പാതാളവും എല്ലാം അളന്നു കഴിഞ്ഞതുകൊണ്ട് പിന്നെ കൊടുക്കാൻ മണ്ണില്ല. മഹാബലിനെ ക്യാ കിയാ? മഹാബലി അപ്നാസിർ ചുക്കാ ദിയ. മഹാബലിനെ ക്യാ കിയാ? മഹാബലി അപ്നാസിർ ചുക്കാ ദിയ. തല കുനിച്ചു കൊടുത്തു.
1: തബ് വാമൻ നെ മഹാബലി കേ സിർ പർ പയർ രക്കർ പാതൽ കി ഓർ ദോബ് ദിയ.
0: തബ് വാമൻ നെ ക്യാ കിയാ? മഹാബലി കേ സിർ പർ പയർ രക്കർ പാതാൽ കി ഓർ ധോപ് ദിയ. തല കാണിച്ചു കൊടുത്തപ്പോ എന്ത് ചെയ്തു? അങ്ങനെ ഇങ്ങ് ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തി. പാതാൽ കി ഓർ ജാനേ സേ പെഹലെ ക്യാ കിയാ മഹാബലിനെ? മഹാബലിനെ വാമൻ സേ പ്രാർത്ഥന കി കി മുച്ചേ സാൽ മേ ഏക് ബാർ അപ്നി പ്രജാ സേ മിൽനേ കി അനുമതി ദേ. പാതാൽ കി ഓർ ജാനേ സേ പെഹലെ, അപ്പൊ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുന്ന അവസരത്തില് മഹാബലി എന്ത് ചെയ്തു? വാമനോടൊരു റിക്വസ്റ്റ് വെച്ചു. എനിക്ക് സാൽമേ ഏക് ബാർ, വർഷത്തിൽ ഒരു പ്രാവശ്യം എന്ത് ചെയ്യണം? എനിക്ക് എന്റെ പ്രജകളെ വന്ന് കാണാനുള്ള അനുവാദം തരണം. സാൽമേ ഏക് ബാർ മുഝേ അപ്നി പ്രജാ സേ മിൽനേക്ക് അനുമതി ദേ, വർഷത്തിൽ ഒരു പ്രാവശ്യം എന്റെ പ്രജകളെ കാണാൻ അനുവാദം തരണം. വാമന അവതാർ കെ രൂപമേ ആയന മഹാവിഷ്ണു, തോ മഹാവിഷ്ണുനെ ഉൻകി പ്രാർത്ഥന സ്വീകാർ കർലി, പ്രജാ സേ മിൽനേക്ക് അനുമതി ദേദി. തോ ക്യാ കഹാ ജാതാ ഹേ കി ഹർ സാൽ ഓണം കേ ദിൻ മഹാബലി അപ്നി പ്രജാ സേ മിൽനേ കെ ലിയേ പാതാൾ സേ ഭൂമി ആയാ കർത്തേ ഹേ. ഹർ സാൽ മഹാബലി ക്യാ കർത്തേ ഹേ? അപ്നി പ്രജാ സേ മിൽനേ കെ ലിയേ തിരുവോണം കേ ദിൻ, എന്നാ വരുന്ന അതിന് വിശേഷ ദിവസമൊക്കെ ഉണ്ട്. എല്ലാ വർഷവും തിരുവോണ ദിവസം എന്ത് ചെയ്യും? മഹാബലി പാതാളത്തിൽ നിന്ന് പ്രജകളെ കാണാനായിട്ട് വരുന്നു എന്നാണ് ഐതിഹ്യം.
1: ഇസ്ലിയെ മഹാബലി കാ സ്വാഗത കർത്തേ ഹുവേ മലയാളി ഹർ സാൽ ഓണം കാ മഹോത്സവ് ധൂം
0: ധാം സേ മനാതേ ഹേ. ഇസ്ലിയെ മലയാളി ക്യാ കർത്തേ ഹേ? മഹാബലി കാ സ്വാഗത കർണേ കെ ലിയേ മലയാളി ഹർ സാൽ, എന്തൊക്കെ തിരക്കൾ ഉണ്ടെങ്കിലും മഹാബലി കാ സ്വാഗത കർത്തേ ഹുയേ ധൂം ധാം സേ. ധൂം ധാം സേ മത്ലബ് വളരെ സന്തോഷത്തോടെ ആഘോഷത്തോടെ ഓണം ധൂം ധാം സേ മനാതേ ഹേ. ബച്ചോ ആപ് യേ ബതായേ, ആപ് ഹർ സാൽ കിസ് തരഹ ഓണം മനാതേ ഹേ?
1: ജി ഹം ഭി ബഡേ മസേ സേ ഓണം മനാതേ ഹേ.
0: ബഡേ മസേ സേ, സന്തോഷത്തോടെ ആനന്ദത്തോടെ. ഫിർ മാ ബാപ് ഭായ് ബഹൻ രിഷ്തേദാർ സബ് മിൽക്കർ ആനന്ദ് ഉടാതേ ഹേ, ഹനാ. തോ ഭോജൻ ഭി സ്വാദിഷ്ട് ഖാതേ ഹേ ഓർ ഉസ്കേ ബാദ് തരഹ തരഹ കേ ഖേൽ ഭി ഖേൽതേ ഹേ. സന്ധ്യ കേ സമയ് ഘൂംനേ ഭി ജാതേ ഹേ. പിന്നെ നമ്മള് എല്ലാവരും കളിയും പാട്ടും ഡാൻസും ഒക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ചുറ്റിക്കറങ്ങാനായിട്ടല്ലേ, കാരണം നഗരം മൊത്തം അലങ്കരിച്ചിട്ടിരിക്കുകയായിരിക്കുമല്ലോ, അപ്പൊ അത് കാണാനായിട്ടൊക്കെ ഇറങ്ങുന്നു. തോ ദേഖിയേ ബച്ചോ ഏക് മുഖ്യ ബാത് ഭി ഹേ. തോ ബച്ചോ ഹമാരി സർക്കാർ കി തരഫ് സേ ഓണം മനാനേ കെ ലിയേ ബഹുത് ബഡേ ഇന്തസാം കിയാ കർത്തേ ഹേ. ദേഖിയേ സബ് കഹീ കൈ പ്രകാർ കെ രംഗാരംഗ് കാര്യക്രം ഭി മനാതേ ഹേ, ഹനാ. സ്റ്റേജ് ഷോസ്, നാടൻ കലകൾ, ഹനാ, ലോക് കഥായേ, നാടൻ കലകൾ അതുപോലെയുള്ളതെല്ലാം വളരെ ആഘോഷപൂർവ്വം നടത്തുന്നു എന്നുള്ളതാണ്. പിന്നെ പ്രൊസഷൻ, അതായത് ഘോഷയാത്ര, ജുലൂസ് ഭി നികാല ജാതാ ഹേ. സർക്കാരി ദഫ്തറോ കി തരഫ് സേ കൈ ഫ്ലോട്സ് ഭി ഹേ. ഓണം അത്തം സേ ലേക്കർ ചതയം തക്ക് ഏക് ബഹുത് ബഡാ മഹോത്സവ് ഹേ ഓർ യേ ഭായിചാര ഏക്താ സഹയോഗ് കാ സന്ദേശ് ദേതേ ഹേ. സഹോദര്യം, സ്നേഹം, ഐക്യം, ഇതിന്റെയൊക്കെ സന്ദേശം കൊടുക്കുന്ന ഒരു വലിയ ഉത്സവമാണ് ഓണം. തോ ബച്ചോ ഹമാരേ കക്ഷാ ഭി യഹീ സമാപ്ത ഹോതി ഹേ, ഹം മിലേംഗേ അഗ്ലി ബാർ.
1: ധന്യവാദ് ജി.
0: ധന്യവാദ്.
2: ഹിന്ദി പാഠം ഇതുവരെ പഠിപ്പിച്ചത് ശ്രീദേവി എം. പഠിച്ചവർ ശ്രീവർദ്ധൻ, വസുദേവ് എന്നിവർ.

0: ആകാശവാണി
1: പാട്ടുകളം. പാട്ടുകളത്തിൽ ഇന്ന് ചെട്ടികുളങ്ങര ജി എസ് ജയകുമാറും സംഘവും അവതരിപ്പിക്കുന്ന പുള്ളുവൻ പാട്ട് കേൾക്കാം.

പാട്ടുകളത്തിൽ പൊള്ളുവൻ പാട്ട് അവതരിപ്പിച്ചത് ചെട്ടിക്കുളങ്ങര ജി എസ് ജയകുമാറും സംഘവും. കൂടെ പങ്കെടുത്തവർ മണികണ്ഠൻ പാരിപ്പള്ളി, ജലജ ദിനേശ് കലവൂർ.

0: ചലച്ചിത്രഗാനം കഴിഞ്ഞു. ആകാശവാണി.
1: ഗിൽബർട്ട് ജോണും സംഘവും പാടിയ ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആദ്യഗാനം ആനന്ദമായി ആഘോഷമായി മധുരഗീതം പാടിടാം.

0: ശ്രോതാക്കൾ കേട്ടത് ഗിൽബർട്ട് ജോണും സംഘവും പാടിയ ഭക്തിഗാനങ്ങൾ.
1: ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് കയർ ഉദ്യമി യോജന, 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവീക്ഷണം, 6:50 വയലും വീടും. ഇതിൽ തെങ്ങ് കൃഷിയുടെ പ്രാധാന്യവും സാധ്യതകളും വെല്ലുവിളികളും ഡോക്ടർ റെജി ജേക്കബ് തോമസ് സംസാരിക്കുന്നു. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ, 7:35 തൊഴിലാളി മണ്ഡലം. ഓൺലൈൻ ടാക്സി ശൃംഖലയിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്ന ജോബിയുമായുള്ള അഭിമുഖം. 7:50 ചലച്ചിത്രഗാനങ്ങൾ. 8:00 ചിത്രീകരണം നെരിപ്പോടിലെ ഉയർപ്പ്, രചന സിന്ധു എസ് നാഥ്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. ആവർത്തന പട്ടികയിലെ നാൾവഴികൾ, ഷൈലാബായി സംസാരിക്കുന്നു. 9:30 സംഗീത കച്ചേരി, എസ് മഹാദേവൻ അവതരിപ്പിക്കുന്നു. സുനിത ഡി വയലിൻ, തലവൂർ എൻ എസ് ബാബു മൃദംഗം, അച്യുതൻ എൻ വി ഗഞ്ചിറ. 10:30 തിരുവനന്തപുരത്ത് നടന്ന ലോക നാളികേര ദിനാഘോഷം റിപ്പോർട്ട്, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ FM ഗോൾഡ് ഡൽഹി.

നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് കരിപ്പൂർ ജി വി നായർ. 6:00 ഉഷമലരി, 4:00 കൃഷ്ണപിള്ളയുടെ കാമുകൻ എന്ന കവിത, ആലാപനം മുഖത്തല തുളസീധരൻ. 6:15 ഉദയഗീതം, സുഭദ്ര തമ്പുരാൻ ആലപിച്ച പൂർണ്ണത്രയീശ സുപ്രഭാതം. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 പുലർവട്ടം, ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഗുഡ് ഇംഗ്ലീഷ്, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 129. 8:35 സ്മൃതിമധുരം, 8:45 യോഗസൗഖ്യം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 വാർത്താ തരംഗിണി, 9:15 ഹലോ സന്ദേശ ഗാനം, 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 10:15 രാഗാമൃതം, 11:00 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി, 12:00 ശാസ്ത്രലോകം, 12:20 ലളിതഗാനങ്ങൾ, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, 12:50 വാർത്തകൾ, 1:00 ഒരു വട്ടം കൂടി, 2:15 തുടർനാടകം, മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി ഭാഗം 8, രചന അരുൺ നായർ, സംവിധാനം റൂബി ബാബു. 2:30 ഉമംഗ് സി ഐ ടി സ്പോൺസർ പരിപാടി. 3:00 ഗാനോപഹാരം, 4:00 മായാമുദ്രകൾ, 4:30 മഴവില്ല്, 5:00 ഹിന്ദി പാഠം, 5:15 തുടിതാളം, 5:30 സ്പൈസ് സ്പോൺസർ പരിപാടി, 5:40 ചലച്ചിത്ര ഗാനം, 5:45 ഭക്തിഗാനങ്ങൾ, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് ഗ്രാമോദ്യോഗ് വികാസ് യോജന, 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 സന്ധ്യാഗീതം, 6:50 കിസാൻ വാണി, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 മുതൽ കളി അവസാനിക്കുന്നതുവരെ ഏഷ്യാകപ്പ് വനിതാ T20 ക്രിക്കറ്റ് ടൂർണമെന്റ് 2026 ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വച്ച് ഇന്ത്യയും ഹോങ്കോങ്ങും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ വിവരണം ഡൽഹിയിലെ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് 112 എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം. 8:35 വാർത്താ ബുള്ളറ്റിൻ. 11:45 മുതൽ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹിയിലെ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയുണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33°C, കുറഞ്ഞ താപനില 24.5°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.3°C, കുറഞ്ഞ താപനില 24.9°C. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. കയർ ഉദ്യമി യോജന.
2: കയർ വ്യവസായ പുനരുദ്ധാരണം, നവീകരണം, നൂതന സാങ്കേതിക വിദ്യ വികസിപ്പിക്കൽ എന്നിവയിലൂടെ കയർ മേഖലയുടെ സുസ്ഥിര വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതിയാണ് കയർ ഉദ്യമി യോജന. ഇതിലൂടെ സ്ത്രീകൾക്കും ഗ്രാമീണ മേഖലയിലെ ദുർബല വിഭാഗങ്ങൾക്കും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് ലക്ഷ്യമിടുന്നു.
3: സംരംഭകർക്ക് 10 ലക്ഷം രൂപ വരെ ചിലവ് വരുന്ന കയർ നിർമ്മാണ യൂണിറ്റുകൾ സ്ഥാപിക്കാൻ പദ്ധതി സഹായം നൽകുന്നു. ഈ പദ്ധതിയുടെ കീഴിൽ സംരംഭകന് വായ്പയും

0: സബ്സിഡിയും ലഭ്യമാകും. അതോടൊപ്പം സംരംഭകൻ ചെറിയ ഒരു തുകയും സംഭാവന ചെയ്യണം. സംരംഭകർക്ക് സംസ്ഥാനത്തെ ഏതെങ്കിലും കയർ ബോർഡിലോ കയർ ബോർഡ് അധികാരപ്പെടുത്തിയിരിക്കുന്ന സ്ഥാപനത്തിലോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇതിനു കീഴിൽ അപേക്ഷിക്കുന്ന സംരംഭകൻ 18 വയസ്സ് പൂർത്തിയായ വ്യക്തിയായിരിക്കണം. വരുമാന പരിധി നിർണയിച്ചിട്ടില്ല. ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിക്ക് പദ്ധതിക്ക് കീഴിൽ സഹായത്തിനായി അപേക്ഷിക്കാം. അതുകൂടാതെ NGO കൾ, സ്വയം സഹായ സംഘങ്ങൾ, രജിസ്റ്റേർഡ് സൊസൈറ്റികൾ, ചാരിറ്റി ട്രസ്റ്റ്, ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പുകൾ എന്നിവർക്കും അപേക്ഷിക്കാം. പ്രോജക്റ്റുകൾക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെയോ സംസ്ഥാന ഗവൺമെന്റിന്റെയോ സഹായം മുൻപ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ പദ്ധതിക്ക് കീഴിൽ അപേക്ഷിക്കാൻ അർഹരല്ല.
1: കയർ ഉദ്യമി യോജനയ്ക്ക് അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ ഇനി പറയുന്നു. പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ബന്ധപ്പെട്ട അധികാരിയിൽ നിന്ന് ലഭിക്കുന്ന ജാതി സർട്ടിഫിക്കറ്റ്, കെട്ടിടങ്ങൾ, സാധന സാമഗ്രികൾ, മൂലധന ചെലവ് എന്നിവ ഉൾപ്പെടെയുള്ള വിശദമായ പ്രോജക്റ്റിന്റെ ചെലവ്, അപേക്ഷകന്റെ KYC ഡോക്യുമെന്റ്, തിരിച്ചറിയൽ കാർഡ്, റെസിഡൻഷ്യൽ പ്രൂഫ് എന്നിവ, അപേക്ഷകർ വ്യക്തികളല്ലെങ്കിൽ അനുയോജ്യമായ രജിസ്ട്രേഷൻ ഡോക്യുമെന്റുകൾ, കയർ നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുന്ന നിർദ്ദിഷ്ട സ്ഥലത്തിന്റെ പ്രോപ്പർട്ടി ഡോക്യുമെന്റുകൾ, കയർ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ്, EDP അതായത് ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ട്രെയിനിങ്ങിന്റെ സർട്ടിഫിക്കറ്റ്, ജില്ലാ വ്യവസായ കേന്ദ്രം നൽകുന്ന ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റ് സർട്ടിഫിക്കറ്റ്, സിവിൽ കൺസ്ട്രക്ഷൻ വർക്കിന്റെ പ്ലാനും എസ്റ്റിമേറ്റും, ഇത് ചാർജ് എഞ്ചിനീയർ സാക്ഷ്യപ്പെടുത്തേണ്ടതാണ്.
0: പദ്ധതിയുടെ പ്രത്യേകതകൾ ഇനി പറയുന്നവയാണ്. കയർ ഉദ്യമി യോജനയ്ക്ക് കീഴിൽ വരുന്ന കയർ പ്രോജക്ടുകളുടെ പരമാവധി ചെലവ് 10 ലക്ഷം രൂപ വരെയാണ്. പ്രോജക്ട് കോസ്റ്റിന് കീഴിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സൂക്ഷ്മ ചെറുകിട കയർ യൂണിറ്റുകൾ ആരംഭിക്കുന്നതിനാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ പദ്ധതിയിലൂടെ വിഭാവനം ചെയ്യുന്നത്. തുടക്കത്തിൽ അപേക്ഷകൻ പ്രോജക്ട് ചെലവിന്റെ 5% നൽകേണ്ടതുള്ളൂ. പ്രോജക്ട് ചെലവിന്റെ 40% അപേക്ഷകന് സബ്സിഡിയായി ലഭിക്കും. ബാക്കി വരുന്ന പ്രോജക്ട് ചെലവിന്റെ 55% കുറഞ്ഞ നിരക്കിൽ ബാങ്കിൽ നിന്ന് വായ്പയായി ലഭിക്കും. മൂലധന ചെലവ്, കെട്ടിടം, സാധന സാമഗ്രികൾ എന്നിവയ്ക്കുള്ള തുക തുടങ്ങിയവയ്ക്കാണ് വായ്പ ലഭിക്കുക. വായ്പ തിരിച്ചടക്കേണ്ട കാലാവധി പരമാവധി 7 വർഷമാണ്. വായ്പ ലഭിക്കാൻ ഈട് നൽകേണ്ട ആവശ്യമില്ല. കേന്ദ്ര വ്യവസായ വാണിജ്യ വകുപ്പിന് കീഴിലുള്ള CGTMSE സ്കീമിന് കീഴിലാണ് കയർ ഉദ്യമി യോജനയ്ക്ക് കീഴിൽ ലഭ്യമാകുന്ന വായ്പകൾ ഉൾപ്പെടുന്നത്.
1: ഈ പദ്ധതിയിൽ എങ്ങനെ അപേക്ഷിക്കാം? കയർ ഉദ്യമി യോജനയ്ക്ക് കീഴിൽ അപേക്ഷ സമർപ്പിക്കുന്നത് വളരെ ലളിതമാണ്. കയർ ബോർഡിന്റെ ഓഫീസുകൾ, ജില്ലാ വ്യവസായ കേന്ദ്രം, കയർ പ്രോജക്ട് ഓഫീസുകൾ, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ, കയർ ബോർഡ് അനുമതി നൽകിയ നോഡൽ ഓഫീസുകൾ, കയർ ബോർഡിന്റെ വെബ്സൈറ്റ് എന്നിവയിൽ നിന്ന് അപേക്ഷ ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം ആവശ്യമായ രേഖകളും ചേർത്ത് കയർ ബോർഡിന്റെ ഫീൽഡ് ഓഫീസിലോ ജില്ലാ വ്യവസായ കേന്ദ്രത്തിലോ അപേക്ഷ സമർപ്പിക്കാം.

0: തദ്ദേശ സ്ഥാപനങ്ങളും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും കൂട്ടായി പ്രയത്നിക്കണമെന്നും മന്ത്രി പറഞ്ഞു. സമാപന സമ്മേളനം കെ സുധാകരൻ എം പി ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്കിടയിൽ ഒരു രീതിയിലുമുള്ള പ്രയാസങ്ങളും ഇല്ലാതെയാണ് ഇത്തവണത്തെ ഓണം കടന്നുപോയതെന്ന് കെ സുധാകരൻ പറഞ്ഞു. ടി ഒ മോഹനൻ എം എൽ എ, മേയർ പി ഇന്ദിര, ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ്, ഡെപ്യൂട്ടി മേയർ കെ പി താഹിർ, കണ്ണൂർ റേഞ്ച് ഡി ഐ ജി കെ കാർത്തിക്, സിറ്റി പോലീസ് കമ്മീഷണർ വിജയഭാരത് റെഡ്ഡി എന്നിവർ സംസാരിച്ചു. കേരളത്തിനകത്തും പുറത്തുനിന്നുമുള്ള നിരവധി കലാകാരന്മാർ വാരാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി ഊർപ്പള്ളിയിൽ നടന്ന മഴയുത്സവവും മഡ് ഫുട്ബോൾ ടൂർണമെന്റും ആവേശമായി. ഓണാഘോഷത്തിന്റെ ഭാഗമായി ഊർപ്പള്ളി വയലിൽ സംഘടിപ്പിച്ച മഴയുത്സവത്തിലേക്ക് ഒരു ഗ്രാമം മുഴുവൻ ഒഴുകിയെത്തിയത് ഓണം മുന്നോട്ട് വയ്ക്കുന്ന ഒരുമയുടെ സന്ദേശത്തിന്റെ മനോഹരമായ ആവിഷ്കാരമായി മാറി. മഴക്കാലത്തിന്റെ സൗന്ദര്യവും കൃഷിയുടെ പ്രാധാന്യവും ഓർമ്മിപ്പിച്ചുകൊണ്ട് കുട്ടികളിലും പൊതുജനങ്ങളിലും പ്രകൃതിയോടും കൃഷിയോടുമുള്ള താല്പര്യം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് 7 വർഷം മുൻപ് ഊർപ്പള്ളി മഴയുത്സവം ആരംഭിച്ചത്. മഴയുത്സവത്തിന്റെ ഭാഗമായി നടന്ന മഡ് ഫുട്ബോളിൽ MLA മാരായ ടി ഒ മോഹനൻ, വി കെ സനോജ്, ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ്, സിറ്റി പോലീസ് കമ്മീഷണർ വിജയഭാരത് റെഡ്ഡി എന്നിവരുൾപ്പെടെ അണിനിരന്ന ടീം മാധ്യമപ്രവർത്തകരുടെ ടീമിനെ 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. DYSP കെ വി പ്രമോദ്, ഒളിമ്പിക്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി കെ ജഗന്നാഥൻ തുടങ്ങിയവരും വിജയ ടീമിന്റെ ഭാഗമായി. ഊർപ്പള്ളിയിലെ ചെളിവെള്ളം നിറഞ്ഞ വയലിലായിരുന്നു മഴയുത്സവത്തിന്റെ ഭാഗമായുള്ള മഡ് ഫുട്ബോൾ മത്സരം നടന്നത്. പരിയാരം മെഡിക്കൽ കോളേജ് സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുത്തതിനോടനുബന്ധിച്ച് ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലുണ്ടായ അപാകതകൾ പരിശോധിക്കാൻ വിദഗ്ധരടങ്ങുന്ന ഉന്നതതല സമിതിക്ക് അടിയന്തരമായി രൂപം നൽകുമെന്ന് ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. പരിയാരം മെഡിക്കൽ കോളേജ് സന്ദർശിക്കാനെത്തിയ മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് ജീവനക്കാരുടെ പ്രതിനിധികൾ ഉന്നയിച്ച ആശങ്കകൾക്ക് മറുപടി പറയുകയായിരുന്നു. 2 പതിറ്റാണ്ടിലേറെ കാലം സഹകരണ മേഖലയിൽ പ്രവർത്തിച്ച ശേഷം സർക്കാർ ഏറ്റെടുത്ത സ്ഥാപനമെന്ന നിലയിൽ പരിയാരം മെഡിക്കൽ കോളേജിലെ ജീവനക്കാരുടെ ശമ്പളം, തസ്തികകൾ തുടങ്ങിയ കാര്യങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അവയ്ക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ ഉന്നതതല സമിതിക്ക് രൂപം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. 1960കളിലെ സ്റ്റാഫ് പാറ്റേണാണ് ആരോഗ്യവകുപ്പിൽ നിലവിൽ തുടർന്നു വരുന്നത്. ഇത് പരിഷ്കരിക്കാനും ആവശ്യമായ മാറ്റങ്ങൾ വരുത്താനും നടപടികൾ സ്വീകരിക്കും. സംസ്ഥാനത്തെ ജനജീവിതത്തെ സംരക്ഷിക്കുന്ന സേനയാണ് കേരള പോലീസ് എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. KIP MSP ബറ്റാലിയനുകളുടെ പാസിംഗ് ഔട്ട് പരേഡിന്റെ ഭാഗമായി കണ്ണൂർ മാങ്ങാട്ടുപറമ്പ് പരേഡ് ഗ്രൌണ്ടിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പരിശീലനം പൂർത്തിയാക്കി ഇറങ്ങുന്ന പോലീസ് സേനാംഗങ്ങൾ ജനതാൽപര്യം ഉയർത്തിപ്പിടിക്കണം. ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ബാധ്യത പോലീസ് സേനാംഗങ്ങൾക്കുണ്ട്. കുറ്റാന്വേഷണ കാര്യങ്ങളിലും കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്നതിലും രാജ്യത്തിന് തന്നെ മാതൃകയാണ് കേരള പോലീസ്. ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വവും നാടിന്റെ ഐക്യവും സാഹോദര്യവും കാത്തു സൂക്ഷിക്കുക എന്ന കടമയും പോലീസിനുണ്ടെന്നും അത് മറക്കരുതെന്നും മന്ത്രി പറഞ്ഞു. KIP യിലെയും MSP യിലെയും 305 പേരാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത്. ക്യാൻസർ അതിജീവിതരുടെ സംഗമം അമൃതം 2026 തലശ്ശേരിയിൽ നടന്നു. മലബാർ ക്യാൻസർ സെന്ററിലെ ചികിത്സയിലൂടെ രോഗവിമുക്തി നേടിയവരും അവരുടെ കുടുംബാംഗങ്ങളും അതിജീവനത്തിന് അവരെ പ്രാപ്തരാക്കിയ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടെ 2500 പേരാണ് സംഗമത്തിൽ പങ്കെടുത്തത്. അർബുദത്തെ പറ്റിയുള്ള മിഥ്യാധാരണകൾ ഇല്ലാതാക്കുക, അതിജീവിതർക്കും രോഗികൾക്കുമുള്ള അപകർഷതാബോധം കുറയ്ക്കുക, ശാസ്ത്രീയമായ ചികിത്സ നേടിയാൽ ക്യാൻസർ പൂർണ്ണമായും മാറ്റാനാവുമെന്ന സന്ദേശം സമൂഹത്തിന് നൽകുക എന്നിവയായിരുന്നു സംഗമത്തിലൂടെ ലക്ഷ്യം വെച്ചത്.
1: കണ്ണൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കണ്ണൂർ പ്രതിനിധി KO ശശിധരൻ.

വാങ്ങുന്ന ഓരോ ഉൽപ്പന്നത്തിനും സേവനത്തിനും നിങ്ങൾക്ക് അവകാശമുണ്ട്. തെറ്റായ വില, മോശം സേവനം, കൃത്യമായ വിവരങ്ങളില്ലായ്മ, ഇവയ്ക്കെതിരെ പരാതിപ്പെടാം. 1915 എന്ന ഉപഭോക്തൃ ഹെൽപ്പ് ലൈനിൽ വിളിക്കൂ.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ മയക്കുമരുന്നിൻ്റെ വർദ്ധിച്ചു വരുന്ന ഉപയോഗവും

അനുബന്ധ നിയമങ്ങളും. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഭിഭാഷകനും നോട്ടറിയുമായ ഡോക്ടർ എ ജഹാംഗീർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496569321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ മയക്കുമരുന്നിൻ്റെ വർദ്ധിച്ചു വരുന്ന ഉപയോഗവും അനുബന്ധ നിയമങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

പാമ്പ് കടിയേറ്റാൽ എല്ലാവർക്കും ASV അഥവാ ആന്റി സ്നേക് വെനം കൊടുക്കേണ്ടതുണ്ടോ? ഡോക്ടർ ജീന ബദർ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: ഇപ്പോൾ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയന്താം പ്രവാചക പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഹ. ആപദ്ഗ്രസ്ത നേപാളദേശായ സഹായ സാമഗ്രിമാദായ ഭാരതസ്യ പഞ്ചമം വിമാനം പ്രസ്ഥിതം. മൃതാനാം സംഖ്യ പ്രായഃ ഏകാദശ ശതം സഞ്ജാത. ഉത്തർപ്രദേശെ വെസ്റ്റേൺ എയർ കമാൻഡ് ഇത്യസ്യ പൂർവസേനാപതിഃ സേവാനിവൃത്തഃ എയർ മാർഷൽ ജിതേന്ദ്രമിശ്രഃ അദ്യ അയോധ്യായാം ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രന്യാസസ്യ പ്രഥമ സിഇഒ രൂപേണ നിയുക്തഃ. വിശ്വബാങ്ക് പ്രമുഖേണ അജയ്ബംഗാ ഇത്യമുനാ ഭാരതസ്യ ആർത്ഥികവൃദ്ധിഃ പ്രശംസിതാ. ജാഗതിക പ്രതികൂലതാഷ്വപി അസ്മിൻ അഷ്ടപ്രതിശതാത് അധികം പ്രവർദ്ധിതും സാമർഥ്യം ഇതി പ്രതിപാദിതം. ഉഭയോഃ ദേശയോഃ ദ്വൈപാക്ഷിക വ്യാപാരസ്യ ആർത്ഥിക സഹയോഗസ്യ ച സംവർദ്ധനാർത്ഥം

0: അധികം ദ്രുതഗത്യാ പ്രവർദ്ധിത്തും സാമർഥ്യം വർദ്ധത്തെ. ബംഗാ മഹോദയ ജാഗതിക ഊർജാ വിഷാദസ്യ വ്യാപാരിക അനിശ്ചിതതായാഹ എൽ നിനോ ഇത്യസ്യ പ്രഭാവസ്യ സത്വാദപി ഭാരതസ്യ അദ്യതനം ആർത്ഥിക പ്രദർശനം സുദൃഢം വർത്തതെ ഇതി വർണിതവാൻ. പ്രിയാഹ ശ്രോതാരഹ, സംസ്കൃതവാർത്തായാഹ സംസ്കരണമിദം ഇദാനീം ആകാശവാണിതഹ പ്രസാര്യതെ. സമമേവ അയം കാര്യക്രമഃ ആകാശവാണ്യാഹ അന്തർജാലപടലെ www.newsonair.gov.in ഇത്യത്ര അഥ ന്യൂസ് ഓൺ എ ഐ ആർ ചലദൂരഭാഷീയ തന്ത്രാംശേ അപ്പി ഉപലബ്ധോ ഭവിഷ്യതി. ഭാരത അഫ്ഗാനിസ്ഥാനയോഃ വ്യാപാര വിഷയക സംയുക്ത കാര്യസമൂഹസ്യ ദ്വയോഃ ദേശയോഃ ദ്വിപക്ഷീയ വ്യാപാരസ്യ ആർത്ഥിക സഹയോഗസ്യ ച സുദൃഢീകരണാർത്ഥം ഉപായാനാം സമീക്ഷായൈ ഏകാ മന്ത്രണ ആയോജിത. വാണിജ്യ ഉദ്യോഗ മന്ത്രാലയേന ജ്ഞാപിതം യത് ഹ്യഃ ആഭാസീയ മാധ്യമേന ആയോജിതെ അസ്മിൻ ഉപവേശനെ വ്യാപാര സുഗമത സീമാ ശുൽക്ക സഹയോഗ അഫ്ഗാന വ്യാപാരിഭ്യഃ പ്രവേശാനുമതിഃ സൗവിധ്യം ബാങ്കിംഗ് വിത്തീയ സഹയോഗശ്ചേതി പ്രമുഖാഃ വിഷയാഃ ചർച്ചിതാഃ. അനേനൈവ സഹ ഔഷധ കൃഷി വ്യാപാരഃ ഊർജാ സഹയോഗഃ നിവേശ വ്യാപാര പ്രോത്സാഹനം സീമാ ശുൽക്ക സൗവിധ്യം വസ്തു വാഹന സംയോജകത അഥ ച പത്തന സംബന്ധാനാം വിഷയാണാം ഉപരി വിശദയത വിചാര വിമർശഃ സഞ്ജാതഃ. ബെൽജിയം ദേശസ്യ പ്രധാനമന്ത്രി വാൾട്ട് ഡി വേവർ ഇത്യേഷഃ അദ്യാരഭ്യ ത്രിദിവസീയായാം ഭാരതയാത്രായാം ഭവിഷ്യതി. ഭ്രമണാവധൌ സഹ പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ സഹ ദ്വൈപാക്ഷിക സംബന്ധാനാം സമഗ്ര വിഷയേഷു അപി ച പരസ്പര ഹിതാനാം ക്ഷേത്രീയ വൈശ്വിക വിഷയാണാം വിഷയേഷു ച ചർച്ചാം കരിഷ്യതി. പ്രധാനമന്ത്രി ഡി വേവർ ഇത്യേഷഃ ഭാരത യൂറോപീയ സംഘ മുക്ത വ്യാപാര സമന്വയസ്യ വ്യാവസായിക കാര്യക്രമെ മുഖ്യഭാഷണം അപി പ്രദാശ്യതി. സഹ മുംബൈ നഗരം അപി ഗമിഷ്യതി യത്ര സഹ വജ്രസ്യ നൌകാശ്രയസ്യ രസദ ഇത്യസ്യ ച ക്ഷേത്രൈഹി സഹ വിവിധൈഹി സഹഭാഗിഭിഃ സഹ വാർത്താം കരിഷ്യതി. വിദേശമന്ത്രാലയഃ അവദത് യത് ഇയം യാത്ര ഭാരത ബെൽജിയം സഹഭാഗിത്വം ഇതോപി സുദൃഢം കർത്തും അവസരം പ്രദാശ്യതി. വിദേശമന്ത്രി ഡോക്ടർ എസ് ജയശങ്കരഃ സ്വഃ ആരഭ്യ ശനിവാസര പര്യന്തം യുക്രൈന് പോളേണ്ട് ദേശയോഃ ത്രിദിവസീയായാം യാത്രായാം ഭവിഷ്യതി. ഡോക്ടർ ജയശങ്കരഃ യുക്രൈന് ദേശസ്യ സമകക്ഷേണ ആൻഡ്രീ സിബിഹ ഇത്യനേന പോളേണ്ട് ദേശസ്യ ഉപപ്രധാനമന്ത്രിണാ വിദേശമന്ത്രിണാ ച റാഡോസ്ലാവ് സിരോസ്കി ഇത്യനേന ച സഹ ദ്വൈപാക്ഷിക വിമർശം കരിഷ്യതി. വിദേശമന്ത്രാലയഃ അവദത് യത് ഇയം യാത്ര ദ്വൈപാക്ഷിക സംബന്ധാൻ വർദ്ധയിത്തും കേന്ദ്രിതാ ഭവിഷ്യതി അഥ ച ക്ഷേത്രീയ വികാസ വിഷയേഷു പരസ്പര ഹിതാനാം വിഷയേഷു ച വിചാരാണാം ആദാന പ്രദാനസ്യ അവസരമപി പ്രദാശ്യതി. ഭാരത ഋതുവിജ്ഞാന വിഭാഗേന അദ്യ മധ്യാഹ്നെ പൂർവി മധ്യപ്രദേശെ അതിപ്രബല വൃഷ്ട്യൈ രക്തവർണപര സഞ്ചേതന പ്രസാരിത. ബാഡ്മിന്റൺ ക്രീഡായാം ഭാരതസ്യ കിദാംബി ശ്രീകാന്തഃ തൻവി ശർമ്മ ച അദ്യ ചൈന ഓപ്പൺ പ്രതിസ്പർധായാഃ ദ്വിതീയ ചക്രെ പ്രവിഷ്ടവന്തൌ ഇതി വാർത്താഃ.
1: ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: better than this.
1: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. വന്യജീവി ആക്രമണത്തെ തുടർന്നുള്ള മരണത്തിലും കൃഷിനാശത്തിലും സർക്കാർ നൽകുന്ന നഷ്ടപരിഹാര തുക അടിയന്തരമായി വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അധ്യാപക നിയമനത്തിനുള്ള 18 പിഎസ്സി റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 6 മാസത്തേക്ക് നീട്ടാൻ ശുപാർശ ചെയ്ത് സംസ്ഥാന മന്ത്രിസഭായോഗം. ജീവിതശൈലി രോഗങ്ങളുടെ ഏകോപിതമായ ചികിത്സ ഉറപ്പാക്കാൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച്

0: ഹൃദയരാഗം പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. അംഗനവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിടുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയെ തുടർന്ന് പ്രതിസന്ധിയിലായ സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കാൻ നിർണായക ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് പഠനസമിതി സംസ്ഥാന സർക്കാരിന് കൈമാറി. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെതിരെ ട്രിവാൻഡ്രം റോയൽസിന് 8 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. വന്യജീവി ആക്രമണത്തിൽ മരണപ്പെടുന്നവരുടെ കുടുംബത്തിനും കൃഷിനാശം സംഭവിച്ചവർക്കും സർക്കാർ നൽകുന്ന നഷ്ടപരിഹാര തുക അടിയന്തരമായി വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൃഷിനാശത്തിന് നിലവിൽ നൽകുന്ന നഷ്ടപരിഹാരം ഇരട്ടിയാക്കും. വനാതിർത്തി പ്രദേശത്തെ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള കർമ്മ പദ്ധതി ചർച്ച ചെയ്യുന്നതിന് വനം വകുപ്പ് സംഘടിപ്പിച്ച എംപിമാരുടെയും എംഎൽഎമാരുടെയും സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ ശാശ്വത പരിഹാരത്തിന് കേന്ദ്ര സർക്കാരിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വനം മന്ത്രി ഷിബു ബേബി ജോൺ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു. അധ്യാപക നിയമനത്തിനുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 6 മാസത്തേക്ക് നീട്ടാൻ ശുപാർശ ചെയ്ത് സംസ്ഥാന മന്ത്രിസഭായോഗം. 2026 സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധിയാണ് നീട്ടിയതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലഹരി മരുന്ന് കേസുകളുടെ വിചാരണ വേഗത്തിലാക്കാൻ പാലക്കാട്, മഞ്ചേരി, തൃശൂർ എന്നിവിടങ്ങളിൽ 3 പുതിയ NDPS കോടതികൾ സ്ഥാപിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. സർക്കാർ പരിധിവിട്ട് കടമെടുക്കുന്നു എന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും ലോകത്ത് കടമെടുക്കാതെ പ്രവർത്തിക്കുന്ന ഒരു സർക്കാരുമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രമേഹമുൾപ്പെടെയുള്ള ജീവിതശൈലി രോഗങ്ങളുടെ ഏകോപിതമായ ചികിത്സ ഉറപ്പാക്കാൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ഹൃദയരാഗം പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ജനറൽ ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ എന്നിവിടങ്ങളിൽ വിദഗ്ധ ഡോക്ടർമാരുടെ 24 മണിക്കൂർ സേവനം ലഭ്യമാക്കും. പ്രതീക്ഷാ സെന്റർ എന്ന പേരിലാകും ഇത് അറിയപ്പെടുക. ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളും ആശുപത്രികളുടെ അവസ്ഥയും നേരിൽ കണ്ട് മനസ്സിലാക്കിയാണ് ആരോഗ്യവകുപ്പിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതെന്നും കായകൽപ്പം എന്ന പേരിൽ ജനസമ്പർക്ക പരിപാടി ആവിഷ്കരിച്ചത് ഇതിനുവേണ്ടിയാണെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
1: പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കേന്ദ്ര ബിന്ദുവാക്കി നടപ്പാക്കുന്ന ഒരു പ്രോജക്റ്റാണ്. അതിന്റെ പേരാണ് ഹൃദയരാഗം. 3 പ്രധാന നിയോജകമണ്ഡലങ്ങളിൽ ഇത് ആദ്യം പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കാനാണ് തീരുമാനം. തിരുവനന്തപുരം, ഇടുക്കി, മലപ്പുറമൊക്കെയാണ് അതിന്റെ ഒരു പൈലറ്റ് പ്രോജക്റ്റ് തിരഞ്ഞെടുത്തിട്ടുള്ളത്.
0: തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട് മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലെ ചികിത്സാ സൌകര്യം വർദ്ധിപ്പിക്കുമെന്നും മാനസികാരോഗ്യ കേന്ദ്രങ്ങളുടെ പേര് ഹാപ്പിനെസ് ആന്റ് വെൽനസ് സെന്റർ എന്നാക്കി മാറ്റുമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ബാല്യസ്പന്ദനം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കൊടുങ്ങാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിച്ചു. അംഗനവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ബാല്യസ്പന്ദനം. സംസ്ഥാനത്തെ 33,120 അംഗണവാടികളിലെ മുഴുവൻ കുട്ടികൾക്കും സമയബന്ധിതമായി ആരോഗ്യ പരിശോധന ഇതിലൂടെ ഉറപ്പാക്കും. ആവശ്യമായ സാഹചര്യങ്ങളിൽ തുടർ ചികിത്സയും നിരീക്ഷണവും ലഭ്യമാക്കാനും ഈ ത്രൈമാസ ആരോഗ്യ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നു. സംസ്ഥാനത്ത് പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കിയതിനെ തുടർന്ന് പ്രതിസന്ധിയിലായ സ്വകാര്യ ബസ് വ്യവസായത്തെ സംരക്ഷിക്കാൻ നിർണായക ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് പഠനസമിതി സർക്കാരിന് കൈമാറി. ബസുകളുടെ കാലാവധി 22 നിന്ന് 25 വർഷമായി ഉയർത്തുക, സ്വകാര്യ ബസ് സർവീസിനെ വ്യവസായമായി പ്രഖ്യാപിക്കുക, പ്രതിമാസം നികുതി അടയ്ക്കാൻ അവസരം നൽകുക എന്നിവയാണ് സമിതിയുടെ പ്രധാന നിർദ്ദേശങ്ങൾ. MSME പരിഗണന നൽകി ബസ് സർവീസുകളെ വ്യവസായമായി പ്രഖ്യാപിക്കുന്നതിലൂടെ ബാങ്ക് വായ്പകളും സാങ്കേതിക സഹായങ്ങളും മറ്റ് സാമ്പത്തിക ആനുകൂല്യങ്ങളും ഉറപ്പാക്കാൻ കഴിയുമെന്ന് സമിതി ശുപാർശ ചെയ്യുന്നു. ബസ് സർവീസിനെ വ്യവസായമായി പ്രഖ്യാപിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് എതിർപ്പില്ലെന്ന് മന്ത്രി CP ജോൺ വ്യക്തമാക്കി. ലഹരിക്കെതിരായ പോരാട്ടം കേരളത്തിലെ സ്കൂൾ ക്യാമ്പസുകൾ ഏറ്റെടുക്കുമെന്നും ക്യാമ്പസുകളിലും ഒപ്പം സമൂഹത്തിലും വലിയ മാറ്റത്തിന് ഇത് കാരണമാകുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന ഷോർട്ട് ഫിലിം മത്സരത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഓണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ഡിവിഷനിൽ കുറി സർവീസ് നടത്തിയത് 180 സ്പെഷ്യൽ ട്രെയിനുകൾ. ഓണം അവധിക്കാലത്ത് യാത്ര നടത്തിയവർക്ക് സർവീസുകൾ ഏറെ ഗുണകരമായി. ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ഓണക്കാലത്ത് തിരുവനന്തപുരം ഡിവിഷനിൽ നടത്തിയ സ്പെഷ്യൽ ട്രെയിനുകളിൽ 2,45,000

0: 123 അധിക യാത്രക്കാർക്കാണ് സഞ്ചരിക്കാനായത്. പായസം, ഉപ്പേരി പോലുള്ള ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്താൻ അവസരമൊരുക്കിക്കൊണ്ട് 11 പ്രധാന സ്റ്റേഷനുകളിൽ 34 സ്പെഷ്യൽ സ്റ്റാളുകൾക്ക് റെയിൽവേ അനുവാദം നൽകിയത് ഓണം അവധി യാത്ര നടത്തിയവർക്ക് ഏറെ ഗുണകരവുമായി.
1: തിരുവനന്തപുരത്ത് ആക്കുളത്തെ നവീകരിച്ച വ്യോമസേനാ മ്യൂസിയം ദക്ഷിണ വ്യോമസേനാ മേധാവി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ഇന്ത്യൻ വ്യോമസേനയുടെ ശേഖരത്തിലുള്ള പുതിയ ഉപകരണങ്ങൾ ഉൾപ്പെടുത്തിയാണ് വിപുലമായ നവീകരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയത്. പുതുതായി ഒരുക്കിയ ഓപ്പറേഷൻ സിന്ദൂർ കോർണറും മ്യൂസിയത്തിൽ ഉൾപ്പെടുന്നു. അംഗണവാടികൾ വഴി വിതരണം ചെയ്യുന്ന അമൃതം പൊടിയിൽ പഞ്ചസാര ചേർക്കുന്നത് കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കുമെന്ന് ബാലാവകാശ കമ്മീഷൻ. അമൃതം പൊടി നിർമ്മാണത്തിൽ പഞ്ചസാര പൂർണ്ണമായും ഒഴിവാക്കി കുറഞ്ഞ അളവിൽ ശർക്കര ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കണമെന്നും കമ്മീഷൻ അറിയിച്ചു. ഗുരുവായൂരിൽ അഷ്ടമി രോഹിണി മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ എ വി ഗോപിനാഥ്. അന്നേ ദിവസം ക്ഷേത്ര ദർശനത്തിനെത്തുന്ന എല്ലാ ഭക്തർക്കും വിശേഷാൽ പ്രസാദ ഊട്ട് നൽകുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശബരിമലയിൽ കന്നിമാസ പൂജയോടനുബന്ധിച്ച് ദർശനം നടത്തുന്നതിനുള്ള ഓൺലൈൻ വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. ശബരിമല ഓൺലൈൻ .org എന്ന വെബ്സൈറ്റ് വഴിയാണ് ബുക്കിംഗ്. ഈ മാസം 16 നട തുറക്കുന്നത്. കൊച്ചി മെട്രോ 3 ഘട്ടത്തിൽ ആലുവ അങ്കമാലി പാതയിൽ എയർപോർട്ട് ഭാഗത്ത് ഭൂമിക്കടിയിലൂടെ പാത കടന്നുപോകുമെന്ന രീതിയിൽ വരുന്ന തെറ്റായ വാർത്തയാണെന്ന് KMRL. 3 ഘട്ടവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിലേക്ക് സമർപ്പിച്ച DPR പ്രകാരം 18 കിലോമീറ്റർ ദൂരമുള്ള പാത പൂർണ്ണമായും മേൽപാതയായാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെതിരെ ട്രിവാൻഡ്രം റോയൽസിന് 8 wicket ജയം. കൊച്ചി ഉയർത്തിയ 197 റൺ വിജയലക്ഷ്യം ട്രിവാൻഡ്രം റോയൽസ് 18.2 ഓവറിൽ 2 wicket നഷ്ടത്തിൽ മറികടന്നു. കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് ഏരീസ് കൊല്ലം സെയിലേഴ്സ് മത്സരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ അല്പസമയത്തിനകം ആരംഭിക്കും. സംസ്ഥാനത്തിന്റെ കായിക ടൂറിസം മേഖലകളിൽ വൻ മാറ്റത്തിന് വഴിയൊരുക്കാൻ ക്രിക്കറ്റ് ടൂറിസം പദ്ധതിയുമായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. സ്വകാര്യ പങ്കാളിത്തത്തോടെ 1500 കോടി രൂപയുടെ നിക്ഷേപമാണ് ആദ്യഘട്ടത്തിൽ KCA ലക്ഷ്യമിടുന്നത്. ഇതിനായി ഈ മാസം 11 തിരുവനന്തപുരത്ത് പ്രത്യേക നിക്ഷേപക സംഗമം സംഘടിപ്പിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 374 പോയിന്റ് ഇടിഞ്ഞ് 76,570 നിഫ്റ്റി 141 പോയിന്റ് നഷ്ടത്തിൽ 23,914 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 2,240 രൂപ കുറഞ്ഞ് 111,480 രൂപയും ഗ്രാമിന് 13,935 രൂപയുമാണ് ഇന്നത്തെ വില. ഇടുക്കി വണ്ടിപ്പെരിയാറിലെ പോപ്സ് തേയില എസ്റ്റേറ്റ് തുറന്ന് പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ധാരണയായി. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ എസ്റ്റേറ്റ് മാനേജ്മെന്റും തൊഴിലാളി യൂണിയൻ നേതാക്കളുമായും നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ഒരു വർഷമായി എസ്റ്റേറ്റ് പ്രവർത്തനമില്ലാതെ പൂട്ടിക്കിടക്കുകയും തൊഴിലാളികൾക്ക് ശമ്പളം ലഭിക്കാത്ത സാഹചര്യത്തിലുമാണ് തൊഴിൽ മന്ത്രി യോഗം വിളിച്ചത്. ലൈഫ് ഭവന പദ്ധതിയിലെയും വീട് പുനരുദ്ധാരണ പദ്ധതിയിലെയും ഗുണഭോക്താക്കൾക്കുള്ള ഫണ്ട് വ്യാജരേഖകൾ ഉപയോഗിച്ച് തട്ടിയെടുത്തെന്ന കേസിൽ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ കസ്റ്റഡിയിൽ. പത്തനംതിട്ട ജില്ലയിലെ തണ്ണിത്തോട് സീതത്തോട് പഞ്ചായത്തുകളിൽ നിന്ന് വ്യാജരേഖ ചമച്ച് 1,50,000,000 രൂപയുടെ തട്ടിപ്പ് നടത്തിയ കോന്നി മ്ലാന്തടം സ്വദേശി റാണി ലക്ഷ്മിയാണ് കസ്റ്റഡിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. വന്യജീവി ആക്രമണത്തെ തുടർന്നുള്ള മരണത്തിലും കൃഷിനാശത്തിലും സർക്കാർ നൽകുന്ന നഷ്ടപരിഹാര തുക അടിയന്തരമായി വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അധ്യാപക നിയമനത്തിനുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 6 മാസത്തേക്ക് നീട്ടാൻ ശുപാർശ ചെയ്ത് സംസ്ഥാന മന്ത്രിസഭായോഗം. ജീവിതശൈലീ രോഗങ്ങളുടെ ഏകോപിതമായ ചികിത്സ ഉറപ്പാക്കാൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ഹൃദയരാഗം പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി K. മുരളീധരൻ. അംഗണവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിടുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയെ തുടർന്ന് പ്രതിസന്ധിയിലായ സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കാൻ നിർണായക ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് പഠനസമിതി സംസ്ഥാന സർക്കാരിന് കൈമാറി. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെതിരെ ട്രിവാൻഡ്രം റോയൽസിന് 8 wicket ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി വാർത്താ വീക്ഷണം. ഷാങ്ഹായ് ഉച്ചകോടി, ഭീകരതയ്ക്കെതിരെ കർശന നിലപാടുമായി ഇന്ത്യ. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ, അവതരണം നവനീത. ഇന്ത്യ യുറേഷ്യൻ ബന്ധത്തിന് പുത്തനുണർവ് നൽകിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉസ്ബെക്കിസ്ഥാനിലും കിർഗിസ്ഥാനിലും നടത്തിയ ഔദ്യോഗിക സന്ദർശനം ചരിത്രപരമായി. നാഗരികവും സാംസ്കാരികവുമായ പുരാതന ബന്ധങ്ങൾ പുതുക്കുന്നതിനൊപ്പം വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, ഊർജ്ജ സുരക്ഷ, ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ തുടങ്ങിയ നിർണായക

വ്യാവസായിക മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഈ സന്ദർശനം വഴിയൊരുക്കി. മേഖലയിലെ സുസ്ഥിര വികസനവും തന്ത്രപ്രധാന പങ്കാളിത്തവും ഉറപ്പാക്കുന്നതിൽ ഇരു രാജ്യങ്ങളുമായുള്ള ഈ ഉച്ചകോടി ചർച്ചകൾ നിർണായക നാഴികക്കല്ലാണ്. കിർഗിസ്ഥാനിൽ നടന്ന രണ്ട് ദിവസത്തെ ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയായിരുന്നു പ്രധാനമന്ത്രിയുടെ ദ്വിരാഷ്ട്ര സന്ദർശനത്തിലെ പ്രധാന കാര്യപരിപാടി. SCOയുടെ 25 വർഷങ്ങൾ സുസ്ഥിരമായ സമാധാനം, വികസനം, സമൃദ്ധി എന്നിവയ്ക്കായി ഒരുമയോടെ എന്നതായിരുന്നു ഈ വർഷത്തെ ഉച്ചകോടിയുടെ പ്രമേയം. ഭീകരവാദത്തെ ചെറുക്കാൻ ആഗോളതലത്തിൽ ഏകീകൃത സമീപനം വേണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. ഭീകരവാദത്തിനുള്ള സാമ്പത്തിക സഹായം, റിക്രൂട്ട്മെന്റ്, സുരക്ഷിത താവളങ്ങൾ ഒരുക്കുന്നത് ഉൾപ്പെടെ തടയേണ്ടതുണ്ടെന്ന് ബിഷ്കെക്കിൽ 26-ാമത് SCO ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യവേ ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇരട്ട സമീപനം പാടില്ലെന്ന് വ്യക്തമാക്കിയ പ്രധാനമന്ത്രി ഈ ഭീഷണിക്കെതിരെ ഒന്നിച്ചു നിൽക്കാൻ SCO അംഗരാജ്യങ്ങളോട് ആഹ്വാനം ചെയ്തു. ഭീകരവാദത്തെ ഒരു നയമായി മാറ്റുകയും ഭീകരർക്ക് താവളവും പിന്തുണയും നൽകുകയും ചെയ്യുന്ന രാജ്യങ്ങൾക്ക് വ്യക്തമായ സന്ദേശം നൽകണം. ഭീകരവാദം ആർക്കും ഒരിക്കലും ഒരു തന്ത്രപരമായ നേട്ടമാകില്ല. സംഘർഷങ്ങൾക്ക് സൈനിക നടപടി പരിഹാരമല്ലെന്നും ചർച്ചയും നയതന്ത്രവുമാണ് ആവശ്യമെന്നും ശ്രീ നരേന്ദ്രമോദി വ്യക്തമാക്കി. യുദ്ധക്കളത്തിൽ ഒരു പരിഹാരവും കണ്ടെത്താനാകില്ലെന്ന് ഓർമ്മിപ്പിച്ച അദ്ദേഹം എല്ലാ തർക്കങ്ങളും ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെടണമെന്നും അറിയിച്ചു. സംഘടിത കുറ്റകൃത്യങ്ങൾ, വിവരസുരക്ഷ, മയക്കുമരുന്ന് തുടങ്ങിയ വെല്ലുവിളികളെ നേരിടാൻ SCOയുടെ കീഴിൽ സ്ഥാപിക്കുന്ന കേന്ദ്രങ്ങൾ ഒരു നല്ല ചുവടുവയ്പ്പാണ്. സുരക്ഷ, പരസ്പര ബന്ധം, അവസരങ്ങൾ എന്നീ മൂന്ന് അടിസ്ഥാന തത്വങ്ങളിലൂന്നിയുള്ള ഇന്ത്യയുടെ SCO കാഴ്ചപ്പാടുകളെ യാഥാർത്ഥ്യമാക്കണമെന്ന് ശ്രീ മോദി ആഹ്വാനം ചെയ്തു. കഴിഞ്ഞ വർഷം ഇന്ത്യ നിർദ്ദേശിച്ച SCO സിവിലൈസേഷണൽ ഡയലോഗ് ഫോറം പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ഇതിന്റെ ആദ്യ സമ്മേളനം ഈ വർഷം ഇന്ത്യയിൽ നടക്കുമെന്നും സാംസ്കാരിക നാഗരിക സംവാദങ്ങൾക്കുള്ള ശക്തമായ വേദിയായി ഇത് മാറുമെന്നും പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. ഉച്ചകോടി ബിഷ്കെക് പ്രഖ്യാപനം അംഗീകരിച്ചതിനോടൊപ്പം കാലാവസ്ഥ, ആണവ സുരക്ഷ, ഊർജ സംരക്ഷണം, ലഹരിമുക്ത പ്രവർത്തനം തുടങ്ങിയ മേഖലകളിൽ 4 ധാരണാപത്രങ്ങളും 20-ലധികം തീരുമാനങ്ങളും പ്രഖ്യാപിച്ചു. മേഖലയിൽ സമാധാനവും പുരോഗതിയും ഉണ്ടാകാൻ അംഗരാജ്യങ്ങൾ തമ്മിൽ നല്ല ബന്ധവും സഹകരണവും വേണമെന്ന് ഇന്ത്യ കരുതുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ എല്ലാ രാജ്യങ്ങളുടെയും പരമാധികാരവും അതിർത്തി സുരക്ഷയും പൂർണ്ണമായി സംരക്ഷിക്കപ്പെടണം. അംഗരാജ്യങ്ങളിലെ യുവാക്കൾക്ക് പുതിയ അവസരങ്ങൾ നൽകാനും സ്റ്റാർട്ടപ്പുകളെ പിന്തുണയ്ക്കാനും ഇന്ത്യ മുൻകൈയെടുക്കുന്നുണ്ട്. ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കിർഗിസ് റിപ്പബ്ലിക് പ്രസിഡന്റ് സാദിർ സാപറോവുമായി കൂടിക്കാഴ്ച നടത്തി. ബിഷ്കെക്കിൽ റഷ്യൻ പ്രസിഡന്റുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ച നടത്തി. ഉക്രൈൻ വിഷയത്തിൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ നിരന്തരമായ ആശയവിനിമയം നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സമാധാനത്തിനായുള്ള എല്ലാ ശ്രമങ്ങൾക്കും ഇന്ത്യയുടെ പിന്തുണ തുടർന്നും ഉണ്ടാകും. സമാധാനത്തിലേക്കുള്ള ഓരോ ചുവടുവയ്പും പുതിയ പ്രതീക്ഷയും ആവേശവും നൽകുന്നു. അതിനാൽ അനന്തമായി നീളുന്ന യുദ്ധത്തിൽ നിന്ന് മാറി അതിന് പൂർണ്ണ വിരാമമിടാനാണ് ശ്രമിക്കേണ്ടതെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. പരസ്പര പങ്കാളിത്തത്തിന്റെയും സവിശേഷ തത്വങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇന്ത്യ റഷ്യ നയതന്ത്ര ബന്ധം തുടർന്നും ശക്തമാകുന്നതിൽ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സംതൃപ്തി രേഖപ്പെടുത്തി. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി നടത്തിയ ഉഭയകക്ഷി കൂടിക്കാഴ്ചയിൽ പശ്ചിമേഷ്യയിലെ നിലവിലെ ഗുരുതരമായ സംഭവ വികാസങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും വിശദമായി സംസാരിക്കുകയും മേഖലയിൽ തുടരുന്ന സംഘർഷങ്ങളിൽ ആശങ്ക വ്യക്തമാക്കുകയും ചെയ്തു. പ്രശ്നങ്ങൾ വഷളാകാതിരിക്കാൻ സംഭാഷണങ്ങളും നയതന്ത്ര നീക്കങ്ങളുമാണ് ആവശ്യമെന്ന ഇന്ത്യയുടെ ഉറച്ച നിലപാട് പ്രധാനമന്ത്രി ആവർത്തിച്ചു. 2025 സെപ്റ്റംബറിൽ ടിയാൻജിനിൽ നടന്ന ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിലും തുടർന്ന് 2026 യോഗങ്ങളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തത് യൂറേഷ്യൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ശക്തമായ ബന്ധത്തെയാണ് കാണിക്കുന്നത്. 2001 ചൈനയും റഷ്യയും ഉൾപ്പെടെ 6 രാജ്യങ്ങൾ ചേർന്നു തുടങ്ങിയ ഷാങ്ഹായ് സഹകരണ സംഘടന 25-ാം വാർഷികം ആഘോഷിക്കുകയാണ്. 2017 ഇന്ത്യയും പാകിസ്ഥാനും പിന്നീട് ഇറാനും ബെലാറസും അംഗങ്ങളായതോടെ ഇതിന്റെ വിസ്തൃതിയും പ്രാധാന്യവും ഏറെ വർദ്ധിച്ചു. ആദ്യം നിരീക്ഷക പദവിയിലും പിന്നീട് പൂർണ്ണ അംഗമായും 2 പതിറ്റാണ്ടിലേറെയായി ഇന്ത്യ ഈ സംഘടനയിൽ സജീവമാണ്. യുറേഷ്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധത്തിന് ഇന്ത്യ നൽകുന്ന വലിയ പ്രാധാന്യത്തിന്റെ തെളിവാണ് SCOയിലെ രാജ്യത്തിന്റെ സാന്നിധ്യം. കിർഗിസ്ഥാൻ സന്ദർശനത്തിന്റെ ആദ്യ ദിനം ബിഷ്കെക്കിലെ ഫ്രണ്ട്സ് ഓഫ് ഇന്ത്യ പ്രതിനിധികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് ബിഷ്കെക്കിലെ മഹാത്മാഗാന്ധി പാർക്കിലെ ഗാന്ധി പ്രതിമയിൽ പുഷ്പാഞ്ജലി അർപ്പിച്ചു. ഉസ്ബെക്കിസ്ഥാൻ സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉസ്ബെക് പ്രസിഡന്റ് ഷവ്കത്ത് മിർസിയോയേവുമായി സമഗ്ര ചർച്ചകൾ

വിദേശകാര്യമന്ത്രിമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സംവിധാനത്തിന് രൂപം നൽകാനും ധാരണയായി. ഉഭയകക്ഷി വ്യാപാര ലക്ഷ്യം 2030 500 കോടി അമേരിക്കൻ ഡോളറായി ഉയർത്താനും ഇരു നേതാക്കളും തീരുമാനിച്ചു. സാമ്പത്തിക നിക്ഷേപ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി വ്യാവസായിക ഉച്ചകോടി സംഘടിപ്പിക്കണമെന്നും അവർ ആഹ്വാനം ചെയ്തു. ഉസ്ബെക്കിസ്ഥാനിൽ യോഗയ്ക്ക് ലഭിക്കുന്ന ജനപ്രീതിയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ 60th ചരമവാർഷികത്തോടനുബന്ധിച്ച് ഉസ്ബെക് വിദ്യാർത്ഥികൾക്കായി ലാൽ ബഹദൂർ ശാസ്ത്രി ഹിന്ദി ഭാഷാ സ്കോളർഷിപ്പ് ശ്രീ മോദി പ്രഖ്യാപിച്ചു. ശാസ്ത്രി സ്മാരകത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച ശേഷം പ്രധാനമന്ത്രി താഷ്കൻഡ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഓറിയന്റൽ സ്റ്റഡീസ് സന്ദർശിച്ചു. ഹിന്ദി ഭാഷയും മറ്റ് ഇന്ത്യൻ വിഷയങ്ങളും പഠിപ്പിക്കുന്നതിൽ സർവകലാശാലയ്ക്ക് ശ്രദ്ധേയമായ പാരമ്പര്യമാണുള്ളത്. ഉസ്ബെക്കിസ്ഥാന്റെ യാഷിൽ മക്കോൻ ഹരിത സംരംഭവും ഇന്ത്യയുടെ ഏക് പേട് മാ കെ നാം അമ്മയുടെ പേരിൽ ഒരു മരം പദ്ധതിയും തമ്മിലുള്ള സാമ്യം കണക്കിലെടുത്ത് അരാൽ കടൽ മേഖലയിലെ നിലവിലുള്ള പരിസ്ഥിതി പുനരധിവാസ പ്രവർത്തനങ്ങളിൽ ഉസ്ബെക്കിസ്ഥാനുമായി ഇന്ത്യ പങ്കാളിത്തം പ്രഖ്യാപിച്ചു. ഇതിനായി $1,00,000 ധനസഹായവും ഇന്ത്യ നൽകും. ചർച്ചകൾക്കുശേഷം സംസ്കാരം, ഉന്നത വിദ്യാഭ്യാസം, ഗവേഷണം, ശേഷി വർദ്ധിപ്പിക്കൽ, പുരാരേഖ, സാമ്പത്തിക സഹകരണം, പരിസ്ഥിതി, വിനോദസഞ്ചാരം, ഖനനം, ആയുർവേദം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളെ ഉൾക്കൊള്ളുന്ന ധാരണാപത്രങ്ങളും കരാറുകളും ഇരുപക്ഷവും കൈമാറി. ഉസ്ബെക്കിസ്ഥാനിലെ ഫയാസ് ടെപ്പ, കാരാ ടെപ്പ എന്നീ ബൌദ്ധ പൈതൃക കേന്ദ്രങ്ങളുടെ പുനരുദ്ധാരണത്തിനുള്ള താൽപര്യപത്രവും ഒപ്പുവച്ചു. താഷ്കന്ത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഓറിയന്റൽ സ്റ്റഡീസിൽ ഇന്ത്യൻ കൌൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസ് സംസ്കൃത ചെയർ സ്ഥാപിക്കുന്നതിനുള്ള ധാരണാപത്രത്തിനും അന്തിമരൂപം നൽകി. ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിലുള്ള സൌഹൃദ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ നൽകിയ സംഭാവനകൾ പരിഗണിച്ച് ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒലിയി ദരാജലി ദോസ്ലിക് പുരസ്കാരം സമ്മാനിച്ചു. വിദേശ രാജ്യങ്ങളിലെ നേതാക്കൾക്ക് ഉസ്ബെക്കിസ്ഥാൻ നൽകുന്ന പരമോന്നത ബഹുമതിയാണിത്. ബഹുമതി ഏറ്റുവാങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പുരസ്കാരം ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായി അറിയിച്ചു. ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിലുള്ളതും ഇരു നാഗരികതകൾ തമ്മിലുള്ളതുമായ ശാശ്വത സൌഹൃദത്തിന്റെ പ്രതീകമാണ് ഈ ബഹുമതിയെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ സന്ദർശിക്കാനായി പ്രസിഡന്റ് മിർസിയോയേവിനെ പ്രധാനമന്ത്രി ക്ഷണിച്ചു. പ്രധാനമന്ത്രിയുടെ ദ്വിരാഷ്ട്ര സന്ദർശനം ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. സാമ്പത്തിക സഹകരണം, സുരക്ഷ, ധാതുക്കളുടെ കൈമാറ്റം എന്നീ മേഖലകളിൽ ഒപ്പുവച്ച ധാരണാപത്രങ്ങൾ ഇരു രാജ്യങ്ങളുമായുള്ള സൌഹൃദം വർദ്ധിപ്പിക്കുന്നു. ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പിക്കുന്നതിനും ഭാവിയിലെ പ്രതിരോധ വ്യാപാര വളർച്ചയ്ക്കും ഈ യാത്ര വലിയ വഴിത്തിരിവായി മാറും. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.

ആകാശവാണി വയലും വേടും.

നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ. തെങ്ങ് നമ്മെ പഠിപ്പിക്കുന്നത് സഹനത്തിന്റെയും ശക്തിയുടെയും യഥാർത്ഥ അർത്ഥമാണ്. എല്ലാ കൊടുങ്കാറ്റിലും അത് സൗമ്യമായി വളഞ്ഞു നിൽക്കും. എതിർത്ത് തകർന്നു പോകാതെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് അതിജീവിക്കുകയാണ് അതിന്റെ രീതി. കൊടുങ്കാറ്റ് കഴിഞ്ഞാൽ വീണ്ടും ഉയർന്നു നിൽക്കുന്ന തെങ്ങ് പോലെ ജീവിതത്തിലെ വെല്ലുവിളികളെ വഴങ്ങി മുന്നേറുമ്പോഴാണ് മനുഷ്യനും ശക്തനാകുന്നത്. ഈ ഒരു നല്ല ചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് പോകാം. ഇന്ന് ഈ പരിപാടിയിൽ തെങ്ങ് കൃഷിയുടെ പ്രാധാന്യത്തെയും സാധ്യതകളെയും വെല്ലുവിളികളെയും കുറിച്ച് ഡോക്ടർ റെജി ജേക്കബ് തോമസ് നടത്തുന്ന പ്രഭാഷണമാണ്. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്, തെങ്ങിൻ തൈ നടാൻ ആരംഭിക്കുമ്പോൾ എത്ര മാസം പ്രായമുള്ള തൈകളാണ് തിരഞ്ഞെടുക്കേണ്ടത്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. മലയാളിയുടെ സാംസ്കാരിക പാരമ്പര്യത്തിൽ തെങ്ങിനും തേങ്ങയ്ക്കും ശ്രദ്ധേയമായ സ്ഥാനമാണുള്ളത്. ഏതൊരു ശുഭകർമ്മമോ സംരംഭമോ സമാരംഭിക്കുന്നതിന് മുൻപ് മുട്ടുകളും വിഘ്നങ്ങളും മാറുന്നതിനായി നാളികേരം മുടക്കുക എന്നത് സാമ്പ്രദായിക രീതിയാണ്. അതുകൊണ്ട് തന്നെ നാളികേരം നമുക്ക് ശ്രീഫലമാണ്.

തെങ്ങിന്റെ എല്ലാ ഭാഗങ്ങളും ഉപയോഗയോഗ്യമാണ്. ഇളനീർ, തേങ്ങാക്കാമ്പ്, തേങ്ങാവെള്ളം, വെളിച്ചെണ്ണ, കൂമ്പുചെത്തി ശേഖരിക്കുന്ന കള്ള് എന്നിവ ഭക്ഷ്യയോഗ്യമാണ്. എണ്ണ ശേഖരിച്ച ശേഷം അവശേഷിക്കുന്ന പിണ്ണാക്ക് നല്ല കന്നുകാലിത്തീറ്റയാണ്. ഓല കന്നുകാലികൾക്കും ആനകൾക്കും പ്രിയ ഭക്ഷണമാണ്. ക്രിസ്തീയ വിശ്വാസപ്രകാരം ഓശാന വളരെ പ്രധാനമാണ്. കേരളത്തിൽ കുരുത്തോലിയും ഏന്തിയാണ് ഓശാന പെരുന്നാൾ ആഘോഷിക്കുന്നത്. കുരുത്തോലിയും ഏന്തി ദേവാലയത്തിന് പ്രദക്ഷിണം വയ്ക്കുകയും പള്ളിയിൽ നിന്ന് ലഭിക്കുന്ന കുരുത്തോലകൾ വീടുകളിൽ പവിത്രമായി സൂക്ഷിക്കുന്ന വിശ്വാസവുമുണ്ട്. തെങ്ങിൻ തടി പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട്. ഈടും ഉറപ്പുമുള്ള ഇത് കടഞ്ഞ് അലങ്കാര ഫർണിച്ചർ, ഉലക്ക എന്നിവ നിർമ്മിക്കാറുണ്ട്. വീടിന്റെ ഉത്തരം, കഴുക്കോൽ, പട്ടികകൾ എന്നിവയ്ക്ക് വേണ്ടിയും കാലിത്തൊഴുത്ത് നിർമ്മാണത്തിനും ഉപയോഗിക്കാറുണ്ട്. തടിമില്ലുകൾ വരുന്നതിനു മുൻപ് വാൾ കൊണ്ട് തടി അറക്കുവാൻ താങ്ങുകളായി ഉപയോഗിച്ചിരുന്നത് തെങ്ങിൻ തടികളായിരുന്നു. പ്രാചീന കാലം മുതലേ നമ്മൾ ചിരട്ടത്തവികൾ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. റബ്ബർ പാൽ ശേഖരിക്കുന്നതിനും ചിരട്ട ഉപയോഗിച്ചിരുന്നു. ചിരട്ട കത്തിച്ചുണ്ടാക്കുന്ന കരി ഇസ്തിരിപ്പെട്ടികളിൽ ഉപയോഗിച്ചിരുന്നു. അരച്ചെടുത്ത ചിരട്ടക്കരി വീടുകളുടെ തറയ്ക്ക് കറുപ്പ് നിറം കൊടുക്കാൻ ഉപയോഗിച്ചിരുന്നു. നമ്മുടെ വീടുകൾ വൃത്തിയാക്കാൻ, മുറ്റം തൂക്കുവാൻ ഓലക്കാലിൽ നിന്ന് വേർപെടുത്തിയ ഈർക്കിലുകൾ ചൂലുകൾ ഉണ്ടാക്കാനായി ഉപയോഗിച്ചിരുന്നു.

അയ്യപ്പന്മാരെ സംബന്ധിച്ച് നാളികേരം പ്രധാനം തന്നെ. ഇരുമുടിക്കെട്ടിൽ ഏറ്റവും വിശുദ്ധിയോടെ അയ്യപ്പനെ സമർപ്പിക്കാൻ നെയ്യ് നിറച്ചു കൊണ്ടുപോകുന്നത് നാളികേരത്തിലാണ്. ഇതാണ് നെയ്ത്തേങ്ങ.

0: ചെന്തെങ്ങ് കുലച്ചു നിൽക്കുന്നതും കണി കാണുന്നതും ശുഭകരം. വാഴക്കുലയും കുരുത്തോലിയുമൊക്കെ ചാരുതിയാർന്ന ഗ്രാമക്കാഴ്ചയാണ്. അയ്യപ്പൻ വിളക്കിനും സർപ്പം തുള്ളലിനും മറ്റു പൊതുവായ ആഘോഷങ്ങൾക്കുമെല്ലാം അലങ്കാരം കുരുത്തോല തന്നെ. ഇന്നത്തെ പ്ലാസ്റ്റിക് പോലെ കുരുത്തോല മണ്ണിനും മനുഷ്യനും ദോഷമല്ല. തെങ്ങിൻ പൂക്കുല ലേഹ്യവും നമുക്ക് പരിചിതം. ഏത് ശുഭകർമ്മത്തിനും നിറപറയും പൂക്കുലയും പ്രധാനം തന്നെ. വിവാഹമാകട്ടെ, സ്വീകരണമാകട്ടെ, ഏതൊരു ചടങ്ങിനും വിടർന്നു നിൽക്കുന്ന തെങ്ങിൻ പൂക്കുല ഐശ്വര്യം തന്നെ. നാട്ടിൻപുറത്തെ മുതലാളിമാരിൽ പ്രധാനം തേങ്ങാക്കച്ചവടം നടത്തുന്നവരായിരുന്നു. തെങ്ങിലെ തേങ്ങ കൊണ്ട് കടം വാങ്ങി ക്രയവിക്രയം നടത്തുന്ന നന്മയുള്ള മുതലാളിമാർ. തൊണ്ടും ചകിരിയും കയറുമൊക്കെ ചേർന്ന വ്യവസായ മേഖല ഒരു കാലത്ത് സജീവമായിരുന്നു. ജനനം മുതൽ മരണം വരെയുള്ള യാത്രയിലെ ഓരോ സന്ദർഭത്തിലും തെങ്ങും തേങ്ങയും കടന്നുവരുന്നുണ്ട്. കേരളീയത എന്ന് പറയുമ്പോൾ നമ്മളിൽ അറിയാതെ നിറയുന്ന ആദ്യത്തെ ദൃശ്യം നിരന്നാടുന്ന തെങ്ങോലത്തലപ്പുകളാണ്. ഇന്ന് ലോക നാളികേര ദിനം. അനിശ്ചിതത്വത്തിന്റെ കാലഘട്ടത്തിലെ നാളികേരങ്ങൾ, ഭക്ഷണം, ഊർജം, ഉപജീവനം എന്നിവ ഉറപ്പാക്കൽ, ഇതാണ് ഈ വർഷത്തെ നാളികേര ദിന പ്രമേയം. ഇന്ന് ഈ പരിപാടിയിൽ തെങ്ങുകൃഷിയുടെ പ്രാധാന്യത്തെയും സാധ്യതകളെയും വെല്ലുവിളികളെയും കുറിച്ച് കായംകുളം കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ റെജി ജേക്കബ് തോമസ് നടത്തുന്ന പ്രഭാഷണം ഇപ്പോൾ കേൾക്കാം.
1: ഈ വർഷത്തെ ലോക നാളികേര ദിനാശംസകൾ കർഷകർക്കെല്ലാം നേർന്നുകൊള്ളുന്നു. അപ്പൊ എല്ലാ വർഷവും സെപ്റ്റംബർ 2 നമ്മൾ നാളികേര ദിനം ആചരിക്കുന്നത്. കർഷകരുടെ ഇടയിൽ നാളികേരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അത് ഉപയോഗിക്കുന്ന ഉപഭോക്താവിന് അതിന്റെ

0: ഗുണങ്ങളെക്കുറിച്ചും ഒരു അവബോധം കൂടി ഉണ്ടാക്കുക. ചെറുകിട കർഷകർക്കും അതേപോലെ തന്നെ വ്യവസായം എന്നുള്ള നിലയിൽ നാളികേര ഒരു ഉൽപ്പന്നമായി ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തൽ. ഇതുകൂടാതെ ശാസ്ത്രീയമായിട്ടുള്ള കണ്ടെത്തലുകൾ, പ്രത്യേകിച്ച് രോഗകീട അതേപോലെ തന്നെ ഉൽപ്പാദന മികവിനായിട്ട് ഗവേഷണ സ്ഥാപനങ്ങൾ കണ്ടെത്തുന്ന പുതിയ അറിവുകൾ കർഷകരിലേക്ക് എത്തിക്കുക. കുട്ടികളുടെ ഇടയിലും അതേപോലെ തന്നെ നാളികേര കർഷകരുടെ ഇടയിലും ഇന്നൊവേഷൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഇതൊക്കെ തന്നെയാണ് ഓരോ നാളികേര ദിനത്തിനും നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇന്ന് നല്ല വില കിട്ടുന്ന ഒരു അവസരമാണ്. പലപ്പോഴും നമുക്ക് ഒരു കടയിൽ പോയി ഒരു നാളികേരം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഒരു തേങ്ങയ്ക്ക് തന്നെ 50 രൂപയും കിലോ കണക്കിന് എടുക്കുകയാണെങ്കിൽ 85-90 രൂപ ഒരു കിലോ തേങ്ങയായിട്ട് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ നല്ലൊരു വിലയാണ് കർഷകർക്ക് അത് കിട്ടുന്നത്. എല്ലാ കർഷകർക്കും ആ വില കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകും. എന്തുകൊണ്ടാണ് ഈ ഒരു പ്രതിഭാസം ഉണ്ടായിരിക്കുന്നത്? കഴിഞ്ഞ ഒരു 2-3 വർഷത്തിനിടയിൽ FAO ലോക ഭക്ഷ്യ സംഘടനയുടെ ഒരു വിലയിരുത്തലിൽ തന്നെ നാളികേര ഉൽപ്പാദനത്തിൽ ഒരു 25% അന്താരാഷ്ട്ര തലത്തിൽ കുറവ് വന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അത് കാലാവസ്ഥാ വ്യതിയാനം മൂലം അതേപോലെ തന്നെ കീടരോഗങ്ങളുടെയൊക്കെ ആധിക്യവും കാരണങ്ങളാലാണ്. ഇന്ത്യയിൽ തന്നെ ചിലയിടത്ത് മഴ കൂടുതലുള്ള കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അതേപോലെ തന്നെ വരൾച്ച അനുഭവിക്കുന്ന നാളികേര കർഷകരും ഉണ്ട്. അപ്പൊ അന്താരാഷ്ട്ര തലത്തിലും ഇതേ പ്രതിഭാസം ഉണ്ട്. പിന്നെ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, കഴിഞ്ഞ ഒരു 10 വർഷം എടുക്കുകയാണെങ്കിൽ, നാളികേരം എന്നൊരു വിളയുടെ ഉൽപ്പന്നം ഉപയോഗിക്കുന്ന രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. കൊപ്ര വെളിച്ചെണ്ണ എന്നുള്ള രീതിക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ കരിക്കായിട്ടും അതേപോലെ തന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും കൂടുതൽ ഇവിടെ ഇപ്പൊ വിറ്റുപോകുന്നുണ്ട്. ഇത് അന്താരാഷ്ട്ര തലത്തിലും ഇങ്ങനെ ഒരു പ്രതിഭാസം നടക്കുന്നുണ്ട്. അപ്പം ഈ പല കാരണങ്ങളാലാണ് ഇപ്പം നമുക്ക് ഈ ഒരു വലിയ വില ഈ ഒരു മേഖലയിൽ കിട്ടിയിട്ടുള്ളത്. അപ്പം ആൾക്കാരുടെ ഒരു സംശയം, ഇത് എത്ര കാലം ഈ വില കിട്ടും, ഇനിയും കൂടിക്കൊണ്ടേയിരിക്കുമോ? നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ ഉൽപ്പാദന തകർച്ച കുറവ് വന്നിരിക്കുന്നത് ഒരു 8-10% വരെ നമുക്ക് തിരിച്ചു പിടിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി വരുന്ന വർഷങ്ങളിൽ അത് കുറച്ചും കൂടെ ആ തിരിച്ചു പിടിക്കും. ഈ വില ഉയർച്ച ഉള്ള ഈ സമയത്ത് നാളികേരത്തിന്റെ കൃഷിയിൽ കർഷകർ കൂടുതൽ താല്പര്യം കാണിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അത് നാളികേര കർഷകന് നല്ലതാണെങ്കിലും വെളിച്ചെണ്ണയെ അല്ലെങ്കിൽ തേങ്ങയുടെ ഉൽപ്പന്നങ്ങൾ ആശ്രയിക്കുന്ന ഒരു ഉപഭോക്താവിന് അതിന് നഷ്ടം തന്നെയാണ്. ഇത് രണ്ടും തമ്മിലൊരു ബാലൻസ് വേണം. അപ്പൊ നാളികേര മേഖല അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിസ്തൃതി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലും അന്താരാഷ്ട്ര തലത്തിലും. കുറയാന്ന് വെച്ചാൽ ക്രമാതീതമായ കുറവല്ല, ഈ ഉൽപ്പന്നത്തിന് വലിയ വില കിട്ടാത്തത് കൊണ്ട് ആൾക്കാർ മറ്റുള്ള വിളകളിലേക്ക്, മലേഷ്യ, ഇന്തോനേഷ്യ, ഫിലിപ്പൈൻസ് അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങൾ എടുക്കുകയാണെങ്കിൽ മറ്റു വിളകളിലേക്ക് പോകുന്നു. ഇന്ത്യയിൽ തന്നെ തമിഴ്നാട്ടിലൊക്കെ കർഷകർ മറ്റു വിളകളിലേക്കൊക്കെ പോകുന്ന ഒരു രീതി തുടങ്ങി വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നല്ല വില കിട്ടുന്നത് കൊണ്ട് അവർ വീണ്ടും നാളികേര മേഖലയിൽ നിൽക്കാനാണ് സാധ്യതയുള്ളത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നല്ല നടീൽ വസ്തുക്കൾ നമ്മൾ ആദ്യമേ വാങ്ങിക്കുക. ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നും, നാളികേര വികസന ബോർഡിൽ നിന്നും, കൃഷി വകുപ്പിന്റെ ഫാമുകളിൽ നിന്നും, കാർഷിക സർവകലാശാലയുടെ വിത്ത് ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ നിന്നും ഒക്കെ നല്ല നടീൽ വസ്തുക്കൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നടുമ്പോൾ നല്ല അകലം പാലിക്കുക. പലപ്പോഴും നമ്മൾ അകലം പാലിക്കാതെ നടുന്നു. 20 അടി അകലത്തിലൊക്കെ അല്ലെങ്കിൽ 18 അടി അകലത്തിലൊക്കെ തെങ്ങ് നടുന്നതായിട്ട് കാണുന്നു. അത് എൻ്റെ ഒരു ശുപാർശ, കുറിയനങ്ങൾ വെക്കുകയാണെങ്കിൽ ഒരു 24-25 അടിയെങ്കിലും അകലത്തിൽ വെക്കുകയും, നെടിയനങ്ങളാണെങ്കിൽ ഒരു 28-30 അടിയെങ്കിലും അകലത്തിൽ വെക്കുക. ഇത് കർഷകർ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ കൃഷി വിജയിച്ചു. അങ്ങനെ ചെയ്യുമ്പോൾ ഈ നല്ല അകലത്തിൽ വെക്കുമ്പോൾ നമുക്ക് ഇടവിളകളും ഇതിൻ്റെ ഇടയ്ക്ക് കയറ്റാൻ പറ്റും. പലപ്പോഴും സംഭവിക്കുന്നത് ഈ നമ്മൾ കൃത്യമായ അകലം പാലിക്കാത്തത് കൊണ്ട് ഈ തെങ്ങ് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ, ഒരു 3-4 വർഷമാകുമ്പോൾ ഓലകൾ തമ്മിൽ മുട്ടുകയും കാറ്റടിക്കുമ്പോൾ ഈ ഓലകൾ തമ്മിൽ ഒരസുകയും അതിന്റെ മണം കാരണം ചെല്ലി പെട്ടെന്ന് ആകർഷിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. രണ്ട്, നമ്മൾ ചെയ്യേണ്ടത് മണ്ണറിഞ്ഞ് നമ്മൾ വളം കൊടുക്കുക. മണ്ണറിഞ്ഞ് വളം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉൽപ്പാദനം കൂടും. അപ്പൊ പലപ്പോഴും ഇതിന് കാലതാമസം, പല കാരണങ്ങളാൽ മണ്ണ് പരിശോധനയ്ക്കൊക്കെ കാലതാമസം ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, നമുക്ക് എല്ലാ ജില്ലകളിലും ഇപ്പോൾ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ KVK കളുണ്ട്. അവിടെ കൊണ്ടുപോയി കൊടുത്താൽ ഒരു 100-150 രൂപയ്ക്ക് നമുക്ക് അത്യാവശ്യം NPK, PH ഒക്കെ മണം മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ കേരളത്തിലെ മണ്ണെടുക്കുകയാണെങ്കിൽ അമ്ലത കൂടുതലുള്ള മണ്ണാണ്. അപ്പൊ നമ്മൾ ആദ്യമേ തന്നെ നമ്മളൊരു 1 കിലോ ഡോളമൈറ്റ്, അത് 2 കിലോ ആയാലും കുഴപ്പമൊന്നുമില്ല, 1 കിലോ ഡോളമൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അമ്ലത ക്രമീകരിച്ച് കിട്ടുന്നു. അതിനുശേഷം ഒരു 2 ആഴ്ച കഴിഞ്ഞ് വേണം നമ്മൾ ഈ വളങ്ങളൊക്കെ കൊടുക്കാനായിട്ട്. വളങ്ങൾ നിങ്ങൾക്ക് ലഭ്യത അനുസരിച്ച് ജൈവവളവും രാസവളവും ഏതാണെങ്കിലും കൊടുക്കാം, രണ്ടും കൊടുക്കുന്നതിൽ തെറ്റില്ല. അപ്പം വളങ്ങൾ കൊടുക്കുക, മണ്ണറിഞ്ഞ് മണ്ണിന്റെ പരിശോധനയിലുള്ള ഫലം വെച്ച് വേണം നമ്മൾ വളം കൊടുക്കാനായിട്ട്. അത് അവലംബിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഈ ബുദ്ധിമുട്ട്. പിന്നെ ഇത് കൂടാതെ സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവും കാലക്രമേണ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിന് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം CPCRI കൽപ്പവർദ്ധിനി, കൽപ്പപോക്ഷക് എന്നുള്ള പേരിൽ 2 സൂക്ഷ്മമൂലക കൂട്ടുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. 3 വർഷം വരെ പ്രായമായ തെങ്ങുകൾക്ക്, കൈബലത്തിൽ എത്താത്ത തെങ്ങുകൾക്ക് കൽപ്പപോക്ഷക്കും, അതേപോലെ തന്നെ കൈബലത്തിലേക്ക് എത്തിയ തെങ്ങുകൾക്കും കൽപ്പവർദ്ധിനി കൽപ്പപോക്ഷക്കും, തെങ്ങൊന്നിന് 100 ഗ്രാമും കൽപ്പവർദ്ധിനി നമ്മൾ പറയുന്നത് അരക്കിലോ ആണ്, 250 ഗ്രാം വീണം 2 തവണയായിട്ട് കൊടുക്കാനാണ് ശുപാർശ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് നമ്മൾ ഏത് വിളയും അതൊരു പ്രദേശത്തെ പ്രധാന വിളയായി മാറുമ്പോൾ കാലക്രമേണ കീടരോഗബാധിത കൂടാറുണ്ട്. നമ്മൾ ചെറിയ തോതിൽ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കീടരോഗബാധിതയൊന്നും അങ്ങനെ നമ്മൾ ശ്രദ്ധയിൽപ്പെടാറില്ല. പക്ഷെ കാലക്രമേണ ഈ പറയുന്ന കീടരോഗബാധ ക്രമാതീതമായി കൂടാറുണ്ട്. ഇപ്പൊ തെക്കൻ കേരളം എടുക്കുകയാണെങ്കിൽ ഇപ്പൊ കൊമ്പൻ ചെല്ലി, ചെമ്പൻ ചെല്ലി, ഓലച്ചീക്ക് കാറ്റ് വീഴ്ച, ഇതൊക്കെയാണ് പ്രധാന പ്രശ്നങ്ങൾ. അപ്പം അത് തരണം ചെയ്യണമെങ്കിൽ ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ള കീടനാശിനികൾ, കുമിൾനാശിനികളൊക്കെ ഉപയോഗിച്ച് നമുക്കതിനെ തരണം ചെയ്യാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, ഇന്ന് ജൈവ രീതിയിൽ ഇവയെ നിയന്ത്രിക്കാനുള്ള ഉപാധികളും CPCRI പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ കൊമ്പൻ ചെല്ലിയുടെ നിയന്ത്രണത്തിനായിട്ട് മെറ്ററൈസ്യം ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് മരോട്ടി പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്കൊക്കെ ഓലക്കവെള്ളം ഇട്ട് കൊടുക്കുക. ചെമ്മൻ ചെല്ലിക്ക് വരെ ഇപ്പോൾ EPN എൻഡമോപാതജനിക് നെമറ്റോഡ് ക്യാപ്സ്യൂൾ പരുവത്തിൽ നമ്മൾ പുറത്തിറക്കിയിട്ടുണ്ട്. അത് നാമ്പോലയിലും അതിനോട് ചേർന്നുള്ള ഒരു 4 ഓലക്കവിളുകളിലും ഓരോ ക്യാപ്സ്യൂൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3-4 മാസത്തേക്ക് നമുക്ക് ഒരു പരിധിവരെ ചെമ്മൻ ചെല്ലി വന്നാൽ പോലും അതിനെ പ്രതിരോധിക്കാൻ സാധിക്കുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. പിന്നെ നമ്മൾ ഉണ്ടാവുന്നത് ബോറോണിന്റെ അഭാവം മൂലമുള്ള ചില പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ട്. അതിന് നമ്മൾ ഈ പറഞ്ഞ പോലെ ന്യൂട്രിയന്റ് മിക്സ്ചറായിട്ടുള്ള കൽപ്പവർദ്ധിനി ഉപയോഗിക്കുക. ഇതുകൂടാതെ നമ്മൾ സംഘം ചേർന്ന്, നമ്മൾ ഈ പറഞ്ഞ പോലെ നാളികേര ഉൽപാദക സംഘം, ഫെഡറേഷനുകൾ, കമ്പനികളൊക്കെ ഉണ്ട്, ഇവ വീണ്ടും പുനർജീവിപ്പിക്കുക. ഇതെല്ലാം ഉണ്ട്, പക്ഷേ അത് കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കുമ്പോൾ നമുക്ക് ഈ വളം വാങ്ങിക്കാനും ഉൽപ്പന്നം വിൽക്കാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ്, നമുക്ക് വില കിട്ടാറില്ല. ഒരു പ്രദേശത്തെ ആൾക്കാരെല്ലാം അവരുടെ നാളികേര ഉൽപാദക സംഘത്തിന്റെ, ഫെഡറേഷന്റെ കീഴിൽ നിൽക്കുകയാണെങ്കിൽ വളം വാങ്ങിക്കുമ്പോഴും അതേപോലെ തന്നെ നമുക്ക് ഉൽപ്പന്നം വിൽക്കുമ്പോഴും തേങ്ങ ഇടാനും ഒക്കെ നമുക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ ചെലവ് കുറയ്ക്കുകയും വരുമാനം കൂട്ടുകയും ചെയ്യാൻ പറ്റും. അപ്പോൾ നാളികേര വികസന ബോർഡിന്റെ തന്നെ പദ്ധതികളുണ്ട്. LODP എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. അതിൽ 50, 100, 150, 200, 250 ഹെക്ടർ മേഖലയിൽ പ്രദർശന തോട്ടത്തിന് വേണ്ടിയിട്ടുള്ള സബ്സിഡിയാണ് LODP എന്ന പദ്ധതിയിൽ നമുക്ക് കിട്ടുന്നത്. ഒരു ഹെക്ടറിന് ഒരു വർഷം 17,500 രൂപ, അങ്ങനെ 2 വർഷം നമുക്കത് കിട്ടും. 17,500 2 വർഷം കിട്ടുമ്പോൾ 35,000 രൂപ. ഒറ്റയ്ക്കൊറ്റയ്ക്ക് കർഷകർക്ക് കിട്ടുകയല്ല, അതൊരു ക്ലസ്റ്റർ അനുപാതത്തിലാണ് അത് കൊടുക്കുന്നത്. 50 ഹെക്ടറിന്റെ ഒരു ക്ലസ്റ്ററായിട്ടോ 100 ഹെക്ടറിന്റെ ക്ലസ്റ്ററായിട്ടോ ഒരു പദ്ധതി നാളികേര വികസന ബോർഡിന് കൊടുക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് പണം കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇന്ന് പല കമ്പനികളും മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം അവരിലൂടെയും നമുക്ക് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഉൽപ്പന്നം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി മാറ്റി നല്ല വില കർഷകന് കിട്ടാനുള്ള സാധ്യതയുമുണ്ട്. ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് നാളികേര കൃഷിക്ക് ഏറ്റവും ഉചിതമായ ഒരു സാഹചര്യമാണ്. അപ്പം നടീൽ വസ്തുക്കൾ നല്ലത് വാങ്ങിക്കുക, വരുമ്പോൾ നല്ല അകലത്തിൽ തെങ്ങ് നടുക, നല്ല പരിപാലന മുറകൾ അവലംബിക്കുക, കീടരോഗ ബാധ വന്നാൽ പോലും അതിനെ ഭയപ്പെടാതെ നമുക്ക് ജൈവ വൈവിധ്യം അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി കൂടുതൽ നമ്മുടെ തോട്ടത്തിൽ മറ്റു വിളകളും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ വൈവിധ്യം കൂടുതൽ ഉൾക്കൊള്ളിക്കുകയാണെങ്കിൽ അതുമൂലം നമുക്ക് ഈ രോഗത്തെയും അതേപോലെ തന്നെ കീടങ്ങളെയൊക്കെ ചെറുക്കാൻ ഉതകുന്ന മറ്റ് പരാദ ജീവികളൊക്കെ നമ്മുടെ തോട്ടത്തിൽ കൂടുതൽ വരാനുള്ള സാധ്യതയുമുണ്ട്. ജൈവ രീതിയിൽ കൃഷി ചെയ്യാനുള്ള എല്ലാവിധ ഉപാധികളും CPCRI ഇന്ന് പുറത്തിറക്കിയിട്ടുണ്ട്. കീടങ്ങളെ നിയന്ത്രിക്കാനാണെങ്കിലും രോഗങ്ങളെ നിയന്ത്രിക്കാനാണെങ്കിലും ഉതകുന്ന തരത്തിലുള്ള ജൈവ മാർഗങ്ങൾ ഇന്ന് നമുക്ക് ലഭ്യമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് കർഷകർക്ക് നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും CPCRI ബന്ധപ്പെടാവുന്നതാണ്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് തൊട്ടടുത്തുള്ള കൃഷി ഓഫീസറെ ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ചോദിച്ച് അദ്ദേഹത്തിന് പരിഹരിക്കാൻ പറ്റാത്തതോ അദ്ദേഹത്തിന് കൂടുതൽ ചർച്ചയുടെ ആവശ്യമുണ്ടെങ്കിൽ അതിന് നിങ്ങൾ CPCRI ബന്ധപ്പെടാവുന്നതാണ്. നാളികേര വികസന ബോർഡിന്റെ പദ്ധതി LODP എന്ന പദ്ധതി ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ അതാത് പ്രദേശത്തെ കൃഷി ഓഫീസർ മുഖേനയോ അതല്ലെങ്കിൽ നിങ്ങളുടെ അവിടെ പ്രദേശത്തുള്ള നാളികേര ഉൽപാദക സംഘം അല്ലെങ്കിൽ ഫെഡറേഷൻ വഴി നിങ്ങൾക്ക് അതിന്റെ അപേക്ഷ കൊടുക്കാവുന്നതാണ്. നടീൽ വസ്തുക്കൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കാറ്റുവീഴ്ച രോഗബാധിത പ്രദേശത്തേക്ക് കാറ്റുവീഴ്ച രോഗബാധയെ ചെറുക്കുന്ന ഇനങ്ങൾ വേണം. കൽപ്പശ്രീ, കൽപ്പരക്ഷ എന്ന കുറിയ ഇനങ്ങൾ CPCRI പുറത്തിറക്കിയിട്ടുണ്ട്. കൽപ്പസങ്കര എന്നുള്ള ഒരു സങ്കരയിനം പുറത്തിറക്കിയിട്ടുണ്ട്. നെടിയനത്തിന്റെ ഗണത്തിൽപ്പെടുകയാണ് കൽപ്പവജ്ര എന്നുള്ള ഒരു ഇനവും കൂടെ പുറത്തിറക്കിയിട്ടുണ്ട്. കാറ്റുവീഴ്ച രോഗത്തെ ചെറുക്കുന്ന ഇനങ്ങൾ വേണം. തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള പ്രദേശത്ത് നടാനായിട്ട്, തൃശ്ശൂരിനപ്പുറം എടുക്കുകയാണെങ്കിൽ നമ്മൾ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളൊക്കെ എടുക്കുകയാണെങ്കിൽ കാറ്റുവീഴ്ച അധികം രൂക്ഷമല്ലാത്ത പ്രദേശമാണ്. അവിടെ മറ്റ് CPCRI കാസർഗോഡ് നിന്ന് പുറത്തിറക്കിയ ഇനങ്ങളും കാർഷിക സർവകലാശാല പുറത്തിറക്കിയ ഇനങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ നട്ട് വിജയിപ്പിക്കാവുന്നതാണ്. അപ്പം കർഷകർ കൂടുതലും ഇപ്പോഴത്തെ ഈ വില ഉയർച്ച കണ്ടുകൊണ്ട് വീണ്ടും കൃഷിയിലേക്ക് വരുന്ന ഒരു ഒരു രീതിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല തുള്ളി നനയും വളങ്ങളും തുള്ളിതനയോടൊപ്പം കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ചെലവ് കുറയ്ക്കാനും ഉത്പാദനം കൂട്ടാനും നമുക്ക് സാധിക്കും. സി പി സി ആർ ഐ കായംകുളത്തെ പഠനങ്ങളിൽ നിന്ന് 20 ദിവസം ഇടവിട്ട് നമ്മൾ ഫെർട്ടിഗേഷൻ രീതിയിലൂടെ വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഉൽപാദനം ഇരട്ടി. നമുക്കൊരു 90 നാളികേരം കിട്ടിക്കൊണ്ടിരുന്ന കൽപ്പസങ്കരയിൽ നമുക്കൊരു 180 നാളികേരം വരെ കിട്ടുന്നതായിട്ട് കഴിഞ്ഞ ഒരു 6 വർഷത്തെ പഠനങ്ങൾ ഇവിടെ തെളിയിച്ചിട്ടുണ്ട്. പുതിയ പുതിയ ടെക്നോളജികൾ കർഷകർക്ക് ലഭ്യമാണ്. അത് ചെയ്യുക, ചെയ്ത് അതിൻ്റെ വിജയം കരുവേരിക്കുക.
1: തെങ്ങുകൃഷിയുടെ പ്രാധാന്യവും സാധ്യതകളും വെല്ലുവിളികളും ഇതേക്കുറിച്ച് കായംകുളം കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിലെ മേധാവി ഡോക്ടർ റെജി ജേക്കബ് തോമസ് നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.

തെങ്ങിനെ ബാധിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട രോഗങ്ങളാണ് കൂമ്പുചീയലും കാറ്റുവീഴ്ചയും. ഇതിന്റെ പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പറഞ്ഞു തരികയാണ് കായംകുളം കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞയായ ഡോക്ടർ ജിലൂവി സാജൻ.

0: കാറ്റുവീഴ്ച. കേരളത്തിൽ തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലെ തെങ്ങുകളിൽ വ്യാപകമായി കാണപ്പെടുന്ന രോഗമാണ് കാറ്റുവീഴ്ച. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ ചില ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലും ഈ രോഗം കാണപ്പെടുന്നു. കാറ്റുവീഴ്ച രോഗം മാരകമല്ലെങ്കിലും അത് തെങ്ങിൻ്റെ ആരോഗ്യം ക്ഷയിപ്പിക്കുകയും തന്മൂലം ഉൽപ്പാദനം ഗണ്യമായി കുറയുകയും ചെയ്യുന്നു. ഓലക്കാലുകളുടെ ബലം ക്ഷയിച്ച് വാരിയല്ലുപോലെ വളയുക, പുറം നിരകളിലെ ഓലകൾ മഞ്ഞളിക്കുക, ഓലക്കാലുകളുടെ അരികുകൾ കരിയുക എന്നിവയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ഇതോടൊപ്പം വെള്ളയ്ക്ക കുഴിച്ചിൽ, തലപ്പിൻ്റെ ആരോഗ്യ ശോഷണം, വേരു ചീയൽ എന്നീ ലക്ഷണങ്ങളും കാണാറുണ്ട്. രോഗം മൂലം തേങ്ങയുടെ ഉൽപ്പാദനവും കൊപ്രയുടെയും കരിക്കിൻ്റെയും നിലവാരവും കുറയുന്നു. ഫൈറ്റോപ്ലാസ്മ എന്ന കോശഭിത്തി ഇല്ലാത്ത ബാക്ടീരിയയാണ് കാറ്റുവീഴ്ചയുടെ രോഗാണു. റേന്തപത്രി, ഇലച്ചാടി എന്നീ പ്രാണികളാണ് രോഗം പരത്തുന്നത്. രോഗം ബാധിച്ച തെങ്ങുകളുടെ ആരോഗ്യം സംരക്ഷിച്ച് ഉൽപ്പാദനക്ഷമത നിലനിർത്താൻ സംയോജിത പരിപാലന മുറകൾ അനുവർത്തിക്കേണ്ടതാണ്. രോഗം രൂക്ഷമായതും പ്രതിവർഷം 10 തേങ്ങയിൽ താഴെ വിളവ് നൽകുന്നതുമായ തെങ്ങുകൾ മുറിച്ചുമാറ്റി രോഗപ്രതിരോധ ശേഷിയുള്ള ഇനങ്ങളുടെ ഗുണമേന്മയുള്ള തൈകൾ നടുക. കേന്ദ്ര തോട്ടവിള ഗവേഷണ സ്ഥാപനം കാറ്റുവീഴ്ച ബാധിത പ്രദേശങ്ങൾക്കായി കൽപ്പരക്ഷ, കൽപ്പശ്രീ, കൽപ്പസങ്കര, കൽപ്പവജ്ര എന്നീ ഇനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. മലയൻ കുറിയ പച്ചയിൽ നിന്നും ഉരുത്തിരിച്ചെടുത്തതാണ് കൽപ്പരക്ഷ. കൽപ്പശ്രീ ചാവക്കാട് കുറിയ പച്ചയിൽ നിന്നും തിരഞ്ഞെടുത്തതാണ്. ചാവക്കാട് കുറിയ പച്ചയും പശ്ചിമതീര നെടിയയിനവും ചേർന്നുള്ള സങ്കര ഇനമാണ് കൽപ്പസങ്കര. രോഗമില്ലാത്ത പശ്ചിമതീര നെടിയ ഇനം തെങ്ങുകളിൽ നിന്നുമാണ് കൽപ്പവജ്ര വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. മണ്ണ് പരിശോധനാടിസ്ഥാനത്തിൽ സംയോജിത വളപ്രയോഗം, വേനൽക്കാലത്ത് ശരിയായ അളവിൽ ജലസേചനം, രോഗകീട പരിപാലനം, അതാത് പ്രദേശങ്ങൾക്ക് അനുയോജ്യമായ ഇടവിള കൃഷി, സമ്മിശ്ര കൃഷി എന്നിവ ഉൾപ്പെട്ട സമഗ്ര പരിപാലന മുറകൾ കൈക്കൊണ്ടാൽ കാറ്റുവീഴ്ച രോഗം ബാധിച്ച തോട്ടങ്ങളിൽ ഉൽപ്പാദനക്ഷമത ഉറപ്പായും വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. കൂമ്പുചീയൽ. തെങ്ങിനെ ബാധിക്കുന്ന മാരകമായ കുമിൾ രോഗമാണ് കൂമ്പുചീയൽ. യഥാസമയം നിയന്ത്രണ മുറകൾ അവലംബിച്ചില്ലെങ്കിൽ കർഷകന് തെങ്ങ് തന്നെ ഈ രോഗം മൂലം നഷ്ടപ്പെടാം. കേരളത്തിലെ വടക്കൻ ജില്ലകളിലെ മലയോര മേഖലകളിലാണ് കൂമ്പുചീയൽ കൂടുതലായി കാണപ്പെടുന്നത്. അന്തരീക്ഷ ആർദ്രത കൂടിയിരിക്കുകയും താപനില കുറവായിട്ടിരിക്കുകയും ചെയ്യുന്ന ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിലാണ് കൂമ്പുചീയൽ കൂടുതലായി കാണപ്പെടുന്നത്. നാം പോലെ വിളറി വാടി തുടങ്ങുന്നതാണ് ആദ്യ ലക്ഷണം. വാടിയ നാമ്പോലകൾ ഒടിഞ്ഞു തൂങ്ങുകയും മുകളിലേക്ക് വലിച്ചാൽ ഊരി വരികയും ചെയ്യും. ഇത്തരത്തിൽ പുറത്തെടുത്ത നാമ്പോലയുടെ ചുവട് ഭാഗം അഴുകിയിരിക്കുന്നത് കാണാം. ഈ അഴുകിയ ഭാഗങ്ങളിൽ നിന്നും ദുർഗന്ധം വമിക്കും. ചീയൽ ഉൾഭാഗത്തേക്ക് വ്യാപിക്കുന്നതോടെ ഓലകൾ ഒന്നൊന്നായി വാടി ഉണങ്ങി കൊഴിഞ്ഞു വീഴുന്നു. രോഗം രൂക്ഷമാകുന്ന അവസ്ഥയിൽ തെങ്ങിന്റെ മൃദുവായ മണ്ടഭാഗം, അതായത് കൂമ്പ്, പൂർണ്ണമായും അഴുകി നശിച്ചുപോകുന്നു. കാറ്റുവഴി പടരുന്ന ഈ രോഗത്തിന് കാരണം ഫൈറ്റോഫ്തോറ പാമിവോറ എന്ന കുമിളാണ്. രോഗബാധ രൂക്ഷമായതും രോഗം ബാധിച്ച് പൂർണ്ണമായും നശിച്ചതുമായ തെങ്ങുകളുടെ മണ്ട മുറിച്ചു മാറ്റി തീയിട്ട് നശിപ്പിക്കുന്നത് രോഗവ്യാപനം തടയാൻ സഹായിക്കും. കൂമ്പുചീയൽ രോഗം കാണപ്പെടാറുള്ള പ്രദേശങ്ങളിൽ മുൻകരുതൽ നടപടികൾ മഴക്കാലാരംഭത്തിൽ സ്വീകരിക്കേണ്ടതാണ്. മണ്ട വൃത്തിയാക്കിയതിനു ശേഷം 1% വീര്യമുള്ള ബോഡോ മിശ്രിതം നാമ്പോലയിലും അതിനു ചുറ്റുമായി തളിക്കുക, അല്ലെങ്കിൽ ക്ലോറോത്തലോണിൽ 75 WP എന്ന കുമിൾനാശിനി 3 ഗ്രാം വീതം 2 ചെറിയ കവറുകളിലാക്കി നാമ്പോലക്കവിളിൽ വെക്കുക. ഓലക്കവിളുകളിൽ വെക്കുന്നതിനു മുമ്പ് കവറുകളിൽ സുഷിരങ്ങൾ ഇടേണ്ടതാണ്. മഴക്കാലത്ത് തോട്ടങ്ങൾ പതിവായി നിരീക്ഷിക്കുകയും പ്രാരംഭഘട്ടത്തിൽ തന്നെ നിയന്ത്രണ മാർഗങ്ങൾ കൈക്കൊള്ളുകയും ചെയ്യണം. രോഗബാധയുള്ള തെങ്ങുകളുടെ അഴുകിയ ഭാഗങ്ങൾ ചെത്തിമാറ്റിയ ശേഷം 10% വീര്യമുള്ള ബോഡോ കുഴമ്പ് പുരട്ടുക, അല്ലെങ്കിൽ ക്ലോറോത്തലോണിൽ 75 WP എന്ന കുമിൾനാശിനി 3 ഗ്രാം 300 ml വെള്ളത്തിൽ കലക്കി ഒഴിക്കുക. ഇതിനുശേഷം രോഗം ബാധിച്ച ഭാഗം വായുസഞ്ചാരം സാധ്യമാകും വിധം കവറുകൊണ്ട് മൂടിക്കെട്ടുക. തോട്ടം ശുചിയായി സൂക്ഷിക്കുകയും ശുപാർശ ചെയ്ത അളവിൽ വളപ്രയോഗം നൽകുകയും ചെയ്യുക. തെങ്ങിൻ തോട്ടത്തിൽ വെള്ളം കെട്ടി നിൽക്കാത്ത വിധം നീർവാർച്ചാ സൗകര്യം ഏർപ്പെടുത്തുക. കൊമ്പൻചെല്ലിയുടെയും ചെമ്പൻചെല്ലിയുടെയും ആക്രമണം കൂമ്പുചീയ സാധ്യത വർദ്ധിപ്പിക്കുന്നതിനാൽ ഇവയ്ക്കെതിരെയുള്ള പ്രതിരോധ മാർഗങ്ങളും സ്വീകരിക്കേണ്ടതാണ്.
1: തെങ്ങിനെ ബാധിക്കുന്ന 2 പ്രധാന രോഗങ്ങളായ കൂമ്പുചീയലിന്റെയും കാറ്റുവീഴ്ചയുടെയും പരിഹാരമാർഗങ്ങൾ പറഞ്ഞു തന്നത് കായംകുളം കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞയായ ഡോക്ടർ ജിലൂവി സാജനാണ്.
2: പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. ജലം കൃഷിയുടെ ജീവനാഡിയാണ്. കൃഷിയിൽ ജലസേചനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും കാർഷിക ഉൽപ്പാദനം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന, ചുരുക്കത്തിൽ PMKSY. ഹർ ഖേത് കോ പാനി, എല്ലാ വയലുകൾക്കും വെള്ളം എന്നതാണ് ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. പൊതുവെ കൃഷി എപ്പോഴും വലിയ തോതിൽ മൺസൂണിനെ ആശ്രയിച്ചിരിക്കുന്നു. അനിശ്ചിതമായ മഴയും വരൾച്ചയും ജലക്ഷാമവും കർഷകർക്ക് വലിയ വെല്ലുവിളികളാണ്. പുതിയ ജലസേചന സ്രോതസ്സുകൾ സൃഷ്ടിക്കുക, നിലവിലുള്ളവ ശക്തിപ്പെടുത്തുക, ജലം ഫലപ്രദമായി ഉപയോഗിക്കുക എന്നിവയിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് PMKSY ലക്ഷ്യമിടുന്നത്. വിവിധ വകുപ്പുകളുടെ ഏകോപിത പ്രവർത്തനത്തിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ചുരുക്കത്തിൽ, പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന ജലസേചന സൗകര്യങ്ങൾ മാത്രം നൽകുന്ന ഒരു പദ്ധതിയല്ല. ഇന്ത്യൻ കൃഷിയുടെ ഭാവി സുരക്ഷിതമാക്കുന്ന ഒരു ഭാവി കാഴ്ചപ്പാടാണ് ഇത്. സമയബന്ധിതവും കാര്യക്ഷമവുമായ ജലസേചനം ഉറപ്പാക്കുന്നതിലൂടെ കർഷകരെ ശക്തിപ്പെടുത്തുകയും സ്ഥിരതയുള്ള കാർഷിക വികസനം കൈവരിക്കാനും ഈ പദ്ധതി സഹായിക്കുന്നു. ഇന്ന് തന്നെ ഈ പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണം വ്യാപിപ്പിക്കാം. ഇന്ന് സംരക്ഷിക്കുന്ന ഓരോ തുള്ളിവെള്ളവും നാളെയുടെ ഭക്ഷ്യസുരക്ഷയാണ്.
1: പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, തെങ്ങിൻ്റെ നടാൻ ആരംഭിക്കുമ്പോൾ എത്ര മാസം പ്രായമുള്ള തൈകളാണ് തിരഞ്ഞെടുക്കേണ്ടത്? ഉത്തരം, 9 മുതൽ 12 മാസം വരെ പ്രായമുള്ളതും നേരത്തെ മുളച്ചതുമായ തൈകളാണ് നടാനായി തിരഞ്ഞെടുക്കേണ്ടത്. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.
3: വയലും വീടും സമാപിക്കുന്നു.

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. വെള്ളായണി കാർഷിക കോളേജിലെ കെ അഗ്രിടെക് ലോഞ്ച് പാഡ് കൂൺ കൃഷിയിലും സ്പോൺ ഉൽപ്പാദനത്തിലും താൽപ്പര്യമുള്ളവർക്കായി ദ്വിദിന പരിശീലനം സംഘടിപ്പിക്കുന്നു. ശാസ്ത്രീയ കൂൺ കൃഷി രീതികൾ, സബ്സ്ട്രേറ്റ് തയ്യാറാക്കൽ, രോഗനിയന്ത്രണം, സ്പോൺ മാനേജ്മെന്റ്, വിളവെടുപ്പ്, വിപണനം എന്നിവ ഈ പരിശീലന പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രജിസ്ട്രേഷൻ ഫീസ് 1000 രൂപ. രജിസ്ട്രേഷനുള്ള അവസാന തീയതി ഈ മാസം 6. കൂടുതൽ വിവരങ്ങൾക്ക് 9995624888 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ക്ഷീരവികസന വകുപ്പിൻ്റെ പട്ടത്തുള്ള ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ വെച്ച് ഈ മാസം 14 മുതൽ 25 വരെ 10 ദിവസത്തെ ക്ഷീരോൽപ്പന്ന നിർമ്മാണ സംരംഭകത്വ പരിശീലനം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ ഈ മാസം 9 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി ഈ പരിശീലന കേന്ദ്രത്തിൽ ഫോൺ മുഖേനയോ നേരിട്ടോ ബുക്ക് ചെയ്യേണ്ടതും പരിശീലനത്തിനെത്തുമ്പോൾ ആധാർ കാർഡിൻ്റെ പകർപ്പ് ഹാജരാക്കേണ്ടതുമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0471244091 അല്ലെങ്കിൽ 9061409824 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ കഴിഞ്ഞു.

കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കൊല്ലം 25,600 രൂപ, ആലപ്പുഴ 25,700 രൂപ, ചെങ്ങന്നൂർ 27,500 രൂപ, കോട്ടയം 28,900 രൂപ, പാല 28,300 രൂപ, എറണാകുളം 26,200 രൂപ, കൊച്ചിറെഡി 25,700 രൂപ. കൊപ്ര ക്വിൻ്റലിന് കൊല്ലം 16,800 രൂപ, ആലപ്പുഴ തെളിവ് 21,900 രൂപ, ആലപ്പുഴ പുകരാശി 21,850 രൂപ. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000-ന് നെയ്യാറ്റിൻകര 27,000 രൂപ, കായംകുളം 23,500 രൂപ, പുളിങ്കുന്ന് 26,000 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000-ന് നെയ്യാറ്റിൻകര 25,000 രൂപ, ചെങ്ങന്നൂർ 27,000 രൂപ, എറണാകുളം 32,000 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100 രൂപ, തൊടുപുഴ 3,400 രൂപ, കട്ടപ്പന 3,000 രൂപ. കുരുമുളക് അൺഗാർബൾഡ് ക്വിൻ്റലിന് നെടുമങ്ങാട് 65,000 രൂപ, പാല 68,000 രൂപ, കൊച്ചി ഗാർബിൾഡ് 72,000 രൂപ, കൊച്ചി അൺഗാർബിൾഡ് 70,000 രൂപ. കയർ ക്വിൻ്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600 രൂപ, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400 രൂപ, കൊച്ചി പറവൂർ 5,300 രൂപ. റബ്ബർ ക്വിൻ്റലിന് നെടുമങ്ങാട് 23,500 രൂപ, പുനലൂർ 26,000 രൂപ, കോട്ടയം 26,600 രൂപ, പാല 24,300 രൂപ. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ കഴിഞ്ഞു.

0: ഇപ്പോൾ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ജലശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച വകുപ്പ് തല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 3 ദിവസത്തെ യുക്രൈൻ പോളണ്ട് സന്ദർശനത്തിന് നാളെ തുടക്കം. ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാരുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ലോകബാങ്ക് പ്രസിഡന്റ്, അന്താരാഷ്ട്ര നാണയനിധി ഡയറക്ടർ എന്നിവരുമായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ചർച്ച നടത്തി. ഇന്ത്യയുടെ വളർച്ചാ പുരോഗതി ചർച്ചയായി. വന്യജീവി ആക്രമണത്തെ തുടർന്നുള്ള മരണത്തിലും കൃഷിനാശത്തിലും സർക്കാർ നൽകുന്ന നഷ്ടപരിഹാര തുക അടിയന്തരമായി വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നേപ്പാൾ പ്രളയത്തിൽ മരണം 1127. ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്നുള്ള 5ാം വിമാനം നേപ്പാളിലെത്തി. ചൈന ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്തും തൻവി ശർമ്മയും 2ാം റൗണ്ടിൽ കടന്നു. വാർത്തകൾ വിശദമായി. വിദ്യാർത്ഥികൾ മയക്കുമരുന്ന് ഉപയോഗിക്കരുതെന്നും ലഹരി ഉപയോഗിക്കാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കരുതെന്നും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. റായ്പൂർ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ 3ാമത് ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 689 വിദ്യാർത്ഥികൾക്ക് ഉപരാഷ്ട്രപതി ബിരുദ സർട്ടിഫിക്കറ്റുകൾ കൈമാറി. ഛത്തീസ്ഗഡിനെ നക്സൽ മുക്തമാക്കാൻ കേന്ദ്ര സർക്കാർ നടത്തുന്ന പരിശ്രമങ്ങളെ ശ്രീ സി പി രാധാകൃഷ്ണൻ പ്രശംസിച്ചു. ജലശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച വകുപ്പ് തല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. ജനപങ്കാളിത്തത്തോടെയുള്ള മഴവെള്ള സംഭരണം, കുടിവെള്ള

0: സദസ്സുകളുടെ സുസ്ഥിരത, ജൽജീവൻ മിഷൻ 2.0 എന്നീ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഉച്ചകോടി സംഘടിപ്പിച്ചത്. ടീം ഇന്ത്യ മനോഭാവം ശക്തിപ്പെടുത്തുന്നതിനും സഹകരണാത്മക ഫെഡറലിസം ദൃഢമാക്കുന്നതിനുമായി വിഭാവനം ചെയ്ത ഉച്ചകോടികളുടെ പരമ്പരയിലെ ആദ്യത്തേതാണ് ഇത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 3 ദിവസത്തെ യുക്രൈൻ പോളണ്ട് സന്ദർശനത്തിന് നാളെ തുടക്കം. ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാരുമായി ശ്രീ ജയശങ്കർ ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഉഭയകക്ഷി ബന്ധം, പ്രാദേശിക വെല്ലുവിളികൾ, പരസ്പര താൽപര്യമുള്ള സുപ്രധാന വിഷയങ്ങൾ തുടങ്ങിയവ ചർച്ച ചെയ്യും. ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗയുമായും അന്താരാഷ്ട്ര നാണയനിധി ഡയറക്ടർ ക്രിസ്റ്റലീന ജോർജീവയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ചർച്ച നടത്തി. യുഎസിലെ ആഷ്വില്ലിൽ നടന്ന G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിനിടെയായിരുന്നു കൂടിക്കാഴ്ച. ഇന്ത്യ ലോകബാങ്ക് സഹകരണം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ചും ആഗോള സാമ്പത്തിക കാഴ്ചപ്പാടുകളെക്കുറിച്ചും ഇന്ത്യയുടെ വളർച്ചാ പുരോഗതിയെക്കുറിച്ചും നേതാക്കളുമായി ശ്രീമതി സീതാരാമൻ ചർച്ച നടത്തി. യൂറോപ്യൻ കമ്മീഷണർ ഫോർ ഇക്കണോമി വാൽഡിസ് ഡോംബ്രോസ്കിയുമായും ദക്ഷിണ കൊറിയൻ ഉപപ്രധാനമന്ത്രിയുമായും കേന്ദ്രമന്ത്രി കൂടിക്കാഴ്ച നടത്തി. GDP വളർച്ചയിൽ 8% മുകളിലെത്താനുള്ള ശേഷി ഇന്ത്യയ്ക്കുണ്ടെന്ന് ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗ. ആഗോള ഊർജ്ജ പ്രതിസന്ധികൾ, വ്യാപാര അനിശ്ചിതത്വങ്ങൾ, എല്ലിനോ പ്രതിസന്ധി എന്നിവ നിലനിൽക്കുമ്പോഴും ഇന്ത്യയുടെ സമീപകാല സാമ്പത്തിക പ്രകടനം ശക്തമാണെന്ന് G20 ധനമന്ത്രിമാരുടെ യോഗത്തിനിടെ അദ്ദേഹം പറഞ്ഞു. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള സഹവർത്തിത്വത്തിനായിരിക്കണം പാരിസ്ഥിതിക സംരക്ഷണത്തിന്റെ അടിത്തറയെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ്. പ്രൊജക്ട് ടൈഗറിന് കീഴിലുള്ള ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞ കേന്ദ്രമന്ത്രി, ഭൂമിയിലെ ജീവിവർഗ്ഗങ്ങളുടെയും അതിജീവനം ഉറപ്പാക്കുക എന്നതാണ് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ലക്ഷ്യമെന്നും ന്യൂഡൽഹിയിൽ പറഞ്ഞു.
1: കൺസർവേഷൻ ഹം കേവൽ അപ്നേ ലിയേ നഹീ കർ രഹേ, കൺസർവേഷൻ ഹം സഭി സ്പീഷീസ് കേ ലിയേ കർ രഹേ. ഹമാരെ വിസ്ഡം മേ തോ കഹാ ജാതാ ഹേ സർവേ ഭവന്തു സുഖിന, വർണ്ണ തം പ്രാർത്ഥന യഹി കർതേ ഓൺലി മനുഷ്യ സുഖി രഹനേ ചാഹിയേ. क्योंकि हम जानते हैं कि सर्वे भवंतु सुखिना, हर कोई सर्वाइव करेगा तो ह्यूमैनिटी भी सर्वाइव करेगी. और हम नेचर से सुपर नहीं है, हमारा नेचर के साथ को एग्जिस्टेंस होना चाहिए.
0: 3 ദിവസത്തെ സന്ദർശനത്തിനായി ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ടി വേവർ ഇന്ന് ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഇന്ത്യ ബെൽജിയം ബന്ധം, പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങൾ എന്നിവ ചർച്ചയാകും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ബെൽജിയൻ പ്രധാനമന്ത്രി മുഖ്യ പ്രഭാഷണം നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വന്യജീവി ആക്രമണത്തിൽ മരിക്കുന്നവരുടെ കുടുംബത്തിനും കൃഷിനാശം സംഭവിച്ചവർക്കും സർക്കാർ നൽകുന്ന നഷ്ടപരിഹാര തുക അടിയന്തരമായി വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കൃഷിനാശത്തിന് നിലവിൽ നൽകുന്ന നഷ്ടപരിഹാരം ഇരട്ടിയാക്കും. വനാതിർത്തി പ്രദേശത്തെ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള കർമ്മ പദ്ധതി ചർച്ച ചെയ്യുന്നതിന് വനംവകുപ്പ് സംഘടിപ്പിച്ച MPമാരുടെയും MLAമാരുടെയും സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ ശാശ്വത പരിഹാരത്തിന് കേന്ദ്ര സർക്കാരിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അധ്യാപക നിയമനത്തിനുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 6 മാസത്തേക്ക് നീട്ടാൻ ശുപാർശ ചെയ്ത് സംസ്ഥാന മന്ത്രിസഭായോഗം. 2026 സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധിയാണ് നീട്ടിയതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലഹരി പെട്ടുന്ന കേസുകളുടെ വിചാരണ വേഗത്തിലാക്കാൻ പാലക്കാട്, മഞ്ചേരി, തൃശൂർ എന്നിവിടങ്ങളിൽ 3 പുതിയ NDPS കോടതികൾ സ്ഥാപിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. സംസ്ഥാനത്ത് ഇന്ന് ഭാഗിക വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KSEB. രാത്രി 12 മണിവരെയാണ് നിയന്ത്രണം. നേപ്പാൾ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1127 ആയി. 4900 പേരെ കാണാതായതായി അധികൃതർ അറിയിച്ചു. മരിച്ചവരെ തിരിച്ചറിയുന്നതിനായി 19 അംഗ ഇന്ത്യൻ ഫോറൻസിക് സംഘം DNA പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
3: ദുരന്തബാധിത പ്രദേശങ്ങളിലുടനീളം സുരക്ഷാ ഏജൻസികളെ വിന്യസിച്ചിട്ടുണ്ടെന്നും ജനങ്ങളെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നതായും നേപ്പാൾ സർക്കാർ അറിയിച്ചു. ദുരന്തത്തിൽ ഇരയായവരുടെ കുടുംബങ്ങൾക്കുള്ള സാമ്പത്തിക സഹായത്തിന് സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ടെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ അറിയിച്ചു. ദുരന്തബാധിത പ്രദേശങ്ങളിൽ വൈദ്യുതി, കുടിവെള്ള വിതരണം, ഗതാഗത സംവിധാനങ്ങൾ എന്നിവ പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. അതേസമയം പ്രളയ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് നേപ്പാളിന് സാധ്യമായ എല്ലാ സഹായവും നൽകിവരുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. പറഞ്ഞു. അതിനിടെ 5.5 ടൺ അവശ്യമരുന്നുകൾ അടക്കമുള്ള ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്ന് ഇന്ന് 5-ാമത്തെ വിമാനം നേപ്പാളിലെത്തി. തുരങ്ക രക്ഷാപ്രവർത്തനങ്ങൾക്കുള്ള ഉപകരണങ്ങൾ സജ്ജമാക്കിയ 11-അംഗ രക്ഷാപ്രവർത്തക സംഘവും നേപ്പാളിലെത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഉഭയകക്ഷി വ്യാപാരവും സാമ്പത്തിക സഹകരണവും കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള നടപടികൾ വിലയിരുത്തുന്നതിനായി ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ സംയുക്ത വ്യാപാര വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. ഇന്നലെ വെർച്വലായി ചേർന്ന യോഗത്തിൽ ഫാർമസ്യൂട്ടിക്കൽസ്, കാർഷിക മേഖലകളിലെ വ്യാപാരം, ഊർജ്ജ സഹകരണം, നിക്ഷേപ വ്യാപാര പ്രോത്സാഹനം, താരിഫ് ഇളവുകൾ, കാർഗോ കണക്ടിവിറ്റി, തുറമുഖവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നിവയും ചർച്ച ചെയ്തു. കുവൈറ്റ്, ജോർദാൻ, ഇറാഖ് എന്നീ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തിയതായി ഇറാൻ. മേഖലയിലെ യുഎസ് സൈനിക നീക്കങ്ങളെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു തിരിച്ചടി. അതേസമയം ഇറാനിലെ സിറിക്കിൽ വിവാഹ ചടങ്ങ് നടക്കുകയായിരുന്ന വീടിനു നേരെ യുഎസ് നടത്തിയ ആക്രമണത്തിൽ 50-ൽ പേർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തതായി ഇറാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ചൈന ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ചൈനീസ് തായ്പേയ് താരത്തെ തോൽപ്പിച്ച് ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്ത് 2-ാം റൌണ്ടിൽ കടന്നു. വനിതാ സിംഗിൾസിൽ ഡെൻമാർക്ക് താരത്തെ വീഴ്ത്തി തൻവി ശർമ്മയും 2-ാം റൌണ്ടിലേക്ക് യോഗ്യത നേടി. മിക്സഡ് ഡബിൾസിൽ ഇന്ത്യയുടെ ധ്രുവ് കപില, തനിഷ ക്രാസ്റ്റോ സഖ്യം 1-ാം റൌണ്ടിൽ തായ്ലന്റ് സഖ്യത്തെ പരാജയപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ് 374 പോയിന്റ് ഇടിഞ്ഞ് 76,570. നിഫ്റ്റി 141 പോയിന്റ് നഷ്ടത്തിൽ 23,914 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 2,240 രൂപ കുറഞ്ഞ് 1,11,480 രൂപയും ഗ്രാമിന് 13,935 രൂപയുമാണ് ഇന്നത്തെ വില. ബീഹാറിലെ വിവിധ ജില്ലകളിൽ വെള്ളപ്പൊക്കം രൂക്ഷമായി തുടരുന്നു. പ്രധാന നദികളിലെ ജലനിരപ്പ് ഉയർന്ന പശ്ചാത്തലത്തിൽ നദീതീരങ്ങളിൽ താമസിക്കുന്നവരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി. ഝാർഖണ്ഡിൽ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് വിവിധ ഇടങ്ങളിലെ റോഡുകളും പാലങ്ങളും തകർന്നു. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് സിംടേക, പശ്ചിമ സിംഗ്ഭൂം, പലമു, ഗർഹ ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഝാർഖണ്ഡിൽ H1N1 പനി കേസുകൾ ഉയരുന്നു. കഴിഞ്ഞ 30 ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്തുടനീളം 36 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. അന്തർ സംസ്ഥാന യാത്ര കഴിഞ്ഞ് ഝാർഖണ്ഡിലേക്ക് മടങ്ങുന്ന ആളുകളെ നിരീക്ഷിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ജൽശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 3 ദിവസത്തെ യുക്രൈൻ പോളണ്ട് സന്ദർശനത്തിന് നാളെ തുടക്കം. ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാരുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ലോകബാങ്ക് പ്രസിഡന്റ്, അന്താരാഷ്ട്ര നാണ്യനിധി ഡയറക്ടർ എന്നിവരുമായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ചർച്ച നടത്തി. ഇന്ത്യയുടെ വളർച്ചാ പുരോഗതി ചർച്ചയായി. വന്യജീവി ആക്രമണത്തെ തുടർന്നുള്ള മരണത്തിലും കൃഷിനാശത്തിലും സർക്കാർ നൽകുന്ന നഷ്ടപരിഹാര തുക അടിയന്തരമായി വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നേപ്പാൾ പ്രളയത്തിൽ മരണം 1,127. ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്നുള്ള 5-ാം വിമാനം നേപ്പാളിലെത്തി. ചൈന ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്തും തൻവി ശർമ്മയും 2-ാം റൌണ്ടിൽ കടന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
4: തൊഴിലാളി മണ്ഡലം.
5: തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് ഓൺലൈൻ ടാക്സി സേവന ശൃംഖലയിൽ ഡ്രൈവറായ ജോബിയുമായുള്ള അഭിമുഖം.
4: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, തൊഴിലാളി മണ്ഡലത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ശ്രീ ജോബിയാണ്. ജോബി ഒരു ഓൺലൈൻ ടാക്സി അഗ്രഗേറ്ററിന്റെ ഭാഗമായി ടാക്സി ഓടിക്കുന്ന വ്യക്തിയാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ജോലിയാണ്. അദ്ദേഹം തുടങ്ങിയതൊരു സംരംഭകനായിട്ടാണ് ഇപ്പോൾ ഈ തൊഴിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ജോബിയുടെ ഈ യാത്ര, തൊഴിൽ മാറ്റം, നേരത്തെ ചെയ്തിരുന്ന തൊഴിലിലെ ജോബിക്ക് നേരിട്ടിട്ടുള്ള അനുഭവങ്ങൾ, ഇപ്പോഴത്തെ തൊഴിലിടത്തിലെ അനുഭവങ്ങൾ ഒക്കെ ശ്രോതാക്കളുമായിട്ട് പങ്കുവയ്ക്കുവാൻ നമ്മളോടൊപ്പമുണ്ട്. സ്വാഗതം ജോബി.
6: നമസ്കാരം.
4: നമുക്ക് ജോബിയുടെ ഒരു പഠനം, നാട്, അതിൽ നിന്നൊക്കെ തുടങ്ങാം.
6: ഓക്കെ
4: ജോബി, ശ്രോതാക്കൾക്ക് വേണ്ടി സ്വയം ഒന്ന് പരിചയപ്പെടുത്താമോ?
6: എൻ്റെ പേര് ജോബി എന്നാണ്. ഞാൻ തിരുവനന്തപുരത്ത് വട്ടപ്പാറ സ്ഥലത്താണ് താമസിക്കുന്നത്. ഇപ്പം ഞാൻ ഡ്രൈവിംഗ് ആണ്, ട്രാവൽസിലെ ഓട്ടങ്ങൾ, അങ്ങനെ പരിചയക്കാരുടെ
4: ഓട്ടങ്ങൾ ഒക്കെ ചെയ്യും. ജോബിയുടെ ആദ്യത്തെ തൊഴിൽ ഇതല്ലായിരുന്നു അല്ലേ?
6: അതെ അതെ.
4: അതിനെ കുറിച്ചൊന്ന് പറയാമോ, ജോബി തുടങ്ങിയ തൊഴിലിനെ പറ്റിയും എങ്ങനെ അതിനുശേഷം ഇങ്ങോട്ടേക്ക് എത്തി?
6: ഞാൻ നേരത്തെ പശുവളത്തിലുണ്ടായിരുന്നു. സ്വന്തമായിട്ട് ഒരു 6 പശുക്കളോളം ഉണ്ടായിരുന്നു.
4: എങ്ങനെയാണ് ആ തൊഴിൽ എടുക്കാൻ തീരുമാനിച്ചതും അതിൽ നിന്ന് മാറിയതും ഒക്കെ ശ്രോതാക്കൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടാകും.

0: പറഞ്ഞാൽ നമ്മുടെ പാരമ്പര്യമായിട്ട് പപ്പ ചെയ്തുകൊണ്ടുവന്ന തൊഴിൽ, അതിനോടൊരു ആഗ്രഹം തോന്നി, ഞാനും അതിലോട്ട് ഇറങ്ങിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു.
1: ചെറുപ്പത്തിലെ പരിചയമുണ്ട്, വീട്ടിൽ
0: പരിചയമുള്ളതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം അറിയാം. പശുവിനെ കറന്നും ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാനും തീറ്റ കൊടുക്കാനും അതിൻ്റെ ബാക്കി ഫുൾ പ്രസവത്തിലായിരുന്നാലും എല്ലാ കാര്യങ്ങളും അറിയാം, കണ്ട് വളർന്നതാണ്. അപ്പം അതിലോട്ടൊരു ആഗ്രഹം തോന്നി, ഞാൻ സ്വന്തമായിട്ട് ഒരു തൊഴിലായിട്ട് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിറങ്ങിയതാണ്.
1: സ്വയം തൊഴിൽ, സംരംഭകനാകണം, എനിക്ക് വേണ്ടി എന്നെ പണി ചെയ്യണം എന്നൊരാഗ്രഹത്തിലിറങ്ങിയതാണ്.
0: അതിലൂടെ നമുക്കൊരു വരുമാനം കണ്ടെത്തണം, നമ്മുടെ ജീവിതങ്ങൾ മുന്നോട്ട് പോകണം, ആ ഒരു ആഗ്രഹത്തിൽ ഇറങ്ങിയതാണ്. വലിയൊരു ഫാമായിട്ട് നടത്തണമെന്നൊക്കെ ആഗ്രഹിച്ചിറങ്ങിയതാണ്.
1: അതൊക്കെയായിരുന്നു ജോബിയുടെ തുടക്കത്തിലെ സ്വപ്നങ്ങൾ. എന്തായിരുന്നു അതിൽ നിന്ന് മാറാനുള്ള കാര്യം?
0: മാറാനുള്ള കാരണം, നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു ബാക്ക് സപ്പോർട്ടില്ല. അതായത് സൊസൈറ്റി പരമായിട്ടായിരുന്നാലും അല്ലെങ്കിൽ കാലിത്തീറ്റ പരമായിട്ടായിരുന്നാലും നമുക്കതിൻ്റെ വിലയാണ് മെയിൻ കാരണം. പിന്നെ അതുപോലെ പാലിന് നമുക്ക് കിട്ടണമെന്നുള്ള വിലയില്ല, നമ്മൾ അധ്വാനത്തിൻ്റെ അനുസരിച്ചുള്ള ഇൻകമില്ല. അപ്പോൾ അതൊക്കെയാണ് നിർത്താൻ കാരണം. പിന്നെ ഇടയ്ക്ക് ഒരു അസുഖം വന്നു, ബ്രൂസല്ല. അപ്പം അത് വന്ന് പെട്ടത് എനിക്കും പപ്പയ്ക്കുമായിരുന്നു, അത് പോസിറ്റീവായി. പിന്നെ അതിൻ്റെ ചികിത്സയും തുടർന്ന് വന്നപ്പം ഡെയിലി ഒരു ഏകദേശം ഒരു 40 ലിറ്ററോ 50 ലിറ്ററോളം പാല് ഒരു നേരം തന്നെ കറന്ന് തെങ്ങിൻ്റെ മൂട്ടിൽ ഒഴിക്കേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ട്.
1: പശുക്കൾക്ക്,
0: പശുക്കളിൽ നിന്ന് മനുഷ്യരിലോട്ട് പകരുന്ന ഒരു രോഗമാണ്.
1: പശുക്കളിൽ നിന്ന് മനുഷ്യരിലേക്ക്
0: പകരുന്നതാണ് രോഗമാണ്. പക്ഷെ അത് എനിക്കും വീട്ടിൽ ടെസ്റ്റ് ചെയ്തപ്പം പോസിറ്റീവായി. അങ്ങനെ പിന്നെ അതിൻ്റെ ചികിത്സയായിട്ട് പോവേണ്ടി വന്നു. പിന്നെ അത് ഞാൻ ഡോക്ടറെ അടുത്ത് പോയി, അവർ നമുക്ക് അതിൻ്റെ തുടർ ചികിത്സയായിട്ട് എനിക്ക് അത് നിർത്തേണ്ടി വന്നു.
1: അപ്പോൾ ബ്രൂസല്ല വന്നതുകൊണ്ടാണ്
0: നിർത്തേണ്ടി വന്നത്.
1: ഇതിൻ്റെ ചെലവ് അധികമായി, അതിനനുസരിച്ചുള്ള വരുമാനം ഇല്ല, അതിന് മുകളിൽ കൂടെ ഈ ബ്രൂസല്ല എന്ന അസുഖം വന്നു. നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ കറന്നെടുക്കുന്ന പാല് ചിലപ്പോൾ മൊത്തത്തിൽ കളയേണ്ടി വരും. അപ്പോൾ പശുവിന് അസുഖമാണ്, നമുക്ക് വരുമാനം ഇല്ല, പക്ഷേ പശുക്കളെ നമ്മൾ വളർത്തുകയും ചെയ്യണം. അപ്പോൾ ആ സമയത്ത് എങ്ങനെയാണ് ഇതിനേക്ക് നേരിട്ടത്?
0: നേരിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് തന്നെയാണ് ഫുള്ള് ചിലവാക്കി പശുക്കളെ പരിപാലിച്ചത്. നമുക്ക് പശുക്കളെ പട്ടിണി കിടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അതിനെ എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് കടം നിറച്ചും തിരിച്ചും തന്നെ ഇതിന് തീറ്റ കൊടുത്തുകൊണ്ടിരുന്നു. ഇതിൽ സത്യം പറഞ്ഞാൽ പശുക്കൾക്ക് അസുഖമില്ല, ഇത് വരുന്നത് ഈ പ്രസവത്തിലൂടെ വരുന്നൊരു രോഗമെന്നാണ് പറയുന്നത്. പാലിൽ കൂടെ കറക്കണ ആൾക്ക് വരും. അതുപോലെ ഈ ഡോക്ടർ പിന്നെ ഈ പാല് ടെസ്റ്റ് ചെയ്തപ്പം പോസിറ്റീവല്ല, പശുക്കൾക്ക് പോസിറ്റീവല്ല, പശുക്കളെ സാമ്പിൾ ടെസ്റ്റ് ചെയ്തപ്പം പോസിറ്റീവല്ല. അപ്പോൾ പശുക്കൾക്ക് യാതൊരു പ്രശ്നമല്ല. അവർ പിന്നെ ലാസ്റ്റ് കണ്ടെത്തിയത് നമ്മുടെ ഏരിയയിൽ കുറച്ച് പന്നികളുണ്ട്, പിന്നെ നമ്മൾ പുല്ല് പറിക്കാൻ പോകുമ്പോൾ അതിൻ്റെ പൂമ്പൊടി അങ്ങനത്തെ അതിൽ നിന്നും പകരാം എന്നാണ് അവർ കണ്ടെത്തിയത്. പക്ഷേ അത് കറക്റ്റ് സോഴ്സ് എവിടെയാണെന്ന് നമുക്കറിയാൻ പറ്റാതായി. പക്ഷേ പോസിറ്റീവായി എനിക്ക് പോസിറ്റീവായി ഏകദേശം ഒരു മാസത്തോളം ചികിത്സയും നടന്ന് അതിൻ്റെ അനന്തരഫലമായിട്ട് കുറേ അനുഭവിച്ചു. ഡോക്സി സൈക്കിളിന് അങ്ങനത്തെ ഗുളികൾ കഴിച്ച് നമുക്ക് പ്രശ്നങ്ങളായിരുന്നു.
1: ഇത് ജന്തുക്കളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന അസുഖമാണ്.
0: പക്ഷേ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലോട്ട് പകരില്ല,
1: മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക്
0: പകരില്ല.
1: അന്ന് ജോബിയുടെ പശുക്കളിൽ നിന്നാണോ എന്ന് ഈ പറഞ്ഞ നിലയ്ക്ക്
0: കണ്ടുപിടിക്കാൻ പറ്റിയിട്ട്,
1: പക്ഷേ എന്നാലും നാട്ടിലൊക്കെ അറിഞ്ഞത്,
0: നാട്ടിലറിഞ്ഞ് നല്ല രീതിയിലായി വാർത്തകളായി. പിന്നെ നമ്മുടെ പാല് സൊസൈറ്റിയിൽ എടുക്കാത്ത സിറ്റുവേഷനായി.
1: അത് പോട്ടെ. അപ്പോൾ അതിനുശേഷമാണ് പിന്നെ നേരെ ഈ ഓൺലൈൻ ടാക്സി സർവീസുകളിൽ ജോലി ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ നേരിട്ട് ഈ ജോലിയിലേക്ക് വരികയായിരുന്നു അതോ മറ്റെന്തെങ്കിലും ജോലി ചെയ്തിരുന്നു ഈ പശു വളർത്തലിന് ശേഷം?
0: പശു വളർത്തലിന് ശേഷം ഡ്രൈവിംഗ് തന്നെയാണ്.
1: ആദ്യം മുതലേ തന്നെ
0: ഡ്രൈവിംഗ്?
1: ഓൺലൈൻ എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചത്?
0: ഇല്ല ഇല്ല, പ്രൊമോട്ടേഴ്സ് വന്ന് എന്നെ കണ്ടു. അവരുടെ ആദ്യം സ്റ്റാർട്ടിങ് ടൈമായിരുന്നു, അവർ ഓൺലൈൻ ടാക്സി ഉണ്ട് അത് സംസാരിച്ചു. പിന്നെ എനിക്കത് കൊള്ളാമെന്ന് തോന്നി, ഞാൻ അതിലോട്ട് ഇറങ്ങി. അപ്പം അത്യാവശ്യം കുഴപ്പമില്ല, എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്.
1: ഈ രണ്ട് ജോലികളും തമ്മിലുള്ള ഒരു വ്യത്യാസം പറയും. ആദ്യം ഒരു സംരംഭകനായിരുന്നു, സ്വന്തമായി തൊഴിൽ ചെയ്തിരുന്നു, അതിനുശേഷം ഇപ്പോൾ മറ്റൊരു കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യുന്നു. ജോബി എങ്ങനെ കാണുന്നു രണ്ട് ജോലികളും തമ്മിലുള്ള വ്യത്യാസം, ഗുണമായാലും ദോഷമായാലും ശ്രോതാക്കൾക്ക് മനസ്സിലാവാനായിട്ടാണ്?
0: രണ്ടും തമ്മിലെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇപ്പം പശു വളർത്തിക്കൊണ്ടിരുന്ന സമയത്ത് രാവിലെ എഴിക്കണം, കറക്റ്റ് സമയത്തിന് അതിന് തീറ്റ കൊടുക്കണം, പാല് കറക്കണം, അതെല്ലാം ഒരു ചിട്ടയാണ്, ഡെയിലി റൊട്ടീനാണ്. അത് നമുക്ക് ഒന്ന് അങ്ങോട്ടോ അങ്ങോട്ടോ ജസ്റ്റ് ഒന്ന് മാറാൻ പോലും പറ്റൂല. അപ്പോൾ അതിന് പശുവിനെ കുളിപ്പിക്കുന്ന കാര്യം പോലും നമുക്കത് കറക്റ്റ് ചെയ്ത് അതിന് എന്താ പറയുക, നമ്മളൊരു ചിട്ടയോടെ പോകേണ്ട കാര്യമാണ്. പക്ഷേ അതിനനുസരിച്ചുള്ള നമുക്ക് ഇൻകം ഇല്ല, അങ്ങനെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. പിന്നെ നമുക്കൊരു എവിടെ നിന്നതിന് കല്യാണത്തിനായിരുന്നാലും അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനായിരുന്നാലും നമുക്ക് പുറത്തുനിന്ന് പോകണമെന്ന് വിചാരിച്ചാലും അതൊരു നടപ്പുള്ള കാര്യമല്ല, നമുക്ക് ഫ്രീ ആവാൻ പറ്റില്ല. പക്ഷേ നമുക്ക് അതിനനുസരിച്ചിട്ട് ഒരു ജോലിക്കാരനെ വെച്ചാലും അതിനുള്ള ഇൻകം കുറവാണ്. ഇൻകം വേറെ രീതിയിൽ, അതായത് ബൈ പ്രോഡക്റ്റ് ഉണ്ടാക്കി അവർ ഇൻകം കൂടുതൽ ഉണ്ടാക്കാം, പക്ഷേ അതിലോട്ടൊന്നും നമുക്ക് എത്താനുള്ള മെൻ്റൽ ഇതല്ല
1: അതിന്.
0: പിന്നെ നമുക്ക് ഈ ഓൺലൈൻ ഓട്ടിപ്പിക്കുമ്പോൾ ഇപ്പം നമുക്ക് എന്താ പറയുക, ഫ്രീ ആണ്, നമുക്ക് ഫ്രീ മൈൻഡായിട്ട് നടക്കാം,
1: നമ്മുടെ സമയം നമുക്ക്
0: തീരുമാനിക്കാം, നമ്മൾ തന്നെ തൊഴിലാളി, നമ്മൾ തന്നെ തൊഴിലാളി, നമ്മൾ അങ്ങനെ കടന്നു പോകാം.
1: ഒരു ദിവസം ജോബിയുടെ ഒരു സാധാരണ ദിവസം എങ്ങനെയാണെന്ന് ഒന്ന് ശ്രോതാക്കൾക്ക് പറയാമോ?
0: കൊച്ചു നല്ലതായിട്ടുള്ള ശീലമാണ്, രാവിലെ 5 മണിയാകുമ്പോഴേ എഴുതിക്കും. അത് എത്ര മണിക്ക് ലേറ്റായി കിടന്നാലും എഴുതിക്കും. ആഹാരം കഴിച്ചിട്ട്

0: ഇറങ്ങുന്ന നമ്മൾ ജോലിക്ക് ഇട്ട് ഇറങ്ങുന്നതാണ്.
1: ഈ ജോലിയിൽ എന്തെങ്കിലും ഇതിപ്പോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ യാത്ര പോകുന്നു, അവിടെ നിന്ന് തന്നെ അടുത്ത ഓട്ടം എടുക്കുന്നു, അങ്ങനെയാണോ ഇതിന്റെ ഒരു രീതി, പൊതുവായ രീതി എങ്ങനെയാണ്?
0: ഓൺലൈൻ ഓടുമ്പോ അങ്ങനെയാണ്, അതായത് ഒരാളെ പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുന്നു, പിന്നെ അവിടെ കിടക്കുന്നു, അല്ലെങ്കിൽ ഇപ്പൊ ലോങ് ആണ് പോകുന്നതെന്നെങ്കിൽ അവിടെ നിന്നുള്ള ഓട്ടോ എടുത്ത് തിരിച്ചു വരാൻ നോക്കാം, അവിടെ നിന്നൊന്നും കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ തിരിച്ചു വരും. നമ്മുടെ സിറ്റി ട്രിവാൻഡ്രം ബേസ് ചെയ്ത് തന്നെയാണ് ഞാൻ ഓടുന്നത്.
1: നിങ്ങൾക്ക് നേരിടുന്ന മറ്റു ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? റേറ്റിംഗ് അല്ലെങ്കിൽ ഇപ്പോൾ അതൊരു ബുദ്ധിമുട്ട്, പിന്നെ ട്രാഫിക്, ജോബിക്ക് തോന്നുന്നുണ്ടോ ഒരു കാര്യം മാറ്റിയാൽ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതം കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഈ ജോലിയിൽ, അങ്ങനെ തോന്നിയ എന്തെങ്കിലും കാര്യമുണ്ടോ?
0: എളുപ്പമെന്ന് പറഞ്ഞാൽ മാറ്റം വരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്രാഫിക്കിൻ്റെ മെയിൻ കാരണമുണ്ട്, പിന്നെ അതേപോലെ എന്താ പറയുക, നമുക്ക് ഫ്രീഡമായിട്ട് പല തരത്തിലുള്ള ആൾക്കാരാണ് വരണത്, അപ്പോൾ അവരുടെ പെരുമാറ്റങ്ങൾ നമുക്ക് ചിലപ്പം ഇഷ്ടപ്പെടാതെ വരും.
1: കസ്റ്റമേഴ്സ് ചിലപ്പോൾ
0: അങ്ങനെ പെരുമാറാൻ ചെറിയ പ്രശ്നങ്ങളുണ്ട്. പിന്നെ നമുക്ക് പിക്ക് ചെയ്യാൻ വേണ്ടി ഒരുപാട് ദൂരം പോകേണ്ടി വരും, ചിലപ്പം 10 കിലോമീറ്ററോളം വരെ കാലി അടിച്ച് പോകേണ്ടി വരും, പക്ഷെ അതിനുള്ള നമുക്ക് ഏണിങ്സ് കിട്ടാറില്ല ചില സമയത്ത്.
1: ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് ആളെ എടുക്കാനായി
0: പിക്കപ്പ് ലൊക്കേഷൻ ദൂരം കൂടുതലായിരിക്കും.
1: പക്ഷെ പോയാലേ പറ്റുള്ളൂ.
0: അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, അതിനനുസരിച്ചുള്ള നമുക്ക് ബെനിഫിറ്റും കിട്ടാറില്ല ചില സമയത്ത്.
1: ദൂരം കൂടിയാലും നമുക്ക് അതിനുള്ള ബെനിഫിറ്റ് കിട്ടാറില്ല. അപ്പോൾ വേറൊരു സംരംഭത്ത് ജോലി ചെയ്തു, ഇപ്പോൾ മറ്റൊരു, ഇപ്പോൾ ഒരു ടാക്സി തൊഴിലാളിയാണ്. മറ്റതിൽ നിന്നും എന്തെങ്കിലും പാഠം പഠിച്ച് ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ രണ്ട് ജോലികളിൽ നിന്ന് രണ്ട് തരം അനുഭവങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ ജോബി, യുവാക്കൾ ഒരുപാട് പേര് സംരംഭകരാകാനും അല്ലെങ്കിൽ ഇതുപോലുള്ള പണികളിലേക്ക് വരാനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്, അവരോട് എന്താണ് പറയാനുള്ളത്?
0: എന്താണെന്ന് പറയാന്നുള്ളത് വെച്ചാൽ, പ്രത്യേകിച്ച് നമുക്കൊരു വിൽ പവർ വേണം, നമുക്ക് സ്വന്തമായിട്ട് നിന്ന് ചെയ്യാൻ പറ്റുമെന്നുള്ള, അത് ഏത് മേഖലയായിരുന്നാലും. അപ്പം പശുക്കളുടെ കാര്യം പറഞ്ഞു, അത് എന്നെക്കാളിലും ബെറ്ററായിട്ട് ചെയ്യണ ആൾക്കാരുണ്ട്, അവരെ ഇന്നും കുടുംബം പോറ്റണവരുണ്ട്, അത് അവരുടെ ബിസിനസ് പരമായിട്ടുള്ള രീതി. ഞാൻ ടാക്സി ഓടുന്നു, എന്നെക്കാളും ബെറ്ററായിട്ട് ഓടണവരും കാണും, എന്നെക്കാളും താഴോട്ട് പോകുന്നു പറഞ്ഞു. രണ്ട് മേഖലകളും താരതമ്യം, നമുക്ക് ഏതാണോ ബെസ്റ്റ് ചോയ്സ്, നമുക്ക് ഫ്രീഡമായിട്ട് ചെയ്യാൻ പറ്റണത് ഏത് ഫീൽഡാണ് അത് തിരഞ്ഞെടുക്കുക.
1: നേരത്തെ ചിട്ട പഠിച്ചു എന്ന് പറഞ്ഞു,
0: അതെ,
1: ആ ഒരു ചിട്ടയായ ജീവിതം,
0: ആ ചിട്ടയായ ജീവിതം, അതെ.
1: അപ്പൊ അതുപോലെ ജോബിക്ക് രണ്ട് തൊഴിലിൽ നിന്നോ ഈ തൊഴിലിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ ആളുകളെ ആയിരിക്കും പഠിക്കുന്നത്. ആളുകൾ പലതരമാണ്, ഇദ്ദേഹത്തിനോട് ഇങ്ങനെ പെരുമാറണം, മറ്റേയാളോട് ഇങ്ങനെ പെരുമാറണം,
0: അതൊരു പ്ലസ് പോയിന്റ് ആണ്. കാര്യം നമുക്ക് 10 കസ്റ്റമർ കയറണമെങ്കിൽ 10 തരത്തിലുള്ള ആൾക്കാരായിരിക്കും. നമ്മളതിലൊരു 5-6 പേര് നമ്മളവിടെ ഫ്രണ്ട്ലി ആയിരിക്കും, അതിൽ ചിലപ്പോൾ 2-3 പേര് നമ്മളോട് പെരുമാറണവരായിരിക്കും.
1: അപ്പോൾ ഒരു ദിവസം തുടങ്ങി പലതരം ആളുകളെ കണ്ട് അവരുടെ പലതരം വികാരങ്ങളും അനുഭവിച്ചിട്ട് വൈകിട്ട് ജോബി ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് വീട്ടിൽ പോകുന്നു, നാളെ പിന്നെയും തുടങ്ങുന്നു.
0: അതെ,
1: അങ്ങനെയാണ്.
0: അതെ,
1: നേരത്തെ ചെയ്തിരുന്ന സ്വയം തൊഴിൽ സംരംഭക ജോലിയിലേക്ക് ചില ബുദ്ധിമുട്ടുകൾ കാരണമാണ് ജോബി വന്നത്. അപ്പോൾ ഒരു അവസരം കിട്ടിയാൽ വീണ്ടും അതിലേക്ക് മടങ്ങിപ്പോകുമോ, അതോ ഇപ്പം ഈ പറയുന്ന ഈ സ്വാതന്ത്ര്യമൊക്കെ അനുഭവിച്ച് നമ്മുടെ സമയത്തിന് ജോലി ചെയ്യാമെന്നുള്ള സ്വാതന്ത്ര്യമൊക്കെ അനുഭവിച്ച് ഈ പണി തന്നെ തുടരുമോ, എന്തായാലും ജോബി ചെയ്യാം?
0: തീർച്ചയായിട്ടും ഒരു 2 പശുക്കൾ എപ്പോഴും വേണമെന്ന് നമുക്കൊരാഗ്രഹമുണ്ട്. അത് കൊച്ചു നല്ല കണ്ടും കേട്ടും നമുക്ക് നല്ല ചായ കുടിച്ചും നല്ല പാല്, നമ്മൾ തന്നെ സ്വന്തമായിട്ട് പശുവിൻ്റെ പരിപാലിച്ച് നമുക്ക് കിട്ടുന്ന പാലുകളും അതും കുടിച്ച് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് അതിനനുസരിച്ചുള്ള ഇൻകം തിരിച്ച് കിട്ടുന്നില്ല, അതുകൊണ്ട് ബാക്കാണ്. പക്ഷേ എന്നാലും ആഗ്രഹമുണ്ട്, ഇപ്പോഴും ഉണ്ട്. മൃഗങ്ങളുമായിട്ട് ഒരുമിച്ച് പോകണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. വളർത്തി അവരെ സത്യം പറഞ്ഞ് അവരുടെ ഒരു കൂടെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മാനസികമായിട്ട് സന്തോഷമാണ്.
1: എനിക്കറിയേണ്ട ഒരു കാര്യം, ഇത് ജോബിയുടെ തൊഴിലിടമാണ്, തൊഴിലിന് പുറത്ത് ജോബി ചെയ്യുന്ന മറ്റ് കാര്യങ്ങൾ എന്താണ്? വിനോദങ്ങൾ, ഇപ്പോൾ കൂട്ടുകാരുമായി കളിക്കാൻ പോകുമോ, പുസ്തകം വായിക്കുമോ, അല്ലെങ്കിൽ സിനിമ കാണുക, എന്നെങ്ങനെയാണ് ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നത്? നമുക്ക് മാനസിക ഉല്ലാസം വേണമല്ലോ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത്?
0: പണ്ട് ഞാൻ, എനിക്ക് സ്പോർട്സ് മാൻ സ്പിരിറ്റ് ഭയങ്കര കൂടുതലാണ്. അതായത് വടം വലി, അങ്ങനെ ക്രിക്കറ്റ്, അതിപ്പോഴും കളിക്കാൻ പോകുന്നുണ്ട്. ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നുണ്ട്, ടർഫുകളിൽ കളിക്കാൻ പോകുന്നുണ്ട്. പിന്നെ വടം വലി വർഷങ്ങളോളം, ഏകദേശം 8-10 വർഷം അതും പോയി വടം വലി. അത് നടുവേദന കാരണം അത് നിർത്തി. പിന്നെ ഫ്രണ്ട്സുമായിട്ട് എപ്പോഴും പുറത്താണ്, കളിക്കാൻ പോകും, അവരുടെ ക്യാരംസ് കളിക്കാൻ പോകും, എൻജോയ്മെൻ്റ് ആണ്.
1: അതാണ്, അപ്പോൾ പൊതുവേ കൂട്ടുകാരോട്
0: കൂട്ടുകാരോടൊപ്പം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഫാമിലിയോട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്.
1: ഇപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു, ജോബി ഈ പശു വളർത്തലിൽ നിന്ന് ഈ ഓൺലൈൻ ഇതിലേക്ക് വന്നപ്പോൾ പ്രൊമോട്ടേഴ്സ് ജോബിയെ അപ്രോച്ച് ചെയ്തു. അപ്പോൾ അങ്ങനെയാണോ ജോബിയുടെ ഒരു തൊഴിലന്വേഷണം തുടങ്ങിയത്?
0: തൊഴിലന്വേഷണം തുടങ്ങിയത്, ആ അത് സ്വയം തൊഴിൽ പല മേഖലകളും ഞാൻ കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം, ബിസിനസ് ചെയ്യണം, അങ്ങനെ പലതും ഞാൻ സെർച്ച് ചെയ്യാറുണ്ട്.
1: സെർച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ സാങ്കേതിക വിദ്യകൾ
0: തിരക്കാറുണ്ട്. പിന്നെ നമുക്ക് ഏൺ മണി എങ്ങനെ ചെയ്യാന്ന് നമ്മൾ ഗൂഗിൾ ചെയ്യാറുണ്ട്,
1: ഗൂഗിൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ്? അപ്പോൾ ഞാനത് വളരെ കുറച്ച് ആൾക്കാരിൽ മാത്രം അങ്ങനെ ഒരു കാര്യം ഞാൻ കണ്ടിട്ടുള്ളൂ, നമ്മൾ സ്വയം തൊഴിൽ കണ്ടുപിടിക്കുക. അപ്പോൾ സാങ്കേതിക വിദ്യ അത്രയും ഉപയോഗിക്കാറുണ്ട് ജോബി തൊഴിലന്വേഷണത്തിനും ദൈനംദിന ജീവിതത്തിനും
0: ഉപയോഗിക്കാറുണ്ട്
1: എല്ലാ കാര്യത്തിലും.
0: നമ്മൾ ഗൂഗിൾ ചെയ്ത് പല കാര്യങ്ങളും, നമുക്ക് നല്ല കാര്യങ്ങളും ഉണ്ട്, ചീത്ത കാര്യങ്ങളും ഉണ്ട്. അതിൽ

0: നോക്കിയപ്പം അതിൽ നമുക്ക് ഫോളോ അപ്പ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നി. പിന്നെ അതിൽ നിർത്തരംഗം പറ്റി. ഇപ്പോൾ ഒരു 5 വർഷം കൊണ്ട് ഫ്രീ ആണ്.
1: അതായത് ജൂബി പറയുന്നത് നമ്മൾ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമ്പോഴും അതിൻ്റെ ആധികാരികത ഉറപ്പുവരുത്തണം. നമുക്ക് കൃത്യമായ ശരിയായിട്ടുള്ള വെബ്സൈറ്റിൽ തന്നെ പോയി കണ്ടുപിടിക്കണം. അത് തൊഴിലിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നു. ഇപ്പോൾ
0: എല്ലാ മേഖലയിലും ഹെൽപ്പ് ചെയ്യാറുണ്ട്. അത് രണ്ട് നമുക്ക് നല്ലതും വരും, ചീത്തയും വരാറുണ്ട്. അതിൽ നമുക്കതിൽ നമ്മൾ സെലക്ട് ചെയ്യും പോലെ ഇരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് പോകും പോലെ ഇരിക്കും.
1: വളരെ നന്ദി ജോബി. ശ്രോതാക്കളുമായി ഇത്രയും നേരം ജോബിയുടെ വിശേഷങ്ങൾ പങ്കുവച്ചതിന്. ഒരു സംരംഭകനിൽ നിന്നും ജോബി ഇപ്പോൾ മറ്റൊരു മേഖലയിലേക്ക് കടന്നു. ജോബി ഇപ്പോഴും ആഗ്രഹിക്കുന്നത് പഴയതുപോലെ പശു വളർത്തലിലേക്ക് മടങ്ങിപ്പോകണമെന്നാണ്. എല്ലാവിധ ആശംസകളും, അത് ജോബിയുടെ സ്വപ്നം അങ്ങനെ തന്നെ സഫലമാകട്ടെ എന്ന് ആകാശവാണി ആശംസിക്കുന്നു. ആകാശവാണിയുടെ നന്ദിയും അറിയിച്ചോളും.
0: എല്ലാവർക്കും നമസ്കാരം.
2: തൊഴിലാളി മണ്ഡലത്തിൽ ഇതുവരെ കേട്ടത് ഓൺലൈൻ ടാക്സി സേവന ശൃംഖലയിൽ ഡ്രൈവറായ ജോബിയുമായി മൃദുൽ ജേക്കബ് നടത്തിയ അഭിമുഖം. നിർവഹണ സഹായം സുനിത ആനന്ദ്. തൊഴിലാളി മണ്ഡലം പരിപാടിയിൽ വിവിധ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വാഗതം. താൽപര്യമുള്ളവർ 8281-42-03-05 എന്ന നമ്പറിലേക്ക് തങ്ങളുടെ മേഖല ഏതാണെന്ന് വ്യക്തമാക്കിയ ശേഷം മെസ്സേജ് അയയ്ക്കുക. മെസ്സേജ് അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 8281-42-03-05.
3: തൊഴിലാളി മണ്ഡലം സമാപിക്കുന്നു. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഫോട്ടോഗ്രാഫർ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ആദ്യം. രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: ആകാശവാണി സമയം 8 മണി.
1: നെരിപ്പോടിലെ ഉയിർപ്പ് ചിത്രീകരണം രചന സിന്ധു എസ് നാഥ്.
2: അമ്മേ അമ്മേ അമ്മേ,
3: ഓ കിടന്ന് തൊള്ള തുറക്കാതെ കാര്യം പറ.
2: ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു, അമ്മ കേട്ടില്ലേ?
3: ഇവിടെ 100 കൂട്ടം കാര്യങ്ങളായി നിൽക്കുമ്പോഴാണ് അവളുടെ ഒരു കിന്നാരം.
2: അമ്മയ്ക്ക് മാത്രം എപ്പോഴും തിരക്ക.
3: അതെങ്ങനെയാ, അത് മനസ്സിലാക്കാൻ തക്കവണ്ണ നീ വളർന്നില്ല. അടുക്കള ജോലി എന്ന് പറയുമ്പോ അതിനൊരവസാനമില്ല മോളെ. പിന്നെയോ, ആർക്കും ഒരു വിലയുമില്ല. ചുരുക്കത്തിൽ ശമ്പളമില്ലാത്ത തൊഴിലാളി.
2: അതെന്താ അമ്മേ, അടുക്കള ജോലി സ്ത്രീകളുടെ മാത്രം ഉത്തരവാദിത്തമായി മാറിയത്?
3: അത് പണ്ട് മുതൽക്കേ അങ്ങനെ ആക്കി, പിന്നെ പിന്നെ അല്പം മാറ്റങ്ങൾ വന്നു തുടങ്ങി.
4: ചരിത്രത്തിലുടനീളം പരിശോധിച്ചാൽ മിക്കവാറും അടുക്കള ഭരണം സ്ത്രീയുടെ ചുമതലയാണ്. അത് ഗൃഹാന്തരീക്ഷത്തിലായാലും ജോലിയിടങ്ങളിലായാലും. പക്ഷേ അവൾക്ക് വേണ്ടത്ര പ്രാധാന്യം ലഭിക്കാതെ പോകുന്നു. കുടുംബത്തിലുള്ളവരെ പരിചരിക്കുക, നല്ല ഭക്ഷണം സമാഹരിക്കുക, കുടുംബത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുക തുടങ്ങി നിരവധി ഉത്തരവാദിത്വങ്ങൾക്ക് പുറമെ നാടോടി സമൂഹത്തിൽ സ്ത്രീകൾ വേട്ടയ്ക്ക് പോയി ആഹാരം ശേഖരിച്ച് കുടുംബത്തെ ഊട്ടുന്ന രീതിയും നിലനിന്നിരുന്നു. പരമ്പരാഗതമായി തന്നെ അടുക്കളയുടെ സ്ഥാനം വീടിന്റെ പിൻഭാഗത്താണ്, അധികം ആരും ദൃഷ്ടി പതിക്കാത്ത ഒരിടം. പ്രഭു കുടുംബങ്ങളിലും മറ്റു സമ്പന്ന കുടുംബങ്ങളിലും വീട്ടുജോലിക്കാരിയായും പാചകക്കാരിയായുമൊക്കെ സ്ത്രീകളെയാണ് നിയമിച്ചിരുന്നത്. സമൂഹം സ്ത്രീയിലെ പാചക വൈദഗ്ധ്യം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും മുന്തിയ ഭക്ഷണശാലകളിൽ ഷെഫ് എന്ന പേരിൽ പാചകക്കാരനായ പുരുഷൻ തിളങ്ങുന്നു. ഹോട്ടൽ ഉടമയും ഷെഫും ആക്ടിവിസ്റ്റുമായ ആലിസ് വാട്ടേഴ്സിന്റെ വാക്കുകൾ ഇങ്ങനെ: ഒരു സ്ത്രീ അടുക്കള ജോലി ചെയ്താൽ വീട്ടുജോലിയുടെ ഭാഗമായി കാണുന്നു, മറിച്ച് ഒരു പുരുഷൻ ചെയ്താൽ അതിനെ പാചകകല, സർഗാത്മക വാസന എന്നൊക്കെ വിശേഷിപ്പിച്ചിരുന്നു. ചരിത്രം പരിശോധിച്ചാൽ മധ്യകാലത്ത് പുരുഷന്റെയും സ്ത്രീയുടെയും ജോലികൾ തമ്മിൽ

0: അജഗജാന്തരമുണ്ട്. സ്ത്രീകൾ കുട്ടികളുടെ പരിപാലനം, വീട് വൃത്തിയാക്കൽ, പാചകം തുടങ്ങിയ തൊഴിലുകളിൽ ഏർപ്പെടുമ്പോൾ പുരുഷൻ പുറം ലോകത്തേക്ക് കടന്ന് അവരുടെ ശാരീരിക ക്ഷമതയും മനോധൈര്യവും പ്രകടമാക്കി സാഹസികമായ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നു. മൃഗങ്ങളെ വേട്ടയാടി മാംസവും മറ്റും ശേഖരിച്ച് വീട്ടിലെത്തിക്കുന്നു. പിന്നെ പാചകം സ്ത്രീയുടെ കടമയാണ്. പിൽക്കാലത്ത് പുരുഷന് ദാതാവ് എന്ന നിലയിലും സ്ത്രീക്ക് പരിപോഷിപ്പിക്കുന്നവൾ എന്ന നിലയിലും തുല്യ പ്രാധാന്യം ലഭിച്ചു തുടങ്ങി. ഇരുവരും കഠിനാധ്വാനവും ത്യാഗവും ചെയ്ത് കുടുംബം പുലർത്തിപ്പോന്നു. വ്യവസായ വിപ്ലവം അനുവർത്തിച്ചു വരുന്ന രീതികൾ മാറ്റിമറിച്ചു. പുതിയ അവസരങ്ങൾ പുരുഷന്മാരെ തേടിയെത്തി. വേട്ടയിൽ നിന്ന് വേതന തൊഴിലുകളിലേക്ക് വരികയും പണമുണ്ടാക്കി വീട് പുലർത്തുകയും ചെയ്യുന്നു. സ്ത്രീ അപ്പോഴും വീട്ടുജോലിയും പാചകവും ഒക്കെയായി ഒതുങ്ങിക്കൂടി. പുരുഷൻ പണവും ശക്തിയും നേടി പ്രബലരായപ്പോൾ അവർ സ്വതന്ത്രരായി. പതിയെ സ്ത്രീക്ക് സ്വാതന്ത്ര്യവും സ്ഥാനവും നഷ്ടമായി തുടങ്ങി. എല്ലാവരെയും തൃപ്തരാക്കുക എന്ന കടമയിലേക്ക് ഒതുങ്ങിക്കൂടി. അവളുടെ ശക്തി അവൾ പോലും തിരിച്ചറിയാതെയായി. സമ്പന്ന കുടുംബങ്ങളിൽ സ്ത്രീകളെ അടുക്കള ജോലിക്കായി നിയോഗിച്ചു തുടങ്ങിയപ്പോൾ വീട്ടമ്മയുടെ ഭാരത്തിന് അല്പമൊരാശ്വാസം മാത്രമായി. പണ്ടുകാലത്ത് ശാരീരിക അധ്വാനം ഏറെ ഉണ്ടായിരുന്നു. അതുകൊണ്ടുതന്നെ അന്നത്തെ ജനത ആരോഗ്യവാന്മാരായിരുന്നു. ക്രമേണ പുരോഗമനവാദികളുടെ കൂട്ടം സമൂഹത്തിൽ വളർന്നുവരികയും പുരുഷനെപ്പോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് സ്ത്രീകളും എത്തിപ്പെടുകയും ചെയ്തു. അവിടെ നിന്നും അവളുടെ ജീവിതത്തിൽ വലിയൊരു പരിണാമം സംഭവിച്ചു. കുടുംബത്തിന്റെ ചെലവുകൾക്ക് അവളുടെ വരുമാനവും ഒരു മുതൽക്കൂട്ടായി. ജോലിയോടൊപ്പം ഭൂരിഭാഗം അടുക്കള ജോലി കൂടി സ്ത്രീയുടെ ചുമലിലായപ്പോൾ വീട്ടിലും തൊഴിൽ മേഖലയിലും പുരുഷമേധാവിത്വം അവളെ വേട്ടയാടി. പങ്കാളികൾ രണ്ടുപേരും ഉദ്യോഗസ്ഥരാണെങ്കിൽ കൂടി ഉത്തരവാദിത്വങ്ങൾ പലതും അവൾ പേറേണ്ടി വന്നു. ആവശ്യത്തിന് വിശ്രമമോ ഒഴിവു സമയമോ മറ്റ് ആസ്വാദനങ്ങളോ ഇല്ലാതെ ജോലിഭാരം പേറി അവളുടെ ജീവിതം തികച്ചും ഒരു സ്തംഭനാവസ്ഥയിലായി. പുതിയ പഠനങ്ങൾ പ്രകാരം 3 ഷിഫ്റ്റ് എന്ന ആശയം ഉടലെടുത്തു. 1 ശമ്പളമുള്ള ജോലി, 2 ശമ്പളമില്ലാത്ത ജോലി. ഇതിൽ കുട്ടികളുടെ പരിപാലനം, പാചകം, വൃത്തിയാക്കൽ എന്നിവയൊക്കെ വരുമ്പോൾ 3-ാമത്തെ ഷിഫ്റ്റ് മറ്റു വീട്ടുകാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാനസികവും ശാരീരികവുമായ സമ്മർദ്ദം സ്ത്രീക്കു നൽകുന്നു. ഈ ഒരു പ്രതിസന്ധി ആഗോളതലത്തിൽ നിലനിൽക്കുന്നു. സമയക്രമത്തിൽ മാത്രം ചെറിയ വ്യത്യാസങ്ങൾ കാണുന്നു എന്ന് മാത്രം. 2024 മാർച്ചിൽ ഇന്ത്യയിലെ കുടുംബങ്ങളിൽ നടത്തിയ പഠനത്തിൽ ഒരു സ്ത്രീ ഒരു ദിവസം ഏകദേശം 301 മിനിറ്റ് പ്രതിഫലമില്ലാതെ വീട്ടുജോലിയിൽ ഏർപ്പെടുമ്പോൾ ഒരു പുരുഷൻ 98 മിനിറ്റ് മാത്രമാണ് വീട്ടുജോലി ചെയ്യുന്നത്. യൂറോപ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജെൻഡർ ഇക്വാലിറ്റി നടത്തിയ പഠനം മേൽപ്പറഞ്ഞ വസ്തുതയെ ശരിവെക്കുന്നതാണ്. തൊഴിലിടങ്ങളിൽ ജോലി ചെയ്യുന്ന 93% സ്ത്രീകൾ ദിവസേന വീട്ടുജോലിയിൽ ഏർപ്പെടുമ്പോൾ പുരുഷന്മാരിൽ അത് കേവലം 53% മാത്രമാണ്. 2017 മുതൽ 2020 വരെ സമാഹരിച്ച വിവരണങ്ങൾ വെച്ച് 2022 US നടത്തിയ പഠനത്തിൽ വീട്ടു സാധനങ്ങൾ വാങ്ങലും പാചകവുമെല്ലാം സ്ത്രീകളാണ് നിർവഹിക്കുന്നത്. 25 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകൾ പാചകം സ്വന്തം ജോലിയായി ഏറ്റെടുക്കുമ്പോൾ നേർപകുതിയാണ് പുരുഷന്മാർ പാചക പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത്.
1: ഇടക്കിടക്ക് നീ ഇത് പറയുന്നുണ്ടല്ലോ, നിനക്ക് എന്താടി ഇവിടെ അത്ര വലിയ ജോലി?
2: ഏയ് ഒന്നുമില്ലാലോ, രാവിലെ എഴുന്നേറ്റ് അടുക്കള ചെന്ന് കുക്കറിനോട് പറഞ്ഞാൽ മതിയല്ലോ, കുക്കറേ ഇന്ന് 3 പേർക്ക് ചോറ് വേണം കേട്ടോ. അത് കേട്ട ഉടനെ കുക്കർ എടുത്ത് വെള്ളം ഒഴിച്ച് അരിയിട്ട് വേവിച്ച് പാകാവുമ്പോ ഗൈനെ നോക്കി ഇങ്ങനെ കൂ കൂ എന്ന് വിളിക്കൂലോ.
1: അങ്ങനെ ഒരുപാട് കൂണ്ട്. ഈ വീട്ടിലെ ഈ ഇട്ടാവട്ടത്തിലുള്ള പണിയല്ലേ നിനക്കുള്ളൂ.
2: ഒരു ദിവസം ഈ വീടിനകത്തെ പണി മുഴുവൻ ചെയ്ത് നോക്ക്, അപ്പൊ കാണാം.
0: 2024 ലിംഗ അസമത്വം സംബന്ധിച്ച റിപ്പോർട്ട് പ്രകാരം വർക്ക് ഫ്രം ഹോമിൽ ജോലി നോക്കുന്നവർ ഓഫീസിൽ നേരിട്ട് പോയി പണിയെടുക്കുന്നവരെക്കാൾ കൂടുതൽ വീട്ടുജോലിയിൽ ഏർപ്പെടുന്നു. ഇതിൽ 72% സ്ത്രീകൾ വീടിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ 28% പുരുഷന്മാർ മാത്രമാണ് വീട്ടുജോലിയിൽ വ്യാപൃതരാകുന്നത്. ഇതേ പഠനത്തിൽ ജോലി ചെയ്യുന്നവർക്കിടയിൽ ഇത് ഏകദേശം തുല്യ അനുപാതമായി മാറുന്നു. വീടും ജോലിസ്ഥലവും തമ്മിലുള്ള ദൂരക്കൂടുതൽ വീട്ടുജോലിയെ പ്രതികൂലമായി സ്വാധീനിക്കുന്നു. കോവിഡ്

മഹാമാരി കാരണം ലോക്ക്ഡൌണിലേക്ക് പോയ അവസരത്തിൽ പുരുഷന്മാർ വീട്ടുജോലിയിലും കുട്ടികളുടെ പരിചരണത്തിലും ഏർപ്പെട്ടുവെങ്കിലും മറ്റുത്തരവാദിത്വങ്ങൾ സ്ത്രീകൾ തന്നെ നിറവേറ്റി. 40% പുരുഷന്മാർക്ക് അധിക ഭാരം നേരിട്ടപ്പോൾ സ്ത്രീകൾക്കിടയിൽ അത് 65% വർദ്ധിച്ചു. 2022 ടെഹ്റാനിലെ സ്ത്രീകൾ നടത്തിയ പഠനമനുസരിച്ച് ഗർഭം ധരിക്കലും പ്രസവവുമാണ് വീട്ടുജോലിയേക്കാൾ ഏറെ സങ്കീർണമായി അവർ കാണുന്നത്. പല പഠനങ്ങളും തെളിയിക്കുന്നത് സമൂഹത്തിൽ നിലനിൽക്കുന്ന പുരുഷ മേധാവിത്വം തന്നെയാണ്. ഇതുകൊണ്ടാണ് മറ്റു കർത്തവ്യങ്ങൾക്കിടയിലും അടുക്കള ജോലി സ്ത്രീകളുടെ ഉത്തരവാദിത്വമായി മാറുന്നത്. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന മലയാള സിനിമ വിശകലനം ചെയ്യുമ്പോൾ സ്ത്രീ സാമൂഹിക പ്രതീക്ഷകൾക്കനുസൃതമായി സാംസ്കാരിക മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അടുക്കള ജോലിയിൽ കുടുങ്ങിക്കിടക്കുന്നതാണ് കാണുന്നത്. 2017 പുറത്തിറങ്ങിയ ജ്യൂസ് എന്ന നീരജ് ഗജ്വാന്റെ ഹ്രസ്വ ചിത്രത്തിൽ പുരുഷാധിപത്യത്താൽ അടുക്കള ജോലിയിലെ സങ്കീർണതകൾ വിവരിക്കുന്നു. ഒരു ഓഫീസിൽ റീയൂണിയനിൽ ഭർത്താക്കന്മാർക്കു വേണ്ടി ഭാര്യമാർ ഒരുമിച്ച് ആഹാരം പാകം ചെയ്യുന്നതും അടിച്ചമർത്തൽ ചർച്ചാ വിഷയമാകുന്നതും നിരാശയിൽ നിന്നുണ്ടാകുന്ന പ്രതിരോധവുമൊക്കെ ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നു. സ്വന്തം കുടുംബത്തിലെ സാമ്പത്തിക ഭദ്രത കാത്തുസൂക്ഷിക്കാനായി വീട്ടുജോലിക്ക് പുറമെ ഭൂരിഭാഗം സ്ത്രീകളും പുറത്തുപോയി അവരവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലി ചെയ്തും സ്വയം തൊഴിൽ കണ്ടെത്തിയും സംരംഭകയായുമൊക്കെ നിലകൊള്ളുന്നു. ചുരുക്കത്തിൽ, കുടുംബത്തെ പരിപാലിക്കലാണ് ഒരു സ്ത്രീയുടെ പരമമായ ലക്ഷ്യം. അവൾ അതിനെ ജോലി എന്നതിലുപരി സ്വന്തം കർത്തവ്യമായി ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ മറന്ന് സന്തോഷത്തോടെ നിറവേറ്റുന്നു. ഈ പ്രയത്നത്തിന്റെ മൂല്യം പലപ്പോഴും മറ്റുള്ളവർ കാണാതെ പോകുന്നു എന്നത് പരിതാപകരമാണ്. ഒരു വീടിന്റെ നടത്തിപ്പിനായി തന്റെ മുഴുവൻ സമയവും അവൾ വിനിയോഗിക്കുന്നു. രുചിയുള്ള ഭക്ഷണമുണ്ടാക്കുന്ന അമ്മമാരോട് മക്കൾക്കുള്ള സ്നേഹം ഒന്ന് വേറെ തന്നെയാണ്. ഇതുതന്നെയാണ് വീട്ടിലെ ഊണ് എന്ന ബോർഡ് റോഡിനിരുവശവും പ്രചാരത്തിലാവാൻ കാരണവും. ഉത്തരേന്ത്യക്കാരുടെ പരമ്പരാഗതമായ ഒരു ചടങ്ങാണ് പെഹലി രസോയി. പുതുതായി വിവാഹം കഴിഞ്ഞു വരുന്ന പെൺകുട്ടി ഭർത്താവിന്റെ വീട്ടിൽ ആദ്യമായി ഒരു വിഭവം സ്വന്തം കൈയാൽ ഉണ്ടാക്കി നൽകി അവിടുത്തെ സ്നേഹവും അംഗീകാരവും നേടിയെടുക്കുക എന്നതാണിത്. അത് മിക്കവാറും ഒരു മധുര പലഹാരമായിരിക്കും. കുടുംബജീവിതം മധുരിതമാകും എന്നതാണ് സങ്കല്പം. മരുമകളെ ഗൃഹലക്ഷ്മിയായി കരുതി അവളുടെ ആദ്യ പാചകം സമ്പൽസമൃദ്ധിയും ഭാഗ്യവും പ്രദാനം ചെയ്യുന്നു എന്നവർ വിശ്വസിക്കുന്നു. ഈ ഒരു ആചാരം വിരൽ ചൂണ്ടുന്നത് സ്ത്രീയിലെ പാചക വൈദഗ്ധ്യം തെളിയിക്കാനുള്ള ഒരവസരം അവൾക്ക് നൽകലാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ വിവാഹിതരായി ദാമ്പത്യത്തിലേക്ക് ചുവടുവെക്കുന്നതിനു മുൻപ് തുടക്കത്തിൽ തന്നെ അവളിലെ ഉത്കണ്ഠയും പേടിയും വർദ്ധിക്കുന്നു. ഇത് കാലാകാലങ്ങളായി തലമുറകൾ തുടർന്നു വരുന്നു. ആലങ്കാരികമായി പറഞ്ഞാൽ, രുചികരമായി ഭക്ഷണം പാകം ചെയ്യാൻ അറിയാത്ത സ്ത്രീ മോശം ഭാര്യയെ പ്രതിനിധീകരിക്കുന്നു. 1999 പുറത്തിറങ്ങിയ ഞങ്ങൾ സന്തുഷ്ടരാണ് എന്ന മലയാളം സിനിമയിൽ ആധുനിക ഭാര്യയുടെ കഴിവുകേടിനെ പരിഹസിക്കുന്ന ഭർത്താവിനെയും മാതൃകയാക്കാവുന്ന ഉത്തമയായ ഭാര്യയുടെയും വൈരുദ്ധ്യം വേർതിരിച്ചു കാട്ടുന്നു. ഭാര്യയുടെ ചുമതലകൾ ആഗോളതലത്തിൽ ഒട്ടനവധി ചലച്ചിത്രങ്ങളുടെ പ്രധാന വിഷയമാണ്. പുരുഷാധിപത്യം എന്ന് പറയുമ്പോഴും സ്ത്രീകൾ തന്നെ അടുക്കളയുടെ ചുമതലകളിൽ നിന്നും പുരുഷനെ പിന്തിരിപ്പിക്കുന്ന പ്രവണതയും കണ്ടുവരുന്നു. ഒരു പുരുഷൻ സ്വന്തമായി പാചകം ചെയ്താൽ അവനെ ഭാര്യ ഉൾപ്പെടെയുള്ളവർ പ്രകീർത്തിക്കുകയും ഒപ്പം സമത്വവാദി എന്ന വിശേഷണം അവന് നൽകുകയും ചെയ്യുന്നു. സ്ത്രീകളാണ് പാചകം ചെയ്യുന്നതെങ്കിലും അവർ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് വിലയിടുന്നതും അഭിപ്രായം പറയുന്നതും വീട്ടിലെ മറ്റംഗങ്ങളാണ്. ഉണ്ടാക്കുന്ന വിഭവങ്ങൾ തന്റെ ഇഷ്ടങ്ങൾ മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഉണ്ടാക്കാൻ അവൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. 2024 ടൈം ന്യൂസ് സർവേ നടത്തിയ പഠനത്തിൽ മാറ്റമില്ലാതെ ലിംഗ അസമത്വം തുടരുന്നു. പുരുഷന്മാരെക്കാളും 3 ഇരട്ടി സമയം സ്ത്രീകൾ വീട്ടുജോലിയിൽ ഏർപ്പെടുന്നു. ദീർഘനേരം ഓഫീസ് ജോലികൾ നിർവഹിച്ച ശേഷം വീട്ടിലെത്തി അടുത്ത ജോലിയിൽ ഏർപ്പെടുന്നത് അവരുടെ സുസ്ഥിതിയെ ബാധിക്കുന്നു. 2019 മുതൽ 2024 വരെയുള്ള പഠനത്തിൽ സ്ത്രീയുടെ ജോലി സമയത്തിൽ നാമമാത്രമായ കുറവും പുരുഷനിൽ ചുരുങ്ങിയ വർധനവുമാണ് വന്നിട്ടുള്ളത്. പാചകത്തിന്റെ ഗണ്യമായ ഭാഗവും സ്ത്രീയുടെ ചുമതലയാണ്. അതുകൊണ്ടുതന്നെ ഫാസ്റ്റ് ഫുഡിന്റെ ആവശ്യകത ഏറിവരുന്നു. അത് ആരോഗ്യത്തെ മോശമായി ബാധിക്കുന്നു.

0: നാഗരിക ചുറ്റുപാടിൽ സ്ത്രീകൾ സമയലാഭത്തിനായി വീട്ടുപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഗ്രാമങ്ങളിൽ മറ്റ് ജോലികൾക്ക് പുറമെ വിറകും വെള്ളവും ശേഖരിക്കുന്ന ജോലി കൂടി വരുന്നതോടെ അവരുടെ ഭാരം ഇരട്ടിയാകുന്നു. അടുക്കള ജോലിയിലെ അസമത്വത്തിന്റെ പരിണിത ഫലം വളരെ വലുതാണ്. ഇതിലെ ഭാരിച്ച ഉത്തരവാദിത്വം കൊണ്ട് സമയദാരിദ്ര്യം അവളെ പലപ്പോഴും വേട്ടയാടുന്നു. തന്റെ കഴിവിനനുസരിച്ചുള്ള വിദ്യാഭ്യാസം നേടാനോ ജോലി അവസരങ്ങൾ കണ്ടെത്താനോ കഴിയാതെ പോകുന്നു. അവളുടെ ആരോഗ്യവും മാനസിക സമ്മർദ്ദത്തിന് അനുസ്യതമായി ക്ഷയിക്കുന്നു. പേശികളെയും എല്ലുകളെയും അത് സാരമായി ബാധിക്കുന്നു. സമ്പന്ന കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് സഹായികളുണ്ടെങ്കിലും വീട്ടിലെ മറ്റു കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ മാനസിക ഭാരം അവിടെയും അവളെ പിന്തുടരുന്നു. ആധുനിക കാലഘട്ടത്തിൽ അണുകുടുംബമെന്ന ആശയം രൂപപ്പെട്ടു. അവിടെ അച്ഛൻ, അമ്മ, കുട്ടികൾ, വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം എന്നിവ കുറഞ്ഞു. ഭാര്യ പുറത്തുപോയി ജോലി നോക്കുന്ന ഒരു സാഹചര്യം കൂടി വന്നപ്പോൾ പരസ്പര ധാരണയിൽ വീട്ടുജോലികൾ പങ്കിട്ട് ചെയ്യാൻ തുടങ്ങി. അത് ഇന്നത്തെ സ്ത്രീക്ക് വലിയൊരു ആശ്വാസമാണ്. പഴമക്കാർ പറയുന്ന പോലെ സൂര്യോദയത്തിനും സൂര്യാസ്തമനത്തിനും ഇടയിൽ അവസാനിക്കുന്നതാണ് പുരുഷന്റെ ജോലി. എന്നാൽ സ്ത്രീയുടെ ജോലി ഒരിക്കലും അവസാനിക്കുന്നില്ല.
1: നമസ്കാരം, എന്റെ പേര് അജിത ബേഗം, ഞാൻ ഡി ഐ ജി ട്രിവാൻഡ്രമാണ്. അപ്പൊ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ മുൻകാലങ്ങളിൽ അറ്റ്ലീസ്റ്റ് എന്റെ ഒരു പേഴ്സണൽ അനുഭവമായിട്ട് എന്റെ പേരൻസിന്റെ ജനറേഷനിൽ നോക്കുമ്പോൾ കൂടുതൽ സ്ത്രീകൾ വർക്ക് ചെയ്യാറില്ല അപ്പോ എന്റെ ഫാമിലിയിൽ. അപ്പൊ കംപ്ലീറ്റ് വർക്കിന്റെ വീട്ടിന്റെ റെസ്പോൺസിബിലിറ്റി ഫുൾ ആയിട്ട് അമ്മയ്ക്കാണോ സ്ത്രീകൾക്കാണോ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ സ്ഥിതി മാറി. അപ്പോ കൂടുതൽ സ്ത്രീകൾ പുറത്തു പോകുന്നു, ജോലി ചെയ്യുന്നു, അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് വീട്ടിൽ ഷെയർ ചെയ്യണം എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. കുക്കിംഗ് ആവട്ടെ, അല്ലെ ക്ലീനിങ് ആവട്ടെ, അല്ലെ കുട്ടികളെ നോക്കുന്ന കാര്യമാവട്ടെ, ഈവൻ ഫിനാൻസസ്, ബിക്കോസ് അവരും ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കൊണ്ട് കുറെ സ്ത്രീകൾക്ക് ഇതിനെ കുറെ എക്സ്പെക്ടേഷൻ ഉണ്ട്. അപ്പൊ ഇതില് രണ്ട് രീതിയിൽ നമ്മള് ജനറലി ഇപ്പൊ കാണാറുണ്ട്. അപ്പൊ ഞാൻ അബ്രോഡ് പോയി ഫെലോഷിപ്പ് ചെയ്തായിരുന്നു. അപ്പൊ അവിടേക്ക് തുല്യമായിട്ട് വീട്ടിന്റെ ജോലികൾ ഭർത്താവും ഭാര്യയും കറക്റ്റ് സ്പ്ലിറ്റ് ചെയ്ത് ഏറ്റെടുത്ത് ചെയ്യുന്ന കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. ചില വീടുകളിൽ സ്ത്രീകൾ വർക്ക് ചെയ്യുന്നു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട്. അപ്പൊ ഇവര് സോഫ്റ്റ്വെയറും ചെയ്യണം പ്ലസ് വീട്ടിന്റെ ജോലികളിൽ കൂടുതൽ അധിക ഭാരം, അതായത് അവർ തീരെ ഷെയർ ചെയ്യുന്നില്ല എന്നില്ല, ബട്ട് കൂടുതൽ ഭാരം സ്ത്രീകൾക്കാണ്. അപ്പൊ പറയുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് സ്ത്രീകൾ വർക്ക് ചെയ്യുമ്പോ നമ്മൾ സ്ത്രീകളുടെ എംപവർമെന്റ് എന്ന് പറയും. അപ്പൊ സ്ത്രീകൾ വർക്ക് ചെയ്യണം, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം, അതാണ് ശരിക്കും വുമൻ എംപവർമെന്റ് എന്ന് പറയാറുണ്ട്. ബട്ട് ഈ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോ അത് എംപവർമെന്റ് അല്ല, എക്സ്പ്ലോയിറ്റേഷൻ ആയിട്ട് മാറുകയാണ്. ബിക്കോസ് ഇതിനകത്ത് അവർക്കൊരു ചോയ്സ് ഇല്ല. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻസിൽ നമ്മൾ പൊതുവെ കാണുന്നത് എന്താ പറഞ്ഞാൽ ഇത് ഇങ്ങനെ അപ്ബ്രിംഗിങ് ഉണ്ടായിരുന്നു. അപ്പൊ ഒരു പുരുഷനും ഒരു സ്ത്രീയും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിട്ട് നിൽക്കുന്ന സ്ഥലത്ത് ആ ഹസ്ബൻഡ് ഈ തരത്തിൽ ജോലികളെല്ലാം ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ടോ, അറ്റ്ലീസ്റ്റ് ടുവേർഡ്സ് ഈക്വാലിറ്റി ഒരു എഫോർട്ട് ഇടുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ അത് അവരുടെ അപ്ബ്രിംഗിങ് ഒരു മേജർ ഫാക്ടറാണ്. അപ്പൊ എന്റെ വീട്ടിൽ എനിക്കൊരു പെൺകുട്ടിയും ആൺകുട്ടിയും ഉണ്ട്. അപ്പൊ ഇനി ഇവരുടെ ഫ്യൂച്ചർ കാലത്തെ കുറിച്ച് നമുക്ക് ആലോചിക്കണമെങ്കിൽ തുല്യമായിട്ട് രണ്ടുപേർക്കും എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടുപേർക്കും പഠിപ്പിക്കണം. ബേസിക്കലി ബേസിക് ലൈഫ് സ്കിൽസ് ആണ്. അപ്പൊ അത് അങ്ങനത്തെ അപ്ബ്രിംഗിങ് ആണ് ഇപ്പോ ആവശ്യം. പോലീസ് മെഡിസിൻ പാർട്ടി വരുമ്പോൾ ചില കേസുകൾ നോക്കുമ്പോൾ 492 കേസസ് ആയിട്ടും ഭർത്താവും ഭാര്യയും തമ്മിൽ ഇഷ്യൂസ് ആയിട്ട് വരാറുണ്ട് ചില കേസുകളിലൊക്കെ. അപ്പൊ ഒരു പർട്ടിക്കുലർ കേസ് പറയുന്നെങ്കിൽ അതിൽ നല്ല വെൽ ഓഫ് ഫാമിലിയാണ്. അപ്പൊ ആ സ്ത്രീക്ക് എന്താ പറഞ്ഞാൽ അവരുടെ ഇൻഡിവിജ്വാലിറ്റി അവർക്ക് ഇമ്പോർട്ടന്റ് ആണ്. അവർക്ക് ആക്ച്വലി ജോലി ചെയ്യണം എന്നൊരു ആവശ്യമില്ല. ഇത് ഇഷ്ടമാരെ അവരുടെ കയ്യിൽ പൈസ ഉണ്ട്, ഹസ്ബൻഡും വർക്ക് ചെയ്യുന്നുണ്ട്, പേരന്റ്സിന്റെ ഭാഗത്തു നിന്നും പൈസ ഉണ്ട്. ബട്ട് ആ സ്ത്രീക്ക് ഒരു പർട്ടിക്കുലർ ബിസിനസ്സിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. അപ്പൊ അവര് ആ ഒരു പാഷനേറ്റ് ആയിട്ട് ആ ഒരു ബിസിനസ് ചെയ്യുമ്പോ ആക്ച്വലി പേരന്റ്സിന്റെ ഭാഗത്തു നിന്നും എതിർപ്പുണ്ട്, ഭർത്താവിന്റെ ഭാഗത്തു നിന്നും എതിർപ്പുണ്ട്. നീ വീട്ടിൽ തന്നെ നിന്നിട്ട് കുട്ടികൾ നോക്കിയ പോരെ, എന്തുകൊണ്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങണം, എന്തുകൊണ്ട് ഇത്രയും ടൈം നീ അതിലേക്ക് സ്പെൻഡ് ചെയ്യുന്നു എന്ന്. അപ്പൊ ഈ ഒരു കാരണം കൊണ്ട് സ്ത്രീ ആക്ച്വലി ആ ഒരു ലൈഫിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. അപ്പൊ ഇതില് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ എന്താന്ന് പറഞ്ഞാ, മുൻകാലത്തെ പോലെ ഈക്വാലിറ്റി വെറുതെ വായിൽ പറഞ്ഞുകൊണ്ട് വീട്ടിനകത്ത് പോകുമ്പോ അങ്ങനത്തെ സിറ്റുവേഷൻ ഇല്ല എങ്കിൽ അത് സ്ത്രീകൾ ടോളറേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ഇനി ഫ്യൂച്ചറിലെ വരുന്നത് തുല്യമായിട്ട് അവർ വുമൻ ചെയ്യും എടുക്കുന്ന ചോയ്സ് റെസ്പെക്ട് ചെയ്യുന്ന ഒരു അന്തരീക്ഷമാണ് ആവശ്യം. വീട്ടിനുള്ളിലും ഈക്വാലിറ്റി ഉണ്ടാവണം, പുറത്തും ഈക്വാലിറ്റി ഉണ്ടാവണം, പരസ്പരം ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവണം കപ്പിൾസ്. സ്ത്രീകൾ സൂപ്പർ വുമൻ ആണ്, ഓ നീ എല്ലാ കാര്യങ്ങളും വീട്ടില് ചെയ്തിട്ട് ഇവിടെ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതൊക്കെ ഗ്ലോറിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻഫാക്ട് ഒരു റീസെന്റ് പഠനത്തിൽ ഞാൻ കണ്ടത്, പേപ്പറിലാണ് കണ്ടത്, 20 വയസ്സിൽ നിന്ന് 40 വയസ്സിൽ

0: സ്ത്രീകൾക്ക് ഏറ്റവും അധികം സ്ട്രെസ് അനുഭവപ്പെടുന്നത് ഈ ഒരു ഏജ് കാറ്റഗറിയിൽ നിന്നുള്ള സ്ത്രീകളാണ്. അപ്പൊ നിങ്ങൾ കോളേജ് കഴിഞ്ഞ ശേഷം ജോലിയിലേക്ക് പ്രവേശിക്കണം, പിന്നെ കല്യാണം, പിന്നെ കുട്ടികൾ, പിന്നെ ഈ ഹൗസ് റെസ്പോൺസിബിലിറ്റി പ്ലസ് വർക്ക് പ്ലേസിന്റെ റെസ്പോൺസിബിലിറ്റി, ഇതെല്ലാം കൂടെ വരുമ്പോ ഇവർക്ക് ആക്ച്വലി ഇത് താങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ അതാണ് ഇത്രയും ഹൈ ലെവൽ ഓഫ് സ്ട്രെസ്. അപ്പൊ ഈ സ്ട്രെസ് വരുമ്പോ ആഫ്റ്റർ എഫക്ട് ആയിട്ട് കുറെ അധികം ലൈഫ് സ്റ്റൈൽ ഡിസീസും സ്ത്രീകൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു. അപ്പൊ ഇത് രണ്ട് ഭാഗത്തും ഉണ്ട്, എന്നാലും സ്ത്രീകൾക്ക് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നു. ഐ തിങ്ക് ദി ബെസ്റ്റ് വേ ഫോർവേഡ്, ഐ ഫീൽ ദാറ്റ് എംപവർമെന്റ് ബിഗിൻ വിത്ത് ചോയ്സ്, ഇറ്റ് ഷുഡ് നോട്ട് ബി ബൈ കമ്പൽഷൻ. ആക്ച്വലി സ്ത്രീകൾക്ക് എന്ത് വേണമെങ്കിലും വിചാരിച്ചാൽ അക്കംപ്ലിഷ് ചെയ്യാം, പ്രൊവൈഡഡ് അവർക്ക് ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു അറ്റ്മോസ്ഫിയർ, ആ ഒരു അന്തരീക്ഷം സൊസൈറ്റിന്റെ ഭാഗത്തു നിന്നും, സ്വന്തം പേരൻസിന്റെ ഭാഗത്തു നിന്നും, സ്വന്തം ഭർത്താവിന്റെ ഭാഗത്തു നിന്നും, കുട്ടികളുടെ ഭാഗത്തു നിന്നും, എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് വേണമെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റും.
1: പുരോഗമന ചിന്താഗതി എന്നൊക്കെ പറയുമ്പോഴും തൊഴിൽ വിഭജനം ഇപ്പോഴും നിലനിൽക്കുന്നു. 2024 ഒരു പഠന റിപ്പോർട്ട് പ്രകാരം 70% ദമ്പതികൾ ലിംഗഭേദത്തിന്റെ കാരണത്താൽ ജോലി വിഭജനം പാടില്ല എന്ന് വാദിക്കുമ്പോഴും 14.5% സ്ത്രീകൾ പാചകം സ്വന്തം കടമയായി സന്തോഷത്തോടുകൂടി ഏറ്റെടുക്കുന്നു. കൂടുതൽ ഗവേഷണങ്ങളും ഊന്നൽ നൽകുന്നത് വൈകാരിക മാനസിക ബുദ്ധിമുട്ടുകളെക്കുറിച്ചാണ്. വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ വൈജ്ഞാനിക അധ്വാനത്തിന്റെ പ്രാധാന്യം വലുതാണ്. വീട്ടുകാർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കൽ, വീട്ടു സാധനങ്ങൾ വാങ്ങൽ, കുടുംബപരമായ മറ്റു ജോലികൾ, കുട്ടികളുടെ വിദ്യാഭ്യാസം തുടങ്ങിയവയ്ക്കുള്ള സമയം ക്രമീകരിക്കൽ, ഇങ്ങനെ നീണ്ടുപോകുന്നു സ്ത്രീകളുടെ ജോലിയിൽ പലതും. ഇവ പലതും അംഗീകരിക്കപ്പെടാതെയും ശ്രദ്ധിക്കപ്പെടാതെയും പോകുന്നതും അവരിലെ സമ്മർദ്ദം കൂട്ടുന്ന പ്രധാന ഘടകമാണ്.
2: ഹലോ, നമസ്കാരം. ഞാൻ ബിന്ദു വിസി, സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. സ്ത്രീകളും സ്ത്രീകളെ വീട്ടുജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, അതിനെ എങ്ങനെ പരിഹരിക്കാമെന്നുള്ള ചില നിർദ്ദേശങ്ങൾ വെക്കുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. 2030 ആകുമ്പോഴേക്ക് ലോകം മുഴുവനും സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ പ്രാപ്തമാക്കണമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ 5-ാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ലിംഗസമത്വമാണ്. ആ ലിംഗസമത്വം ആർജിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് ലോകമെമ്പാടുമുള്ള വികസനത്തിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളെല്ലാം തന്നെ. അതിന്റെ ഭാഗമായി നമ്മുടെ ഇന്ത്യയിലും നമ്മുടെ സംസ്ഥാനത്തുമൊക്കെ അത്തരം പ്രവർത്തനങ്ങൾ നടപ്പിലാവുന്നുണ്ട്. സാമ്പത്തികമായി ഒരു സാക്ഷരത്വം കൈവരിക്കുക എന്നുള്ളത് ഏതൊരു സ്ത്രീയെ സംബന്ധിച്ച് ടത്തോളം ജെൻഡർ ഇക്വാലിറ്റി അല്ലെങ്കിൽ ലിംഗസമത്വം കൈവരിക്കുന്നത് ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത് എല്ലാ വിദഗ്ധരും ഒരേപോലെ തന്നെ അഭിപ്രായപ്പെടുന്ന ഒരു വിഷയമാണ്. സാമൂഹ്യ ശാസ്ത്ര വിദഗ്ധരായാലും സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധരായാലും ഒക്കെ തന്നെയും ഇത്തരം സാമ്പത്തിക സ്വാശ്രയത്വം ഉണ്ടായാൽ മാത്രമേ സമത്വത്തിലേക്ക് സ്ത്രീക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നുള്ളത് വളരെ സമർത്ഥിക്കപ്പെട്ട ഒരു സത്യമാണ്. സാമ്പത്തിക പ്രവർത്തനം എന്ന് പറയുമ്പോൾ പുറത്തേക്ക് പോയി പൈസ സമ്പാദിക്കുന്ന ജോലികളിലേക്ക് അവൾ ഏർപ്പെടുമ്പോൾ അവള് വീട്ടിൽ അന്ന് വരെ നമ്മളെ സാമൂഹ്യമായി അവളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിരുന്ന ചില കർത്തവ്യങ്ങളും കടമകളും ജോലികളും തലമുറകളായിട്ട് അവൾ കൊണ്ടു നടക്കുന്ന ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. വീടിനുള്ളിലെ പാചകം, വൃത്തിയാക്കല്, മുതിർന്നവരുടെയും കുട്ടികളുടെയും വയ്യാത്തവരുടെയും പരിചരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ സ്ത്രീയിൽ ഏൽപ്പിക്കുന്ന പുരുഷ കേന്ദ്രീകൃതമായ ഒരു അധികാര വ്യവസ്ഥയാണ് നമ്മുടെ കുടുംബങ്ങൾ പൊതുവെ മുന്നോട്ട് വയ്ക്കുന്നത്. ഒരേ സമയം സ്ത്രീ പുറത്ത് ജോലി ചെയ്ത്, അതായത് നമ്മൾ പറയും ഉത്പാദനപരമായ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സ്ത്രീ പുറത്തേക്ക് പോയി ചെയ്യുമ്പോഴും വീടിനുള്ളിലെ ഉത്പാദനപരമല്ലാത്ത ജോലികളും അവൾക്ക് ഏറ്റെടുക്കേണ്ടി വരുന്നു. ഇത് ഉത്പാദനപരമല്ല എന്ന് പറയുന്നതിനോട് തന്നെ ഉള്ള വിയോജിപ്പ് ഞാൻ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. കാരണം പുറത്തേക്ക് പോയി ജോലി ചെയ്യുന്നതിന് ഒരു പുരുഷന് കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവനെ അതിന് സന്നദ്ധനാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ ഒരുക്കങ്ങളും മുഴുവൻ പരിചരണങ്ങളും വീടിനുള്ളിൽ സംഭവിക്കുന്നത് കൊണ്ടാണ്. ആരോ പറഞ്ഞതുപോലെ കാണാപ്പണി മുഴുവൻ ചെയ്തു വന്നിരുന്നത് സ്ത്രീകളാണ്. സത്യത്തിൽ അവിടെയും സാമ്പത്തികമായി പ്രത്യക്ഷത്തിലോ പരോക്ഷമായോ ഉള്ള ബന്ധം അവളുടെ പ്രവർത്തനത്തിലുണ്ടായിട്ടും അത് നമ്മുടെ സമൂഹം ഇതുവരെ അംഗീകരിച്ചു കൊടുത്തിരുന്നില്ല. അതിന്റെ ഒപ്പമാണ് ഇപ്പോ അവൾക്ക് കഴിഞ്ഞ 2-3 തലമുറകളായി സ്ത്രീകൾ പുറത്തു പോയി ജോലി ചെയ്തു വരുന്നത്. എന്നാൽ ആ സമയത്തൊന്നും തന്നെ അവളെ ഈ വീടിനുള്ളിലെ കർത്തവ്യങ്ങളിൽ നിന്നോ ഉത്തരവാദിത്തങ്ങളിൽ നിന്നോ രക്ഷപ്പെടുത്തുന്നതിനോ അവൾക്ക് ബദൽ മാർഗങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിനോ സാമൂഹ്യമായിട്ടുള്ള ആലോചനകൾ ഉണ്ടായിട്ടില്ല. എന്നാൽ അടുത്ത കാലത്ത് സർക്കാർ തലത്തിൽ തന്നെ അത്തരം ചിന്തകൾ ഉണ്ടായിട്ടുണ്ട്. അതിനുവേണ്ടിയിട്ടുള്ള പലതരം ചർച്ചകളും പ്രവർത്തനങ്ങളും ഗവൺമെന്റുകൾ ഏറ്റെടുത്ത് നടത്തി വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിന് മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാന നിർദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകളിൽ ഇന്ന് അർപ്പിക്കപ്പെട്ടിരിക്കുന്ന പാചകം, പരിചരണം, വൃത്തിയാക്കൽ തുടങ്ങിയ ഗാർഹിക ജോലികൾ എന്തുകൊണ്ട് അതിന് ബദൽ സംവിധാനം കമ്മ്യൂണിറ്റികളിൽ ഉണ്ടായിക്കൂടാ? അതായത് കമ്മ്യൂണിറ്റിയുടെ ഉടമസ്ഥത, സാമൂഹ്യ ഉടമസ്ഥതയിൽ ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന പക്ഷം, പിന്നെ പകൽ വീടുകൾ വൃദ്ധരെയും കുട്ടികളെയും പരിചരണം വളരെ പരിചരണം ആവശ്യമായിട്ടുള്ള കിടപ്പ് രോഗികളെയും നോക്കുന്നതിനുള്ള ബദൽ സംവിധാനങ്ങൾ സർക്കാരിന്റെയോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയോ സന്നദ്ധ സംഘടനകളുടെയോ ഒക്കെ സഹായത്തോടുകൂടി അത് ഒരു വലിയ തോതിലുള്ള ഒരു വികസനം ആ മേഖലയിൽ ആവശ്യമുണ്ട്. അതൊരു പക്ഷേ നാളെ ഒരു ബിസിനസ് മോഡലാക്കി ഉയർത്തിക്കൊണ്ട് നിരവധി പേർക്ക് തൊഴിൽ കൊടുക്കാനും പറ്റുന്ന ഒരു രീതിയിൽ പരിചരണം എന്ന് പറയുന്ന ഒരു മേഖല അതൊരു സാമ്പത്തിക മേഖലയായി തന്നെ വികസിപ്പിക്കുകയും അതോടൊപ്പം തന്നെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെയും സ്ത്രീകളുടെ സമത്വത്തിലേക്കുള്ള യാത്രയെയും തടയുന്ന ഗാർഹിക പരിചരണ ജോലികളിൽ നിന്ന് അവൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മറ്റുള്ള സാമൂഹ്യ ഇടങ്ങളിലും തന്നെ ഇത്തരം ജോലികൾ പങ്കുവച്ച് ചെയ്യേണ്ടതാണ് എന്നുള്ള ബോധ്യം വളർത്തുന്ന രീതിയിലുള്ള അവബോധം ചെയ്യേണ്ടതുണ്ട്.
1: യു എസിലും യു കെയിലും ജർമ്മനിയിലും നടന്ന പഠനങ്ങളിൽ പങ്കാളിയേക്കാൾ അധിക സമയം ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ ജീവിതം അസംതൃപ്തമാണ്. ഇത് കാരണം സ്ത്രീകൾ സമത്വവാദികളാവുകയും അനീതി എന്ന വിശ്വാസം ബലപ്പെടുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ, സമൂഹത്തിൽ നിന്നുള്ള സമ്മർദ്ദം മുതൽ പരമ്പരാഗത കാഴ്ചപ്പാടുകൾ, ലിംഗവിവേചനം, നഷ്ടപ്പെടുന്ന ജോലി അവസരങ്ങൾ, ജോലിയും ജീവിതവും ഒത്തൊരുമിച്ച് കൊണ്ടുപോവുക, കുട്ടികളുടെ പരിപാലനം തുടങ്ങി എല്ലാം അവൾക്ക് മുന്നിലെ വെല്ലുവിളികളാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ സമൂഹത്തിൽ അല്പമൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ചിലരെങ്കിലും, അത് സ്ത്രീയാകാം പുരുഷനാകാം, സ്ത്രീയുടെ മാത്രം ചുമതലയായി വിശ്വസിക്കുന്നു.
3: ഇത്രയൊക്കെ കേട്ടപ്പോ എന്റെ മോക്ക് എന്തു തോന്നുന്നു?
4: എനിക്ക് ശരിക്കും വിഷമം തോന്നുന്നു. ഞാൻ ഇനി നന്നായി പഠിച്ചോളാം അമ്മേ. എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം. പിന്നെ ഞാൻ എങ്ങനെയൊക്കെ അമ്മയെ സഹായിക്കേണ്ടത്?
3: അധികം ഒന്നും സഹായിച്ചില്ലെങ്കിലും സ്വന്തമായി ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ തന്നെ ഞാനൊന്ന് ഫ്രീ ആകും.
5: എന്നെ കൊണ്ടാവുന്നതൊക്കെ ഞാൻ ചെയ്തു തരുന്നില്ലേ? പിന്നെ സന്ദീപിന്റെ അച്ഛന് സുഖമില്ല. നീ പെട്ടെന്ന് ഇറങ്ങ്, നമുക്കൊന്ന് ഹോസ്പിറ്റൽ വരെ പോകാം.
3: അടുപ്പത്ത് ഉപ്പുമാവുണ്ട്, ഏട്ടനൊന്ന് നോക്കിക്കോണം.
5: ഓക്കെ, ഡൺ. നീ ഒന്ന് പെട്ടെന്ന് ഇറങ്ങി വാ.
4: അച്ഛാ, സ്ക്വാഷ് എന്ന് പറഞ്ഞൊരു സ്പോർട്സ് ഉണ്ട്. ഇന്ന് സ്കൂളിലെ രാഹുൽ കോച്ചിങ്ങിന് പോയി തുടങ്ങിയെന്ന് പറയുന്ന കേട്ടു. എനിക്കൊന്നും മനസ്സിലായില്ല.
5: എന്റെ മോൾ എന്തിനാ വിഷമിക്കുന്നേ? ഇങ്ങു വാ, ഞാൻ കാണിച്ചു തരാമല്ലോ യൂട്യൂബില്.
4: ഇതാണല്ലേ അപ്പൊ ടെന്നീസ് ഒക്കെ പോലെ. അയ്യോ അച്ഛ, ഒരു കരിഞ്ഞ മണം.
3: ഏട്ടാ, ഉപ്പുമാവ് നോക്കിയോ, ഒരു കരിഞ്ഞ മണം.
5: ഞാൻ സ്റ്റൗ ഓഫ് ആക്കി.
3: ഇതാ ഞാൻ ഒന്നും ഏൽപ്പിക്കാത്ത ഇരട്ടി ജോലിയാക്കി തന്നു. എത്ര എത്ര അനുഭവം ആയാലും ഞാൻ പഠിക്കില്ല. അതെങ്ങനെയാ, ഒന്നിനും ഒരു സാവകാശം തരില്ലല്ലോ. മെഷീനല്ലേ സ്വിച്ചിട്ട് ചെയ്യിക്കാൻ. ഞാനും ഒരു മനുഷ്യ സ്ത്രീയാണ്.
5: ഓ സോറി സോറി, മോൾ ഒരു സംശയം ചോദിച്ചപ്പോ അതിലായി പോയി. മൂന്നും നാലും ജോലി ഒന്ന് ചെയ്യാൻ പെണ്ണുങ്ങൾക്കേ പറ്റൂ.
3: പക്ഷേ അതൊക്കെ സമ്മതിച്ചു തരാൻ വലിയ ബുദ്ധിമുട്ടാണല്ലോ.
5: ആ പോട്ടെ, പറ്റിപ്പോയി. എന്റെ മോളെ, ഏട്ടന് ഒരു നല്ല ചായ ഉണ്ടാക്കി തന്നേ.
3: എന്റെ അമ്മേ, ഞാൻ തോറ്റു.
6: നിങ്ങൾ കേട്ടത് നെരിപ്പോടിലെ ഉയർപ്പ്, ചിത്രീകരണം രചന സിന്ധു എസ് നാഥ്,
7: ശബ്ദ സാന്നിധ്യം ധന്യരാജ്, ഗായത്രി ദേവി,
6: നിർവഹണം സെവിൽ ജിഹാൻ, നിർവഹണ സഹായം കെ വി താൻസൻ.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഈ മാസം 4 വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് നടക്കും. പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് പിന്നണി ഗായകൻ സൂരജ് സന്തോഷ്. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം. 9495964321 അല്ലെങ്കിൽ 9496596321. നമ്പറുകൾ ഒരിക്കൽ കൂടി 9495964321 അല്ലെങ്കിൽ 9496596321. അതിഥി പിന്നണി ഗായകൻ സൂരജ് സന്തോഷ്.

പാമ്പ് കടിയേറ്റാൽ എല്ലാവർക്കും ASV അഥവാ ആന്റി സ്നേക് വെനം കൊടുക്കേണ്ടതുണ്ടോ? ഡോക്ടർ ജീന ബദർ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 to 12:00 മയക്കുമരുന്നിന്റെ വർദ്ധിച്ചു വരുന്ന ഉപയോഗവും അനുബന്ധ നിയമങ്ങളും ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഭിഭാഷകനും നോട്ടറിയുമായ ഡോക്ടർ എ ജഹാംഗീർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു: 9495964311 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്: 9496569631. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ മയക്കുമരുന്നിൻ്റെ വർദ്ധിച്ചു വരുന്ന ഉപയോഗവും അനുബന്ധ നിയമങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 to 12:00 അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 41, 42 എന്നിവയുടെ പൂർത്തീകരണത്തിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി അഥവാ നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 41 സംസ്ഥാന സർക്കാരുകളോട് അവരുടെ സാമ്പത്തിക ശേഷിയുടെയും വികസനത്തിന്റെയും പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തൊഴിലില്ലായ്മ, വാർദ്ധക്യം, രോഗം, അംഗവൈകല്യം എന്നിവയിലൂടെ കടന്നുപോകുന്ന പൗരന്മാർക്ക് പൊതുസഹായം നൽകാൻ നിർദ്ദേശിക്കുന്നു. 2017 പുറത്തുവന്ന പഠനമനുസരിച്ച് 2050 32.4 ദശലക്ഷം ഇന്ത്യക്കാർ, അതായത് ജനസംഖ്യയുടെ 20%, 60 വയസ്സിന് മുകളിലുള്ളവരായിരിക്കും. ഇപ്പോഴുള്ളതുപോലെ 35% മുതിർന്ന പൗരന്മാർക്ക് മാത്രമാണ് പെൻഷൻ ലഭിക്കുന്നതെങ്കിൽ 2050 20 ദശലക്ഷം അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രായമായ ജനസംഖ്യയുടെ 61.7% പേർക്ക് വരുമാന സുരക്ഷ ഇല്ലാതെയാകും. ഈ ഒരു അവസ്ഥയെ തരണം ചെയ്യാൻ ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി വഴി സാധിക്കും. എന്നിരിക്കലും ഈ പദ്ധതിയെക്കുറിച്ച് അവബോധം പൊതുസമൂഹത്തിൽ വളരെ കുറവാണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബത്തിൽ നിന്നുള്ള പ്രായമായവർ, വിധവകൾ, വികലാംഗർ, കുടുംബനാഥന്റെ അല്ലെങ്കിൽ നാഥയുടെ മരണം മൂലം ദാരിദ്ര്യത്തിലായ കുടുംബങ്ങൾ എന്നിവർക്ക് പിന്തുണ നൽകുന്നതിനുള്ള ഒരു സാമൂഹിക സുരക്ഷാ ക്ഷേമ പദ്ധതിയാണ് ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി. ഗ്രാമവികസന മന്ത്രാലയത്തിന് കീഴിലാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. 1995 ഈ പദ്ധതി നിലവിൽ വന്നത്. കേന്ദ്ര സഹായത്തിനു പുറമെ സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവ അവരുടെ വിഹിതമായി തുല്യമായ തുക ഈ പദ്ധതിക്ക് വേണ്ടി സംഭാവന ചെയ്യുന്നു. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷൻ പദ്ധതി, ഇന്ദിരാഗാന്ധി ദേശീയ വിധവ പെൻഷൻ പദ്ധതി, ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ പദ്ധതി, നാഷണൽ ഫാമിലി ബെനിഫിറ്റ് സ്കീം, അന്നപൂർണ എന്നിവ ഈ പദ്ധതിയുടെ കീഴിൽ വരുന്നതാണ്. ഈ പദ്ധതിയുടെ കീഴിൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് അപേക്ഷകൻ സർക്കാർ നിർദ്ദേശം

0: ശിക്ഷിക്കുന്ന മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബത്തിൽ പെട്ടവരായിരിക്കണം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം. 60 വയസ്സുള്ളവരാണ് ഈ പദ്ധതിക്ക് അർഹതയുള്ളവർ. ഈ പദ്ധതി പ്രകാരം 60 വയസ്സിനും 79 വയസ്സിനും ഇടയിലുള്ളവർക്ക് പെൻഷൻ 200 രൂപയാണ്. 80 വയസ്സിന് മുകളിലുള്ള വ്യക്തികൾക്ക് പ്രതിമാസം പെൻഷൻ 500 രൂപയാണ്. ഇന്ദിരാഗാന്ധി ദേശീയ വിധവ പെൻഷൻ പദ്ധതി. ഈ പദ്ധതിയിൽ ഭാഗമാവാനുള്ള പ്രായം 40 വയസ്സാണ്. പെൻഷൻ പ്രതിമാസം 300 രൂപ. 80 വയസ്സ് കഴിഞ്ഞാൽ ഗുണഭോക്താവിന് പ്രതിമാസം 500 രൂപ ലഭിക്കും. ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ സ്കീം. 18 വയസ്സും അതിൽ കൂടുതലും പ്രായമുള്ള, അംഗപരിമിതി 80% മുകളിലുള്ള ഭിന്നശേഷിക്കാർക്കാണ് ഈ പദ്ധതിയിൽ ഗുണഭോക്താവാകാനുള്ള യോഗ്യത. പ്രതിമാസം 300 രൂപയാണ് ഈ പദ്ധതിയുടെ കീഴിലുള്ള പെൻഷൻ. 80 വയസ്സ് കഴിഞ്ഞാൽ ഗുണഭോക്താവിന് പ്രതിമാസം 500 രൂപ ലഭിക്കും. നാഷണൽ ഫാമിലി ബെനിഫിറ്റ് സ്കീം. കുടുംബനാഥൻ അഥവാ നാഥ മരണപ്പെട്ടാൽ വീട്ടുകാർക്ക് 20,000 രൂപ സഹായമായി നൽകും. ഒരു കുടുംബത്തിലെ അന്നദാതാവിന്റെ മരണത്തിന്റെ എല്ലാ കേസുകൾക്കും സഹായം നൽകും. അന്നപൂർണ പദ്ധതി. ഈ പദ്ധതി വഴി ഒരു ഗുണഭോക്താവിന് പ്രതിമാസം 10 കിലോ ഭക്ഷ്യധാന്യങ്ങൾ, ഗോതമ്പ് അല്ലെങ്കിൽ അരി ഉറപ്പുവരുത്തുന്നു. ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീമിന്റെ കീഴിൽ ആനുകൂല്യങ്ങൾ ലഭിക്കാതിരുന്ന എന്നാൽ അർഹരായ പ്രായമായവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി അവർക്ക് ഭക്ഷ്യസുരക്ഷ നൽകാനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നവനീത. ജൽശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. ജനപങ്കാളിത്തത്തോടെയുള്ള മഴവെള്ള സംഭരണം, കുടിവെള്ള സ്രോതസ്സുകളുടെ സുസ്ഥിരത, ജൽ ജീവൻ മിഷൻ 2.0 എന്നീ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഉച്ചകോടി സംഘടിപ്പിച്ചത്. വന്യജീവി ആക്രമണത്തിൽ മരിച്ചവരുടെ കുടുംബത്തിനും കൃഷിനാശം സംഭവിച്ചവർക്കും സർക്കാർ നൽകുന്ന നഷ്ടപരിഹാര തുക അടിയന്തരമായി വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൃഷിനാശത്തിന് നിലവിൽ നൽകുന്ന നഷ്ടപരിഹാരം ഇരട്ടിയാക്കും. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ ശാശ്വത പരിഹാരത്തിന് കേന്ദ്ര സർക്കാരിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുമെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇതര സംസ്ഥാനക്കാരെ വിവാഹം ചെയ്ത കേരളീയരായ സ്ത്രീകൾക്കും സംസ്ഥാന സർക്കാരിന്റെ ദേശീയ കുടുംബക്ഷേമ പദ്ധതി ധനസഹായത്തിന് അർഹതയുണ്ടെന്ന അറിയിപ്പ് റേഷൻ കടകളിൽ പ്രദർശിപ്പിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. അപേക്ഷ സമർപ്പിക്കുന്ന തീയതിക്ക് തൊട്ടുമുമ്പുള്ള 3 വർഷത്തിൽ കുറയാത്ത തുടർച്ചയായ കാലയളവിൽ കേരളത്തിനുള്ളിൽ താമസിക്കുന്ന എല്ലാവരെയും കേരളീയരായി കണക്കാക്കുമെന്നും മന്ത്രി അറിയിച്ചു. പ്രമേഹം ഉൾപ്പെടെയുള്ള ജീവിതശൈലീ രോഗങ്ങളുടെ ഏകോപിതമായ ചികിത്സ ഉറപ്പാക്കാൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ഹൃദയരാഗം പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ജനറൽ ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ എന്നിവിടങ്ങളിൽ പ്രതീക്ഷ സെന്റർ എന്ന പേരിൽ വിദഗ്ധ ഡോക്ടർമാരുടെ 24 മണിക്കൂർ സേവനം ലഭ്യമാക്കും. തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട് മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലെ ചികിത്സാ സൌകര്യം വർദ്ധിപ്പിക്കുമെന്നും മാനസികാരോഗ്യ കേന്ദ്രങ്ങളുടെ പേര് ഹാപ്പിനെസ് ആൻഡ് വെൽനസ് സെന്റർ എന്നാക്കി മാറ്റുമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ബാല്യസ്പന്ദനം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. അംഗനവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ബാല്യസ്പന്ദനം. ലഹരിക്കെതിരായ പോരാട്ടം കേരളത്തിലെ സ്കൂൾ ക്യാമ്പസുകൾ ഏറ്റെടുക്കുമെന്നും ക്യാമ്പസുകളിലും ഒപ്പം സമൂഹത്തിലും വലിയ മാറ്റത്തിന് ഇത് കാരണമാകുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന ഷോർട്ട് ഫിലിം മത്സരത്തിന്റെ ലോഗോ മന്ത്രി പ്രകാശനം ചെയ്തു. സംസ്ഥാനത്ത് ഇന്ന് ഭാഗിക വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KSEB. രാത്രി 12 മണിവരെയാണ് നിയന്ത്രണം. ശ്രീരാമകൃഷ്ണ മഠം മുൻ മഠാധിപതി സ്വാമി ഗോലോകാനന്ദ മഹാരാജ് തിരുവനന്തപുരത്ത് അന്തരിച്ചു. 94 വയസ്സായിരുന്നു. ആത്മീയ പ്രവർത്തനങ്ങൾക്കൊപ്പം വിദ്യാഭ്യാസം, സാമൂഹിക സേവനം, ഗ്രാമീണ സേവനം തുടങ്ങിയ

0: മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നേപ്പാൾ പ്രളയത്തിൽ മരണം 1127, 4900 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. അതിനിടെ ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്ന് ഇന്ന് 5-ാമത്തെ വിമാനം നേപ്പാളിലെത്തി. ഇന്ത്യയുടെ മഹാസാഗർ ദർശനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സീഷൽസ് പ്രധാന പങ്കാളിയെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ന്യൂഡൽഹിയിൽ സീഷൽസ് അസംബ്ലി സ്പീക്കർ അസറൽ ഏണസ്റ്റേയുമായി ശ്രീ ബിർള കൂടിക്കാഴ്ച നടത്തി. സുസ്ഥിരവും ശുദ്ധവുമായ ഊർജ്ജ ഭാവിയിലേക്കുള്ള പരിവർത്തന ഘട്ടത്തിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ ബഹുമുഖ സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. രാജ്യത്ത് ശക്തമായ ആഭ്യന്തര വിമാന അറ്റകുറ്റപ്പണി സംവിധാനം നിലവിലുണ്ടെങ്കിൽ മാത്രമേ വിമാനങ്ങളുടെ പരമാവധി പ്രവർത്തനക്ഷമതയും സുരക്ഷയും ഉറപ്പാക്കാനാകൂ എന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു. ആഗോള സാങ്കേതിക വിദ്യ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നതിനും മേഖലയിൽ ഉയർന്ന മൂല്യമുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഇത് അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നീറ്റ് വിഷയത്തിൽ നടന്ന പ്രതിഷേധങ്ങൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കിയ സുപ്രീംകോടതി വിധി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിജയമെന്ന് മന്ത്രി ഒ ജെ ജനീഷ്. പ്രതിഷേധിക്കാനുള്ള ജനാധിപത്യ അവകാശത്തെ ഇത് സംരക്ഷിക്കുന്നതായും മന്ത്രി വ്യക്തമാക്കി. മരണാനന്തര അവയവദാനവും നേത്രദാനവും കൂടുതൽ സുഗമമാക്കുന്നതിനായി നിലവിലുള്ള നിയമങ്ങളിൽ കാലാനുസൃതമായ ഭേദഗതികൾ വരുത്തുന്ന കാര്യം സർക്കാർ പരിശോധിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ദേശീയ നേത്രദാന പക്ഷാചരണത്തിന്റെ തിരുവനന്തപുരം ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കിയതിനെ തുടർന്ന് പ്രതിസന്ധിയിലായ സ്വകാര്യ ബസ് വ്യവസായത്തെ സംരക്ഷിക്കാൻ നിർണായക ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് പഠന സമിതി സർക്കാരിന് കൈമാറി. ബസ്സുകളുടെ കാലാവധി 22 നിന്ന് 25 വർഷമായി ഉയർത്തുക, സ്വകാര്യ ബസ് സർവീസിനെ വ്യവസായമായി പ്രഖ്യാപിക്കുക, പ്രതിമാസം നികുതി അടയ്ക്കാൻ അവസരം നൽകുക എന്നിവയാണ് സമിതിയുടെ പ്രധാന നിർദ്ദേശങ്ങൾ. ബസ് സർവീസിനെ വ്യവസായമായി പ്രഖ്യാപിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് എതിർപ്പില്ലെന്ന് മന്ത്രി സി പി ജോൺ വ്യക്തമാക്കി. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡും ആഗോള ടോവിംഗ് മറൈൻ സേവനദാതാവായ സ്വിറ്റ്സറും ചേർന്ന് 4 അത്യാധുനിക ബാറ്ററി ഇലക്ട്രിക് ഹാർബർ ടഗുകളുടെ നിർമ്മാണത്തിന് കൊച്ചിയിൽ തുടക്കമിട്ടു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. പ്രജ എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയത് രചന MD രാജേന്ദ്രൻ, സംഗീതം MG രാധാകൃഷ്ണൻ.

0: ICC board approving India as the new host. The tournament will bring together six of the world's leading women's cricket teams: Australia, England, India, New Zealand, South Africa and Sri Lanka. In badminton, India's Kidambi Srikant and Tanvi Sharma advanced to the second round of the China Masters Super 750 tournament with straight game victories in respective singles events in Shenzhen, Guangdong province. Men's doubles duo Sattvik Sairaj Ranki Reddy and Chirag Shetty and mixed doubles pair Dhruv Kapila and Tanisha Krasto also moved to the next round. The government has announced the Tenzing Norgay National Adventure Awards for the year 2024. The awardees are Waljeet Kaur and Skalzang Rigzin in Land Adventure category, Rimo Saha in Water Adventure category and Shiv Prasad Chamoli in the Lifetime Achievement category. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi calls for sensitizing urban local bodies to the challenges arising from urbanization and future water requirements, emphasizes greater adoption of water-saving technologies. New Delhi sends fifth tranche of emergency material to flood-hit Nepal, death toll rises to over 1,200 with over 4,000 people still missing. Sri Ram Janmabhoomi Kshetra Trust appoints retired Air Marshal Jitendra Mishra as its first CEO. Belgian Prime Minister Bart De Wever to arrive in New Delhi tonight on a three-day visit to India. And heavy to very heavy rainfall likely in East Madhya Pradesh, Sub-Himalayan West Bengal, Sikkim, Vidarbha and West Uttar Pradesh tomorrow. That is all in the news at 9. Good night.
1: Akashavani. വിദ്യാഭ്യാസ രംഗം. ആവർത്തന പട്ടികയുടെ നാൾവഴികൾ അധ്യാപിക എം ശൈലാബായി അവലോകനം ചെയ്യുന്നു.
2: കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളെ വിശാലമായ ഒരു ലൈബ്രറിയിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ചുറ്റും ഒന്ന് കണ്ണോടിക്കൂ, ധാരാളം പുസ്തകങ്ങൾ കാണാമല്ലേ. കൃത്യതയോടെ അടുക്കി ചിട്ടപ്പെടുത്തി വച്ചിരിക്കുന്നു. ഒരു അടുക്കിൻ്റെ മുകളിൽ നിന്നും ഞാനൊരു പുസ്തകമെടുത്തു. അതൊരു നോവലാണ്. ആ വരിയിലെ പുസ്തകങ്ങളെല്ലാം നോവലിൻ്റെ സ്വഭാവമുള്ള രചനകളാണ്. എത്ര സൗകര്യപ്രദമായ ക്രമീകരണം അല്ലേ! ഇത്തരത്തിൽ രസതന്ത്രത്തിലെ രസകരമായ ഒരു ക്രമീകരണത്തെക്കുറിച്ചാണ് നാം ഇന്ന് പഠിക്കുന്നത്. ശാസ്ത്രത്തിൻ്റെ അക്ഷരമാല എന്ന് പറയാം. അതെ, ആവർത്തന പട്ടിക. ഇന്നോളം കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള 118 മൂലകങ്ങളെ അടുക്കി ക്രമീകരിച്ചിരിക്കുന്ന പട്ടികയാണ് ഇത്. പ്രപഞ്ചത്തിലെ എല്ലാം നിർമ്മിതമായിരിക്കുന്നത് ഈ മൂലകങ്ങളാലാണ് എന്ന് പറഞ്ഞാൽ അതിശയിക്കേണ്ടതില്ല. മൂലകങ്ങളെയെല്ലാം വർഗീകരിച്ച് ക്രമപ്പെടുത്തിയ പട്ടികയാണ് ആവർത്തന പട്ടിക. മൂലകങ്ങളെ കൃത്യമായി തരംതിരിക്കാനും അവയുടെ ഗുണങ്ങൾ പ്രവചിക്കാനും ഇത്തരത്തിലുള്ള പട്ടിക സഹായകരമാകുന്നു. നിരവധി ശാസ്ത്രജ്ഞന്മാരുടെ ശ്രമഫലമായാണ് നാം ഇന്ന് ഉപയോഗിക്കുന്ന ആധുനിക ആവർത്തന പട്ടിക രൂപപ്പെട്ടത്. ഗ്രീക്ക് തത്വചിന്തകന്മാരുടെ കാലം മുതൽക്ക് തന്നെ മൂലകങ്ങളെക്കുറിച്ചുള്ള പഠനം ആരംഭിച്ചിരുന്നു. സ്വർണം, വെള്ളി, ചെമ്പ് എന്നിവ സ്വതന്ത്രമായി കാണപ്പെട്ടിരുന്നതുകൊണ്ട് തന്നെ പുരാതന കാലം മുതൽക്കേ അവയെ അറിയാമായിരുന്നു. നിശ്ചിത എണ്ണം മൂലകങ്ങളിൽ നിന്നുമാണ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന സങ്കല്പം 330 BC തന്നെ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഗ്രീക്ക് തത്വചിന്തകനായ അരിസ്റ്റോട്ടിൽ പ്രസ്താവിച്ചത് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഒന്നോ അതിലധികമോ വേരുകൾ കൊണ്ടാണ് എന്നാണ്. ഈ ആശയം ആദ്യമായി നിർദ്ദേശിച്ചത് സിസിലിയൻ തത്വചിന്തകനായ എംബഡോക്കിൾസ് ആണ്. ലോകം നാല് വേരുകളാൽ അല്ലെങ്കിൽ നാല് മൂലഘടകങ്ങളാൽ നിർമ്മിതമാണെന്ന കാഴ്ചപ്പാടായിരുന്നു അദ്ദേഹം മുന്നോട്ട് വച്ചത്. അവ ഏതൊക്കെയാണെന്നറിയണ്ടേ? ഭൂമി, ജലം, വായു, അഗ്നി. ഇവയെ പിന്നീട് പ്രാചീന ഗ്രീക്ക് ചിന്തകനായ പ്ലേറ്റോ മൂലകങ്ങൾ എന്ന് പുനർനാമകരണം ചെയ്യുകയാണുണ്ടായത് എന്ന് പറയപ്പെടുന്നു. 18th century രാസശാസ്ത്രം ശാസ്ത്രീയമായി വളർന്നു. ഫ്രഞ്ച് രസതന്ത്രജ്ഞനായ ആന്റോയിൻ ലാവോസിയർ മൂലകങ്ങളുടെ നിർവചനത്തിൽ

ത്തിൽ കൃത്യത കൊണ്ടുവന്നു. ഓക്സിജന്റെയും ഹൈഡ്രജന്റെയും കണ്ടെത്തൽ പ്രധാന വഴിത്തിരിവായി. 1789 അദ്ദേഹം മൂലകങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കി. അതിൽ ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ, സൾഫർ, ഇരുമ്പ്, ചെമ്പ് എന്നിവ ഉൾപ്പെടെ 27 മൂലകങ്ങളുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം മൂലകങ്ങളെ ലോഹങ്ങൾ, അലോഹങ്ങൾ, വാതകങ്ങൾ, എർത്ത്സ് എന്നിങ്ങനെ 4 വിഭാഗങ്ങളായി തിരിച്ചു. എർത്ത്സ് എന്നത് ചില ലോഹ ഓക്സൈഡുകളായിരുന്നു. ലാവോസിയറുടെ ഈ വർഗീകരണം മൂലകങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ആവർത്തന പട്ടിക വികസിപ്പിക്കാനും കാരണമായി. 1800 ജോൺ ഡാൾട്ടൺ ആദ്യമായി അണുവിൻ്റെ ഭാരമടിസ്ഥാനമാക്കി മൂലകങ്ങളെ നിരത്താൻ ശ്രമിച്ചിരുന്നു. 19 ആറ്റം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. അദ്ദേഹത്തിൻ്റെ അറ്റോമിക് തിയറി അനുസരിച്ച് എല്ലാ പദാർത്ഥങ്ങളും ചെറിയ ചെറിയ കണികകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അവയെ ആറ്റം എന്ന് വിളിച്ചു. 1817 ജർമ്മൻ ശാസ്ത്രജ്ഞനായ യോഹാൻ ഡൊബെറൈനർ മൂലകങ്ങളെ വർഗീകരിക്കുന്നതിനായി ഒരു സിസ്റ്റം വികസിപ്പിച്ചെടുത്തു. അദ്ദേഹം മൂലകങ്ങളെ സമാന ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്ന 3 വീതമുള്ള ഗ്രൂപ്പുകളാക്കി തിരിച്ചു. ത്രികങ്ങൾ അഥവാ ട്രയാഡുകൾ എന്നാണ് ഇവ അറിയപ്പെട്ടത്. ഉദാഹരണം: ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ. ത്രികങ്ങളിൽ മധ്യത്തിലുള്ള മൂലകത്തിന്റെ അറ്റോമിക മാസ് മറ്റു 2 മൂലകങ്ങളുടെ അറ്റോമിക മാസിന്റെ ഏകദേശം ശരാശരിയായി വരുന്നു എന്ന് അദ്ദേഹം കണ്ടെത്തി. പക്ഷേ ഏതാനും മൂലകങ്ങളെ മാത്രമേ ഇങ്ങനെ ക്രമീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ. പിന്നീട് ആരാണ് ഇതിനായി ശ്രമം നടത്തിയത് എന്നറിയണ്ടേ? സംഗീത സാന്ദ്രമായിരുന്നു ആ കണ്ടെത്തൽ എന്ന് പറയാം. 1864 ബ്രിട്ടീഷ് രസതന്ത്രജ്ഞനായ ജോൺ ന്യൂലാൻഡ്സ് മൂലകങ്ങളെ അവയുടെ അറ്റോമിക ഭാരത്തിന്റെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിക്കാൻ ശ്രമിച്ചു. ഓരോ 8 മൂലകത്തിനും ഒരേപോലെയുള്ള ഗുണങ്ങൾ ആവർത്തിക്കുന്നതായി കണ്ടെത്തി. സംഗീതത്തിലെ സരിഗമ പഥനിസ എന്ന അഷ്ടകത്തിലും ഒരേ സ്വരരാജിയിലെ 2 സ്വരങ്ങൾക്ക് ഒരേ സംഗീത ഗുണങ്ങൾ കാണുന്നുണ്ടല്ലോ. എന്നാൽ തീവ്രതയിൽ വ്യത്യാസമുണ്ടാകും. ഇതേ സാമ്യമാണ് ന്യൂലാൻഡ്സ് മൂലകങ്ങളുടെ കാര്യത്തിലും കണ്ടെത്തിയത്. സംഗീതത്തിലെ അഷ്ടകത്തോട് സാമ്യമുള്ളതിനാൽ അദ്ദേഹം ഇതിനെ അഷ്ടക നിയമം എന്ന് വിളിച്ചു. എന്നാൽ പൂർണമായ ഒരു പട്ടിക ഉണ്ടാക്കാൻ ഇവിടെയും കഴിഞ്ഞില്ല. കാരണം അതുതന്നെ, എല്ലാ മൂലകങ്ങളെയും ഇങ്ങനെ ക്രമീകരിക്കാനായില്ല. വീണ്ടും അടുത്ത ശ്രമം നടത്തിയ ആളാണ് റഷ്യൻ ശാസ്ത്രജ്ഞനായ ദിമിത്രി ഇവാനോവിച്ച് മെൻഡലിയേവ്. 1869 അതുവരെ അറിയപ്പെട്ടിരുന്ന 63 മൂലകങ്ങളെ അവയുടെ അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ച് പട്ടിക തയ്യാറാക്കി. ഒരേ സ്വഭാവമുള്ള മൂലകങ്ങൾ കൃത്യമായ ഇടവേളകളിൽ ആവർത്തിക്കുന്നതായി കണ്ടെത്തി. മൂലകങ്ങളുടെ രാസ ഭൗതിക ഗുണങ്ങൾ അവയുടെ അറ്റോമിക മാസിന്റെ ആവർത്തന ഫലങ്ങളാണ് എന്നത് മെൻഡലിയേഫിന്റെ ആവർത്തന നിയമം അഥവാ പീരിയോഡിക് ലോ എന്ന പേരിൽ അറിയപ്പെട്ടു. വിലങ്ങനെയുള്ള നിരകളെ പീരിയഡുകളെന്നും കുത്തനെയുള്ള വരികളെ ഗ്രൂപ്പുകളെന്നും വിളിക്കാം. ഗ്രൂപ്പുകളിലെ മൂലകങ്ങൾ രാസ സ്വഭാവങ്ങളിൽ സമാനത പ്രകടിപ്പിക്കുന്നതായി കണ്ടെത്തി. മാത്രമല്ല, അദ്ദേഹം പട്ടികയിൽ ചില കോളങ്ങൾ ഒഴിച്ചിടുകയും ഭാവിയിൽ കണ്ടെത്താനിരിക്കുന്ന മൂലകങ്ങളുടെ ഗുണങ്ങൾ പ്രവചിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പ്രവചനങ്ങൾ ശരിയാണെന്ന് പിൽക്കാലത്ത് തെളിയുകയുമുണ്ടായി. ഉദാഹരണത്തിന്, എക്കാബോറോൺ, എക്കാസിലിക്കൺ എന്നിവ, പിന്നീട് സ്കാൻഡിയം, ജെർമേനിയം എന്നീ മൂലകങ്ങളാണെന്ന് കണ്ടുപിടിക്കപ്പെട്ടു. ഈ വർഗീകരണത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയായി പറയാവുന്നത് സമാന ഗുണങ്ങളുള്ള മൂലകങ്ങൾ ഒരേ ഗ്രൂപ്പിൽ വരത്തക്ക വിധം വർഗീകരിച്ചത് മൂലകങ്ങളെയും അവയുടെ സംയുക്തങ്ങളെയും കുറിച്ചുള്ള പഠനം വളരെ എളുപ്പമാക്കി എന്നതാണ്. എങ്കിലും ഈ പട്ടികയും പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല. എന്തായിരിക്കും കാരണം? പ്രധാനമായും 2 കാരണങ്ങളാണ്. ഒന്ന്, അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമം
എല്ലാ

എല്ലായിടത്തും കൃത്യമായി പാലിക്കപ്പെട്ടിരുന്നില്ല. 2. ഹൈഡ്രജന് കൃത്യമായ സ്ഥാനം നൽകാനും കഴിഞ്ഞില്ല. കൂടാതെ ഗുണങ്ങളിൽ വളരെയധികം വ്യത്യാസമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തേണ്ടിയും വന്നു. 1871 മെൻഡലിയേഫ് തന്റെ ആവർത്തന പട്ടിക പുതുക്കിയെങ്കിലും ഈ പരിമിതികൾ മറികടക്കാനായില്ല. എന്തുകൊണ്ടെന്നോ? അന്ന് ആറ്റത്തിന്റെ ഘടനയെക്കുറിച്ചോ അതിലെ മൗലിക കണങ്ങളെക്കുറിച്ചോ കൂടുതൽ അറിവ് ഉണ്ടായിരുന്നില്ല. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ യേണസ് റുദർഫോർഡ് ആറ്റം മോഡൽ അവതരിപ്പിച്ചു. ആറ്റത്തിന്റെ കേന്ദ്രഭാഗത്തായി ആറ്റത്തിന്റെ ഭൂരിഭാഗം മാസും പോസിറ്റീവ് ചാർജും കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നും ഇതിനെയാണ് ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നതെന്നും കണ്ടെത്തുകയുണ്ടായി. കേന്ദ്രഭാഗത്തെ പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസിനു ചുറ്റും വലയം ചെയ്യുന്ന കണങ്ങളാണ് ഇലക്ട്രോണുകൾ എന്ന കണ്ടെത്തലുണ്ടായി. പിന്നീട് 1917 അദ്ദേഹം പ്രോട്ടോണുകളെയും തിരിച്ചറിഞ്ഞു. 1913 ബ്രിട്ടീഷ് രസതന്ത്രജ്ഞനായ ഹെൻറി മോസ്ലിയുടെ എക്സ്റേ പരീക്ഷണങ്ങൾ വലിയൊരു വഴിത്തിരിവായി എന്ന് പറയാം. ഉയർന്ന തീവ്രതയുള്ള എക്സ്റേ ഉപയോഗിച്ച് വിവിധ മൂലകങ്ങളുടെ എക്സ്റേ സ്പെക്ട്രം അദ്ദേഹം പഠിച്ചു. ഓരോ മൂലകത്തിന്റെയും എക്സ്റേ സ്പെക്ട്രത്തിലെ രേഖകൾക്ക് ഒരു പ്രത്യേക ക്രമമുണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി. ഇത് മൂലകങ്ങളുടെ അറ്റോമിക നമ്പറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും തെളിഞ്ഞു. ഈ പരീക്ഷണങ്ങളിലൂടെ അണുസംഖ്യ അഥവാ അറ്റോമിക നമ്പർ എന്ന ആശയം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടു. അണുസംഖ്യ എന്നത് ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ്. ഈ അണുസംഖ്യ അഥവാ അറ്റോമിക് നമ്പറും മൂലകങ്ങളുടെ അടിസ്ഥാന സ്വഭാവവും തമ്മിൽ ബന്ധമുണ്ടെന്നതായിരുന്നു മോസ്ലിയുടെ കണ്ടെത്തൽ. ഇത് ആവർത്തന പട്ടികയെ പരിഷ്കരിക്കുന്നതിനും അറ്റോമിക നമ്പറിന്റെ ഭൗതിക പ്രാധാന്യം മനസ്സിലാക്കുന്നതിനും നിർണായകമായി. കൂടാതെ മൂലകങ്ങളുടെ ഗുണങ്ങളെക്കുറിച്ച് കൃത്യമായ പ്രവചനങ്ങൾ നടത്തുന്നതിനും സഹായകമായി. അദ്ദേഹം മൂലകങ്ങളെ തരംതിരിക്കാൻ അറ്റോമിക നമ്പറിനെ ആശ്രയിച്ചു. അതുവരെ അറ്റോമിക ഭാരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നല്ലോ ആവർത്തന പട്ടിക തയ്യാറാക്കിയിരുന്നത്. അറ്റോമിക നമ്പറാണ് ഒരു മൂലകത്തിന്റെ മൗലിക ഗുണങ്ങളെ നിയന്ത്രിക്കുന്നത് എന്ന് അദ്ദേഹം തെളിയിച്ചു. 1932 ജെയിംസ് ചാഡ്വിക് ന്യൂട്രോണുകളെയും കണ്ടെത്തി. അറ്റോമിക ഭാരം എന്നത് ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണത്തിന്റെ തുകയാണ്. ഓരോ മൂലകത്തിനും ഒരു അറ്റോമിക നമ്പറുണ്ട്. ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണല്ലോ അത്. ഈ എണ്ണമാണ് ആ മൂലകത്തെ തീരുമാനിക്കുന്നത് എന്ന് കണ്ടെത്തിയതിന്റെ വെളിച്ചത്തിൽ ഹെൻറി മോസ്ലി അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ ക്രമീകരിക്കാൻ ശ്രമിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, പട്ടികയിലെ പൊരുത്തക്കേടുകളെല്ലാം മാറി മൂലകങ്ങളുടെ ശരിയായ ക്രമം കണ്ടെത്താനായി. ഇത് ആധുനിക ആവർത്തന പട്ടികയുടെ ആണിക്കല്ലായി. 7 പീരീഡുകളിലും 8 ഗ്രൂപ്പുകളിലുമായി മൂലകങ്ങളെ ക്രമപ്പെടുത്തി അടുക്കി പട്ടിക തയ്യാറാക്കി. തുടർന്ന് 1940 അമേരിക്കൻ രസതന്ത്രജ്ഞനായ ഗ്ലെൻ സീബോർഗ് ട്രാൻസ് യുറാനിക് മൂലകങ്ങൾ കണ്ടുപിടിച്ചു. അവ പ്ലൂട്ടോണിയം, അമെരിസിയം, ക്യൂറിയം, ബെർക്കിലിയം, കാലിഫോർണിയം, ഐൻസ്റ്റീനിയം, ഫെർമിയം, മെൻഡലിയമാണ്. സിബോർഗിയം എന്നത് അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥം നാമകരണം ചെയ്യപ്പെട്ട മൂലകമാണ്. ലന്ദാനം മുതൽ ലുട്ടീഷ്യം വരെയുള്ള 15 മൂലകങ്ങൾ ചേർന്ന് ലാന്തനൈഡ്സ് എന്ന വരിയും ആക്ടീനിയം മുതൽ ലോറൻഷ്യം വരെയുള്ള 15 മൂലകങ്ങൾ ചേർന്ന് ആക്ടിനൈഡ്സ് എന്ന വരിയും 2 പ്രത്യേക ശ്രേണികളിലായി തിരിച്ചറിയുകയും അവയെ പട്ടികയുടെ അടിയിൽ പ്രത്യേകമായി നൽകുകയും ചെയ്തു. ഇത് പട്ടികയെ കൂടുതൽ ലളിതമാക്കി. 2016 അറ്റോമിക നമ്പർ 113 മുതൽ 118 വരെയുള്ള മൂലകങ്ങളെ ഔദ്യോഗികമായി അംഗീകരിച്ചു. നിഹോണിയം, ഫ്ലവോറിയം, മോസ്കോവിയം, ലിവർമോറിയം, ടെന്നസിൻ, ഓർഗാനിസോൺ എന്നിവയാണ് ഈ മൂലകങ്ങൾ. ഇവയ്ക്ക് പേരും പ്രതീകവും നൽകി 7-ാം പീരിയഡിൽ ഉൾപ്പെടുത്തി പീരിയഡ് പൂർത്തി

0: പൂർത്തിയാക്കി. ഇവയും കൃത്രിമ മൂലകങ്ങളാണ്. ആവർത്തന പട്ടികയുടെ ചരിത്രം
1: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
2: ആകാശവാണി. ഇപ്പോൾ എസ് മഹാദേവന്റെ സംഗീത കച്ചേരി കേൾക്കാം. സുനിത ഡി വയലിൻ, തലവൂർ എൻ എസ് ബാബു മൃദംഗം, അച്യുതൻ എം വി ഗഞ്ചിറ. വേഗടരാഗത്തിൽ അഭിമാനം എന്നടു എന്നു തുടങ്ങുന്ന കൃതിയോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. ആദ്യതാളം പട്ടണം സുബ്രഹ്മണ്യ അയ്യർ കൃതി.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എസ് മഹാദേവന്റെ സംഗീത കച്ചേരി. സുനിത ഡി വയലിൻ, തലവൂർ എൻ എസ് ബാബു മൃദംഗം, അച്യുതൻ എം വി ഗഞ്ചിറ. ബിലഹരി രാഗത്തിൽ സർവേശ എന്ന് തുടങ്ങുന്ന പാപനാശം ശിവൻ കൃതി. ആദിതാളം.

0: ആകാശവാണി
1: തിരുവനന്തപുരത്ത്.

0: ലോക നാളികേര ദിനാഘോഷം റിപ്പോർട്ട്. സെപ്റ്റംബർ 2 ലോക നാളികേര ദിനവുമായി ബന്ധപ്പെട്ട ദേശീയതല ആഘോഷ പരിപാടികൾ ഇന്ന് തിരുവനന്തപുരത്ത് വഴുതക്കാട് മൌണ്ട് കാർമൽ കൺവെൻഷൻ സെന്ററിൽ നടന്നു. ഈ വർഷത്തെ ലോക നാളികേര ദിനത്തിന്റെ പ്രമേയം, അനിശ്ചിതത്വത്തിന്റെ കാലത്ത് നാളികേരം ഭക്ഷണം, ഊർജം, ഉപജീവന മാർഗങ്ങൾ എന്നിവയുടെ സുരക്ഷ ഉറപ്പാക്കുന്നു എന്നതാണ്. ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ.
1: കേരളം എന്ന വാക്ക് തന്നെ എവിടെ നിന്നാണ് ഉണ്ടായതെന്ന് നമുക്കറിയാം. കേരം തിങ്ങും കേരള നാടെന്നാണ്. മുഴുവൻ തെങ്ങുകളായിരുന്നു, ഇപ്പോഴും തെങ്ങൊക്കെയുണ്ട്. ഒരു 50 വർഷം മുമ്പ് നമ്മുടെ രാജ്യത്തിന്റെ 65% തെങ്ങുകൾ ഉണ്ടായിരുന്നത് കേരളത്തിലാണ്, രാജ്യത്തിന്റെ. പക്ഷെ 5 പതിറ്റാണ്ടുകൾ കൊണ്ട് കേരളം അക്കാര്യത്തിൽ വളരെ പുറകിലേക്ക് പോയി. പ്രൊഡക്ഷന്റെ കാര്യത്തിലും പുറകിലേക്ക് പോയി, പ്രൊഡക്ടിവിറ്റിയുടെ കാര്യത്തിലും പുറകിലേക്ക് പോയി. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ രണ്ട് കാര്യങ്ങളിലും തമിഴ്നാടും കർണാടകവും കേരളത്തെ ആന്ധ്രയും നന്നായി കവിച്ചു വെച്ചിട്ടുണ്ട്. തേങ്ങയ്ക്ക് വില കൂടുന്നുണ്ട് ഇടയ്ക്ക്, പക്ഷെ അപ്പൊ തേങ്ങയില്ല, ആ സ്ഥിതിയാണല്ലോ. നമ്മളെല്ലാം ചെറുപ്പം നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാം, എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു, തെങ്ങുണ്ടായിരുന്നു, തേങ്ങ ഉണ്ടായിരുന്നു, എല്ലാ കാര്യവും ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പിന്നിലേക്ക് പോകേണ്ടി വന്നത് എന്നതൊരു ഗൗരവമായ പഠനത്തിന് നമ്മൾ വിധേയമാകും. ഞാൻ പ്രീ ഡിഗ്രിക്ക് കോളേജിൽ പഠിക്കുമ്പോൾ ഫീസ് അടയ്ക്കാൻ വീട്ടിൽ ചോദിക്കുമ്പോൾ പറയും, കരണന്റെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചോളാൻ പറയും. അപ്പൊ ആരാ കരണൻ? വീട്ടിൽ തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ തേങ്ങ കൊണ്ടുപോയി അത് കൊപ്രയാക്കി കൊപ്ര വിൽക്കുന്ന ആളാണ്, വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്, കുടുംബത്തിലൊരു അംഗത്തിനെ പോലെയാണ്. അപ്പൊ പുള്ളിയിലടുത്താണ് നമ്മൾ പൈസ മേടിച്ച് കോളേജിൽ ഫീസ് അടയ്ക്കണത്, വീട്ടിലെ തേങ്ങ ഇടുന്നില്ല. ഇപ്പോഴത്തെ സ്ഥിതിയോ, ഇപ്പൊ നമുക്ക് വീട്ടിലെ ആവശ്യമുള്ള തേങ്ങ പോലും മതിയാവാത്ത സ്ഥിതിയിലേക്ക് പല വീടുകളിലും മാറിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു മറ്റ് സംസ്ഥാനങ്ങൾ ആ കാര്യത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു കാര്യം, നമ്മളിവിടെ തേയിലയും കാപ്പിയും റബ്ബറും ഒക്കെ പ്ലാന്റേഷൻ ക്രോപ്പായ പോലെ കർണാടകത്തിലും തമിഴ്നാട്ടിലും ഒക്കെ പ്ലാന്റേഷൻ ക്രോപ്പാണ്. പ്ലാന്റേഷൻ ക്രോപ്പാവുമ്പോഴുള്ള വ്യത്യാസം, അത് തോട്ടവിളയാക്കി പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ തൈ തൊട്ടുള്ള കാര്യങ്ങൾ ഒരു കോമൺ ഇതായിട്ട് വരും, യൂണിഫോമിറ്റി വരും. അത് ഒരേപോലെ ശാസ്ത്രീയമായി കൃത്യമായ അകലത്തിൽ അത് നട്ടു വളർത്തി അതിനെ ഒരേ ഉയരത്തിലേക്ക് അത് വന്ന് അതിനാവശ്യമായ വളം നൽകി മണ്ണ് പരിശോധന നടത്തി മണ്ണിലെ കുറവ് നോക്കി. നമ്മളൊക്കെ വീട്ടിലെ തോടിലെയും കുളത്തിലെയും ചെളി വെട്ടിയിട്ടിട്ടാണ് തെങ്ങ് വളർത്തിയിരുന്നത്. ഇപ്പോൾ അതിനാവശ്യമായ ആ മണ്ണിന് എന്താണ് കുറവ്, തെങ്ങിന് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കി അതിനാവശ്യമായ വളം നൽകി. ഇപ്പോൾ മഞ്ഞളിപ്പ് രോഗം പോലെയുള്ള അസുഖം വന്നാൽ യൂണിഫോമായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും, ട്രീറ്റ് ചെയ്താൽ അങ്ങ് മാറും. ഇവിടെ ഒരു അസുഖം വന്നാൽ 50 സെന്റിലുള്ള ആള് മരുന്നടിക്കും, 1 ഏക്കറിലുള്ള ആള് മരുന്നടിക്കും, തൊട്ടപ്പുറത്തുള്ള 20 സെന്റുകാരൻ മരുന്നടിക്കില്ല, അപ്പൊ ഈ അസുഖം മാറില്ല. ഇത് പല സ്ഥലത്തായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. പ്ലാന്റേഷൻ ക്രോപ്പ് ആകുമ്പോഴുള്ള വ്യത്യാസം ആ കാർഷിക രീതിയിലും അതിനെ നട്ടു വലുതാക്കി വളർത്തിയെടുക്കുന്നതിലും അതിന്റെ മാർക്കറ്റിംഗിലും ഒക്കെ ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞാനൊരു 20 വർഷക്കാലം മുമ്പ് കൊളംബോ എയർപോർട്ടിൽ ഇങ്ങനെ കണ്ടു കിടക്കും. അപ്പൊ നോക്കിയപ്പോൾ ഒരു വലിയ ഷോറൂം, ആ ഷോറൂം തെങ്ങിൽ നിന്നുണ്ടാക്കിയ വാല്യൂ ആഡഡ് പ്രോഡക്ട്സിന്റെ ഷോറൂമാണ്. ഞാൻ ഞെട്ടിപ്പോയി, നമുക്ക് അന്നൊന്നും ഈ പരിപാടി ഇല്ല ഇവിടെ. 200-ലധികം ഉൽപ്പന്നങ്ങളാണ്, തെങ്ങിന്റെ തടിയിൽ നിന്ന്, തേങ്ങയിൽ നിന്ന് തേങ്ങാവെള്ളം, കരിക്കും വെള്ളം ഒക്കെ പാക്ക് ചെയ്തിരിക്കുന്നു. പിന്നെ കരിക്ക് തന്നെ പുഡിംഗ് ആയിട്ട് മറ്റു രീതിയിൽ, തേങ്ങ തന്നെ പല രീതിയിൽ, കൊപ്ര വേറെ രീതിയിൽ, ചിരട്ട കൊണ്ടുള്ള കരകൗശല ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ, ഓല കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ 200-ലധികം വാല്യൂ അഡിഷൻ. അപ്പം ഞാൻ അവരോട് ചോദിച്ച് മനസ്സിലാക്കി. അപ്പം അവർ അന്ന് പറയുന്ന അന്ന് വളരെ വില കുറവാണ്, ഇവിടുത്തെ ഇരട്ടിയാണ് അവിടുത്തെ വില. അപ്പം അവർ പറയുന്നു, ഞങ്ങൾക്ക് ഇത്രയും വാല്യൂ അഡിഷൻ ഉണ്ടാക്കുന്നത് കൊണ്ട് കർഷകന് യഥാർത്ഥ വിലയുടെ 50% കൂടി കൂടുതൽ കൊടുക്കാൻ പറ്റുമെന്ന്. നമ്മൾ പ്ലാന്റേഷൻ ക്രോപ്പായി തെങ്ങിനെ കൊണ്ടുവരുന്ന കാര്യം ഗൗരവമായി സർക്കാർ പരിശോധിക്കും, തീർച്ചയായിട്ടും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഇതിന്റെ വാല്യൂ അഡിഷൻ പരമാവധി ഗവൺമെന്റും ഗവൺമെന്റിന്റെ വിവിധ ഏജൻസികളും പ്രോത്സാഹിപ്പിക്കും. കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡ് ഒരു പാർക്ക് ഉണ്ടാക്കിയാണ്, അതിനുള്ള എല്ലാ സപ്പോർട്ടും ഗവൺമെന്റ് നൽകും. എല്ലാ കർഷകരെയും ഞാൻ പ്രത്യേകമായി ഈ ദിവസത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.
0: ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്.
2: നമ്മുടെ പഴയ തലമുറ, നമ്മുടെ കാരണവന്മാർ, അവർ ജീവിച്ചതും അവർ വളർന്നതും നാളികേരത്തിന്റെ സമ്പൽ സമൃദ്ധമായിട്ടുള്ള പ്രവർത്തനത്തിലൂടെയാണ്. തെങ്ങൻ തൈകൾ, വിത്ത് തേങ്ങയുണ്ടാക്കി, തൈകൾ നട്ട് അത് വളർത്തി, അതിൻ്റെ ഇളനീരെടുത്ത് അതിൽ നിന്നുള്ള വിവിധ മേഖലകൾ മുഴുവൻ സ്വാംശീകരിച്ച് വെട്ടി കാശാക്കി എല്ലാ തലത്തിലും കേരളത്തിൻ്റെ ജീവിതത്തെ സമ്പന്നമാക്കാൻ പഴയ തലമുറ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചതായ ഒന്നാണ് കേരളത്തെ സംബന്ധിച്ച് വൈകാരികമായിട്ടുള്ള നാമധേയമാണ് നാളികേരം എന്നുള്ളത്.

0: പഴയകാലത്തെ നമ്മുടെ വീടുകൾ മുഴുവൻ തെങ്ങിന്റെ ഓലകൾ കൊണ്ട് മനോഹരമായി നിർമ്മിച്ചതായിരുന്നു. ഇന്ന് 5 സ്ഥാനത്തേക്ക് പിറകോട്ട് പോയിട്ടുണ്ട് കേരളം. തീർച്ചയായും മലയാളക്കരയ്ക്ക്, രാജ്യത്തിന്, അതിൻ്റെ സമ്പത്തിൻ്റെ ഏറ്റവും കൂടുതൽ സ്വാംശീകരിക്കാൻ, മൂല്യവർദ്ധിത മേഖലകളിലേക്ക് ഉൽപ്പന്നങ്ങളെ കൊണ്ടുപോകാൻ, എക്സ്പോർട്ട് ഓറിയന്റഡായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ, കോക്കനട്ട് ഡെവലപ്മെന്റ് പാർക്ക് ഉൾപ്പെടെയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ, അങ്ങനെ എല്ലാ കാര്യത്തിലും പദ്ധതിയും പരിപാടിയുമായി നമ്മൾ എല്ലാവരും മുന്നോട്ട് പോകും. കഴിഞ്ഞ 17 ഓഗസ്റ്റ് ചിങ്ങമൊന്ന് കർഷക ദിനത്തിൽ CDBയുമായി ചേർന്ന് നമ്മളൊരു പ്രത്യേക യോഗം നടത്തി. കേരളത്തിലെ കോക്കനട്ട് റെജുവിനേഷൻ പ്ലാൻ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് മീറ്റ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ആരംഭിക്കുകയാണ്. സമ്പൂർണമായിട്ടുള്ള നാളികേര പുനരുജ്ജീവന പദ്ധതി രൂപകൽപ്പന ചെയ്യും എന്നുള്ളത് നിങ്ങളെ അറിയിക്കുന്നു. കോക്കനട്ട് ഡെവലപ്മെന്റ് പാർക്ക് സ്ഥാപിക്കാനുള്ള സ്ഥലം ഓൾറെഡി നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതിലേക്കുള്ളതായിരിക്കുന്ന പൂർണ്ണമായിട്ടുള്ള പാർക്ക് അതിൻ്റെ ഭാഗമായി ഉണ്ടാകും. നീരാ പദ്ധതി മുഴുവൻ നമ്മളത് വീണുപോയിട്ടുണ്ട്. FPOസും FPCs എല്ലാം വീണു. പക്ഷേ ആ വീണുപോയവരെ അങ്ങനെ തന്നെ ഇടാനല്ല ആഗ്രഹിക്കുന്നത്. അത് പഠിക്കാനുള്ളതായ ഒരു പ്രത്യേകമായ കമ്മിറ്റി വരും. ആ കമ്മിറ്റി പഠിച്ച് അതെങ്ങനെ റിജുവിനേഷൻ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കും. അവർക്കുള്ളതായിരിക്കുന്ന ബാക്കപ്പ് സ്കീംസ് ഉൾപ്പെടെ അതിൻ്റെ ഭാഗമായി ക്രമീകരിക്കും. 3 മാസത്തിനകം എക്സ്പോർട്ടേഴ്സിനെ ഒന്നിച്ചിരുത്തി കോക്കനട്ടുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന എക്സ്പോർട്ട് ഓറിയന്റഡ് വാല്യൂ എഡിഷൻ പദ്ധതികളും B2B മീറ്റിംഗ് ഉൾപ്പെടെ ഇതിൻ്റെ ഭാഗമായി കൃഷി വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുള്ളതുകൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു.
1: ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരുന്ന കേന്ദ്ര കൃഷി കർഷകക്ഷേമ സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ.
2: നാരിയൽ ഹം ലോഗ് കെ പ്രദേശ് ശുഭ് കെ അവസർ പർ ജോ ബരേ ലോഗ് ഹോതേ ഥേ വോ ലഗാതേ ഥേ ഓർ ഹം ലോഗ് കെ യഹാ ഉത്തർ ഭാരത് മേ ജോ ഛഠ് പർവ് ഹൈ ഉസ് അവസർ പർ നാരിയൽ കാ വിശേഷ പ്രയോജന ഹോതാ ഥാ ഓർ നാരിയൽ കി ബഹുത് മഹത്വ മാനാ ജാതാ ഥാ മൈ ഉസ് പവിത്ര ശുഭ് നാരിയൽ കി ശുഭകാമനാ കർത്താ ഹൂം കി ആപ്കെ പ്രദേശ് സേ അന്യ പ്രദേശോ മേ ഭീ ചാര പ്രദേശോ കോ ഛോഡ് കെ അന്യ പ്രദേശോ മേ ഭീ വോ നാരിയൽ കാ ഉത്പാദൻ ആഗേ ബഢേ ഓർ നാരിയൽ കെ ഉത്പാദകോ കിസാനോ കോ ഉന്നതി ഓർ പ്രഗതി ഹോ യഹ മൈ കാമനാ കർനാ ചാതാ ഹൂം മുജേ ഖുശി ഹൈ കി ലഗ്ഭഗ് 21.6 ലാഖ് ഹെക്ടർ മേ നാരിയൽ കി ഖേതി ഹോതി ഹൈ ഓർ നാരിയൽ കി ഖേതി സേ ജോ ബേരോജ്ഗാർ നൗജവാൻ ഹൈ ജോ കിസാൻ ഗരീബ് ശോഷിത് പീഡിത് കിസാൻ ഹൈ ഉൻകെ ആയ മേ വൃദ്ധി കി യേ നാരിയൽ ബോർഡ് ദ്വാരാ നാരിയൽ കി ഖേതി കെ ദ്വാരാ ജോ ഉത്പാദക കോ ഉന്നതി കെ ശിഖർ പർ വികാസ് കെ ശിഖർ പർ ലേ ജാനെ കി മുഹിം ചലാ ഹൈ ഉസ് മുഹിം കോ മൈ സലാം കർത്താ ഹൂം ഓർ കിസാനോ കോ ബധായി ദേനാ ചാഹതാ ഹൂം കി ഓർ ആഗേ ബഢേ കലാകാർ ഭായിയോ കോ ജോ നാരിയൽ കെ വേസ്റ്റഡ് ചീസ് കോ ഓർ ആഗേ ബഢാനെ മേ കാം കിയാ ഹൈ ഉസ്കെ ലിയേ ഭീ മൈ ഉൻകോ ബധായി ദേനാ ചാഹതാ ഹൂം മൈ ഡോക്ടർ രാം മനോഹർ ലോഹിയ കാ ശിഷ്യ ഹൂം ഓർ കേരള മേ ഉൻഹോനെ 1934 മേ ജോ ഭാഷണ ദിയാ ഥാ ഹരേക് സ്റ്റേറ്റ് മേ അപ്നി അപ്നി ഭാഷാ കി ഉന്നതി കി ശിഖർ പർ ലേ ജാനെ മേ ജോ നൗജവാൻ ആഗേ ബഢേഗാ വഹ ദേശ് ഓർ രാജ് തരക്കി കി ശിഖർ പർ ആഗേ ബഢ്നേ കാ കാം കിയാ.
1: ആശംസകൾ അർപ്പിച്ചുകൊണ്ട് കൊടിക്കുന്നിൽ സുരേഷ് MP.
3: നാളികേരത്തിന്റെ വിലയിലെ നിരന്തരമായ ഏറ്റക്കുറച്ചൽ കർഷകരെ നാളികേര കൃഷിയിൽ നിന്ന് അകറ്റുന്നു എന്നുള്ളതാണ് വസ്തുത. വളം, തൊഴിലാളികളുടെ കൂലി, ജലസേചനം, രോഗ കീട നിയന്ത്രണം തുടങ്ങിയ ഉൽപാദന ചെലവുകൾ ദൈനംദിനം വർദ്ധിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ലോക നാളികേര ദിനം നാം ഇന്ന് ആഘോഷിക്കുന്നത്. ന്യായമായ വില അത് കർഷകന്റെ അവകാശമാണ്. ആ അവകാശം ശരിയായ അർത്ഥത്തിൽ അവൻ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നാളികേര കൃഷിയിൽ നാം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. നാളികേരത്തിൽ ലാഭകരമായ താങ്ങുവില നാം എപ്പോഴും ആവശ്യപ്പെടുന്ന ഒന്നാണ്. കാലാവസ്ഥ വ്യതിയാനമുണ്ടാകുമ്പോൾ, കീടനാശിനികളുടെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, തെങ്ങിന്റെ മണ്ടകൊഴിച്ചിൽ ഉൾപ്പെടെയുള്ള നിരവധിയായ രോഗങ്ങൾ മൂലം തെങ്ങ് വെട്ടിനശിക്ക് മാറ്റേണ്ടി

0: വരുന്ന സാഹചര്യം വരുമ്പോൾ കർഷകന് ലഭിക്കുന്ന നഷ്ടപരിഹാരം വളരെ പരിമിതമാണ്. ഇനി വല്ല കൂട്ടിയോന്ന് എനിക്കറിയത്തില്ല, പക്ഷേ കൃഷിക്കാരന് കൊടുക്കുന്ന നഷ്ടപരിഹാരം അത് കാലാനുസൃതമായി ആ നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് താങ്ങുവില മാത്രമല്ല, കൃഷി നാശമുണ്ടാകുമ്പോൾ അതിന് മാന്യമായ നഷ്ടപരിഹാരം കൂടി നൽകാൻ നമ്മൾ തയ്യാറാകണം.
1: എം കെ രാഘവൻ എം പിയുടെ ആശംസാ പ്രസംഗം.
2: ഇവിടെ ഒരു കോക്കനട്ട് ബോർഡ് ലാർജ് സ്കെയിലിൽ ഒരു കോക്കനട്ട് പാർക്ക് എന്നൊരു ആശയം ഉയർന്നു വരികയുമുണ്ടായി. വാല്യൂ അഡീഷൻ പ്രോഡക്ട്സിന് വേണ്ടിയുള്ള ഒരു പാർക്ക്, അങ്ങനെ ഒരു പാർക്ക് നാളികേര ബോർഡ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതിനാവശ്യമായ ഭൂമി ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നൽകാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചതിൽ ഞാൻ പ്രത്യേകം ഒരിക്കൽ കൂടി സ്ഥിതിക്ക് അഭിനന്ദിക്കുകയാണ്. 56 കേരളത്തിൽ നാളികേര കൃഷി ഉണ്ടായത് 4.50 ലക്ഷം ഹെക്ടർ സ്ഥലത്താണെങ്കിൽ 2005 9 ലക്ഷം ഹെക്ടർ സ്ഥലത്ത് അത് വ്യാപിപ്പിക്കുമുണ്ടായി. എന്നാൽ 2021 നമ്മൾ പിന്നെയും പിറകോട്ട് പോയി 7.69 ലക്ഷം ഹെക്ടറിലേക്ക് കുറയുകയുമുണ്ടായി. നമ്മളെ കടത്തി വിട്ടുകയാണ് കർണാടകയും തമിഴ്നാടും അതുപോലെ തന്നെ ആന്ധ്രയും. കേരളത്തിലെ നീര് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ആരംഭിച്ച പല സ്ഥാപനങ്ങളും ഇന്ന് പ്രതിസന്ധിയിൽ പെട്ട് കിടക്കുന്നു എന്ന വസ്തുത കേരളത്തിൽ വലിയ പ്രതീക്ഷയിലാണ് ആരംഭിച്ചത്. എന്നാൽ പിൽക്കാലത്ത് നീര ഉൽപാദനം ലക്ഷ്യം വെച്ച് ആരംഭിക്കപ്പെട്ട സ്ഥാപനങ്ങൾ പല സ്ഥാപനങ്ങളും ഇന്ന് പ്രവർത്തിക്കുന്നത് മാത്രമല്ല ബാങ്കിൽ നിന്ന് എടുത്തിട്ടുള്ള വായ്പകളെല്ലാം തിരിച്ചടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് കേരള നാളികേര കാർഷിക രംഗത്ത് ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ, കൂടുതൽ കൂടുതൽ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ ആവശ്യമായ സംവിധാനം ഒരുക്കുന്നതിന് കൃഷിമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു പുത്തൻ മുന്നേറ്റം നടത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.
1: നാളികേര വികസന ബോർഡ് ചെയർമാൻ സുബ നാഗരാജൻ.
3: சென்னையிலிருந்து நீராபானம் தயார் பண்றாங்க. ஆனா அந்த நீராபானத்தை வாங்குறதுக்கு இந்த நாட்டில் ஆள் இல்லை. உலக நாடுகள்ல இருக்காங்க, நீராபானம் வேணும்னு கேட்கிறாங்க. ஆனா இங்க இருக்கக்கூடிய அத்தனை பேருமே கொக்கோ கோலா பெப்சி இந்த மாதிரி கெமிக்கல் உள்ளதை மாத்திரம் வாங்கி சாப்பிட்றான். இந்த நீராபானம்ன்றது தாய்ப்பாலுக்கு இணையான ஒரு பானம், நம்ம நேச்சரா இயற்கையா கிடைக்குது சென்னையிலிருந்து. இது மாதிரி மதிப்பு கூட்டக்கூடிய பொருள்கள் சென்னை மரத்துல 600 மேற்பட்ட மதிப்பு கூட்டும் பொருள்கள் தற்போது உற்பத்தி பண்றாங்க. ஆனா உற்பத்தி பண்றத நாம இன்னும் வந்து விளம்பரப்படுத்தி இதை வாங்க வைக்கணும். சென்னையில ஏற்றுமதி பண்ணுவதற்காக ஏகப்பட்ட பொருள்கள் இருக்கு. சாதாரணமா ஒரு காலத்துல தேங்காயினுடைய கொட்டாங்காய்ச்சி தேங்காய் பருப்பு எடுத்து தூக்கி எரிஞ்சிருவாங்க. இன்னைக்கு அதுல எவ்வளவோ அழகு சாதன பொருட்கள், நிறைய பொருட்கள் பண்ண ஆரம்பிச்சிருக்காங்க. நீங்க பாத்தீங்கன்னா தமிழ்நாட்டுல தேங்காய் எண்ணெயில சமைக்க கூடாதுன்றான். தேங்காய் எண்ணெயில சமைச்சா கொலஸ்ட்ரால் இருக்குன்றாங்க. ஆனா அதே சமயத்துல பாமாயில சமைக்கிறான், அது பாய்சன். தேங்காய் எண்ணெய் வந்து ரொம்ப அற்புதமானது. இந்த வெர்ஜின் கோகனட் ஆயில் வந்து சமீபத்துல ஒரு இன்டர்நேஷனல் கான்பரன்ஸ் நடந்தது கோயம்புத்தூர்ல, அதுல கேன்சரை இந்த வெர்ஜின் கோகனட் ஆயில் எப்படி சரி பண்ணுது அதை மிக தெளிவாக விளக்கினாங்க. அந்த அளவுக்கு தென்னை மரத்துல ஏகப்பட்ட விஷயங்கள் இருக்கு. நாம தென்னையை வளர்த்தா போதும் பேசினாங்க, முன்னாடி பேசினவங்க பேசினாங்க. தென்னையை முதல்ல நடும்போது அதுக்கு தென்னை கன்று இல்லை, தென்னை பிள்ளை, அது பிள்ளையாத்தான் நினைச்சு வளர்க்குறாங்க. வளர்த்ததுக்கு பிறகு தென்னை நம்ம வளர்த்துட்டு இருக்கு. உலகத்துல நீங்க பாத்தீங்கன்னா கேரளா வந்து ஃபர்ஸ்ட் இடத்துல தென்னை உற்பத்தியில ஃபர்ஸ்ட்ல இருக்கு, ரெண்டாவது கர்நாடகா, மூணாவது தமிழ்நாடு, ஆந்திரா.
1: சடங்கில் நாளிகேர விகசன போர்ட் சீஃப் கோகனட் டெவலப்மெண்ட் ஆபீசர் டாக்டர் பி ஹனுமந்த கவுட ஸ்வாகதவும் செக்ரட்டரி பிரமோத் பி குரியன் நந்தியும் பண்ணு. திருவனந்தபுரத்து நடந்த லோக நாளிகேர தினாகோஷம் റിപ്പോർട്ട് സമാപിക്കുന്നു. നിർവഹണം ജി സന്തോഷ് കുമാർ, നിർവഹണ സഹായം ഇന്ദിരാദേവി എ.
4: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ജോൺസൺ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനമാണ് ആദ്യം ചിത്രം ഈ പുഴയും കടന്ന്.

ഒരു ഗാനം കൂടി കേൾക്കാം. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം പകർന്ന് യേശുദാസും ചിത്രയും പാടിയത് ചിത്രം അന്ന.

0: ആകാശവാണി സുഭാഷിതം അവതരിപ്പിക്കുന്നത് എം വി സതീശൻ.
1: വില്യം ഷേക്സ്പിയറിന്റെ റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്ന നാടകത്തിലാണ് ഒരു പേരിലെന്തിരിക്കുന്നു എന്ന് ചോദ്യമുള്ളത്. പനിനീർപ്പൂവിനെ മറ്റൊരു പേര് വിളിച്ചാലും അതിൻ്റെ സുഗന്ധവും അഴകും ഇല്ലാതാകില്ലല്ലോ എന്നാണ് നായിക ജൂലിയറ്റിൻ്റെ വാദം. എന്നാൽ നമ്മുടെ രീതി വേറെയാണ്. രുചിക്കുന്നതും മണക്കുന്നതും തൊട്ടറിയുന്നതും പോലെ പഞ്ചേന്ദ്രിയങ്ങളിൽ മറ്റ് രണ്ടെണ്ണമായി നാവുകൊണ്ട് പറയുന്നതും ചെവി കൊണ്ട് കേൾക്കുന്നതിനുമെല്ലാം ആ വസ്തുവിൻ്റെ അല്ലെങ്കിൽ ആളിൻ്റെ ഗുണവിശേഷം സംവേദിക്കാനാകണം. എത്ര തലപുകച്ച് ആലോചന നടത്തിയാണ് മക്കൾക്കും വീടിനും സ്ഥാപനങ്ങൾക്കുമൊക്കെ നാം പേരിടുന്നത്. ഒരു മഹാത്മാവിന് കേരളീയ സമൂഹം ആലോചിച്ചുറച്ച് ഒരു പേര് നൽകി. എല്ലാ അർത്ഥത്തിലും ആയിരം നാവുള്ള ഒരു പേര്, പരമഭട്ടാരക വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികൾ. മാതാപിതാക്കളിട്ട അയ്യപ്പൻ എന്ന പേരിൻ്റെയോ വാത്സല്യമുള്ളവർ വിളിച്ച കുഞ്ഞൻപിള്ള എന്ന പേരിൻ്റെയോ ഒരടയാളം പോലും ചട്ടമ്പിസ്വാമികളുടെ ഈ പേരിൽ കാണാനില്ല. മലയാള നാടിൻ്റെ സാമൂഹ്യ നവോത്ഥാനത്തിന് വഴി തുറന്ന പരമശ്രേഷ്ഠതയെയാണ് പരമഭട്ടാരക എന്നതുകൊണ്ട് മലയാളക്കര വിവക്ഷിച്ചത്. വിദ്യ അറിവാണല്ലോ. കേവലമായ അറിവിനും അപ്പുറം അറിയുന്ന ജ്ഞാനദർശിയാണ് വിദ്യയുടെ അധിരാജൻ, വിദ്യാധിരാജൻ. ചട്ടമ്പി എന്നാൽ ലീഡർ എന്നേ അർത്ഥമുള്ളൂ. ചെറുപ്പത്തിൽ സ്കൂൾ ലീഡറായിരുന്നതുകൊണ്ട് വിളിച്ചു തുടങ്ങിയതാണെങ്കിലും അനാചാരങ്ങളുടെയും അപകർഷതയുടെയും പടുകുഴിയിൽ നിന്ന് ഇന്നാടിനെ വീണ്ടെടുക്കാനുള്ള ലീഡർ സ്ഥാനവും സ്വാമികളിൽ വന്നു ചേരുകയുണ്ടായി. ലോകനന്മയ്ക്കായി ഭൗതികമായ എല്ലാത്തിനെയും ഉപേക്ഷിക്കുന്ന, സന്യസിക്കുന്ന അധ്യാത്മമാർഗികളെയാണ് സ്വാമികൾ എന്ന് വിളിക്കുക. അങ്ങനെ പരമഭട്ടാരക വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ കേരളം അത്യാദരപൂർവം വിളിച്ച ദീർഘനാമത്തിൻ്റെ അർത്ഥവ്യാപ്തിയിൽ തന്നെ അനശ്വരനാകുന്നു. അരുവിയിലെ തെളിനീരുപോലെ ഒരു സുതാര്യ ജീവിതം. കാഷായമോ കമണ്ടലുവോ ഇല്ല, ആശ്രമങ്ങളോ സംഘടനകളോ ഇല്ല, കടുകട്ടി സംസ്കൃത കവിതകളോ പ്രഘോഷണങ്ങളോ ഇല്ല. ഉള്ളത് ആഴത്തിലുള്ള പഠന മനനങ്ങളും സാധാരണക്കാരുടെ ഇടയിലെ മാർഗദർശിയായുള്ള ജീവിതവും മാത്രം. സമഭാവനയുടെ മഹാദർശനമാണ് സ്വാമികൾ മുന്നോട്ട് വച്ചത്. ആ തുടക്കം കേരളത്തെ ആഴത്തിൽ സ്വാധീനിച്ചു. ശബ്ദമില്ലാത്തവരുടെ ആദ്യ ശബ്ദമായി സ്വാമികളുടെ വാക്കും പ്രവൃത്തിയും നിറഞ്ഞപ്പോൾ ആ തണൽ പറ്റിയാണ് നവോത്ഥാനത്തിൻ്റെ നാമ്പുകൾ കേരളക്കരയിൽ പൊട്ടിമുളച്ചത്. പരമജ്ഞാനമായിരുന്നു സ്വാമിജിയുടെ കർമ്മജീവിതത്തിൻ്റെ ആത്മാവ്. യോഗയും വേദാന്തവും മുതൽ ചരിത്രവും ഭാഷാശാസ്ത്രവും ലിംഗനീതിയും വരെയുള്ള വിഷയങ്ങളിൽ അഗാധമായ അവഗാഹം സ്വാമികൾക്ക് ഉണ്ടായിരുന്നു. താൻ അനുഭവിച്ച സാമൂഹ്യ അനീതിയല്ല, തൻ്റെ സഹോദരങ്ങൾ നേരിട്ട വിവേചനമാണ് അദ്ദേഹത്തെ സാമൂഹ്യ പരിഷ്കർത്താവാക്കി മാറ്റിയത്. മലയാളികളുടെ എത്രയോ അന്ധവിശ്വാസങ്ങളെയാണ് സ്വാമികൾ ധിഷണ കൊണ്ട് നേരിട്ടത്. മലയാള നാട് പരശുരാമൻ ബ്രാഹ്മണർക്ക് നൽകിയതല്ല എന്ന്, അബ്രാഹ്മണർക്കും വേദം പഠിക്കാൻ അവകാശമുണ്ട് എന്ന്, സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്ന് തൻ്റെ കൃതികളിലൂടെയും ജീവിത പാഠങ്ങളിലൂടെയും ചട്ടമ്പിസ്വാമികൾ കാട്ടിത്തന്നു. അഗാധമായ അറിവായിരുന്നു ചട്ടമ്പിസ്വാമികളുടെ സാമൂഹ്യ പരിഷ്കരണ സൂചിക. വെജിറ്റേറിയനിസത്തെ പിന്തുണച്ച് സ്വാമികളിൽ എഴുതിയ ജീവകാരുണ്യ നിരൂപണം എന്ന കൃതിയിൽ യൂറോപ്യൻ വീഗനിസത്തിൻ്റെ ആചാര്യനായ പ്രൊഫസർ ഫ്രാൻസിസ് ഡബ്ല്യു ന്യൂമാൻ മുതൽ പൈതഗോറസും മിൽട്ടണും ഐസക് ന്യൂട്ടണും വരെ കടന്നു വരുന്നുണ്ട്. മാംസഭോജനമുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ അന്നത്തെ ആരോഗ്യശാസ്ത്ര കണ്ടെത്തലുകൾ ചൂണ്ടിക്കാട്ടിയാണ് സ്വാമികൾ അവതരിപ്പിക്കുന്നത്. അതിൽ യൂറിക് ആസിഡ് വരെയുണ്ട് എന്നത് എത്ര ആധുനികവും കാലികവുമായ അറിവിനൊപ്പമാണ് സ്വാമികൾ സഞ്ചരിച്ചത് എന്നതിന് തെളിവാണ്. ആധ്യാത്മികതയിലും സാമൂഹ്യ പരിഷ്കരണത്തിലും എന്നതുപോലെ സാഹിത്യത്തിലും സംഗീത കലാദികളിലുമെല്ലാം ആഴത്തിലുള്ള അറിവ് സ്വാമികൾക്കുണ്ടായിരുന്നു. നിസ്വനായ ആ മഹാത്മാവിനെ നാരായണ ഗുരു പരിപൂർണ കലാനിധിയെന്നും മഹാപ്രഭുവെന്നും സംബോധന ചെയ്യുന്നുണ്ട്. അറിവിൻ്റെ അപരിമേയത്വം കൊണ്ടും സാമൂഹ്യ മാറ്റത്തിൻ്റെ നെടുനായകത്വം കൊണ്ടും അക്ഷരാർത്ഥത്തിൽ മഹാപ്രഭു തന്നെയായിരുന്നു ചട്ടമ്പിസ്വാമികൾ. അനാചാരങ്ങളുടെ തിമിരാന്ധതയിൽ കഴിഞ്ഞ കേരളത്തെ ഒരു ഭ്രാന്താലയമെന്ന് സ്വാമി വിവേകാനന്ദൻ വിളിച്ചത് നമുക്കറിയാം. ചട്ടമ്പിസ്വാമികളെ കണ്ട ശേഷം അവിടെ ഒരു യഥാർത്ഥ മനുഷ്യനെ ഞാൻ കണ്ടു എന്നാണ് അദ്ദേഹം പരാമർശിച്ചത്. എണ്ണമറ്റ സാമൂഹ്യ പരിഷ്കരണ സംരംഭങ്ങളിലൂടെ ആധുനിക കേരള സൃഷ്ടിക്ക് വഴിമരുന്നിട്ട വിദ്യാധിരാജ ചട്ടമ്പിസ്വാമി തിരുവടികളെ നമുക്ക് പ്രണമിക്കാം.
0: സുഭാഷിതം അവതരിപ്പിച്ചത് എം വി സതീശൻ. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡെല്ലിയറിലെ
2: This is Akashvani, the news read by Saira Mujtaba. India has stepped up its relief operation in flood-hit Nepal, with New Delhi delivering a fifth tranche of emergency material. India's ambassador to Nepal in a social media post shared that the fifth Indian aircraft carrying relief and rescue assistance arrived in the Himalayan nation this afternoon. The aircraft carried an 11-member rescue team equipped with specialized tunnel rescue equipment along with 5.5 tons of essential medicines. The flash floods triggered by the collapse or avalanche of ice and rocks near the Nepal-Tibet border devastated towns and villages in northern and central Nepal on the 26th of last month. The Indian Air Force has carried out several sorties to transport essential supplies to the affected areas. India has also offered specialized search and rescue support. Indian teams have been involved in operations around hydropower tunnels and in forensic efforts to identify victims amid the high number of casualties and missing people. Meanwhile, Nepal Prime Minister Balendra Shah, while speaking in Parliament today, thanked India for its quick response to the devastating flash floods as rescue teams continue searching for survivors and missing people in some of the worst affected areas. Death toll from the devastating flash floods in the Himalayan nation has risen to 1,200, with over 4,000 people still missing, as rescuers battled rain and debris. Addressing the House of Representatives, Mr. Shah acknowledged the emergency assistance provided by India and China, including relief supplies, technical support, and rescue personnel. The Prime Minister said the devastation caused by the flash floods stands as a stark warning of escalating climate risks in the Himalayan region and called on the international community to share responsibility for mitigating its impacts. Prime Minister Narendra Modi has called for sensitizing urban local bodies to the challenges arising from urbanization, including population growth and future water requirements, and suggested organizing similar Chintan Shivirs for urban local bodies. Mr. Modi today chaired the valedictory session of the two-day National Departmental Summit on Water, organized by the Ministry of Jal Shakti. He called for greater adoption of water-saving technologies. He also suggested dedicated exhibitions and workshops, including exposure to global best practices, to enable Indian manufacturers and stakeholders to develop and scale efficient solutions. The Prime Minister appreciated the intensive two-day deliberations and emphasized that the actionable and time-bound action points emerging from the summit should be pursued through a continuous process of review and learning. In Uttar Pradesh, former commander of Western Air Command, retired Air Marshal Jitendra Mishra, has been appointed as the first CEO of Sri Ram Janmabhoomi Kshetra Trust in Ayodhya today. The appointment was announced after the meeting of the trust held at Maniram Das Chavani in Ayodhya under the chairmanship of Trust President Mahant Nritya Gopal Das. The recipient of Ati Vishishta Seva Medal and Vishishta Seva Medal, Air Marshal Mishra retired on the 30th of April this year. He will be responsible for overseeing the administrative functioning of the trust and handling key operational responsibilities related to the Sri Ram Temple complex. Prime Minister of Belgium, Bart De Wever, will arrive in New Delhi tonight on a three-day visit to India. Prime Minister De Wever is being accompanied by Belgian Minister of Defence, Theo Franken. This will be Prime Minister De Wever's first visit to India since taking office in February last year. He will hold bilateral talks with Prime Minister Narendra Modi tomorrow to discuss the entire spectrum of bilateral relations, including trade and investment, defense and security, and renewable energy. External Affairs Minister S. Jayashankar reached Poland today on an official visit aimed at enhancing bilateral ties. India's ambassador to Poland, Nita Bhushan, welcomed the minister at the airport in Warsaw. During his visit, Dr. Jayashankar will hold talks with Polish Deputy Prime Minister Radoslaw Sikorski. After concluding his engagements in Poland, the External Affairs Minister will travel to Ukraine, where he is scheduled to hold talks with his Ukrainian counterpart, Andrei Sibiha. And the International Cricket Council today moved the

0: Inaugural Women's Champions Trophy 2027 to India from Sri Lanka. The six-team event will be played in Mumbai and Vadodara from the 14th to the 28th of February. And that is the end of this news bulletin.
1: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 10 മിനിറ്റും 5 സെക്കൻഡും. കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയുണ്ടാകാൻ സാധ്യത. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ന്യൂസ് ഓൺ എയർ ആപ്പിൽ FM ഗോൾഡ് പരിപാടികൾ തുടർന്ന് കേൾക്കാം. ഡൽഹിയിലെ ഏവർക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.
2: This is Akashvani. Good evening and welcome to Market Mantra. I'm Arjun Chaudhary and with me is my co-anchor Prachi Priya.
3: Namaskar, Market Mantra mein aapka swagat hai. Shrotao, charcha karne ke liye aaj hamare saath studio mein upasthit hain varishth aarthik vishleshak Prakash Chawla. Prakash ji, karyakram mein aapka hardik abhinandan.
4: Namaskar.
3: Sabse pehle ek nazar aaj ki aarthik surkhiyon par.
2: Benchmark domestic stock market indices declines for the third straight session. Sensex falls nearly 400 points. Nifty settles below 24,000 level. World Bank Chief Ajay Banga praises India's economic growth, says it has potential to grow beyond 8% despite global economic headwinds and global crude oil prices decline.
3: प्रमुख घरेलू शेयर सूचकांक लगातार तीसरे सत्र में गिरावट के साथ बंद हुए. सेंसेक्स 400 अंक गिरा, वहीं निफ्टी 24,000 के नीचे बंद हुआ. वर्ल्ड बैंक के मुख्य कार्यकारी अधिकारी अजय बंगा ने भारत की आर्थिक विकास वृद्धि दर की प्रशंसा करते हुए कहा है कि वैश्विक आर्थिक चुनौतियों के बावजूद इसमें 8% से अधिक विकास करने की क्षमता है और दुनिया भर में कच्चे तेल के दाम घटे.